ഒരേ മാതാപിതാക്കളുടെ മക്കളായി ജനിക്കുന്നവരെ സഹോദരങ്ങളെന്ന് വിളിക്കുന്നു. എല്ലാ അർത്ഥത്തിലും സഹോദരങ്ങൾ ആകാറുണ്ടോ? കൂടപ്പിറപ്പിന് ഉണ്ടാകുന്ന വേദന ബാല്യകാലത്ത് ഒരുപോലെ പങ്കുവച്ചിരുന്നു, ഒരാളുടെ വേദന ഏറ്റെടുത്തിരുന്നു. എന്നാൽ വളരും തോറും സഹോദര സ്നേഹം ഇല്ലാതാകുന്നുണ്ടോ? കാലഘട്ടത്തിൻ്റെയാണോ, ചിന്തകളിലൂടെയാണോ, സ്വാർത്ഥതയിലൂടെയാണോ കൂടപ്പിറപ്പ് എന്ന വികാരം നഷ്ടമാകുന്നത്? കരുതലും സ്നേഹവായ്പും എങ്ങോ പോയി മറയുന്നു. ഒരു വയറിൻ്റെ ഉടമസ്ഥാവകാശം പറയാനില്ലെങ്കിലും ഒരു വ്യക്തിയെ മനുഷ്യനായി കാണാനുള്ള അവരുടെ സങ്കടവും പ്രശ്നവും ആശങ്കയുമെല്ലാം തൻ്റേതാണെന്ന് കൂടി ചിന്തിക്കുന്നിടത്താണ് കൂടപ്പിറപ്പുകൾ പിറവികൊള്ളുന്നത്. അവിടെയാണ് സാഹോദര്യം എന്ന കെട്ടുറപ്പ് സാധ്യമാകുന്നത്. പിന്തുണ വേണമെന്നാഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും തുണയാകുമ്പോഴാണ് സഹോദരങ്ങളെന്ന് വിളിക്കാൻ കഴിയുക. ചിന്തിക്കാം.

0: ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ഇപ്പോൾ കേട്ടത്. ഏവർക്കും മലബാർ ഡയറിയിലേക്ക് സ്വാഗതം.
1: മലബാർ ഡയറി.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

അറിയിപ്പിന് ശേഷം കവിധാരയിൽ ഉള്ളൂരിന്റെ കർണഭൂഷണം ആലപിക്കുന്നു വൈശാഖ്. തുടർന്ന് ചരിത്രപഥം വചനാമൃതം. 6:25 സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷം. ഇതിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങളിൽ തില്ലങ്കേരി നെയ്യമൃതമഠത്തിലെ നെയ്യമൃതവ്രതക്കാർ സംസാരിച്ചതിന്റെ 1-ാം ഭാഗം. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 റേഡിയോ എഡ് സ്കൂൾ. 8:00 മധുരഗീതങ്ങൾ. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 9:15 നാടകനേരത്തിൽ അസുരഗോത്രം നാടകം 2-ാം ഭാഗം. രചന കൃഷ്ണകുമാർ കണ്ണോത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ഉച്ചയ്ക്ക് 12:00 സർഗജാലകം. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 1:00 പ്രിയരാഗം ചലച്ചിത്ര ഗാനങ്ങൾ. 2:00 ഒരു വട്ടം കൂടി ചാരുകസേരയുടെ പുനഃപ്രക്ഷേപണത്തിൽ ഋഷി ശൃംഖനെക്കുറിച്ച് കേൾക്കാം. 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷം. 5:45 നാടൻ പാട്ടുകൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിത സമൃദ്ധിയിൽ തന്റെ കാർഷിക വിശേഷങ്ങൾ പങ്കുവെക്കുന്നു മയ്യൽ സ്വദേശിയായ ലക്ഷ്മണൻ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിയും ചിന്തയും. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 വായനശാല. 9:30 സംഗീതനിശ. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്. കാവ്യധാര. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ ഉള്ളൂരിന്റെ കവിത കർണഭൂഷണം. ആലപിക്കുന്നു വൈശാഖ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വൈശാഖ് ആലപിച്ച ഉള്ളൂരിന്റെ കവിത കർണഭൂഷണം. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
0: ഇന്ന് ജൂൺ 8. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ജൂൺ 8 വർഷത്തിലെ 159-ാം ദിനമാണ്. എല്ലാ വർഷവും ജൂൺ 8 ലോക സമുദ്ര ദിനമായി ആചരിക്കുന്നു. മനുഷ്യന്റെ കടന്നുകയറ്റങ്ങളിലൂടെ സമുദ്രത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങളെക്കുറിച്ച് പൊതുജനങ്ങൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കുക, സമുദ്ര സംരക്ഷണത്തിനായുള്ള കൂട്ടായ്മകൾ രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് UN ജൂൺ 8 ലോക സമുദ്ര ദിനമായി ആചരിക്കുന്നത്. ജൂൺ 8 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1783 ഐസ്ലാൻഡിലെ ലേഗി അഗ്നിപർവ്വതത്തിൽ വിസ്ഫോടനം ആരംഭിച്ചു. അതിന്റെ ഫലമായി 9,000-ലേറെ പേർ മരിക്കുകയും 7 വർഷം നീണ്ട പട്ടിണിയും ദുരിതവും ആരംഭിക്കുകയും ചെയ്തു. 1887 ഹെർമൻ ഹോളറിത് പഞ്ച്ഡ് കാർഡ് കാൽക്കുലേറ്ററിന് പേറ്റന്റ് സമ്പാദിച്ചു. ലോകത്തിലെ ഏറ്റവും പ്രശസ്തരും സ്വാധീനശാലികളുമായ വാസ്തുശില്പികളിൽ ഒരാളായ ഫ്രാങ്ക് ലോയിഡ് റൈറ്റിന്റെ ജന്മദിനവും യോരുബ നാടോടിക്കഥകളെ അടിസ്ഥാനപ്പെടുത്തി കഥകളെഴുതി പ്രശസ്തനായ നൈജീരിയൻ എഴുത്തുകാരൻ അമോസ് ടുട്ടുവോള, കന്നഡ ചലച്ചിത്ര സംവിധായകരിൽ പ്രമുഖനായ SR പുട്ടണ്ണ, സ്വതന്ത്ര കൊച്ചിയുടെ ഏക പ്രധാനമന്ത്രിയായിരുന്ന ഇക്കണ്ട വാര്യർ തുടങ്ങിയവരുടെ ചരമദിനവും ജൂൺ 8
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
0: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ. ഫോൺ 0497276240.
2: വചനാമൃതം. മടിയന്മാരായി ജീവിക്കുന്നത് നീതിക്ക് നിരക്കാത്തതാണ്. ശ്രീനാരായണ ഗുരു.

0: ഇതാരാപ്പ വിളിക്കുന്നേ ഇത്രയും സമയമായിട്ട്? വിളിച്ചോണ്ടിരിക്കുന്ന മനുഷ്യന്മാർക്ക് തിരക്കുള്ള സമയത്ത് ഞാൻ ഒരിക്കൽ എടുത്തിട്ടില്ലാന്ന് വെച്ചിട്ട് അപ്പാടങ്ങ് വിളിക്കാണ്ടിരിക്കുമല്ലോ വേണ്ടേ. ഹലോ
1: ഹലോ, ഇതാരാ?
2: ഹലോ, ഗീതയല്ലേ?
0: അതെ, എന്നേനു?
2: അല്ല, ഒരു കാര്യം അന്വേഷിക്കാനേനു.
0: എന്നാ കാര്യം? നിങ്ങൾ വേഗം പറഞ്ഞാട്ടെ, കുറെ സമയമായി വിളിച്ചോണ്ടിരിക്കുന്നു.
2: നിങ്ങളൊരു സുഹൃത്തില്ലേനു, ഒരു മല്ലിക?
0: ആ,
2: നമ്മളെ ജയദേവനെ കല്യാണം കഴിച്ച മല്ലിക, കുറേ പ്രായമായിട്ട് കഴിച്ചേ.
0: ആ, മനസ്സിലായി. അല്ല, അതിനിപ്പോ എന്നാ വേണ്ടേ?
2: ഒന്നും വേണ്ടപ്പാ, അവരെവിടെ ഇപ്പൊ പോയിനേ?
0: അവരെവിടെ പോയിന്ന് എന്നോട് കേൾക്കണ്ടേ, അത് അവരോടല്ലോ വിൽക്കണ്ടേ.
2: അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാല്, എന്റെ അനിയത്തിന്റെ ഭർത്താവിനെ ട്രെയിന് കയറ്റാൻ വേണ്ടിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയിന്.
0: റെയിൽവേ സ്റ്റേഷൻ അല്ലാണ്ട് ബസ് സ്റ്റാൻഡിൽ നിന്നാണോ തീവണ്ടി കയറ്റാൻ പോവാ? നിങ്ങൾ എന്ത് വർത്താനം പറയുന്നു?
2: നിങ്ങളിങ്ങനെ ചൂടാലപ്പാ. അന്നേരം ഞാനവിടെ മല്ലികനെയും ജയദേവനെയും കണ്ടിന്, അവരാണോന്ന് ഉറപ്പിക്കാനാ വിളിച്ച്.
0: ഇത് പറയാനാന്നോ നിങ്ങൾ ഇപ്പൊ എന്നെ വിളിച്ചേ? അവരെന്താ ഭാര്യയും ഭർത്താവും അല്ലേ, ഒളിച്ചോടുന്നൊന്നായിരിക്കൂലല്ലോ.
2: അല്ലപ്പ, നിങ്ങളെ ഭർത്താവ് ദിനേശന്റെ സുഹൃത്തല്ലേ, നിങ്ങൾക്ക് അറിയായിരിക്കും എന്ന് വിചാരിച്ചിട്ടാന്ന്.
0: ദിനേശന്റെ സുഹൃത്ത് തന്നെ, അവരെടിങ്ങ് പോയതായിരിക്കും, അതെന്തിനാ എന്നോട് ചോദിക്കുന്നേ?
2: അതേ പൈശ്ശേരി തന്നെ, ശാന്ത ടീച്ചറാങ്ക് മരിച്ച്, മോളാങ്ക് കടലിൽ തുള്ളി മരിച്ച്, അവർക്ക് നിന്നപ്പോ എവിടെയും പോകുന്നേനല്ലേ. അല്ല, എന്നാലും നിങ്ങൾക്ക് അറിയായിരിക്കൂലേ.
0: നിനക്ക് അത്രക്ക് നിർബന്ധം, നീ ഒരു കാര്യം ചെയ്യ്, 896 വിളിക്ക്.
2: ആരെ നമ്പറാ?
0: അത് ആരെ നമ്പറൊന്നും അല്ല, അത് റേഡിയോ മലബാറിന്റെ നമ്പറാണ്, 89.6.
2: അതിൽ വിളിച്ചാ കിട്ടുക?
0: നീ വിളിക്കൊന്നും വേണ്ട, നീ അത് വെച്ചാ മതി. അടുത്തയാഴ്ച മുതൽ നെല്ലിക്കന്റെ രണ്ടാം ഭാഗം വരുന്നുണ്ട്, 89.6 എന്ന നമ്പറിൽ നീ വെച്ചാ മതിന്ന് ഞാൻ വെക്കുന്നേ, എനക്ക് തിരക്കുണ്ട്.
2: ഓ, എന്തൊരു ഡിമാൻഡാപ്പാ. ആ, ഞാനറിയോ, ഞാൻ റേഡിയോ മലബാർ വെക്കൂ. ഏടിയാന്ന് അവര് പോയെന്നു അറിയൂ, അവരെന്തിനാ പോയെന്നു അറിയൂ. ആ

0: സ്വന്തം
1: മതി മതി മതി മതി ഇത് മാറിപ്പോയതാവാൻ വഴിയില്ല.
0: നിനക്കെങ്ങനെ അറിയാ?
1: സൈക്കോളജി.
0: ഏ,
1: ഒരു ഗന്ധം വരുന്നുണ്ട് സുരേഷേട്ടാ, ഒരു ഗന്ധം വരുന്നുണ്ടല്ലോ. മല്ലികപ്പൂവിൻ മധുരഗന്ധം.
0: ഏ,

0: ഭാഷയും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോറ്റിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. സ്റ്റിച്ച്വെൽ ബൊട്ടീക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. അഭിനയ തികവും പ്രതിഭയും സമന്വയിച്ച അതുല്യ വേഷപ്പകർച്ചകളിലൂടെ ആസ്വാദക മനസ്സിൽ ഇടം നേടിയ പ്രിയ നടൻ സലിം കുമാറിന് കേരളം ഹൃദയവേദനയോടെ വിടചൊല്ലി. ചിറ്റാറ്റുകര ആലുംമാവിലുള്ള സലിം കുമാറിന്റെ വസതി ലാഫിംഗ് വില്ലയിലെ വളപ്പിൽ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. സലിം കുമാറിന്റെ ആഗ്രഹം അനുസരിച്ച് മതപരമായ ചടങ്ങുകൾ ഒഴിവാക്കി. പാചകവാതക വിലയിൽ വീണ്ടും വർധന. വാണിജ്യ സിലിണ്ടറിന് 4 മാസം കൊണ്ട് 1422 രൂപ കൂട്ടിയതിനു പിന്നാലെയാണ് ഗാർഹിക സിലിണ്ടറിന് ഇപ്പോൾ 29 രൂപ കൂട്ടിയത്. പുതിയ നിരക്കുകൾ ഞായറാഴ്ച പ്രാബല്യത്തിൽ വന്നു. ഇതോടെ ഡൽഹിയിൽ ഗാർഹിക സിലിണ്ടറിന്റെ വില 913 രൂപയിൽ നിന്ന് 942 രൂപയായി ഉയർന്നു. 3 മാസത്തിനിടെ 2 തവണയായി 89 രൂപയുടെ വർധനയുണ്ടായി. അസംസ്കൃത എണ്ണയുടെ വിലയിൽ കുറവുണ്ടായിട്ടും ജനങ്ങളുടെ മേൽ അധിക ഭാരം അടിച്ചേൽപ്പിക്കുകയാണെന്ന ആരോപണവും ശക്തമാണ്. 5 കിലോഗ്രാം സിലിണ്ടറിന് കൊച്ചിയിൽ 10.5 രൂപ കൂടി 352 രൂപയായി. മന്ത്രി സണ്ണി ജോസഫിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിതനായ സഹോദരി ഭർത്താവ് ബെന്നി തോമസ് രാജിവെച്ചു. രാജിക്കത്ത് മുഖ്യമന്ത്രി വി ഡി സതീശന് കൈമാറി. തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവിയുണ്ടായതിന്റെ വീഴ്ച ഏറ്റുപറഞ്ഞ് CPM റിപ്പോർട്ട്. വർഗീയ പരാമർശം നടത്തിയ വെള്ളാപ്പള്ളി നടേശനെ തള്ളിപ്പറയാത്തത് വീഴ്ച തന്നെയായിരുന്നു. ഈ നടപടി ഇടതുപക്ഷത്തുള്ളവർക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെന്ന് റിപ്പോർട്ട്. അയ്യപ്പസംഗമം ഉദ്ദേശിച്ച രീതിയിലല്ല ജനങ്ങളിൽ എത്തിയത്. യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ചത് സംഗമത്തിന്റെ ശോഭ കെടുത്തിയെന്നും റിപ്പോർട്ടുകൾ. സംസ്ഥാന കമ്മിറ്റിയിൽ അവതരിപ്പിച്ച തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ പരാമർശിച്ചത്. CBSE 9-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് നിലവിലെ അധ്യയന വർഷം തന്നെ ത്രിഭാഷാ നയം നടപ്പാക്കുന്നത് താൽക്കാലികമായി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാഭ്യാസ പാർലമെന്ററി സമിതി ചെയർമാനും കോൺഗ്രസ് നേതാവുമായ ദിഗ്വിജയ് സിംഗ് പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. 9-ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുടെ കൂട്ടായ്മ നൽകിയ പരാതിയും കത്തിനൊപ്പം കൈമാറി. ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയിലെ ആകെ പ്രത്യുൽപാദന നിരക്കിൽ റെക്കോർഡ് ഇടിവ്. ദേശീയ തലത്തിലെ പ്രത്യുൽപാദന നിരക്ക് ഒരു സ്ത്രീക്ക് 2.1 എന്ന മാനദണ്ഡത്തിൽ നിന്ന് താഴ്ന്ന് 1.9 എത്തി. ജനസംഖ്യാ സ്ഥിരത നിലനിർത്താൻ ആവശ്യമായ പരിധിയിലും താഴെയാണ് ഇത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ ഓഫീസ് പുറത്തുവിട്ട 2024 സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം സ്ഥിതിവിവര കണക്ക് പ്രകാരമാണ് ഇത്. ജമ്മുകശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ മുഗൾ റോഡിൽ ബുഫ്ലിയാസ് മാർക്കറ്റിലുണ്ടായ തീപിടുത്തത്തിൽ 8 കടകൾ കത്തിനശിച്ചു. ആളപായമില്ല. ജമ്മുകശ്മീരിലെ രജൌരിയിൽ ഭീകരവിരുദ്ധ നടപടിയുടെ ഭാഗമായുള്ള ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടെ വീരമൃത്യു വരിച്ച ലഫ്റ്റനന്റ് ബീരേശ്വർ ഗോസ്വാമിക്ക് ആദരം. വടക്കുകിഴക്കൻ കേരളത്തിൽ 2 ദിവസം കൂടി അത്യന്തം കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് ഓറഞ്ച് മുന്നറിയിപ്പ് നൽകി. മറ്റു ജില്ലകൾക്ക് കനത്ത മഴയ്ക്കുള്ള മഞ്ഞ മുന്നറിയിപ്പാണ്. നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് ഓറഞ്ച് മുന്നറിയിപ്പാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള മറ്റ് ജില്ലകൾക്ക് മഞ്ഞ മുന്നറിയിപ്പും. സസ്പെൻഷനിലായിരുന്ന IAS ഉദ്യോഗസ്ഥരായ ഡോക്ടർ ബി അശോകിനെയും എൻ പ്രശാന്തിനെയും തിരിച്ചെടുത്ത് സർക്കാർ ഉത്തരവായി. ഇരുവരുടെയും ചുമതലകൾ ഇന്ന് തീരുമാനിച്ചേക്കും. ഇവർക്കെതിരെയുള്ള പരാതികളിൽ അന്വേഷണം തുടരും. ചികിത്സാ പിഴവിൽ കൈ നഷ്ടപ്പെട്ട 9 വയസ്സുകാരിക്ക് പ്രായപൂർത്തിയാകുമ്പോൾ വിദ്യാഭ്യാസത്തിന് അനുയോജ്യമായ ജോലി നൽകണമെന്ന് ബാലാവകാശ കമ്മീഷൻ. കവിയും എഴുത്തുകാരനും പ്രഭാഷകനും നിരൂപകനുമായിരുന്ന AC ശ്രീഹരിക്ക് നാട് വിട നൽകി. ജന്മനാടായ ആലപ്പടമ്പ് ചെറുപ്പാറ രക്തസാക്ഷി സ്മാരക വായനശാലയിലും ആലപ്പടമ്പിലെ വസതിയിലും പൊതുദർശനത്തിന് വെച്ചു. പയ്യന്നൂർ കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗം മേധാവിയായിരുന്ന ശ്രീഹരി വിരമിച്ച് 6-ാം ദിവസമാണ് അന്തരിച്ചത്. പീഡനക്കേസിൽ കോടതിയിൽ നിന്ന് ജാമ്യമെടുത്ത് മുങ്ങിയ പ്രതി 10 വർഷത്തിനുശേഷം അറസ്റ്റിലായി. കൊല്ലം പെരിനാട് വെളിമൺ സ്വദേശി പുത്തൻവീട്ടിൽ അഷറഫാണ് അറസ്റ്റിലായത്. എറണാകുളത്തുനിന്ന് തലശ്ശേരി പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘമാണ് അറസ്റ്റ് ചെയ്തത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി മട്ടന്നൂർ പോലീസ് നടത്തിയ പരിശോധനയിൽ പച്ചക്കറി വണ്ടിയിൽ ഒളിപ്പിച്ചു കടത്തുകയായിരുന്ന 1000+ പാക്കറ്റ് ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടി. ജില്ലയിലെ വിവിധ കടകളിൽ വിതരണം ചെയ്യാനായി കൊണ്ടുവന്ന ലഹരി ഉൽപ്പന്നങ്ങളാണ് മട്ടന്നൂർ ഇൻസ്പെക്ടർ എ ബിനുവിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത്. ഷിഗല്ല രോഗവ്യാപനത്തിന്റെയും മരണത്തിന്റെയും പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ ഹോട്ടലുകളിലും സ്കൂളുകളിലും കർശന പരിശോധന നടത്തുമെന്ന് മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഇതുവരെ 123 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കോഴിക്കോട് ചികിത്സയിലായിരുന്ന 2 രോഗം ഭേദമായെന്നും മന്ത്രി പറഞ്ഞു. രോഗം വ്യാപിക്കാതിരിക്കാനുള്ള പ്രതിരോധ നടപടികളുടെ ഭാഗമായാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ മേൽനോട്ടത്തിൽ പരിശോധന. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ APJ അബ്ദുൾ കലാം സാങ്കേതിക സർവകലാശാല ഇന്ന് നടത്താൻ നിശ്ചയിച്ചിരുന്ന എല്ലാ തിയറി പരീക്ഷകളും മാറ്റിവെച്ചു. മാറ്റിവെച്ച പരീക്ഷകളുടെ പുതുക്കിയ തീയതി സർവകലാശാലയുടെ വെബ്സൈറ്റിലൂടെ പിന്നീട് അറിയിക്കും. കാനഡയിലെ യുറേനിയം ഖനന മേഖലയിലുണ്ടായ കരടി ആക്രമണത്തിൽ കോഴിക്കോട് സ്വദേശിയായ യുവാവിന് ദാരുണാന്ത്യം. മാവൂർ റോഡ് സ്വദേശി കെ ഹൃഷികേഷ് ആണ് കൊല്ലപ്പെട്ടത്. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ പ്രധാന ചടങ്ങായ ഇളനീർ വെപ്പ് ഞായറാഴ്ച അർദ്ധരാത്രിയോടെ നടന്നു. ഇന്ന് ഇളനീരാട്ടം. റോഡപകടങ്ങളുടെ കാര്യത്തിൽ കേരളത്തിൽ വൈകുന്നേരം 6 മുതൽ 9 വരെയുള്ള സമയം നിർണായകമെന്ന് റിപ്പോർട്ടുകൾ. ഒരു ദിവസത്തെ 8 തിരിച്ചാൽ ഏറ്റവും അധികം റോഡപകടങ്ങൾ നടക്കുന്നത് ഈ സമയത്താണെന്നാണ് സംസ്ഥാന ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണ്ടെത്തൽ. കൊച്ചി സർവകലാശാല ജോയിന്റ് രജിസ്ട്രാറും സർവകലാശാല രജിസ്ട്രാറുടെ പേഴ്സണൽ അസിസ്റ്റന്റുമായ ഇടപ്പള്ളി നോർത്ത് വടക്കേ കുന്നുംപുറം താമരശ്ശേരി TB മുഹമ്മദ് സലീം വൈദ്യുതാഘാതമേറ്റ് മരിച്ചു. പ്ലസ് 1 പ്രവേശനത്തിന് മുന്നോടിയായുള്ള ട്രയൽ അലോട്ട്മെന്റിൽ ഉൾപ്പെട്ടത് 2.44 ലക്ഷം അപേക്ഷകർ. ഹയർ സെക്കൻഡറി വകുപ്പിന്റെ പ്രവേശന വെബ്സൈറ്റിലെ കാൻഡിഡേറ്റ് ലോഗിനിലൂടെ ട്രയൽ അലോട്ട്മെന്റ് നില പരിശോധിക്കാം. 15 ആദ്യ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കും. ഇതിലേക്കുള്ള സാധ്യതാ പട്ടികയാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചത്. കുടക് ജില്ലയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ എണ്ണം കൂടുന്നുവെന്ന് റിപ്പോർട്ടുകൾ. ഈ വർഷം ജനുവരി മുതൽ ജൂൺ ആദ്യവാരം വരെ 8 ജില്ലയിൽ കൊല്ലപ്പെട്ടത്. വെള്ളിയാഴ്ച രാവിലെ കുടകിലെ മുതിർന്ന IPS ഉദ്യോഗസ്ഥന്റെ ഭാര്യ എ സന്ധ്യ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. കുടകിലെ തിത്തിമത്തിയിൽ സ്വന്തം കാപ്പിത്തോട്ടത്തിൽ വെച്ചാണ് ഇവരെ ആന ആക്രമിച്ചത്. ഓൺലൈൻ തട്ടിപ്പുകാർ നടത്തിയ ഡിജിറ്റൽ അറസ്റ്റിൽ കുടുങ്ങിയ തിരുപ്പൂരിലെ റിട്ടയേർഡ് വനിതാ പ്രൊഫസർക്ക് നഷ്ടമായത് 7.5 കോടി രൂപ. തിരുപ്പൂർ സൈബർ പോലീസ് അന്വേഷണം തുടങ്ങി. തിരുപ്പൂരിലെ സർക്കാർ കോളേജിൽ നിന്ന് വിരമിച്ച 65-കാരിക്ക് ഏതാനും മാസം മുൻപാണ് മുംബൈ സൈബർ ക്രൈം പോലീസ് ഉദ്യോഗസ്ഥനെന്ന് പരിചയപ്പെടുത്തി ഫോൺ വന്നത്. മനുഷ്യനെ നവീകരിക്കുന്നത് നിരന്തരമായ വായനയും പഠനവുമാണെന്നും വിദ്യാർത്ഥികൾ മാത്രമല്ല അധ്യാപകരും നിരന്തരമായി പഠിച്ചുകൊണ്ടേയിരിക്കണമെന്നും എം മുകുന്ദൻ. മാഹി സ്പോർട്സ് ക്ലബ്ബ് ലൈബ്രറി ആൻഡ് കലാസമിതി നടത്തിയ 12th കുമ്മായ മുകുന്ദൻ സ്മാരക പ്രതിഭാ പുരസ്കാര വിതരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മുഴപ്പിലങ്ങാട് ബീച്ചിലേക്ക് കർണാടകയിൽ നിന്നുള്ള സഞ്ചാരികളുടെ വൻ തിരക്ക്. കൊട്ടിയൂർ വൈശാഖ ഉത്സവത്തിൽ പങ്കെടുക്കാനായി എത്തുന്നവരാണ് മുഴപ്പിലങ്ങാട് ബീച്ചിലേക്ക് എത്തുന്നത്. ഞായറാഴ്ച രാവിലെ മുതൽ തുടങ്ങിയ ഒഴുക്ക് വൈകിട്ട് വരെ തുടർന്നുവെന്ന് റിപ്പോർട്ടുകൾ. 100 വാഹനങ്ങളാണ് ഞായറാഴ്ച ബീച്ചിൽ എത്തിയത്. 1000+ സഞ്ചാരികൾ എത്തിയതായി കണക്കാക്കുന്നു. മണക്കായിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് 2 പരിക്കേറ്റു. കൂർഗ് സ്വദേശികൾ സഞ്ചരിച്ച ബൈക്കും കാറുമാണ് കൂട്ടിയിടിച്ചത്. ഞായറാഴ്ച ഉച്ചയോടെയായിരുന്നു അപകടം. ഇരിട്ടി മാക്കൂട്ടം ചുരംപാതിയിൽ പെരുമ്പാടിക്ക് സമീപം ഓട്ടോറിക്ഷയും മുനിസിപ്പൽ മാലിന്യ ശേഖരണ വാനും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. പെരുമ്പാടി സ്വദേശി പരേതനായ രാജാമണിയുടെ ഭാര്യ സുലോചനയാണ് മരിച്ചത്. ഇറാൻ യുദ്ധത്തിന് 100 തികഞ്ഞ ഇന്നലെ ഹോർമുസ് കടലിടക്കിനു മീതെ പറന്ന ഇറാനിയൻ ഡ്രോണുകൾ US സൈന്യം വെടിവെച്ചിട്ടു. അന്താരാഷ്ട്ര സമുദ്ര ഗതാഗതത്തിന് ഭീഷണിയുയർത്തിയ ഇറാന്റെ 2 വെടിവെച്ചിട്ടതെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഇസ്രായേലിനു നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം പറഞ്ഞു. റഷ്യ ഇന്നലെ യുക്രൈനിൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ 4 മരിച്ചു. ചെർബോണിൽ എക്സ്ക്ലൂസീവ് സോണിലെ ആണവ സംഭരണിക്ക് കേടുപറ്റി. ആക്രമണത്തിന് ശേഷം അണുവികരണം കൂടിയിട്ടില്ലെന്ന് ആണവോർജ കാര്യങ്ങൾ നോക്കുന്ന പൊതുമേഖലാ സ്ഥാപനമായ എനർഗോ ആറ്റം പറഞ്ഞു. US ഡൊണാൾഡ് ട്രംപ് സർക്കാരിന്റെ നിർമ്മിത ബുദ്ധി നയങ്ങളുടെ സൃഷ്ടാവും വൈറ്റ് ഹൌസിലെ മുതിർന്ന AI ഉപദേഷ്ടാവുമായ ശ്രീറാം കൃഷ്ണൻ സ്ഥാനമൊഴിയുന്നു. ശനിയാഴ്ച എക്സിലൂടെയാണ് അദ്ദേഹം രാജി വിവരം പ്രഖ്യാപിച്ചത്. ആണവായുധ പരിപാടിയിൽ നിന്ന് ഉത്തരകൊറിയ പിന്തിരിയില്ലെന്ന് ചെയർമാൻ കിം ജോങ് ഉന്നിന്റെ സഹോദരി കിം യോങ് ജോങ്. രാജ്യത്തിന്റെ പരമാധികാരവും സുരക്ഷയുമായി ബന്ധപ്പെട്ട ഭീഷണികൾ അംഗീകരിക്കില്ലെന്ന് ജോങ് പറഞ്ഞു. ഇത്തരം കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയുണ്ടാവില്ലെന്നും അറിയിച്ചു. കത്തോലിക്ക വിശ്വാസത്തിന്റെ പുനരുജ്ജീവനം ആവശ്യപ്പെട്ടുകൊണ്ട് സ്പെയിനിന്റെ തലസ്ഥാനമായ മാഡ്രിഡിൽ ലിയോ 14-ാമൻമാർപ്പാപ്പ നയിച്ച ദിവ്യബലിക്കെത്തിയത് 12,000,000+ വിശ്വാസികൾ. ചിലിക്കെതിരായ സൗഹൃദ മത്സരം ജയിച്ച് ലോകകപ്പ് ഫുട്ബോളിനുള്ള ഒരുക്കം തുടങ്ങി പോർച്ചുഗൽ. 1-2 ക്രിസ്ത്യാനോയും സംഘവും ജയിച്ചത്. ന്യൂസിലൻഡിനെതിരായ 1-ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിന് 115 ജയം. ജർമ്മനിയുടെ അലക്സാണ്ടർ സൊരേവിന് ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിൽ കന്നിക്കിരീടം. നിങ്ങൾ കേട്ടത് സ്റ്റിച്ച്വെൽ ബൊട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബൊട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. ഒരൊറ്റ ചോദ്യം നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച്വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7999-447-6836, 9447-371-836, 8078-502-836. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747-4111-74.
3: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207-244-177.
2: ഇനി ഒരു ഗാനം കേൾക്കാം. ചെത്തിപ്പൂ ഇതളുകളാലെ ഒരു മാല്യം കോർത്തിട്ടമ്മേ. ഗാനരചന നന്ദാത്മജൻ കൊതേരി, സംഗീതം സ്മൃതി സജീവൻ മാവിലായി. ഈ ഗാനം പാടിയത് നിത്യാനാഥ് കൊതേരി.

0: നന്ദാത്മജൻ കൊതേരിയുടെ വരികൾക്ക് സ്മൃതി സജീവൻ മാവിലായി ഈണം പകർന്ന് നിത്യാനാഥ് കൊതേരി ആലപിച്ച ഗാനമാണ് ഇപ്പോൾ കേട്ടത്.
1: ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ ഡെന്റൽ കെയറിന്റെ 2-ാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്തപരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു. ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.
2: എസ്കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീ സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ്കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകളും തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ.

0: ಆಕಾಶವಾಣಿ നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനുഷ ആത്മപ്രകാശ്. പ്രധാന വാർത്തകൾ. പൊതുജന പങ്കാളിത്തം, നവീകരണം, സംരംഭകത്വം, കൂട്ടായ ദൃഢനിശ്ചയം എന്നിവയിലൂടെ മാത്രമേ വികസിത് ഭാരത് 2047 യാഥാർത്ഥ്യമാക്കാൻ കഴിയൂവെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പ്രവേശനത്തിന് ട്രയൽ അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. കേരളത്തിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ ഇളനീരാട്ടം ഇന്ന്. അഫ്ഗാനിസ്ഥാനെതിരായ ഏക ടെസ്റ്റ് ക്രിക്കറ്റിൽ രണ്ടാം ദിനം ഇന്ത്യയ്ക്ക് മേധാവിത്വം. വാർത്തകൾ വിശദമായി. പൊതുജന പങ്കാളിത്തം, നവീകരണം, സംരംഭകത്വം, കൂട്ടായ ദൃഢനിശ്ചയം എന്നിവയിലൂടെ മാത്രമേ വികസിത് ഭാരത് 2047 എന്ന ദർശനം യാഥാർത്ഥ്യമാക്കാൻ കഴിയൂവെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഒരു കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വികസനത്തിന്റെ നേട്ടങ്ങൾ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലേക്കും എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സംരംഭകത്വവും രാഷ്ട്രനിർമ്മാണവും ഒന്നിച്ച് മുന്നേറണമെന്ന് ഓം ബിർള അഭിപ്രായപ്പെട്ടു. ഈ മാസം 18 നടക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് BJP രണ്ടാമത് സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. മധ്യപ്രദേശിൽ നിന്ന് മഹേഷ് കെവാട്ടും കർണാടകയിൽ നിന്ന് ഡോക്ടർ എം നാഗരാജയും മത്സരിക്കും. കർണാടകയിൽ നിയമസഭാ കൌൺസിൽ തെരഞ്ഞെടുപ്പിൽ ലിംഗരാജ് പാട്ടീലിനെയും രഘു കൌട്ടിലയെയും സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചു. 10 സംസ്ഥാനങ്ങളിലെ 24 രാജ്യസഭാ സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ്. ന്യൂഡൽഹിയിലെ ആർകെപുരത്തെ അയ്യപ്പ ക്ഷേത്ര സമുച്ചയത്തിൽ പുതുതായി നിർമ്മിച്ച ശബരീശം കെട്ടിടം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു. ഭഗവാൻ അയ്യപ്പൻ രാജ്യത്തെ ഒന്നിപ്പിക്കുന്ന പവിത്രമായ മൂല്യങ്ങളുടെ മൂർത്തിഭാവമാണെന്ന് അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 12 വർഷത്തിനിടെ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ തത്വങ്ങളാൽ നയിക്കപ്പെടുന്ന ഇന്ത്യ ശ്രദ്ധേയമായ പരിവർത്തനത്തിന് വിധേയമായി. 12 വർഷമായി പ്രധാന മേഖലകളിൽ ഗവൺമെന്റ് നടത്തിയ ശ്രമങ്ങളെ സംബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക ഫീച്ചറിൽ ഇന്ന് പരിസ്ഥിതി സംരക്ഷണത്തിന് ഗവൺമെന്റ് സ്വീകരിച്ച നടപടികളെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട്.
1: വ്യക്തമായ നയനടപടികളിലൂടെ കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യ സുസ്ഥിരമായ പാരിസ്ഥിതിക പരിവർത്തനം നേടി. നമാമി ഗംഗെ പരിപാടിയിലൂടെ രാജ്യത്തെ വനവൃക്ഷ വിസ്തൃതി വികസിപ്പിച്ചു. തണ്ണീർത്തടങ്ങൾ, കണ്ടൽക്കാടുകൾ, തീരദേശ ആവാസ വ്യവസ്ഥ എന്നിവ ഈ കാലയളവിൽ പുനഃസ്ഥാപിക്കുകയും വിപുലമായ നദീ പുനരുജ്ജീവനം സാധ്യമാക്കുകയും ചെയ്തു. മലിനീകരണം കുറയ്ക്കുന്നതിനും ഗംഗാനദിയുടെയും പോഷക നദികളുടെയും പാരിസ്ഥിതിക ആരോഗ്യം പുനഃസ്ഥാപിക്കുന്നതിനുമായി 2014 നമാമി ഗംഗെ പരിപാടി ആരംഭിച്ചത്. അനുവദിച്ച 524 പദ്ധതികളിൽ 355 ഈ വർഷം ഫെബ്രുവരി വരെ പൂർത്തിയായി. പദ്ധതിയിലൂടെ ഗംഗാനദിയുടെ ശുചിത്വത്തിൽ ഗണ്യമായ പുരോഗതി ദൃശ്യമായി. 2015 ആരംഭിച്ച ഗ്രീൻ ഇന്ത്യ മിഷൻ വനങ്ങൾക്കും ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപനത്തിനും ഒരു മുൻനിര സംരംഭമാണ്. വനവിസ്തൃതിയിൽ ലോകത്ത് ഇന്ത്യ 9 സ്ഥാനത്തേക്ക് മുന്നേറിയത് ഇക്കാലയളവിലാണ്. 8.27 ചതുരശ്ര കിലോമീറ്ററാണ് രാജ്യത്തെ വനവൃക്ഷ വിസ്തൃതി. 2024 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരംഭിച്ച ഏക് പേഡ് മാ കെ നാം ക്യാമ്പയിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം ഡിസംബർ വരെ രാജ്യത്ത് 262 കോടിയിലധികം തൈകളാണ് നട്ടുപിടിപ്പിച്ചത്. ആഗോളതലത്തിൽ കാലാവസ്ഥാ വ്യതിയാനം, പരിസ്ഥിതി നശീകരണം എന്നിവ രൂക്ഷമാകുമ്പോൾ സംരക്ഷണം, സുസ്ഥിര വികസനം എന്നിവ സംയോജിപ്പിക്കുന്ന ഒരു സന്തുലിത സമീപനമാണ് 12 വർഷമായി ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്.
0: സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പ്രവേശനത്തിന് ട്രയൽ അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. ഔദ്യോഗിക വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകും. 388 സ്കൂളുകളിലേക്ക് ട്രയൽ അലോട്ട്മെന്റാണ് പ്രസിദ്ധീകരിക്കുന്നത്. ഈ മാസം 15 ഒന്നാം അലോട്ട്മെന്റ്. ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ച ശേഷം മറ്റന്നാൾ വരെ വിദ്യാർത്ഥികൾക്ക് തെറ്റുകൾ തിരുത്താനും സ്കൂളുകളും വിഷയവും മാറ്റാനും അവസരമുണ്ട്. മുഖ്യ അലോട്ട്മെന്റ് പ്രക്രിയയ്ക്ക് ശേഷം സപ്ലിമെന്ററി അലോട്ട്മെന്റ് നടത്തും. മാനേജ്മെന്റ് കമ്മ്യൂണിറ്റി അൺഎയ്ഡഡ് ക്വാർട്ടറുകളിലേക്ക് അതത് സ്കൂളുകളിൽ അപേക്ഷ നൽകണം. അടുത്ത മാസം 2 പ്ലസ് 1 ക്ലാസ് ആരംഭിക്കും. സംസ്ഥാനത്ത് സ്കൂളുകളിൽ വിദ്യാർത്ഥികളുടെ അന്തിമ കണക്കെടുപ്പിന് സമയപരിധി ഇന്ന് വൈകിട്ട് 5 അവസാനിക്കും. 6 പ്രവൃത്തി ദിനത്തിലാണ് കണക്കെടുപ്പ് അന്തിമമാക്കൽ. സമ്പൂർണ്ണ പോർട്ടലിലാണ് കുട്ടികളുടെ UID അപ്ലോഡ് ചെയ്യുക. ഈ മാസം 21 നടത്തുന്ന നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് പരീക്ഷാ കേന്ദ്രങ്ങൾ വരുന്ന നഗരങ്ങളുടെ അറിയിപ്പ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. രാജ്യത്തെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലും ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ. പേനയും പേപ്പറും ഉപയോഗിച്ചാണ് പുനഃപരീക്ഷ നടത്തുക. പരീക്ഷയെക്കുറിച്ച് പുതിയ അറിയിപ്പുകളും അഡ്മിറ്റ് കാർഡും ഔദ്യോഗിക വെബ്സൈറ്റുകൾ വഴി അപ്ഡേറ്റ് ചെയ്യണമെന്ന് ഏജൻസി അറിയിച്ചു. കഴിഞ്ഞ മാസം 3 നടന്ന പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ച നടന്ന പരാതിയെ തുടർന്ന് NTA റദ്ദാക്കുകയായിരുന്നു. തൃശൂർ പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ പാസിംഗ് ഔട്ട് പരേഡ് രാവിലെ നടക്കും. ആംഡ് പോലീസ് ബറ്റാലിയൻ ADGP ദിനേന്ദ്ര കശ്യപ് കേരള പോലീസ് അക്കാദമി പരേഡ് ഗ്രൌണ്ടിൽ അഭിവാദ്യം സ്വീകരിക്കും. 21A ബാച്ചിലെ 44 ഉദ്യോഗസ്ഥരാണ് പരിശീലനം പൂർത്തിയാക്കിയത്. ഇന്ന് ലോക സമുദ്രദിനം. സമുദ്ര മലിനീകരണത്തിനും കാലാവസ്ഥാ വ്യതിയാനത്തിനുമെതിരെ നടപടി സ്വീകരിച്ച് സമുദ്ര ആവാസ വ്യവസ്ഥയെ പരിപോഷിപ്പിക്കുകയും സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുകയുമാണ് ദിനാചരണ ലക്ഷ്യം. നമ്മുടെ നീലഗ്രഹത്തിനായുള്ള ശക്തമായ സമുദ്ര സംരക്ഷിത പ്രദേശങ്ങൾ എന്നതാണ് ഈ വർഷത്തെ സമുദ്ര ദിനാചരണ പ്രമേയം. ഇന്ന് ലോക ബ്രെയിൻ ട്യൂമർ ദിനം. രോഗനിർണയം നേരത്തെ നടത്തുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ലക്ഷണങ്ങൾ അവഗണിക്കാതെ തലച്ചോറിന്റെ ആരോഗ്യത്തിന് മുൻഗണന നൽകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ജനങ്ങളിൽ അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. എ ക്ലോസർ ലുക്ക് എന്നതാണ് ഈ വർഷത്തെ ബ്രെയിൻ ട്യൂമർ ദിനാചരണ പ്രമേയം. ഗാർഹിക LPG സിലിണ്ടറിന് വില വർദ്ധിപ്പിച്ച നടപടി പിൻവലിക്കാൻ ഗവൺമെന്റ് തയ്യാറാകണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. 3 മാസത്തിനിടെ 2ാം തവണയാണ് ഗാർഹിക പാചകവാതക വില വർദ്ധിപ്പിക്കുന്നത്. ഇക്കാര്യത്തിൽ ജനങ്ങൾക്ക് ആശ്വാസം ഉറപ്പാക്കുന്ന വിധത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇടുക്കി ജില്ലയിലെ മലയോര മേഖലകളിൽ രാത്രിയാത്രയ്ക്ക് ജില്ലാ കളക്ടർ നിരോധനം ഏർപ്പെടുത്തി. മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യത കണക്കിലെടുത്ത് ദുരന്ത സാഹചര്യം ഒഴിവാക്കാനാണ് നടപടി. രാത്രി 7 മുതൽ രാവിലെ 6 വരെയാണ് നിരോധനം. കനത്ത മഴയെ തുടർന്ന് മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് ഇന്നു മുതൽ പൊന്മുടി ഇക്കോ ടൂറിസത്തിലേക്ക് പ്രവേശനം നിർത്തിവച്ചു. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെയാണ് തീരുമാനമെന്ന് തിരുവനന്തപുരം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു. തൃശൂർ ജില്ലയിലെ മറ്റത്തൂർ പഞ്ചായത്തിൽ മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്ന കോടശ്ശേരി മലയുടെ സമീപത്തെ 5 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. മറ്റത്തൂർ ഗവൺമെന്റ് LP സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്കാണ് ഇവരെ മാറ്റിയത്. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ ഇളനീരാട്ടം ഇന്ന്. ഇന്നലെ രാത്രിയാണ് ഇളനീർ വെപ്പ് ആരംഭിച്ചത്. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
2: വേട്ടയ്ക്കുരുമകൻ ക്ഷേത്രത്തിൽ നിന്ന് എരുവട്ടി തണ്ടയാൻ എള്ളെണ്ണയും ഇളനീരുമായി ഇന്നലെ സന്ധ്യയ്ക്ക് കൊട്ടിയൂരിൽ എത്തിയതിനു ശേഷം കുടിപതിക്കാരനവർ വെള്ളിക്കിടാരം വെച്ച് രാശി വിളിച്ചപ്പോഴാണ് ഇളനീർ വെപ്പ് ആരംഭിച്ചത്. രാശി വിളിക്കുമ്പോൾ മന്ദഞ്ചേരിയിലെ ബാവലിക്കരയിൽ കാത്തിരുന്ന ഇളനീർ വ്രതക്കാർ ഇളനീർ കാവുകളുമായി സന്നിധാനത്തേക്ക് ഓടിയെത്തി. തട്ടും പോളയും വിരിച്ച സ്ഥാനത്തെ 3 തവണ വലം വെച്ച ശേഷമാണ് ഇളനീർ കാവുകൾ സമർപ്പിച്ചത്. ഇളനീർ വെപ്പ് പൂർത്തിയാവുന്നതോടെ എരുവട്ടി തണ്ടയാൻ എള്ളെണ്ണ സമർപ്പിക്കും. കത്തിത്തണ്ടയാന്മാർ ഇളനീർ ചെത്താനുള്ള കത്തികളും സമർപ്പിക്കും. തുടർന്ന് ഇന്ന് രാത്രിയോടെയാണ് ഇളനീരാട്ടം നടക്കുക. വൈശാഖോത്സവത്തിലെ 2ാമത്തെ ആരാധനയായ അഷ്ടമി ആരാധനയും ഇന്നാണ്. അവധി ദിനമായ ഇന്നലെ കൊട്ടിയൂരിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. ഗതാഗത കുരുക്കും രൂക്ഷമായിരുന്നു. കർണാടകയിൽ നിന്നെത്തുന്ന ഭക്തരുടെ തിരക്ക് വർദ്ധിച്ചു വരികയാണ്.
0: മുള്ളൻപൂരിൽ അഫ്ഗാനിസ്ഥാനെതിരായ ഏക ടെസ്റ്റ് ക്രിക്കറ്റിൽ 2ാം ദിനം ഇന്ത്യയ്ക്ക് മേധാവിത്വം. 1ാം ഇന്നിംഗ്സിൽ ഇന്ത്യ ഉയർത്തിയ 564 റൺസ് പിന്തുടരുന്ന അഫ്ഗാനിസ്ഥാൻ 5 വിക്കറ്റ് നഷ്ടത്തിൽ 113

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ജനസമക്ഷം, ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക്. AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: ഏവർക്കും AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്വാഗതം. ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ. ശ്രീനാരായണ കോളേജിൽ 2026-27 വർഷത്തേക്ക് 1st year ബിരുദ, ബിരുദാനന്തര ബിരുദ കോഴ്സുകളിൽ കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കണ്ണൂർ സർവകലാശാല ഏകജാലകം വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ശേഷം 11th year കോളേജ് വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് www.snkollegekannur.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. സംസ്ഥാന സാക്ഷരതാ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന തുല്യതാ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഇരിട്ടി നഗരസഭാ പരിധിയിലെ ഗുണഭോക്താക്കൾക്ക് തുല്യതാ കോഴ്സുകളിലേക്ക് സൗജന്യമായി രജിസ്റ്റർ ചെയ്യാം. 10th year തുല്യതാ കോഴ്സിലേക്ക് 17 years പൂർത്തിയായ 7th class യോഗ്യതയുള്ളവർക്ക് രജിസ്ട്രേഷൻ നടത്താം. ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സിലേക്ക് 22 years പൂർത്തിയായി 10th year വിജയിച്ചവർക്ക് രജിസ്ട്രേഷൻ നടത്താം. 4th year 7th year രജിസ്ട്രേഷനും നടത്തുന്നവർക്ക് തുടർന്ന് പഠിക്കാനും അവസരം നൽകുന്നു. ഫോൺ നമ്പർ 9605635141. കണ്ണൂർ കോർപ്പറേഷൻ 2026-27 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പദ്ധതികൾക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഇന്നാണ്. തദ്ദേശീയ അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ അടുത്തതായി തൊഴിലറിയിപ്പുകൾ. കല്യാശ്ശേരി KPR ഗോപാലൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കെമിസ്ട്രി, സുവോളജി, ഇംഗ്ലീഷ് അധ്യാപക ഒഴിവ്. അഭിമുഖം 19th year രാവിലെ 11:00. പുഴാതി ഗവൺമെന്റ് വെൽഫെയർ LP സ്കൂളിൽ ഒഴിവുള്ള LPST തസ്തികയിലേക്കുള്ള അഭിമുഖം ഇന്ന് പകൽ 11:00 നടക്കും. ഫോൺ നമ്പർ 9745336760. നടുവിൽ ഗ്രാമപഞ്ചായത്തിൽ നിലവിലുള്ള കെയർ ഗിവർ, കമ്മ്യൂണിറ്റി വനിതാ ഫെസിലിറ്റേറ്റർ, വനിതാ ഫിറ്റ്നസ് സെന്ററിൽ പരിശീലനം നൽകാനായി സർട്ടിഫൈഡ് പരിശീലകർ എന്നീ തസ്തികകളിൽ ഒഴിവുണ്ട്. നടുവിൽ പഞ്ചായത്ത് ഓഫീസിൽ 12th year പകൽ 11:00 വനിതാ ഫെസിലിറ്റേറ്റർ, 11:30 കെയർ ഗിവർ, 12:00 വനിതാ ഫിറ്റ്നസ് പരിശീലക എന്നിവർക്കായുള്ള അഭിമുഖം നടക്കും. മട്ടന്നൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, വർക്ക്ഷോപ്പ് സൂപ്രണ്ട് ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്നീ തസ്തികകളിൽ അധ്യാപകരെ നിയമിക്കുന്നു. അഭിമുഖം 4:00 10:00. ഫോൺ നമ്പർ 0490024715530. തലശ്ശേരി ജനറൽ സ്ഥാപനത്തിലേക്ക് ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റിയുടെ കീഴിൽ ഫിസിയോതെറാപ്പിസ്റ്റിന്റെ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു. ഇന്നുച്ചയ്ക്ക് 1:00 ആശുപത്രി സൂപ്രണ്ട് ഓഫീസിലാണ് അഭിമുഖം. സർട്ടിഫിക്കറ്റിന്റെ അസലും പകർപ്പും സഹിതം ഹാജരാകണം. ഫോൺ നമ്പർ 0490023221. മാട്ടൂൽ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ലാബ് ടെക്നീഷ്യന്റെ താൽക്കാലിക ഒഴിവ്. അഭിമുഖം 4:00 10:00 ആശുപത്രി കോൺഫറൻസ് ഹാളിൽ. ഫോൺ നമ്പർ 0497284308. മാടായി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഹിന്ദി സീനിയർ അധ്യാപക ഒഴിവ്. അഭിമുഖം 19th year പകൽ 11:00 സ്കൂൾ ഓഫീസിൽ. മണത്തണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇംഗ്ലീഷ്, ബോട്ടണി, ഫിസിക്സ് വിഷയങ്ങളിൽ താൽക്കാലിക അധ്യാപകരുടെ ഒഴിവുണ്ട്. അഭിമുഖം 11th year രാവിലെ 10:00 സ്കൂൾ ഓഫീസിൽ. ഇപ്പോൾ കേട്ടത് തൊഴിലറിയിപ്പുകൾ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി നാട്ടുവിശേഷം. തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിലെ ഇളനീരാട്ട ഉത്സവം ഇന്ന് സമാപിക്കും. ജൈവ സംസ്കൃതി പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മൺസൂൺ ജൈവോൽപ്പന്ന മേള ഇന്ന് കണ്ണൂർ ജവഹർ ലൈബ്രറി ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടക്കും. റേറോം സെയിന്റ് സെബാസ്റ്റ്യൻസ് ഇടവകയിൽ സെയിന്റ് ആന്റണീസ് ടൗൺ കപ്പേളയിൽ നടക്കുന്ന തിരുനാൾ നൊവേന ചടങ്ങുകൾ ഈ മാസം 13-ാം തീയതി സമാപിക്കും. ഉത്സവ സീസണും സ്കൂൾ പ്രവർത്തനവും ആരംഭിച്ചതോടെ ഇരിട്ടി നഗരത്തിൽ വർദ്ധിച്ചുവരുന്ന ഗതാഗതക്കുരുക്ക് നിയന്ത്രിക്കാനായി നഗരത്തിൽ ഈ മാസം 15-ാം തീയതി മുതൽ ഗതാഗത പരിഷ്കരണം നടപ്പാക്കും. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
4: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
4: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
3: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
4: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276240.
5: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
6: കോക്കനട്ട് മേഡ് മാജിക്.
5: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
6: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
5: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
6: കോക്കനട്ട്.
5: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
6: ഫോൺ 9188951780.
3: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
7: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
3: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
7: യെസ്
3: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
7: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
3: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
7: 9447-371-836,
3: 8078-502-836.
8: വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM

0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ആശംസകളോടെ ശ്രീ കൊട്ടിയൂർ ദേവസ്വം.
2: കൊട്ടിയൂർ ശങ്കര കൈതൊഴാമീശ്വര.
1: പശ്ചിമഘട്ടത്തിന്റെ ഹരിത പശ്ചാത്തലത്തിൽ പ്രകൃതി മനോഹാരിതയുടെ തീർത്ഥഘട്ടം ശ്രീ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം. കൈലാസശൈലാധിനാഥന്റെ അനുഗ്രഹവർഷവുമായി ഒഴുകിയെത്തുന്ന ബാവലിപ്പുഴയെ പ്രദക്ഷിണ വഴിയാക്കുന്ന യാഗഭൂമി. കാടും മലയും മഴയും പുഴയും സംഗമിക്കുന്ന

അപൂർവ തീർത്ഥാടനം, കൊട്ടിയൂർ വൈശാഖോത്സവം, ദക്ഷയാഗഭൂമിയുടെ പരിശുദ്ധി കാത്തുരക്ഷിച്ചുകൊണ്ട് ഭക്തജനങ്ങൾക്ക് തീർത്ഥാടന സായൂജ്യം പകർന്നു നൽകുവാൻ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ശ്രീ കൊട്ടിയൂർ ദേവസ്വം. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിനെത്തിച്ചേരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും കൊട്ടിയൂർ ദേവസ്വത്തിൻ്റെ ഹൃദ്യമായ ഉത്സവാശംസകളാണ്.

0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്തത്ത ഭഞ്ജക.
2: ഇപ്പോൾ സംസാരിക്കുന്നു തില്ലങ്കേരി പനക്കാട്ട് നെയ്യമൃത് മഠത്തിലെ നെയ്യമൃത് വ്രതക്കാർ.
3: എന്റെ പേര് വിലങ്ങേരി പത്മനാഭൻ. മഠം കാരണവരാണ്. ഒരു 8-9 കൊല്ലത്തോളമായി ഇവിടെ കാരണവരായിട്ട്. 10-20 കൊല്ലമായി ഞാനിവിടെ നിയമം നിൽക്കുന്നു. 10-20 കൊല്ലത്തോളം ആയി. ഇപ്പം 8-10 കൊല്ലത്തോളമായി കാരണവരായിട്ട്. ഇത്രയും മരുമക്കളെയും കൊണ്ട് അത് ഞാനിങ്ങനെ നല്ലൊരു ആഘോഷമായിട്ട് ഉള്ളൊരു ചടങ്ങാണ് ഞാൻ നടത്തിക്കൊണ്ട് പോകുന്നത്. താവയ്യ അല്ല, പ്രായം അത് തന്നെയാണ്, വയസ്സാണ് നോക്കിയിട്ടാണ് കാരണവരാകുന്നത്. അത് ഇപ്പോൾ 64 ആൾ പണ്ടൊക്കെ വീട്ടിലുണ്ട്. ഞാൻ ഇതുവരെ 55-65 ആളെയും കൊണ്ട് ഞാൻ ഇത്രയും കൊല്ലമായിട്ട് പോകുന്നുള്ളത്. ഇപ്രാവശ്യം 64 ആളുണ്ട് വിളിച്ചു കൂടിയിട്ട്. ആചാരപ്രകാരം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള കൂട്ടരൊക്കെ നിൽക്കാൻ പാടുള്ളൂ. നമ്മളെ നമ്പ്യാറുകളെ, ഇപ്പം നമ്പ്യാറാണ് നമ്മളെ ഇതിൻ്റെ രൂപത്തിലാണ് നിന്ന് വരുന്നത്. അത് പിന്നെ വേറെ ഒന്നും ഒരാശിതമായ ഒരു കല്യാണം വേറെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അവരൊന്നും പാടില്ല. പാരമ്പര്യമായിട്ടുള്ള വറവാട്ടിൽ വേറാണ് നെയ്യെടുക്കുന്നത്.

നമസ്കാരം. ഓം നമ ശിവായ. എൻ്റെ പേര് വി എം ഉണ്ണികൃഷ്ണൻ. ഈ നെയ്യമൃത മഠത്തിൽ 25 വർഷമായി കുളിച്ചു കൂടുന്നു. ഞാൻ തില്ലങ്കേരി സ്വദേശിയാണ്. നമ്മൾ കൊട്ടിയൂർ പെരുമാൾ നെയ്യമൃത സംഘത്തിൽ, ഇവിടെ തില്ലങ്കേരി പനക്കാട്ട് നെയ്യമൃത സംഘം എന്ന് പറയുന്ന സംഘത്തിൽ 64 പേർ കുളിച്ചു കൂടിയിട്ടുണ്ട്. ഈ കുളിച്ചു കൂടിയ അവർ മേടമാസത്തിലത്തെ വിശാഖ നാൾ മുതൽ കൊട്ടിയൂരേക്ക് വ്രതം അനുഷ്ഠിക്കുന്നവരാണ്. അന്ന് കുളുത്തകുടി മാറ്റുക എന്നുള്ള ഒരു ചടങ്ങ്, അത് കൊട്ടിയൂർ പ്രക്കൂഴം എന്നാണ് പറയുക. നെയ്യമൃതക്കാരെ സംബന്ധിച്ച് കുളുത്തകുടി മാറ്റിലാണ്. അന്ന് തൊട്ട് 13 ദിവസം കൊട്ടിയൂർ പെരുമാളിലെ വ്രതം എന്ന നിലയിൽ കുളുത്തകുടി മാറ്റി 13 ദിവസം സ്ത്രീകളുടെ വീട്ടിലുള്ള ശുദ്ധമായിട്ടുള്ള ഭക്ഷണത്തോടുകൂടി 13 ദിവസം ആചരിക്കുന്നു. അതിനുശേഷം പിന്നീട് ഭരണി നാളിൽ ഞങ്ങൾ വേറെ വെക്കുക എന്നുള്ള ചടങ്ങാണ്. വേറെ വെക്കുക എന്ന് പറഞ്ഞാൽ ഈ വ്രതമനുഷ്ഠിക്കുന്നവരുടെ ഒരു കൂട്ടായ്മയാണ്. അവരെല്ലാവരും ചേർന്ന് ഒരു സ്ഥലത്ത് വെച്ച്, ഭവനത്തിൽ വെച്ച് ഭക്ഷണം പാകം ചെയ്തുകൊണ്ട് പെരുമാളുടെ സ്മരണയോടുകൂടി ഭക്ഷണം കഴിക്കുകയാണ്. അങ്ങനെ നമ്മൾ 7 ദിവസം വേറെ വെപ്പ് കഴിഞ്ഞാൽ 8-ാമത്തെ ദിവസം കൊട്ടിയൂരിൽ നീരെഴുന്നള്ളിക്ക എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്. അതിന് തലേ ദിവസം ഞങ്ങൾ മഠത്തിൽ കയറുകയാണ്. ആയില്ലെന്നാളിൽ ഞങ്ങൾ ഒരു നേരം എടുത്തുകൊണ്ട് ഒരിക്കലുണ്ണുക, അതോടുകൂടി നമ്മൾ മഠത്തിൽ കയറൽ നടക്കുന്നു. മഠത്തിൽ കയറിയ ഞങ്ങൾ പിറ്റേ ദിവസം നീരെഴുന്നള്ളിക്കയുടെ ആ സമയത്ത്, കൊട്ടിയൂരിൽ ആ ചടങ്ങ് നടക്കുന്നതോടനുബന്ധിച്ച് നമ്മുടെ മഠത്തിൽ വെച്ച് നമ്മൾ ചെനക്കുക. ആ ചെനക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം 5 ദിവസം നമ്മൾ മഠത്തിൽ വെച്ച് ചെനക്കി ഭക്ഷണം പാകം ചെയ്ത് നമ്മുടെ വ്രതങ്ങൾ 5 ദിവസം കഴിയുമ്പോൾ നമ്മൾ കൊട്ടിയൂരേക്കുള്ള പുറപ്പാടിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. 4-ാമത്തെ ദിവസം ഞങ്ങളുടെ നെയ്യമൃത്, അത് വ്രതശുദ്ധിയോടുകൂടി നെയ്യമൃത കുംഭത്തിലാക്കി കൊണ്ടുപോവുകയാണ്. 2 നാളിൽ നമ്മൾ ആ നെയ്യമൃത കുംഭത്തെ ബന്ധിച്ച് കൊണ്ടുപോകാനുള്ള നാര് നിർമ്മിച്ച് അതേപോലെ തന്നെ നമ്മൾ പുറപ്പെടുന്ന തലേ ദിവസം നമ്മളതിനെ നെയ്യമൃത കുംഭത്തിൽ അഭിഷേകത്തിനായുള്ള നെയ്യ് നിറച്ചു കെട്ടി വെക്കുന്നു. പിറ്റേ ദിവസം രാവിലെ നമ്മൾ പുറപ്പെട്ട് നമ്മൾ നെയ്യമൃതം കൊണ്ട് കാൽനടയായി രാവിലെ 6 മണിക്ക് പുറപ്പെട്ട് വൈകുന്നേരം ഏതാണ്ട് ഒരു 3 മണിയോടുകൂടി കൊട്ടിയൂർ എത്തിച്ചേരുകയാണ്. അവിടെ വാളെഴുന്നള്ളിച്ച് ചോതിവിളക്ക് വെക്കും. അങ്ങനെയാണ് നമ്മളുടെ അതോടനുബന്ധിച്ച് നമ്മൾ

ദയ്യാഭിഷേകവും രാത്രി കൊണ്ട് നടക്കും. അങ്ങനെ തിരിച്ചു വരികയാണ്. പുതുതായി നമ്മുടെ കൂടെ ഏതാണ്ട് 10 പുത്തൻകാർ എന്നാണ് പറയുക. ആ നിയമവൃത വ്രതക്കാർ വ്രതം തുടങ്ങുന്ന സമയത്ത് നമ്മളുമായിട്ട് ബന്ധപ്പെടും. അപ്പോൾ അവരോട് പറയും ഇന്ന ഇന്ന കാര്യങ്ങൾ നിങ്ങൾ പാലിക്കേണ്ടതുണ്ടെന്ന്. അങ്ങനെ പ്രക്കൂഴം മുതൽ അവർ ആ വ്രതത്തോടുകൂടി നിൽക്കും. അങ്ങനെ പുത്തന്മാർ നമ്മളെ ആദ്യത്തെ ദിവസം നമ്മൾ ഇവിടത്തേക്ക് മഠത്തിലേക്ക് കൂട്ടിക്കൊണ്ടിരുന്നൊരു ചടങ്ങുണ്ട്. തലയിൽ അരിയല്ലിട്ട് അവരെ മാതാപിതാക്കന്മാരെ അനുഗ്രഹം വാങ്ങി അങ്ങനെയാണ് അവർ നമ്മുടെ കൂടെ ചേരുക. അതേപോലെ തന്നെ അവർ തിരിച്ച് ഇത് ചടങ്ങ് കഴിഞ്ഞിട്ടാകുമ്പോൾ തിരിച്ച് അവരെ വീട്ടിൽ തിരിച്ച് എത്തിച്ചിരിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അന്നും നമ്മൾ തലയിലെരിയിട്ട് നമ്മളവരെ അനുഗ്രഹിക്കുന്നതാണ് ചടങ്ങ്. അങ്ങനെ പുത്തൻകാരുള്ള നിയമത ഓടുകൂടിയാണ് നമ്മൾ ഈ വർഷത്തെ ഗംഭീരമായ നിയമം നടക്കുന്നത്.

ഷാജി അനന്തോത്താണ് എൻ്റെ പേര്. ഞാൻ തില്ലങ്കരി നെയ്യവ്രതമഠത്തിലെ ഒരിടങ്ങളായിക്കാരനാണ്. ഇവിടെ നമ്മൾ 28 ദിവസത്തെ നെയ്യവ്രതങ്ങളാണ്. ആദ്യം 13 കഴിഞ്ഞ് 14-ാമത്തെ ദിവസം നമ്മൾ വിറവെപ്പ് എന്നുള്ള ചടങ്ങും, 7 ദിവസം വിറവെപ്പുള്ള ചടങ്ങ് കഴിഞ്ഞ ശേഷം മഠത്തിൽ കയറലും, 5 ദിവസം മഠത്തിൽ നിന്ന് 6-ാമത്തെ ദിവസം നമ്മൾ കൊട്ടിയൂരിലേക്ക് നെയ്യും കൊണ്ട് പോകുന്ന ചടങ്ങാണ്. അവിടെ നെയ്യാടി ശേഷം നമ്മുടെ കർമ്മങ്ങൾ കഴിഞ്ഞുകൊണ്ട് തിരിച്ചു വരികയാണ് ചെയ്യുക. കഞ്ഞിയാണ് ഉച്ചക്ക് ഉണ്ടാവുക. കഞ്ഞി, പുഴുക്ക്, ചക്ക എന്നുള്ളൊരു വിവസ്ത്രവും രാത്രി അത്താഴങ്ങൾ, ചോറ്, അതിനുള്ള കറികൾ, മറ്റ് ഇതായിട്ടുണ്ടാവും. തില്ലങ്കരി ശിവക്ഷേത്രത്തിനടുത്തുള്ള ഒരു മഠമാണ് നമ്മൾ തില്ലങ്കരി മഠം. അമ്പലത്തിൽ രാവിലെ കുളിയെല്ലാം കഴിഞ്ഞ് അമ്പലത്തിലും പോയി ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞ് ഉണ്ടാക്കി നമ്മൾ കഴിച്ച്, കഴിച്ചതിന് ശേഷം മറ്റ് ഭക്തജനങ്ങൾ പുറത്തുള്ളവർ വന്ന് അവരൊക്കെ വിതരണം ചെയ്തതിന് ശേഷം നമ്മൾ മറ്റ് കാര്യങ്ങൾ ചെയ്യും. പിന്നെ ആ മഠത്തിൽ കയറിയതിന് ശേഷം 2-ാമത്തെ ദിവസം നമ്മൾ കവോള് നാര് എടുക്ക കാട്ടിലേക്ക് വെട്ടാൻ പോകും. അത് നെയ്യ് കൊണ്ടുപോകാനുള്ള പാത്രത്തിൽ ചുറ്റേണ്ട കാര്യമാണ് കവോള് നാര്. അതിനുശേഷം 2-ാം ദിവസം മുതൽ വന്ന് നമ്മൾ അലക്കി, കുളത്തിൽ നിന്നും അത് അലക്കി വെയിലത്തിട്ട് ശേഷം ഉണക്കിയ ശേഷം തീന്തിയെടുത്ത് അതുകൊണ്ട് കയറുണ്ടാക്കിയ ശേഷം ആ മുരട നെയ്യ് മുരടയിൽ കെട്ടിയതിന് ശേഷം നെയ്യ് നിറച്ച് മുട്ടിയതിന് ശേഷം അത് കൊണ്ടാന്ന് നമ്മൾ കുട്ടികളിലേക്ക് കൊണ്ടുപോവുക. അതിലാണ് ഇവിടുത്തെ ചടങ്ങുകളും മറ്റു ഇതെല്ലാം.

ഞാൻ ശങ്കരൻ നമ്പ്യാർ. തില്ലങ്കേരി പഞ്ചായത്തിലെ വനക്കാട്ട് മഠം എന്നറിയപ്പെടുന്ന ഈ മഠത്തിൽ ഏകദേശം 100 വർഷത്തിൽപ്പുഴം തന്നെ എനിക്ക് തന്നെ എൻ്റെ അച്ഛനും ഞാനുമായിട്ട് തന്നെ ഏകദേശം 100 വർഷത്തിൽ എനിക്ക് നേരിട്ടിട്ട് പറഞ്ഞ അറിവുണ്ട്. അത്രയും പഴക്കമുള്ളതാണ് ഈ സ്ഥാപനം. ഇത് ഞങ്ങൾ ഇത് ഇവിടെ താമസിക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് എന്ന് പറഞ്ഞാൽ 6 ദിവസത്തോളം നമ്മൾ ഈ സങ്കേതത്തിൽ കഴിയേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇവിടെ താമസിക്കാൻ സ്ഥലമില്ലാത്തതിനാൽ ഞങ്ങളിത് പുതുതായി പുതുക്കിപ്പണിത് ഇത്രയും വലിയ ഒരു സ്ഥാപനമാക്കി മാറ്റിയിട്ടുണ്ട്. ഇവിടെ കൊട്ടിയൂരമ്പലത്തിലെ നെയ്യമൃത് വ്രതക്കാർ ഏറ്റവും കൂടുതൽ എന്നും കൂടുതൽ ആൾക്കാർ പങ്കെടുക്കുന്ന മഠമാണ് ഞങ്ങളുടെ മഠം. ഈ സങ്കേതത്തിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പങ്കെടുക്കുന്നത്. ഇപ്രാവശ്യം 64 പേർ ഇവിടെ ഈ സങ്കേതത്തിലിപ്പോൾ താമസിക്കുന്നുണ്ട്, വ്രതം അനുഷ്ഠിച്ച് വരുന്നുണ്ട്. ഇതിൻ്റെ ചടങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ പ്രക്കൂഴം നാൾ മുതലാണ് നമ്മൾ ഈ വ്രതം ആരംഭിക്കുന്നത്. വീട്ടിലെ ആദ്യത്തെ 13 ദിവസം വീട്ടിലെ കഞ്ഞി എന്നാണ് പറയാം. അത് നമ്മളെപ്പോലെ തന്നെ വ്രതം അനുഷ്ഠിച്ച പെണ്ണുങ്ങൾ രാവിലെ തന്നെ കുളിച്ച് വീട് വൃത്തിയാക്കി ശുചീകരിച്ച് ഭക്ഷണം ഉണ്ടാക്കി നമ്മൾ കൊളുത്തകൂടി മാറ്റി ആ വ്രതത്തിൽ ഏർപ്പെട്ട കാരണം അതിനോടുകൂടി ഈ സ്ത്രീകളുടെ വ്രതവും കൂടി ആകുമ്പോഴാണ് ഈ 13 ദിവസത്തെ കഞ്ഞി വരുന്നത്. അതിനുശേഷം നമ്മൾ വ്രതം ഒന്നും കൂടി കടുപ്പിച്ച് വേറവെപ്പ് എന്ന് പറഞ്ഞ രൂപത്തിലേക്ക് വരും. വേറവെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വീട്ടിൽ നിന്ന് മാറി പ്രത്യേകം ഓരോ ഇടങ്ങനാഴിക്കാരൻ്റെയും ആരൊക്കെയാണ് ഇതിൽ നിന്നത് അവരുടെ വീട്ടിൽ ഞങ്ങൾ കഞ്ഞി വെച്ച് നാട്ടിലുള്ളവർക്കും കൂടി വീട്ടിലുള്ളവർക്കും നാട്ടിലുള്ളവർക്കും കൂടി

0: പ്രസാദമായിട്ട് കൊടുക്കുന്ന ഒരു രീതിയാണ് വിറവെപ്പ്. കഴിഞ്ഞാലാണ് പിന്നെ മഠത്തിൽ കയറുക. ഒരു നേരം വ്രതം അനുഷ്ഠിച്ച് കലശം കുഴിയോടുകൂടിയാണ് ഞങ്ങൾ മഠത്തിൽ കയറുന്നത്. മഠത്തിൽ കയറിക്കഴിഞ്ഞാൽ അടുത്ത ദിവസം മകന്നാൾ നമ്മൾ മാറ്റ് വാങ്ങിച്ച്, ഇന്നും നിലനിൽക്കുന്നുണ്ട് ഈ മാറ്റ് വാങ്ങിക്കുക എന്നുള്ള ആചാരം. അത് പ്രത്യേക സമുദായത്തിലുള്ള അലക്കുകാർ നമ്മുടെ വസ്ത്രം അലക്കി വൃത്തിയാക്കി നമുക്ക് കുളിച്ച് വന്ന ഉടനെ തന്നെ നമ്മൾക്ക് കൈമാറുകയും അത് ഉടുത്തുകൊണ്ട് മാറ്റ് എന്നാണ് നമ്മളതിന് പറയുന്നത്, മാറ്റും മേൽമുണ്ടും എടുത്തുകൊണ്ട് നമ്മൾ ചൂരലോടുകൂടി അന്നത്തെ ദിവസം ഓങ്കാര ശബ്ദം നമ്മൾ ചെനക്കുക എന്നാണ് അതിന് പറയുക. അതോടുകൂടി നമ്മൾ ഈ മഠത്തിലെ വ്രതം തുടങ്ങും. അത് കഴിഞ്ഞാൽ ചോതി നാളിൽ രാവിലെ നമ്മൾ നേരിട്ടിട്ട്, ബാക്കിയുള്ള മഠക്കാർ ദൂരെ നിന്നൊക്കെ വരുന്നത് കൊണ്ട് മണത്തണ സങ്കേതത്തിൽ ഒരുമിച്ചിട്ട് അവിടെ നിന്നാണ് പിന്നെ പിറ്റേന്ന് ഈ ചോതി നാളിൽ രാവിലെ കൊട്ടിയൂരേക്ക് പുറപ്പെടുന്നത്. എന്നാൽ നമ്മൾ 28-30 കിലോമീറ്റർ ദൂരം രാവിലെ ഇവിടെ നിന്ന് 6:30 മണിയോടുകൂടി ചോതി നാൾ രാവിലെ 6:30 മണിയോടുകൂടി ഇവിടെ നിന്ന് പുറപ്പെട്ട് 3 മണിയോടുകൂടി നമ്മൾ കൊട്ടിയൂർ അമ്പലത്തിൽ എത്തുകയും അതിനുശേഷം പിന്നെ അവിടെ എല്ലാവരും കൂടി നെയ്യമൃത് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയാണ് നമ്മുടെ നെയ്യമൃത് മഠക്കാരുടെ വ്രതം.
1: തെല്ലങ്കേരി പനക്കാട്ട് നെയ്യമൃത് മഠത്തിലെ നെയ്യമൃത വ്രതക്കാർ സംസാരിച്ചതിന്റെ തുടർഭാഗം അടുത്ത ദിവസം വൈശാഖോത്സവ വിശേഷങ്ങളിൽ.

0: സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.
0: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിംഗ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ.

വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ഗ്രോവ്സ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747431174. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. ഇനി മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. വിദ്യാസമ്പന്നരും സാങ്കേതിക വിദ്യാ വിദഗ്ധരുമായ യുവാക്കളാണ് വികസിത ഭാരതത്തിന്റെ കരുത്തെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നടപ്പാക്കാനൊരുങ്ങി പശ്ചിമബംഗാൾ. ഇന്ന് ന്യൂഡൽഹിയിൽ ധാരണാപത്രം ഒപ്പുവയ്ക്കും. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇറാൻ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ. ഇറാൻ ചർച്ചകളിലേക്ക് മടങ്ങണമെന്ന് US പ്രസിഡന്റ്. കേരളത്തിൽ ഷിഗല്ല രോഗത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴ. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിന്. പ്രതിരോധം, വ്യാപാരം, സമുദ്രസുരക്ഷ തുടങ്ങിയ മേഖലകളിൽ തന്ത്രപര സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് ഇന്ത്യയും ഇന്തോനേഷ്യയും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെയും ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി സുഗിയോണോയുടെയും സംയുക്ത അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ യോഗത്തിലാണ് തീരുമാനം. വിവിധ പ്രാദേശിക ആഗോള സാഹചര്യങ്ങളും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. പൊതുജന പങ്കാളിത്തം, നവീകരണം, സംരംഭകത്വം, കൂട്ടായ ദൃഢനിശ്ചയം എന്നിവയിലൂടെ മാത്രമേ വികസിത ഭാരതം 2047 എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാൻ കഴിയൂ എന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. വിദ്യാസമ്പന്നരും വിദഗ്ധരും സാങ്കേതിക വിദ്യയിൽ പ്രാപ്തരുമായ യുവാക്കളാണ് വികസിത ഭാരതത്തിന്റെ ഏറ്റവും വലിയ കരുത്ത് എന്നും ലോക്സഭാ സ്പീക്കർ പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഒരു കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലോകത്തിലെ ഏറ്റവും വലിയ പൊതുജനാരോഗ്യ പദ്ധതിയായ ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നടപ്പാക്കാൻ ഒരുങ്ങി പശ്ചിമബംഗാൾ. ദേശീയ ആരോഗ്യ അതോറിറ്റിയും പശ്ചിമബംഗാൾ സർക്കാരും ഇന്ന് ന്യൂഡൽഹിയിൽ ഇത് സംബന്ധിച്ച ധാരണാപത്രം ഒപ്പുവയ്ക്കും. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ, പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി എന്നിവർ സന്നിഹിതരായിരിക്കും. വിശദാംശങ്ങളിലേക്ക്.
1: രാജ്യത്തുടനീളമുള്ള എല്ലാ പൌരന്മാർക്കും തുല്യവും താങ്ങാനാകുന്നതുമായ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്നതിനുള്ള പ്രധാന നാഴികക്കല്ലാണ് ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. പശ്ചിമബംഗാളിലെ ദശലക്ഷക്കണക്കിന് ഗുണഭോക്താക്കൾക്ക് വലിയ ആരോഗ്യ ചെലവുകളിൽ നിന്നും സാമ്പത്തിക സുരക്ഷ നൽകുമെന്നാണ് വിലയിരുത്തൽ. ആയുഷ്മാൻ ഭാരത് PMJAY ഗുണഭോക്താക്കൾക്ക് സെക്കൻഡറി ടെർഷറി കെയർ ചികിത്സയ്ക്കായി ഒരു കുടുംബത്തിന് പ്രതിവർഷം 5 ലക്ഷം രൂപ വരെ ആരോഗ്യ പരിരക്ഷ നൽകുന്നു. ഗുണനിലവാരമുള്ളതും താങ്ങാനാവുന്ന വിലയിലും ആരോഗ്യ സംരക്ഷണ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് സംസ്ഥാനത്തിന്റെ ആരോഗ്യ സംരക്ഷണ ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഈ മാസം 21 നടക്കാനിരിക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷയ്ക്കുള്ള പൊതു അറിയിപ്പ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. രാജ്യമൊട്ടാകെ 551 നഗരങ്ങളിലും 14 വിദേശ നഗരങ്ങളിലും പരീക്ഷാ കേന്ദ്രങ്ങൾ സജ്ജീകരിക്കും. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5:15 വരെയാണ് പരീക്ഷ. ക്രമക്കേടിനെ തുടർന്ന് കഴിഞ്ഞ May 3 നടന്ന പരീക്ഷ May 12 NTA റദ്ദാക്കിയിരുന്നു. കേരളത്തിൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന്റെ ട്രയൽ അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. 388 സ്കൂളുകളിലേക്കുള്ള ട്രയൽ അലോട്ട്മെന്റാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. admission.vhsc.portal.kerala.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ ലഭ്യമാകുക. ആവശ്യമായ തിരുത്തലുകൾക്ക് ഈ മാസം 10 വരെ അവസരമുണ്ട്. കേരളത്തിൽ ഷിഗല്ല രോഗത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന കർശനമാക്കാൻ നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി K. മുരളീധരൻ പറഞ്ഞു. ഒരു മരണം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രത വേണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണ സാമ്പിളും വെള്ളവും പരിശോധിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. കോമൺവെൽത്ത് പാർലമെന്ററി അസോസിയേഷന്റെ ഇന്ത്യ റീജിയൺ സോൺ 2 3 ദിവസത്തെ സമ്മേളനം ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്ന് ചണ്ഡിഗഡിൽ ഉദ്ഘാടനം ചെയ്യും. ഹരിയാന നിയമസഭയാണ് സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്നത്.

0: ഉള്ള 15 നിയമസഭകളിൽ നിന്നുള്ള പ്രിസൈഡിംഗ് ഡെപ്യൂട്ടി പ്രിസൈഡിംഗ് ഓഫീസർമാരും നിയമസഭാംഗങ്ങളും പങ്കെടുക്കും. രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള അടുത്തഘട്ട സ്ഥാനാർത്ഥി പട്ടിക ബിജെപി പുറത്തിറക്കി. മധ്യപ്രദേശിൽ നിന്ന് മഹേഷ് കെവാട്ടും കർണാടകത്തിൽ നിന്ന് എം നാഗരാജയും മത്സരിക്കും. കർണാടകയിൽ നിയമസഭാ സമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായി ലിംഗരാജ് പാട്ടീലിനെയും രഘു കൌഡിലിയെയും ബിജെപി പ്രഖ്യാപിച്ചു. ഇന്ന് ലോക സമുദ്രദിനം. സമുദ്ര സുരക്ഷയുടെയും സമുദ്ര വിഭവങ്ങൾ സുസ്ഥിരമായി കാത്തുസൂക്ഷിക്കേണ്ടതിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായാണ് എല്ലാ വർഷവും ജൂൺ 8 ലോക സമുദ്രദിനമായി ആചരിക്കുന്നത്. നമ്മുടെ ഭൂമിക്കായി ശക്തമായ സമുദ്ര സംരക്ഷിത മേഖലകൾ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ആഗോള ഊർജ്ജ വ്യാപാരത്തിന്റെ പ്രധാന കവാടങ്ങളിൽ ഒന്നായ ഹോർമോസ് കടലിടുക്ക് നേരിടുന്ന പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ സമുദ്ര സുരക്ഷ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണെന്ന് നിലവിലെ ആഗോള സാഹചര്യം വ്യക്തമാക്കുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കഴിഞ്ഞ 12 വർഷത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ പ്രധാന മേഖലകളിൽ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആകാശവാണി പ്രത്യേക ഫീച്ചർ ഒരുക്കുന്നു. ഇന്ന് പരിസ്ഥിതി സംരക്ഷണത്തിനായി സർക്കാർ സ്വീകരിച്ച നടപടികൾ അറിയാം. 2014 ആരംഭിച്ച നമാമി ഗംഗെ പരിപാടിയിലൂടെ വിപുലമായ നദീ പുനരുജ്ജീവനം നടത്തുകയും തണ്ണീർത്തടങ്ങൾ, കണ്ടൽക്കാടുകൾ, തീരദേശ ആവാസ വ്യവസ്ഥകൾ എന്നിവ പുനഃസ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. 2015 ആരംഭിച്ച ഗ്രീൻ ഇന്ത്യ ദൌത്യം, മിഷൻ ലൈഫ്, അന്താരാഷ്ട്ര സോളാർ അലയൻസ് തുടങ്ങിയവ പരിസ്ഥിതി സംരക്ഷണത്തിൽ കേന്ദ്രത്തിന്റെ പ്രതിജ്ഞാബദ്ധത എടുത്തുകാട്ടുന്ന പദ്ധതികളാണ്. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ ജൂലൈ മുതൽ എണ്ണ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു പെട്രോളിയം കയറ്റുമതി രാജ്യങ്ങളുടെ സംഘടന. സൌദി അറേബ്യ, റഷ്യ, അൾജീരിയ, ഇറാഖ്, കസാഖിസ്ഥാൻ, കുവൈറ്റ്, ഒമാൻ എന്നിവ ഉൾപ്പെടെ 7 OPEC+ രാജ്യങ്ങൾ അടുത്തമാസം എണ്ണ ഉൽപ്പാദനം പ്രതിദിനം ഏകദേശം 1,88,000 ബാരൽ വർദ്ധിപ്പിക്കാൻ ധാരണയായി. ഈ വർഷം ഫെബ്രുവരി മുതൽ ഇറാനെതിരായ US ഇസ്രായേൽ ആക്രമണങ്ങളെ തുടർന്ന് ആരംഭിച്ച യുദ്ധം ആഗോള ഇന്ധന വിതരണ ശൃംഖലയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നു. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇറാൻ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. അതേസമയം ചർച്ചകളിലേക്ക് ഇറാൻ മടങ്ങണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. വിശദാംശങ്ങളിലേക്ക്.
2: ഏപ്രിൽ 8 വെടിനിർത്തൽ കരാറിനുശേഷം ഇസ്രായേലിലേക്ക് ഇറാൻ നടത്തിയ ആദ്യ മിസൈൽ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഇറാന്റെ 2 മിസൈലുകൾ തകർത്തതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി. ലെബനനിലെ ഹിസ്ബുള്ള ആസ്ഥാനത്ത് ഇസ്രായേൽ ആക്രമണം നടത്തിയതിന് തിരിച്ചടിയായാണ് വ്യോമാക്രമണമെന്ന് ഇറാനും പ്രതികരിച്ചു. അതേസമയം പ്രത്യാക്രമണം നടത്തരുതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനോട് അഭ്യർത്ഥിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അമേരിക്കയുമായി ചേർന്നല്ല ഇസ്രായേലിന്റെ മുൻ ആക്രമണങ്ങളെന്നും അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് ട്രംപ് വ്യക്തമാക്കി. എന്നാൽ സംഭാഷണത്തിന്റെ ഭാഷ അമേരിക്കയ്ക്ക് അറിയില്ലെന്നും അധികാരം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ഇറാനിയൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗലിബാഫ് ആരോപിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിൽ ശക്തമായ മഴ. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റു ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും നദീതീരങ്ങളിൽ ഉള്ളവരും അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറണം. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. വിവിധ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാല ഇന്ന് നടത്താനിരുന്ന എല്ലാ തിയറി പരീക്ഷകളും മാറ്റിവച്ചു. പുതുക്കിയ തീയതി സർവകലാശാല വെബ്സൈറ്റിലൂടെ പിന്നീട് അറിയിക്കും. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിന്. ഇന്നലെ നടന്ന കലാശ പോരാട്ടത്തിൽ ഇറ്റലിയുടെ ഫ്ളാവിയോ കോബോളിനെ 5 സെറ്റ് നീണ്ട ഏറ്റുമുട്ടലിൽ പരാജയപ്പെടുത്തിയാണ് സ്വരേവ് തന്റെ ആദ്യ ഗ്രാൻഡ്സ്ലാം കിരീടം സ്വന്തമാക്കിയത്. ബോറിസ് ബെക്കറിന് ശേഷം ഗ്രാൻഡ്സ്ലാം സിംഗിൾസ് ജയിക്കുന്ന ആദ്യ ജർമ്മൻ പുരുഷ താരമാണ് സ്വരേവ്. ഇന്ത്യക്കെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2-ാം ദിനമായ ഇന്നലെ കളി അവസാനിക്കുമ്പോൾ അഫ്ഗാനിസ്ഥാൻ 5 വിക്കറ്റിന് 113 റൺ എന്ന നിലയിൽ 8 വിക്കറ്റിന് 564 റൺ നേടി ഇന്ത്യ 1-ാം ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്തിരുന്നു. ഫിലിപ്പീൻസിൽ ശക്തമായ ഭൂചലനം. മിൻഡാനാവോ മേഖലയിൽ റിക്ടർ സ്കെയിലിൽ 7.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ് ഉണ്ടായത്. നാശനഷ്ടങ്ങളെക്കുറിച്ചോ ആളപായത്തെക്കുറിച്ചോ കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. ചില പ്രാദേശിക തീരങ്ങളിൽ സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. വിദ്യാ

സമ്പന്നരും സാങ്കേതിക വിദ്യാ വിദഗ്ധരുമായ യുവാക്കളാണ് വികസിത ഭാരതത്തിന്റെ കരുത്തെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നടപ്പാക്കാൻ ഒരുങ്ങി പശ്ചിമബംഗാൾ. ഇന്ന് ന്യൂഡൽഹിയിൽ ധാരണാപത്രം ഒപ്പുവയ്ക്കും. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇറാൻ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ. ഇറാൻ ചർച്ചകളിലേക്ക് മടങ്ങണമെന്ന് US പ്രസിഡന്റ്. കേരളത്തിൽ ഷിഗല്ല രോഗത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴ. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താപ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: ആദ്യം പുന്നാട് നിവേദിത വിദ്യാലയത്തിലെ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന നിയ കാർത്തിക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചുള്ള ഒരു ലഘു പ്രഭാഷണം നടത്തുന്നു. പ്രഭാഷണത്തിന് ശേഷം നമുക്ക് മഞ്ചാടി ബാലസഭയിലെ കൊച്ചുകൂട്ടുകാരുടെ പരിപാടികൾ ശ്രവിക്കാം.
1: ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഫ്രണ്ട്സ്, മൈ നെയിം ഈസ് നിയ കാർത്തിക. ടുഡേ ഈസ് വേൾഡ് എൻവയോൺമെന്റ് ഡേ. It is celebrated on June 5th every year. Our earth is our home. We get air, water, food and trees from the earth. But our earth is in danger because of pollution and cutting down trees. We are small, but we can do big things to help plant trees, air, save water, don't throw waste, love animals and birds. Let us promise today that we will keep our school, home and earth clean and green. Thank you to all.
0: പുന്നാട് നിവേദിത വിദ്യാലയത്തിലെ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന നിയ കാർത്തികയാണ് ഈ ലഘു പ്രഭാഷണം അവതരിപ്പിച്ചത്.

0: ഫൈനലായിട്ട് ആദിഷ്.
1: ആദിഷ് എന്തോ പറയുന്നുണ്ട് ആദിഷ്,
0: കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഞാൻ തോന്നുന്നു പറഞ്ഞത്.
1: എന്താ പറഞ്ഞത്? അറ്റാക്ക് വന്ന് ചാവും, അത്രയും പേടിയുണ്ട്. എന്തിനാ പേടി?
0: ഒന്നുമില്ല, പക്ഷെ ഇവിടെ ആയതുകൊണ്ടായിരിക്കും, അല്ലാതെ എല്ലാം നല്ല ആക്റ്റീവ് ആയിട്ടുണ്ടാകുന്ന ആൾക്കാരാ.
1: എന്താ പ്രശ്നം? ഇപ്പൊ എന്നെ കണ്ടോണ്ടാണോ, മൈക്ക് കണ്ടോണ്ടാണോ, ഇവിടെ ആയതുകൊണ്ടാ? അങ്ങനെയൊന്നുമില്ല,
0: സ്റ്റേജ് പ്രോഗ്രാമിലെല്ലാം
1: പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, സ്റ്റേജ് പ്രോഗ്രാം എന്തൊക്കെ ആയിട്ടാ?
2: ഞാൻ മോണാക്ടിനെ നോക്കുള്ളൂ.
1: ആ
2: പതിനോത്തര.
1: പിന്നെ മോണാക്ടും ഡാൻസും പാട്ട്? പാട്ടില്ല. കഥ? അതുമില്ല. എഴുതുവോ?
2: ഇല്ല.
1: എഴുതൂല്ല. എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ?
2: ഇനി ഏഴിലേക്ക്.
1: ഏത് സ്കൂളില്?
2: തിരൂർ.
1: ഓക്കെ, അപ്പൊ ഇനി ഏഴാം ക്ലാസ്സിലേക്ക്. ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നേ?
2: മോണാക്ട്.
1: കോൺഫിഡൻ്റ് അല്ലേ? കോൺഫിഡൻ്റ് ആണ്, ചെയ്തൂടെ. ഓക്കെ,
3: നമസ്കാരം. സാന്നിധ്യം കൊണ്ട് സദസ് സമ്പന്നമാക്കിയ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഗുഡ് മോർണിംഗ് ഓൾ. ഗുഡ് മോർണിംഗ് ടീച്ചർ. നിങ്ങളോട് ഞാൻ ഇന്നലെ പഠിച്ചു വരാൻ വേണ്ടി പറഞ്ഞ ഗുണന പട്ടിക പഠിച്ചിട്ടുണ്ടോ? സോറി ടീച്ചർ, പഠിക്കാൻ കുറച്ച് ലൈറ്റായി പോയി. എന്നാൽ എല്ലാവരും നാളെ പഠിച്ചിട്ട് വരണം. ഷോ, ബെല്ലടിച്ചല്ലോ. ഇനി എന്തായാലും പാട്ടെടുക്കാൻ കഴിയില്ല. അപ്പം എന്നാൽ നാളെ എല്ലാവരും പഠിച്ചിട്ട് വരിക. ഓ ഷിറ്റ്, നാളെ ഇന്ന് പഠിച്ചിട്ട് കാണിച്ചു കൊടുക്കുമ്പോണല്ലോ. ആ അമ്മയുണ്ടല്ലോ വീട്ടിൽ, അമ്മയോട് വെച്ചേക്ക. അമ്മേ, അമ്മ ഇറക്കി രണ്ടിൻ്റെ ഗുണന പട്ടിക പറഞ്ഞു തരുവാ. ആ പിന്നെന്താ മോനെ, ഞാൻ പറഞ്ഞുതരാമല്ലോ. ഇതാ കേട്ടോ. ആ സാറേ, ഇന്നലെ നാളെ കല്യാണം പോലോ ചെക്കൻ്റെ. ഓ രണ്ട് രണ്ട് ആയി ഒമ്മൂര് രണ്ട് നാല്. ഓശോ, ഈ അമ്മക്കൊന്നും അറിയില്ല എന്തൊരു ഇതാ. ആ മേലെ ഏച്ചിണ്ട്, അതിനോട് വയ്ക്കാം. ഏച്ചി ഏച്ചി ഏച്ചി ഏച്ചി ഇറക്കി രണ്ടിൻ്റെ ഗുണന പട്ടിക പറഞ്ഞുതരുവോ. പിന്നെന്താടാ, ഞാൻ പറഞ്ഞുതരാ. എന്നാ കേട്ടോ, ഒരു രണ്ട് രണ്ട് തെയ്ത് തെയ്ത് ഒരു രണ്ട് രണ്ട്. ഓ ഇവളൊരു ഡാൻസ് ഭ്രാന്ത്. ഞാൻ അമ്മമ്മയോട് ചോദിച്ചോളൂ. രാമ രാമ രാമ രാമ രാമ രാമ പാഹിമ. ഓ സന്ധ്യ ആയില്ല തുടങ്ങി. അമ്മമ്മ രണ്ടിൻ്റെ കൊണ്ണപ്പട്ടിക്ക് പറഞ്ഞുതരുമോ? പിന്നെന്താ മോനെ, ഞാൻ പറഞ്ഞുതരാലോ. എന്നാ കേട്ടോ, ഒരു രണ്ട് രണ്ട് ഇരു രണ്ട് നാല്. ഓ ഈ അമ്മമ്മ പറഞ്ഞിരുമ്പോഴത്തേക്ക് നാളെ ദേ അച്ഛൻ വരുന്ന്. പാമ്പുകൾക്ക് മാളമില്ല, പറവകൾക്ക് ആകാശമില്ല, മനുഷ്യപുത്രന് തലചായ്ക്കാൻ മണ്ണിലിടമില്ല. അച്ഛ മണ്ണിലല്ല, നമ്മൾ റൂമിലിടം തരാം. അച്ഛൻ രണ്ടിൻ്റെ കൊണ്ണപ്പട്ടിക്ക് പറഞ്ഞു തരുവാ. അപ്പം പിന്നെന്താ മോനെ, ഞാനില്ലേ ഞാൻ പറഞ്ഞുതരാലോ. ഒരു രണ്ട് രണ്ട് ഇരു രണ്ട് അമ്മേ. നന്ദി, നമസ്കാരം. ഈ സമയത്ത് കുട്ടികളെ നോക്കാൻ പോയാതെ പേരൻസിനുള്ള ഒരു
1: അവർക്കുള്ള ഒരു ഉപദേശം ഡ്രാമ രൂപത്തിൽ ചെയ്തു അല്ലേ, ഒറ്റക്ക് കാണിച്ചു കൊടുത്തു. ഇതിപ്പോ ആരാ പഠിപ്പിച്ചതന്നേ? അച്ഛനും അമ്മയും തന്നെ. ഓക്കെ, എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടോ മുന്നേ? എവിടെ?
2: കലോത്സവത്തിന്
1: ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇപ്പോ ക്ലാസ്സിൽ മാഷ് ചെയ്തു കൊണ്ടുവരാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊണ്ടുവരാറുണ്ടോ? എപ്പോഴെങ്കിലും ക്ലാസ്സിന്റെ പുറത്ത് നിർത്തിയിട്ടുണ്ടോ? എല്ലാം ചെയ്യാറുണ്ട്.
2: പറ്റുന്നു
1: ഇല്ലാതെ എപ്പെങ്കിലും മറന്നു പോയിട്ടുണ്ടോ?
2: ആ
1: എന്നിട്ട് വഴക്ക് കിട്ടാലുണ്ട്?
2: വഴക്ക്
1: അതും കിട്ടലുണ്ട്. അപ്പൊ സങ്കടാവുക?
2: അത് സ്ഥിരം കിട്ടുന്ന
1: സ്ഥിരം കിട്ടുന്നോണ്ട് കുഴപ്പമില്ല. ഓക്കെ, ഏത് സബ്ജക്റ്റ് ഇഷ്ടം?
2: ബേസിക് സയൻസ്.
1: ബേസിക് സയൻസ് അതാരാ എടുക്കുന്നേ?
2: അനിരുദ്ധ മാഷ്.
1: അനിരുദ്ധ മാഷ് നന്നായിട്ട് എടുക്കും. ഏതായിരുന്നു സ്കൂള്?
2: തെരൂർ യു പി
1: സ്കൂൾ. ഇനി എട്ടാം ക്ലാസ്സിലേക്കല്ലേ?
2: ഏഴാം ക്ലാസ്സിലേക്ക്.
1: ഇനി ഏഴാം ക്ലാസ്സിലേക്ക്. അപ്പോൾ കുറച്ചും കൂടെ അധികം പഠിക്കാനുണ്ടാവില്ലേ? ടെൻഷൻ ഉണ്ടാവും, കുറേ പഠിക്കാനുണ്ടാവുമെന്നൊക്കെ കരുതിയിട്ട്. അങ്ങനത്തെ ഒരു ടെൻഷനും ഇല്ല. വലുതായിട്ടാകുമ്പോൾ ആരാ ആവണ്ടേ?
2: വീഡിയോഗ്രാഫർ.
1: വീഡിയോഗ്രാഫർ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് അച്ഛനും അമ്മയും? എന്താവാനാ പറഞ്ഞു?
2: അവർക്ക് മിലിട്ടറി ആണോ? അത് കുറച്ച് പണിയധികല്ലേ, ഓടും ചാടലും വേണ്ടേ?
1: ആണോ?
2: നമുക്കൊരു തീരെ ഇഷ്ടമല്ലാത്ത കാര്യമാണ്.
1: അങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല, ഓട്ടം ചാട്ടം അങ്ങനെ അധികം അധ്വാനിക്കൊന്നും പാടില്ല. നമുക്ക് കുറച്ച് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കണം. ഇപ്പോൾ വീഡിയോസൊക്കെ എടുക്കാറുണ്ടോ ഫോണിനകത്ത്? ഓക്കെ, അപ്പോൾ വീഡിയോഗ്രാഫർ ആവാനാണ് ഇഷ്ടം. ഭാവിയിൽ നമുക്ക് നല്ലൊരു ഫേമസ് വീഡിയോഗ്രാഫറായിട്ട് എപ്പോഴെങ്കിലും കാണാം. ഓക്കെ, ആരൊക്കെ ഉള്ളത് വീട്ടിൽ?
2: അച്ഛനും അനിയനും അമ്മമ്മയും അമ്മയും ഞാനും.
1: അച്ഛനും അമ്മയും
2: അമ്മമ്മയും അനിയനും ഞാനും.
1: പേര് പറയാം അവരുടെയൊക്കെ.
2: അച്ഛൻ്റെ പേര് ശിബു, അമ്മേൻ്റെ പേര് അന്നപൂർണ, അനിയൻ്റെ പേര് അർഷിനി, അമ്മമ്മേൻ്റെ പേര് ചന്ദ്രമതി, എൻ്റെ പേര് ആദിശ്.
1: ആദിശ്, എന്റെ പേരില്ലാതൊരു സംഭവമില്ല. അമ്മേന്റെ പേര് വെറൈറ്റി ആണല്ലോ അന്നപൂർണ. അപ്പൊ വീട്ടിൽ നിന്ന് എന്താ വിളിക്കുക?
2: കുക്കു.
1: കുക്കു എന്ന്, സിമ്പിൾ കുക്കു. അതല്ലേ എളുപ്പം അല്ലേ? അമ്മയോട് ചോദിച്ചിട്ടുണ്ടോ ഇതാ ഇത്രയും വലിയ പേരിട്ടെന്ന്? എന്നാ പറയാ,
2: എന്റെ അമ്മയുടെ
1: അമ്മേന്റെ അമ്മ ഇട്ടത് എന്ന്. അതുകൊണ്ട് ഇന്നൊന്നും ചെയ്യാനാവൂലല്ലോ അല്ലേ? കുഴപ്പമില്ല, പോട്ടെ. സിനിമ കാണുമോ? വീട്ടിൽ നിന്നാണോ അല്ലേ തിയേറ്ററിനോ?
2: തിയേറ്ററിനാ കൂടുതൽ.
1: ഇപ്പൊ ലാസ്റ്റ് വേണ്ടത്?
2: വാഴ.
1: ആ, നിങ്ങൾ രണ്ടുപേരും വാഴയാണ്ടത്. ഇഷ്ടായോ? പാട്ടിഷ്ടാന്നോ? പാടുവോ? എപ്പങ്ങ് പാടി നോക്കിയിട്ടുണ്ടാ?
2: ഒരിക്കലും.
1: എവിടുന്ന്?
2: വീട്ടിൽ തന്നെ. വീട്ടിൽ നിന്ന് വെറുതെ കേൾക്കുന്നില്ല.
1: കുളിക്കുമ്പോ പാടുവാ? ആരും കേക്കാതെ കൊണ്ട്. ഇപ്പൊ പാടുന്ന? ഇപ്പം പാടുന്ന?
2: അച്ഛൻ പാടുന്നുണ്ട്.
1: അച്ഛൻ പാടുന്നുണ്ട്. അപ്പൊ എന്തായാലും മോനും പാടും.
4: പാടുവല്ലോ ചെയ്യും.
1: അച്ഛൻ പാടുന്നുണ്ടോ? മോൻ പാടും. അപ്പൊ പിന്നെ എന്തായാലും ആദിശിന് ഒരു പാട് പാട്ട് പാടിയേ
2: പറ്റുള്ളൂ.
1: ചെയ്യണ്ട, പ്രിപ്പയർ ചെയ്യാണ്ട് ആദിശ് പാടുന്ന എങ്ങനെയുണ്ടെന്ന്
2: നോക്കട്ടെ.
1: പാടാ എന്തായാലും അറിയാണ്ടിരിക്കൂല, അത് കള്ളം. അച്ഛൻ പാടുമ്പോ എന്തായാലും ആദിശ് പാടും.
2: അറിയില്ല.
1: ഏതെന്ന്? രണ്ടു വരി പോട്ടെ. ഒറ്റ വരി. ഒറ്റ വരി അറിയില്ല എന്ന് പറഞ്ഞാ കള്ളാന്ന്. ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ?
2: അങ്ങനെയൊന്നുമില്ല.
1: ഇഷ്ടപ്പെട്ട പാട്ടോ? അങ്ങനെയൊന്നുമില്ല. എല്ലാം കേൾക്കും. പഴയ പാട്ട് ഇഷ്ടമാണോ?
2: ഞാൻ പഴയ പാട്ടൊന്നും അധികം കേൾക്കില്ല.
1: പുതിയ പാട്ട് ഇഷ്ടമാണോ?
2: ചെറുങ്ങന.
1: ചെറുങ്ങന ചെറുങ്ങനെ ഇഷ്ടമാണ്. സാരില്ല, ഇനി എപ്പോഴാ പാട്ട് പാടിത്തരിക? ഉറപ്പാണേ. ഇതെല്ലാരും മുന്നിന്നാന്ന് ആദിശ് പറയുന്ന. അടുത്ത തവണ വരുമ്പോ ഒരു പാട്ട് എന്തായാലും പാടിത്തരുന്നു. ഞാൻ മറന്നുപോയാലും ഇവരെല്ലാരും ഓർമ്മിച്ചു വെക്കും.
4: ഇവന്റെ അനിയനും കൂടി ഉണ്ട് ശരിക്കും ബാലസഭയില്.
1: എന്താ വരാ?
4: അവൻ എന്താ പറയുക,
1: അനിയനെ കൂട്ടിയില്ല ആദിഷ്.
2: ഞാൻ സൈക്കിളിൽ രാവിലെ വിട്ട്.
1: എങ്ങോട്ടാ പോയത്?
2: അറിയുന്നില്ല. ചോറൊന്നും തന്നെ വരും.
1: കളിക്കാൻ പോകും. അവിടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്.
2: അഞ്ചാള്.
1: അഞ്ചു പേരുണ്ട്.
2: സൈക്കിൾ എടുത്ത് രാവിലെ പോകും.
1: എന്നിട്ട് ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ വരും.
2: അതിനുശേഷം ഒറ്റ പോകും.
1: എന്നിട്ട് പിന്നെ വരുക
2: കുളിക്കാൻ നോക്കുമ്പോ.
1: എന്നിട്ട്
2: എന്നിട്ട് ആടെ വീട്ടിൽ നിന്ന് ടി വി കണ്ട് ഫോണെല്ലാം കണ്ട് കുറച്ച് ഒച്ചപ്പാടെല്ലാക്കിയ പാടും.
1: അപ്പൊ നിങ്ങൾ തമ്മിൽ കാണാറേയില്ലേ?
2: ഉണ്ട്.
1: ഇടക്ക് വല്ലപ്പോഴും അല്ലേ? ആദിഷിനെ അടുത്ത് ഫ്രണ്ട്സ് ഇല്ലേ കളിക്കാൻ പോവാൻ?
2: ഞാൻ കളിക്കാൻ പോകുന്നില്ല. ഞാൻ വീട്ടിൽ ഇന്ന് ടി വി കാണേ.
1: മടുക്കൂലേ? നമ്മൾ കുറേ സമയം ടി വി കാണുമ്പോ.
2: എത്ര സിനിമയുണ്ട്.
1: എന്നാലും ഇങ്ങനെ കുറേ നേരം ടി വി നോക്കിക്കൊണ്ടിരിക്കുമ്പോ.
2: നാലഞ്ച് സിനിമ ഇന്നലെ ആക്കിനി, അത് കാണണ്ടേ?
1: എന്തിനാ സിനിമ ആക്കിയത്? അതുകൊണ്ട് കാണണ്ടേ എന്നാ? പക്ഷേ
4: അല്ല, ഇന്നലെ ഡൗൺലോഡ് ചെയ്ത് എടുത്തതായിരിക്കും.
1: ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചു.
2: എനിക്കത് പെൺഡ്രൈവ് കയറ്റിട്ട് ടി വി കുത്തിക്കാണു.
1: ഓ, അങ്ങനെ. ബുദ്ധിമാനാണ് അല്ലേ. എന്നാലും ഒരു നമുക്ക് പുറത്തു പോകണമെന്നോ അല്ല ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കണമെന്നോ? ക്രിക്കറ്റ് കളിയൊന്നും ഇഷ്ടമല്ല.
2: വൈകുന്നേരം
1: കളിക്കും.
2: ഫുട്ബോൾ കളിക്കും.
1: കുറേ കുട്ടികളുണ്ടോ?
2: 15 ഉള്ളത്.
1: 15 പേരുണ്ട്. എത്ര മണിക്ക് കളിക്കാൻ പോകും?
2: 4 മണിയാകുമ്പോൾ.
1: എന്നിട്ട് എത്ര മണിക്ക് തിരിച്ചു വരും?
2: 6 മണിയാകും.
1: സ്കൂളിലാണെങ്കിൽ എന്താ കളിക്കുക? പി ടി ടൈമൊക്കെ?
2: ഫുട്ബോൾ.
1: ഫുട്ബോൾ തന്നെ. ഫ്രണ്ട്സ് ഉണ്ടോ ഒരുപാട് സ്കൂളിൽ?
2: കുറച്ച്.
1: കുറച്ചേ ഉള്ളൂ. എന്താ അവരുടെയൊക്കെ പേര്?
2: ആദിലി, ദിൽഷത്ത്, അലജിത്ത്, റുസുമന്ത്, ധ്യാൻദേവ്.
1: സ്കൂള് പൂട്ടിപ്പോ. ഇതിൽ ആര് ഏറ്റവും കൂടുതൽ മിസ് ചെയ്ത്?
2: ആർക്കാരും മിസ് ചെയ്തിട്ടൊന്നുമില്ല.
1: ആരും മിസ് ചെയ്തിട്ടില്ല. അയ്യോ, നമ്മൾ ഫ്രണ്ട്സ് ആകുമ്പോ മിസ് ചെയ്യൂലേ സ്കൂള് പൂട്ടി കാണാണ്ടിരിക്കുമ്പോ?
2: ഞാൻ വെറുതെ അങ്ങോട്ടെല്ലാം പോയി. എന്നാലും അവരുടെ നാട്ടിലൊന്നുമില്ല. അവരെടില്ല ടൂറെല്ലാം പോയി.
1: അതെയാ? മെസ്സേജ് അയക്കുവോ അല്ലെ വിളിക്കുവാ?
2: ഗ്രൂപ്പുണ്ട്, അതിനകത്ത് മെസ്സേജ് അയക്കും. ഞാൻ നോക്കലൊന്നുമില്ല.
1: അപ്പൊ ഫ്രണ്ട്സിനെ കാണാൻ തോന്നുമ്പോ എന്താ ചെയ്യാ?
2: അവരെ ഡീപ്പ് നോക്കും.
1: അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നന്നായിട്ട് പഠിച്ചിട്ട് വീഡിയോഗ്രാഫി കോഴ്സൊക്കെ എടുത്ത് നല്ലൊരു ഫേമസ് വീഡിയോഗ്രാഫർ ആവട്ടെ. ഒരു പാട്ട് കൂടെ കേൾപ്പിച്ചു തരാം. ഓക്കെ, താങ്ക് യു
2: ഡാഡി.

0: പേരും സംസാരിച്ചു, ബാലസഭയുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഇനിയിപ്പം നിങ്ങളെ കുടുംബശ്രീയിലെ മെമ്പേഴ്സും കുട്ടികളുടെ പാരന്റ്സും ഉണ്ട് അല്ലേ?
1: ഇവര് നമ്മളെ കുടുംബശ്രീ അല്ല, പക്ഷെ കുട്ടി നമ്മളെ ബാലസഭയില, അപ്പൊ അതുപോലെ കൂടെ വന്നത്. അപ്പൊ കറക്റ്റ് ആയിട്ട് പറയാൻ അവർക്ക് കുറച്ചും കൂടി ബെറ്റർ, അവർക്കല്ലേ അനുഭവം മനസ്സിലാവുന്നത്.
0: റോജേച്ചി, നമ്മൾ കുട്ടികളുടെ വിശേഷങ്ങൾ പറഞ്ഞു, ബാലസഭയെ പറ്റിയിട്ടും അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് എന്താണ് പറയാനുള്ളതെന്നും കൂടെ നമുക്ക് ചോദിക്കാം.
1: അമ്മയ സനീഷിന്റെ അമ്മയ.
0: ഓക്കെ, പേര്?
2: എന്റെ പേര് ജീന.
0: ജീന എന്താ ചെയ്യുന്ന ചേച്ചി?
2: ഒന്നും ചെയ്തില്ല, വീട്ടിൽ
0: ഹൗസ് വൈഫ് ആണ്. മോളെ എങ്ങനെയാണ് ബാലസഭയിലേക്ക് ആദ്യം മെമ്പർ ആക്കുന്നത്?
2: മോള് പിന്നെ ഇവര് സൗപർണിക കുടുംബശ്രീന്ന് ഇവർ ചോദിച്ചു ഇങ്ങനെ ബാലസഭയിൽ. അങ്ങനെ ഞാൻ പറഞ്ഞു ആ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കും താല്പര്യമാണ് അങ്ങനെ പോകാനല്ലോ. അങ്ങനെ അതിൽ അംഗമായി. അതിന് അംഗമായ ശേഷം പിന്നെ മാസത്തിൽ ഇവരിങ്ങനെ മീറ്റിംഗ് എല്ലാം കൂടുമ്പോൾ കിസ് പ്രോഗ്രാമോ എല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യൂ. എല്ലാവരും ഭയങ്കര ഇഷ്ടമാണ്. അതിൽ പോകാൻ തുടങ്ങിയാൽ ഭയങ്കര കുറേ കൂട്ടുകാരെയും കിട്ടി,
0: മിംഗിൾ ചെയ്യാനൊക്കെ കൂടുതലായിട്ടും പറ്റുന്നുണ്ട്. സ്കൂളിൽ നിന്ന് കിട്ടുന്നതിനപ്പുറം
2: സ്കൂളിലും നല്ല ആക്റ്റീവാണ്. അപ്പോൾ ആയൊരു അറിവു ബാലസഭയിൽ കുട്ടികൾക്ക് വേണ്ടുന്നവർ ഇവൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് എന്തെങ്കിലും.
0: അതെ, കൂട്ടത്തില് കുറച്ച് വലിയ ആളാണല്ലോ, അപ്പോൾ അവർക്കും കുഞ്ഞു മക്കൾക്കും ഒരു ഹെൽപ്പായിരിക്കുമല്ലോ. സ്കൂളിൻ്റെ കൂടെ തന്നെ, സ്കൂൾ ഇപ്പം അടച്ച സമയത്ത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്നത് സ്കൂൾ അടച്ച സമയത്താണ്. ബാലസഭ പോലെയുള്ള പ്രവർത്തനങ്ങൾക്ക്
2: ഒന്നിച്ചുള്ള ഒരു ഫ്രണ്ട് ഉണ്ട്, ഓള് കുറച്ച് ദൂരോട്ടാണ്. അപ്പോൾ ഓൾ പറയും നിന്റെ ഇങ്ങനെയുള്ള ഇതെല്ലാം നല്ല തന്നെയല്ലേ, അങ്ങനെ അവരെ ഭാഗത്തൊന്നും ഇതില്ല പോലും. അങ്ങനെ
0: ബാലസഭയുടെ
2: ഓളെ രക്ഷിതാവും കണ്ടാ പറയൂ ഇങ്ങനെ പോകുന്നോണ്ട് നല്ല ഇതല്ലേ കൂട്ടുകാരിലായിട്ടുള്ള.
0: അതെ, സ്കൂൾ അടച്ചാലും അവർക്ക് ഒരു മിസ്സിംഗ് ഫീൽ ഉണ്ടാവില്ല, എപ്പോഴും ഒരു സർക്കിളിന്റെ ഉള്ളിൽ തന്നെ ആക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റുമല്ലോ. സ്കൂളിൽ എങ്ങനെയാണ് ആള് പൊതുവെ?
2: സ്കൂൾ ആക്റ്റീവാണ്, സ്കൂൾ ലീഡറാണ്.
0: നിങ്ങൾ പോവാറുണ്ടോ മോളുടെ കൂടെ ബാലസഭ നടക്കുന്ന സമയത്ത്?
2: ചില സമയത്ത് ഞാൻ കുടുംബശ്രീക്ക് പോകുമ്പോൾ ചില സമയത്ത് കയറി നോക്കൂ,
0: നോക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ്
2: മഞ്ചാടി
0: ബാലസഭയുടെ പ്രവർത്തനങ്ങൾ. ഈ പേര്
2: പ്രവർത്തനങ്ങളാണ്.
0: ഈ പേരെങ്ങനെയാണ് മഞ്ചാടിയിലേക്ക് എത്തിയത്?
1: പേര് മക്കൾ തന്നെയല്ലേ സെലക്ട് ചെയ്തത്? രണ്ടു മൂന്ന് പേര് പറഞ്ഞു കൊടുത്തു, അതിൽ മക്കൾ തന്നെ സെലക്ട് ചെയ്തു.
0: മൂന്ന് പേരുകൾ നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു, അതിന്ന് കുട്ടികള് സെലക്ട് ചെയ്തു. എനിക്ക് ചോദിച്ചെന്താ ഈ മഞ്ചാടി സെലക്ട് ചെയ്യാൻ കാരണം എന്നോ, അങ്ങനെ എന്തെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ട അവർക്ക് അറിയുന്ന പേര് മഞ്ചാടി എന്നായിരിക്കും അല്ലേ? ഓക്കെ, എന്തായാലും ഇനിയും
2: മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയട്ടെ.
0: അതെ, നല്ല നല്ല പ്രവർത്തനങ്ങളിലൂടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും പഠിക്കാനും കളിക്കാനും ചിരിക്കാനും ഒക്കെ നിങ്ങളുടെ മഞ്ചാടി ബാലസഭയിലൂടെ പറ്റട്ടെ. എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു, എല്ലാവരോടും പറയൂലേ. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.
1: Thank you.

ഇതുവരെ റേഡിയോ ആർട്ട് സ്കൂളിൽ പരിപാടികൾ അവതരിപ്പിച്ചത് എളമ്പാറ സൗവർണിക കുടുംബശ്രീയിലെ മഞ്ചാടി ബാലസഭയിലെ കൊച്ചുകൂട്ടുകാരാണ്. കൂട്ടുകാരുടെ പരിപാടികൾ എല്ലാവരും ആസ്വദിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ റേഡിയോ ആർട്ട് സ്കൂൾ ഇവിടെ പൂർണ്ണമാകുന്നു.

0: റേഡിയോ ആറ്റ് സ്കൂൾ.
1: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

0: മധുര ഗീതങ്ങൾ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ മധുര ഗീതങ്ങളിലേക്ക് സ്വാഗതം. കവിത സംഗീതത്തിന്റെ പ്രണയിനിയാണ് അത്രേ. സംഗീതം ശരീരമാണെങ്കിൽ കവിത ആത്മാവാണ്, അങ്ങനെയാണ് പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പം ഇന്ന് കവിത എന്ന വാക്ക് വരുന്ന കുറച്ച് ഗാനങ്ങളാണ് മധുരഗീതങ്ങളിലൂടെ ശ്രോതാക്കൾ കേൾക്കാൻ പോകുന്നത്. ആദ്യ ഗാനം കറുത്ത പൗർണമി എന്ന ചിത്രത്തിൽ നിന്നാവട്ടെ. പി ഭാസ്കരന്റെ രചനയിൽ എം കെ അർജുന ഈണമൊരുക്കി എസ് ജാനകിയാണ് ഗാനം ആലപിക്കുന്നത്. നാരായൺകുട്ടി വല്ലത്തിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ 1968 പുറത്തിറങ്ങിയ സിനിമയാണ് കറുത്ത പൗർണമി. ഇതിൽ യേശുദാസ്, ബി വസന്ത, എസ് ജാനകി എന്നിവരാണ് ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ളത്. 7 ഗാനങ്ങളുള്ള ഈ ചിത്രത്തിലെ എസ് ജാനകി ആലപിച്ച ഗാനമാണ് കവിതയിൽ മുങ്ങി എന്ന് ആരംഭിക്കുന്നത്. നമുക്ക് കേൾക്കാം.
1: Thank you.

ധർമ്മയുദ്ധം എന്ന ചിത്രത്തിലെ പല്ലവിയിൽ കവിത വരുന്നൊരു ഗാനമുണ്ട്. യമുന കല്യാണി രാഗത്തിലാണ് ഈ ഗാനം ജി ദേവരാജൻ ചിട്ടപ്പെടുത്തിയത്. ജി കുമാരപ്പിള്ളയുടെ ഗാനരചന, പി മാധുരിയാണ് ഗാനം ആലപിക്കുന്നത്. ഈ ചിത്രത്തിൽ ശ്രീവിദ്യ, റോണി, ഡേവിഡ്, വിൻസെന്റ് എന്നിവർ അഭിനയിച്ചിട്ടുണ്ട്. 1973 പുറത്തിറങ്ങിയ ധർമ്മയുദ്ധം എന്ന ചിത്രത്തിലെ ഗാനം.

നീലക്കണ്ണുകൾ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. കവിത കൊണ്ടു നിൻ കണ്ണീരൊപ്പുവാൻ കഴിവേഴാത്തവനാണ് ഞാനെങ്കിലും എന്ന് തുടങ്ങുന്ന പാട്ട്. ചന്ദ്രഭാനു ആണ് ഗാനം ആലപിച്ചത്. ONV കുറുപ്പിന്റെ ഗാനരചനയ്ക്ക് ജി ദേവരാജനാണ് ഈണമൊരുക്കിയത്.

അടുത്ത ഗാനം നിറമാല എന്ന ചിത്രത്തിൽ നിന്ന് യേശുദാസ് ആലപിക്കുന്നു. യൂസഫ് അലി കേച്ചേരി രചിച്ച് എം കെ അർജുനനാണ് സംഗീതമൊരുക്കിയത്. 1975 നിറമാല എന്ന ചിത്രം പുറത്തിറങ്ങിയത്.

ചീഫ് ഗസ്റ്റ് എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. യേശുദാസാണ് ആലപിക്കുന്നത്. ദേശരാഗത്തിലാണ് എ ടി ഉമ്മർ ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ഈണമൊരുക്കിയത്. കവിതയാണു നീ, നോവുമെന്ന ആത്മാവിൽ അമൃതശീതള വർഷമായി വന്നു നീ.

ഒഴുക്കിനെതിരെ എന്ന ചിത്രം 1976 പുറത്തിറങ്ങിയിട്ടുള്ളത്. ശ്രീകുമാരൻ തമ്പി വരികളെഴുതി, കല്യാണി രാഗത്തിൽ എം കെ അർജുന ഈണമൊരുക്കി, ഭാവഗായകൻ പി ജയചന്ദ്രൻ ആലപിച്ച ഗാനമാണ് അടുത്തത്. ഒരു പ്രേമ കവിത തൻ പൂഞ്ചിറകിൽ ഒരുമിച്ചുയരാമെന്നോ മലാളെ എന്നാരംഭിക്കുന്നു, കേൾക്കാം.

ദൂരെ പ്രണയ കവിത പാടുന്നു വാനം, താഴെയേതോ സുഗതലഹരി നുകരുന്ന ഭൂമിക്കോ കുളിരണിയും. ഈ ഗാനം സത്യൻ അന്തിക്കാടിന്റെ ഗാനരചനയിൽ ശ്യാം സംഗീതമൊരുക്കി പി ജയചന്ദ്രൻ ആലപിച്ച ദീപം എന്ന ചിത്രത്തിലെ ഗാനമാണ്. കേൾക്കാം.

പ്രേംനസീർ, വിജയശ്രീ, റാണിചന്ദ്ര എന്നിവരഭിനയിച്ച ചിത്രമാണ് പച്ചനോട്ടുകൾ. ചക്രവാകരാഗത്തിൽ ശ്രീകുമാരൻ തമ്പിയുടെ ഗാനരചനയ്ക്ക് MK അർജുനൻ ഈണമൊരുക്കിയ ഗാനം യേശുദാസ് ആലപിക്കുന്നു.

0: ഗോൾട്ടൺ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിംഗ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾട്ടൺ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747411174
1: ഹലോ നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം പ്രീമിയർ വാട്ടർ വാഷ് കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ് സ്ട്രോങ് അണ്ടർ ബോഡി കോട്ടിംഗ് ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു ടു വീലർ ത്രീ വീലർ ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു വി കെയർ കാർ വാഷ് കരേറ്റ അംഗൻവാടി റോഡ് ഉരുവച്ചാൽ പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു ഫോൺ 9207244177
2: മധുര ഗീതങ്ങൾ
3: മധുരഗീതങ്ങളിലൂടെ ശ്രോതാക്കൾ കേൾക്കുന്നത് കവിത എന്ന വാക്ക് വരുന്ന ഗാനങ്ങൾ കവിതകൾ വിലയും കാവുകൾ തേടിയെത്തും ഒരു പൂക്കാലം ബാലഗോപാലൻ തമ്പിയുടെ മധുരമായ ശബ്ദം പൂവച്ചൽ ഗാദർ വരികൾ എഴുതി രവീന്ദ്രൻ ഈണമൊരുക്കിയ ഗാനം 1986 പുറത്തിറങ്ങിയ പൗർണമി രാത്രിയിൽ എന്ന ചിത്രത്തിൽ നിന്നാണ്.

കൊട്ടും കുരുവിയും എന്ന ചിത്രത്തിൽ ഒരേ ഒരു ഗാനം മാത്രമേ ഉള്ളൂ. ഉണ്ണിമേനോനും വാണി ജയറാമും ആലപിച്ച ഈ ഗാനം രചിച്ചത് പന്തളം സുധാകരനാണ്. രഘുകുമാറിൻ്റെയാണ് സംഗീതം. കിളിമകൾ കവിതകൾ, നീഹാരമായി പ്രിയരാധികെ, ചേതോഹരി പ്രിയരാധികെ, പുണരുയൻ മണിവീണയിൽ നീ, കിളിമകൾ കവിതകൾ എഴുതുമെൻ കരളിലെ നീഹാരമായി,

തടവറയിലെ രാജാക്കന്മാർ എന്ന 1989 പുറത്തിറങ്ങിയ ചിത്രത്തിലെ ഗാനം മോഹനരാഗത്തിലാണ് ആർ കെ ദാമോദരന്റെ വരികൾക്ക് വിദ്യാധരൻ മാസ്റ്റർ ഈണമൊരുക്കിയത്. യേശുദാസിന്റെ ആലാപനം. കണ്ണുകളിൽ കവിത കളിയാടും പോലെ, കവിളുകളിൽ സന്ധ്യ പൂവിടും പോലെ കേൾക്കാം.

അടുത്ത ഗാനം ക്ഷണക്കത്ത് എന്നായ ചിത്രത്തിൽ നിന്നാണ് യേശുദാസ് ആലപിച്ച ഗാനം എഴുതിയത് കൈതപ്രം, സംഗീതം ശരത്. ഹംസധ്വനി രാഗത്തിലാണ് ഗാനം ചിട്ടപ്പെടുത്തിയത്. സല്ലാപം കവിതയായി, അലഞ്ഞൊറികൾ ഓരോരോ കഥകളായി,

അടുത്ത ഗാനം പ്രായം നിന്നിൽ കവിത രചിച്ചു, ഋതുദേവിയായി മോഹം എന്നിൽ ചിറക് വിരിച്ചു അനുരാഗമായി എന്ന മനോഹര ഗാനം എം ജി ശ്രീകുമാറും സംഘവും ആലപിച്ച ഗാനം. രചിച്ചത് പത്മനാഭനാണ്, സംഗീതം കണ്ണൂർ രാജൻ. 1990 പുറത്തിറങ്ങിയ ശങ്കരൻകുട്ടിക്കൊരു പെണ്ണു വേണം എന്ന ചിത്രത്തിൽ നിന്നാണ്.

അനുയാത്ര എന്ന ചിത്രത്തിലെ അമൃത കവിത മൊഴിയിലുള്ള തെന്നിലെ പ്രണയതളിക മിഴിയിലുള്ള കന്യകെ എന്ന ഉണ്ണിമേനോന്റെ ഗാനം. പി കെ ഗോപിയുടെ ഗാനരചന, എൻ പി പ്രഭാകരനാണ് സംഗീതമൊരുക്കിയത്.

0: കവിത എന്ന വാക്ക് വരുന്ന ഗാനങ്ങളാണ് ഇന്ന് മധുരഗീതങ്ങളിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: മധുരഗീതങ്ങൾ

0: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
1: റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 9:15 നാടകനേരത്തിൽ അസുരഗോത്രം നാടകം രണ്ടാം ഭാഗം, രചന കൃഷ്ണകുമാർ കണ്ണോത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ഉച്ചയ്ക്ക് 12:00 സർഗജാലകം. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 1:00 പ്രിയരാഗം ചലച്ചിത്ര ഗാനങ്ങൾ. 2:00 ഒരു വട്ടം കൂടി ചാരുകസേരയുടെ പുനഃപ്രക്ഷേപണത്തിൽ ഋഷി ശൃംഖനെക്കുറിച്ച് കേൾക്കാം. 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷം. 5:45 നാടൻ പാട്ടുകൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:00 ഹരിത സമൃദ്ധിയിൽ തന്റെ കാർഷിക വിശേഷങ്ങൾ പങ്കുവെക്കുന്നു മയ്യിൽ സ്വദേശിയായ ലക്ഷ്മണൻ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിയും ചിന്തയും. 8:30

0: ഇതിന് തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9 മണിക്ക് വായനശാല. 9:30 സംഗീത നിശ. 10 മണിക്ക് മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 ആണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
3: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. സ്റ്റിച്ച് വെൽ, ബൊട്ടീക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ. പത്രവിശേഷം. അഭിനയ തികവും പ്രതിഭയും സമന്വയിച്ച അതുല്യ വേഷപ്പകർച്ചകളിലൂടെ ആസ്വാദക മനസ്സിൽ ഇടം നേടിയ പ്രിയ നടൻ സലീംകുമാറിന് കേരളം ഹൃദയവേദനയോടെ വിടചൊല്ലി. ചിറ്റാറ്റുകര ആലുംമാവിലുള്ള സലീംകുമാറിന്റെ വസതി ലാഫിംഗ് വില്ലയിലെ വളപ്പിൽ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. സലീംകുമാറിന്റെ ആഗ്രഹം അനുസരിച്ച് മതപരമായ ചടങ്ങുകൾ ഒഴിവാക്കി. പാചകവാതക വിലയിൽ വീണ്ടും വർധന. വാണിജ്യ സിലിണ്ടറിന് 4 മാസം കൊണ്ട് 1422 രൂപ കൂട്ടിയതിനു പിന്നാലെയാണ് ഗാർഹിക സിലിണ്ടറിന് ഇപ്പോൾ 29 രൂപ കൂട്ടിയത്. പുതിയ നിരക്കുകൾ ഞായറാഴ്ച പ്രാബല്യത്തിൽ വന്നു. ഇതോടെ ഡൽഹിയിൽ ഗാർഹിക സിലിണ്ടറിന്റെ വില 913 രൂപയിൽ നിന്ന് 942 രൂപയായി ഉയർന്നു. 3 മാസത്തിനിടെ 2 തവണയായി 89 രൂപയുടെ വർധനയുണ്ടായി. അസംസ്കൃത എണ്ണയുടെ വിലയിൽ കുറവുണ്ടായിട്ടും ജനങ്ങളുടെ മേൽ അധിക ഭാരം അടിച്ചേൽപ്പിക്കുകയാണെന്ന ആരോപണവും ശക്തമാണ്. 5 കിലോഗ്രാം സിലിണ്ടറിന് കൊച്ചിയിൽ 10.5 രൂപ കൂടി 352 രൂപയായി. മന്ത്രി സണ്ണി ജോസഫിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിതനായ സഹോദരി ഭർത്താവ് ബെന്നി തോമസ് രാജിവെച്ചു. രാജിക്കത്ത് മുഖ്യമന്ത്രി വി ഡി സതീശന് കൈമാറി. തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവിയുണ്ടായതിന്റെ വീഴ്ച ഏറ്റുപറഞ്ഞ് CPM റിപ്പോർട്ട്. വർഗീയ പരാമർശം നടത്തിയ വെള്ളാപ്പള്ളി നടേശനെ തള്ളിപ്പറയാത്തത് വീഴ്ച തന്നെയായിരുന്നു. ഈ നടപടി ഇടതുപക്ഷത്തുള്ളവർക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെന്ന് റിപ്പോർട്ട്. അയ്യപ്പസംഗമം ഉദ്ദേശിച്ച രീതിയിലല്ല ജനങ്ങളിൽ എത്തിയത്. യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ചത് സംഗമത്തിന്റെ ശോഭ കെടുത്തിയെന്നും റിപ്പോർട്ടുകൾ. സംസ്ഥാന കമ്മിറ്റിയിൽ അവതരിപ്പിച്ച തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ പരാമർശിച്ചത്. CBSE 9-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് നിലവിലെ അധ്യയന വർഷം തന്നെ ത്രിഭാഷാ നയം നടപ്പാക്കുന്നത് താൽക്കാലികമായി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാഭ്യാസ പാർലമെന്ററി സമിതി ചെയർമാനും കോൺഗ്രസ് നേതാവുമായ ദിഗ്വിജയ് സിംഗ് പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. 9-ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുടെ കൂട്ടായ്മ നൽകിയ പരാതിയും കത്തിനൊപ്പം കൈമാറി. ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയിലെ ആകെ പ്രത്യുൽപാദന നിരക്കിൽ റെക്കോർഡ് ഇടിവ്. ദേശീയ തലത്തിലെ പ്രത്യുൽപാദന നിരക്ക് ഒരു സ്ത്രീക്ക് 2.1 എന്ന മാനദണ്ഡത്തിൽ നിന്ന് താഴ്ന്ന് 1.9 എത്തി. ജനസംഖ്യാ സ്ഥിരത നിലനിർത്താൻ ആവശ്യമായ പരിധിയിലും താഴെയാണ് ഇത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ ഓഫീസ് പുറത്തുവിട്ട 2024 സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം സ്ഥിതിവിവര കണക്ക് പ്രകാരമാണ് ഇത്. ജമ്മുകശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ മുഗൾ റോഡിൽ ബുഫ്ലിയാസ് മാർക്കറ്റിലുണ്ടായ തീപിടുത്തത്തിൽ 8 കടകൾ കത്തിനശിച്ചു, ആളപായമില്ല. ജമ്മുകശ്മീരിലെ രജൌരിയിൽ ഭീകരവിരുദ്ധ നടപടിയുടെ ഭാഗമായുള്ള ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടെ വീരമൃത്യു വരിച്ച ലഫ്റ്റനന്റ് ബീരേശ്വർ ഗോസ്വാമിക്ക് ആദരം. വടക്കുകിഴക്കൻ കേരളത്തിൽ 2 ദിവസം കൂടി അത്യന്തം കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് ഓറഞ്ച് മുന്നറിയിപ്പ് നൽകി. മറ്റു ജില്ലകൾക്ക് കനത്ത മഴയ്ക്കുള്ള മഞ്ഞ മുന്നറിയിപ്പാണ്. നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് ഓറഞ്ച് മുന്നറിയിപ്പാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള മറ്റ് ജില്ലകൾക്ക് മഞ്ഞ മുന്നറിയിപ്പും. സസ്പെൻഷനിലായിരുന്ന IAS ഉദ്യോഗസ്ഥരായ ഡോക്ടർ ബി അശോകിനെയും എൻ പ്രശാന്തിനെയും തിരിച്ചെടുത്ത് സർക്കാർ ഉത്തരവായി. ഇരുവരുടെയും ചുമതലകൾ ഇന്ന് തീരുമാനിച്ചേക്കും. ഇവർക്കെതിരെയുള്ള പരാതികളിൽ അന്വേഷണം തുടരും. ചികിത്സാ

0: ഴവിൽ കൈ നഷ്ടപ്പെട്ട 9 വയസ്സുകാരിക്ക് പ്രായപൂർത്തിയാകുമ്പോൾ വിദ്യാഭ്യാസത്തിന് അനുയോജ്യമായ ജോലി നൽകണമെന്ന് ബാലാവകാശ കമ്മീഷൻ. കവിയും എഴുത്തുകാരനും പ്രഭാഷകനും നിരൂപകനുമായിരുന്ന എ സി ശ്രീഹരിക്ക് നാട് വിട നൽകി. ജന്മനാടായ ആലപ്പടമ്പ് ചെറുപ്പാറ രക്തസാക്ഷി സ്മാരക വായനശാലയിലും ആലപ്പടമ്പിലെ വസതിയിലും പൊതുദർശനത്തിന് വെച്ചു. പയ്യന്നൂർ കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗം മേധാവിയായിരുന്ന ശ്രീഹരി വിരമിച്ച് 6ാം ദിവസമാണ് അന്തരിച്ചത്. പീഡനക്കേസിൽ കോടതിയിൽ നിന്ന് ജാമ്യമെടുത്ത് മുങ്ങിയ പ്രതി 10 വർഷത്തിനു ശേഷം അറസ്റ്റിലായി. കൊല്ലം പെരിനാട് വെളിമൺ സ്വദേശി പുത്തൻവീട്ടിൽ അഷറഫാണ് അറസ്റ്റിലായത്. എറണാകുളത്ത് നിന്ന് തലശ്ശേരി പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘമാണ് അറസ്റ്റ് ചെയ്തത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി മട്ടന്നൂർ പോലീസ് നടത്തിയ പരിശോധനയിൽ പച്ചക്കറി വണ്ടിയിൽ ഒളിപ്പിച്ചു കടത്തുകയായിരുന്ന 1000-ൽ അധികം പാക്കറ്റ് ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടി. ജില്ലയിലെ വിവിധ കടകളിൽ വിതരണം ചെയ്യാനായി കൊണ്ടുവന്ന ലഹരി ഉൽപ്പന്നങ്ങളാണ് മട്ടന്നൂർ ഇൻസ്പെക്ടർ എ ബിനുവിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത്. ഷിഗല്ല രോഗവ്യാപനത്തിന്റെയും മരണത്തിന്റെയും പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ ഹോട്ടലുകളിലും സ്കൂളുകളിലും കർശന പരിശോധന നടത്തുമെന്ന് മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഇതുവരെ 123 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കോഴിക്കോട് ചികിത്സയിലായിരുന്ന 2 കുട്ടികളുടെ രോഗം ഭേദമായെന്നും മന്ത്രി പറഞ്ഞു. രോഗം വ്യാപിക്കാതിരിക്കാനുള്ള പ്രതിരോധ നടപടികളുടെ ഭാഗമായാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ മേൽനോട്ടത്തിൽ പരിശോധന. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാല ഇന്ന് നടത്താൻ നിശ്ചയിച്ചിരുന്ന എല്ലാ തിയറി പരീക്ഷകളും മാറ്റിവെച്ചു. മാറ്റിവെച്ച പരീക്ഷകളുടെ പുതുക്കിയ തീയതി സർവകലാശാലയുടെ വെബ്സൈറ്റിലൂടെ പിന്നീട് അറിയിക്കും. കാനഡയിലെ യുറേനിയം ഖനന മേഖലയിലുണ്ടായ കരടി ആക്രമണത്തിൽ കോഴിക്കോട് സ്വദേശിയായ യുവാവിന് ദാരുണാന്ത്യം. മാവൂർ റോഡ് സ്വദേശി കെ ഋഷികേശ് ആണ് കൊല്ലപ്പെട്ടത്. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ പ്രധാന ചടങ്ങായ ഇളനീർ വെപ്പ് ഞായറാഴ്ച അർദ്ധരാത്രിയോടെ നടന്നു. ഇന്ന് ഇളനീരാട്ടം. റോഡപകടങ്ങളുടെ കാര്യത്തിൽ കേരളത്തിൽ വൈകുന്നേരം 6 മുതൽ 9 വരെയുള്ള സമയം നിർണായകമെന്ന് റിപ്പോർട്ടുകൾ. ഒരു ദിവസത്തെ 8 ആയി തിരിച്ചാൽ ഏറ്റവും അധികം റോഡപകടങ്ങൾ നടക്കുന്നത് ഈ സമയത്താണെന്നാണ് സംസ്ഥാന ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണ്ടെത്തൽ. കൊച്ചി സർവകലാശാല ജോയിന്റ് രജിസ്ട്രാറും സർവകലാശാല രജിസ്ട്രാറുടെ പേഴ്സണൽ അസിസ്റ്റന്റുമായ ഇടപ്പള്ളി നോർത്ത് വടക്കേ കുന്നുംപുറം താമരശ്ശേരി TB മുഹമ്മദ് സലീം വൈദ്യുതാഘാതമേറ്റ് മരിച്ചു. പ്ലസ് വൺ പ്രവേശനത്തിന് മുന്നോടിയായുള്ള ട്രയൽ അലോട്ട്മെന്റിൽ ഉൾപ്പെട്ടത് 2.44 ലക്ഷം അപേക്ഷകർ. ഹയർ സെക്കൻഡറി വകുപ്പിന്റെ പ്രവേശന വെബ്സൈറ്റിലെ കാൻഡിഡേറ്റ് ലോഗിനിലൂടെ ട്രയൽ അലോട്ട്മെന്റ് നില പരിശോധിക്കാം. 15ാം തീയതി ആദ്യ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കും. ഇതിലേക്കുള്ള സാധ്യതാ പട്ടികയാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചത്. കുടക് ജില്ലയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ എണ്ണം കൂടുന്നുവെന്ന് റിപ്പോർട്ടുകൾ. ഈ വർഷം ജനുവരി മുതൽ ജൂൺ ആദ്യവാരം വരെ 8 പേരാണ് ജില്ലയിൽ കൊല്ലപ്പെട്ടത്. വെള്ളിയാഴ്ച രാവിലെ കുടകിലെ മുതിർന്ന IPS ഉദ്യോഗസ്ഥന്റെ ഭാര്യ എ സന്ധ്യ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. കുടകിലെ തിത്തിമത്തിയിൽ സ്വന്തം കാപ്പിത്തോട്ടത്തിൽ വെച്ചാണ് ഇവരെ ആന ആക്രമിച്ചത്. ഓൺലൈൻ തട്ടിപ്പുകാർ നടത്തിയ ഡിജിറ്റൽ അറസ്റ്റിൽ കുടുങ്ങിയ തിരുപ്പൂരിലെ റിട്ടയേർഡ് വനിതാ പ്രൊഫസർക്ക് നഷ്ടമായത് 7.5 കോടി രൂപ. തിരുപ്പൂർ സൈബർ പോലീസ് അന്വേഷണം തുടങ്ങി. തിരുപ്പൂരിലെ സർക്കാർ കോളേജിൽ നിന്ന് വിരമിച്ച 65കാരിക്ക് ഏതാനും മാസം മുൻപാണ് മുംബൈ സൈബർ ക്രൈം പോലീസ് ഉദ്യോഗസ്ഥനെന്ന് പരിചയപ്പെടുത്തി ഫോൺ വന്നത്. മനുഷ്യനെ നവീകരിക്കുന്നത് നിരന്തരമായ വായനയും പഠനവുമാണെന്നും വിദ്യാർത്ഥികൾ മാത്രമല്ല അധ്യാപകരും നിരന്തരമായി പഠിച്ചുകൊണ്ടേയിരിക്കണമെന്നും എം മുകുന്ദൻ. മാഹി സ്പോർട്സ് ക്ലബ്ബ് ലൈബ്രറി ആൻഡ് കലാസമിതി നടത്തിയ 12ാമത് കുമ്മായ മുകുന്ദൻ സ്മാരക പ്രതിഭാ പുരസ്കാര വിതരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മുഴപ്പിലങ്ങാട് ബീച്ചിലേക്ക് കർണാടകയിൽ നിന്നുള്ള സഞ്ചാരികളുടെ വൻ തിരക്ക്. കൊട്ടിയൂർ വൈശാഖ ഉത്സവത്തിൽ പങ്കെടുക്കാനായി എത്തുന്നവരാണ് മുഴപ്പിലങ്ങാട് ബീച്ചിലേക്ക് എത്തുന്നത്. ഞായറാഴ്ച രാവിലെ മുതൽ തുടങ്ങിയ ഒഴുക്ക് വൈകിട്ട് വരെ തുടർന്നുവെന്ന് റിപ്പോർട്ടുകൾ. 100 കണക്കിന് വാഹനങ്ങളാണ് ഞായറാഴ്ച ബീച്ചിൽ എത്തിയത്. 1000-ൽ അധികം സഞ്ചാരികൾ എത്തിയതായി കണക്കാക്കുന്നു. മണക്കായിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. കൂർഗ് സ്വദേശികൾ സഞ്ചരിച്ച ബൈക്കും കാറുമാണ് കൂട്ടിയിടിച്ചത്. ഞായറാഴ്ച ഉച്ചയോടെയായിരുന്നു അപകടം. ഇരിട്ടി മാക്കൂട്ടം ചുരംപാതിയിൽ പെരുമ്പാടിക്ക് സമീപം ഓട്ടോറിക്ഷയും മുനിസിപ്പൽ മാലിന്യശേഖരണ വാനും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. പെരുമ്പാടി സ്വദേശി പരേതനായ രാജാമണിയുടെ ഭാര്യ സുലോചനയാണ് മരിച്ചത്. ഇറാൻ യുദ്ധത്തിന് 100 നാൾ തികഞ്ഞ ഇന്നലെ ഹോർമുസ് കടലിടക്കിനു മീതെ പറന്ന ഇറാനിയൻ ഡ്രോണുകൾ US സൈന്യം വെടിവെച്ചിട്ടു. അന്താരാഷ്ട്ര സമുദ്ര ഗതാഗതത്തിന് ഭീഷണി ഉയർത്തിയ ഇറാന്റെ രണ്ട് ഡ്രോണുകളാണ് വെടിവെച്ചിട്ടതെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഇസ്രായേലിനു നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം പറഞ്ഞു. റഷ്യ ഇന്നലെ യുക്രൈനിൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ 4 പേർ മരിച്ചു. ചെർബോണിൽ എക്സ്ക്ലൂസീവ് സോണിലെ ആണവ സംഭരണിക്ക് കേടുപറ്റി. ആക്രമണത്തിന് ശേഷം അണുവികരണം കൂടിയിട്ടില്ലെന്ന് ആണവോർജ കാര്യങ്ങൾ നോക്കുന്ന പൊതുമേഖലാ സ്ഥാപനമായ എനർഗോ ആറ്റം പറഞ്ഞു. US ഡൊണാൾഡ് ട്രംപ് സർക്കാരിന്റെ നിർമ്മിത ബുദ്ധി നയങ്ങളുടെ സൃഷ്ടാവും വൈറ്റ് ഹൌസിലെ മുതിർന്ന AI ഉപദേഷ്ടാവുമായ ശ്രീറാം കൃഷ്ണൻ സ്ഥാനമൊഴിയുന്നു. ശനിയാഴ്ച എക്സിലൂടെയാണ് അദ്ദേഹം രാജിവിവരം പ്രഖ്യാപിച്ചത്. ആണവായുധ പരിപാടിയിൽ നിന്ന് ഉത്തരകൊറിയ പിന്തിരിയില്ലെന്ന് ചെയർമാൻ കിം ജോങ് ഉന്നിന്റെ സഹോദരി കിം യോങ് ജോങ്. രാജ്യത്തിന്റെ പരമാധികാരവും സുരക്ഷയുമായി ബന്ധപ്പെട്ട ഭീഷണികൾ അംഗീകരിക്കില്ലെന്ന് ജോങ് പറഞ്ഞു. ഇത്തരം കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയുണ്ടാവില്ലെന്നും അറിയിച്ചു. കത്തോലിക്ക വിശ്വാസത്തിന്റെ പുനരുജ്ജീവനം ആവശ്യപ്പെട്ടുകൊണ്ട് സ്പെയിനിന്റെ തലസ്ഥാനമായ മാഡ്രിഡിൽ ലിയോ 14 മാർപ്പാപ്പ നയിച്ച ദിവ്യബലിക്കെത്തിയത് 12 ലക്ഷത്തിലേറെ വിശ്വാസികൾ. ചിലിക്കെതിരായ സൗഹൃദ മത്സരം ജയിച്ച് ലോകകപ്പ് ഫുട്ബോളിനുള്ള ഒരുക്കം തുടങ്ങി പോർച്ചുഗൽ. 1-2 ഗോളിലാണ് ക്രിസ്ത്യാനോയും സംഘവും ജയിച്ചത്. ന്യൂസിലൻഡിനെതിരായ 1 ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിന് 115 റൺസ് ജയം. ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിന് ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിൽ കന്നിക്കിരീടം. നിങ്ങൾ കേട്ടത് സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്, എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ 7999447-6836, 9447-371-836, 8078-502-836.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
3: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
3: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497-2-762-400.
4: നാടകനേരം.

0: അസുരഗോത്രം നാടകം അവസാന ഭാഗം. രചന കൃഷ്ണകുമാർ, സഹസംവിധാനം ശബ്ദമിശ്രണം അശ്വിനി കവണിശ്ശേരി, സംവിധാനം രാമകൃഷ്ണൻ പള്ളശ്ശി. ഈ നാടകത്തിൽ അഭിനയിച്ചവരും കഥാപാത്രങ്ങളും: മിലൻ ഷാ ഖെഡുൽക്കജൻ, നാദം മുരളി ഭീമസേനൻ, ഇ കെ അനിൽകുമാർ ശിവപുരം അർജുനൻ, രാമചന്ദ്രൻ അയ്യല്ലൂർ യുധിഷ്ഠിരൻ, രതീഷ് പി പി തില്ലങ്കേരി നകുലൻ, വിനോദ് മാസ്റ്റർ ശിവപുരം സഹദേവൻ, കെ ടി സനൽകുമാർ ശിവപുരം കർണൻ, ഷാജി മാലൂർ ദുര്യോധനൻ, സിനി രാമദാസ് ശകുനി, ചന്ദ്രഭാനു തില്ലങ്കേരി ഭീഷ്മാചാര്യർ, കൃഷ്ണൻ കാഞ്ഞിലേരി ദ്രോണാചാര്യർ, കൃഷ്ണൻ നമ്പ്യാർ കൊതേരി ഹിഡുംബൻ, ഗോപി ചാലിൽ കാഞ്ഞിലേരി ജഡാസുരൻ, സുനിൽ കണ്ണൂർ അലായുധൻ, ശ്രീഹരി രാമദാസ് ഇരാവൻ, ചിന്നമ്മോ ശിവദാസ് ഗാന്ധാരി, ഉഷാപ്രതി വിളമന കുന്തി, നിഷ എം നമ്പ്യാർ ഹിഡുംബി, കാവ്യ ദ്രൗപദി, കുമാരി പാർവതി പ്രജേഷ് ബാലഘട്ടോൽക്കജൻ. അസുരഗോത്രം അവസാന ഭാഗം.
1: മോനെ, ഘടോൽക്കജ,
2: കാട്ടുവാസിയായ ഹിഡുംബിയാണ് എന്റെ അമ്മ. വെയിലും മഴയും കൊണ്ടാ വളർന്നതും വളർത്തിയതും. പട്ടുമെത്തയിൽ അച്ഛനൊപ്പമല്ല അന്തി ഉറങ്ങിയത്. കാട്ടുവള്ളികൾ കെട്ടിയ മരക്കട്ടിലില്ല. ഇതാണ് ഞങ്ങളുടെ മണം. എന്റെ അമ്മയെ എനിക്കിഷ്ട ഈ മണവും. നിങ്ങൾക്ക് നിങ്ങൾക്ക് അസഹ്യമാവാൻ ഇനി ഇനി ഞാൻ വരില്ല. പോകുന്നു, വരില്ല.
0: അസുരഗോത്രം നാടകം നാലാം ഭാഗം.

0: അസുരഗോത്രം. അധികാരസ്ഥാനങ്ങളിൽ നിന്ന് ആട്ടിയകറ്റപ്പെട്ട ആധാമ ഗോത്രം. കാട്ടുതേൻ കൂട് ഞെക്കിപ്പിഴിഞ്ഞ് തേനെടുത്തത് ഈ കൈകൾ കൊണ്ടാ. കാട്ടുവള്ളികളിൽ നിന്ന് മധുരഫലങ്ങൾ പറിച്ചെടുത്തതും ഈ കൈകൾ. കാടൻ കൊണ്ടുവന്ന തേനും കനിയും കഴിക്കാം, പക്ഷേ ഈ മുഖം കാണരുത്, വെറുപ്പാണ് പോലും അറപ്പാണ് പോലും.
1: മോനെ,
0: കൂർത്ത കല്ലിലും മുള്ളിലും തട്ടി കാലിൽ ചോര വാർന്നൊഴുകുമ്പോഴും ചോര കുടിക്കുന്ന വിഷപ്രാണികൾ മേനിത്തുളക്കുമ്പോഴും ചുമലിൽ താങ്ങിയ കെട്ടുപല്ല കിളകാതെ എത്ര ദൂരം നടന്നു. വേദന സഹിച്ചും ചുമട് താങ്ങിയത് അകത്തിരിക്കുന്നത് അമ്മയാണെന്ന് കരുതിയ. പക്ഷേ ആ അമ്മ പറയുന്നു ഈ കാടന്റെ ചൂര് സഹിക്കാനാവുന്നില്ലെന്ന്.
1: മോനെ, ഗഡോകച്ച, നീ എന്താ പറയുന്നേ?
0: ഉണ്ടോ ഉണ്ടോ ദുർഗന്ധമുണ്ടോ? ഈ മുഖം കാണും പറമ്പ് തോന്നുന്നുണ്ടോ?
1: മോനെ,
0: സ്വന്തക്കാരിൽ നിന്ന് തന്നെ അകറ്റി നിർത്തപ്പെട്ടവനാ. ഈ അബദ്ധ ജന്മത്തിന് അമ്മയാകേണ്ടി വന്നവളാ നിങ്ങൾ.
1: നിന്റെ അമ്മയാ?
0: അമ്മ? നിങ്ങളുടെ വാക്കുകൾ വിശ്വസിച്ച് മഹാബലവാനായ ഒരു അച്ഛന്റെ മകനാണെന്ന് അഭിമാനിച്ചിരുന്നു ഞാൻ. ആ അച്ഛനും തിരിച്ചു വിളിച്ചില്ല അമ്മയുടെ ഈ മകനെ.
1: മോനെ,
0: നരഭോജികളിൽ നിന്നും വിഷസർപ്പങ്ങളിൽ നിന്നും രക്ഷയേകാൻ കാവലിരുന്നു. ദാഹിക്കുമ്പോഴും വിശക്കുമ്പോഴും ഭക്ഷണവും വെള്ളവും എത്തിച്ചു കൊടുത്തു. ഉപകാരങ്ങളെല്ലാം മറന്ന് ഉപേക്ഷിക്കുമ്പോ അഞ്ചിലൊന്ന് അവകാശമുള്ള ഒരു സ്ത്രീയുടെ ഉത്തരവ് അനുസരിക്കേണ്ടി വന്നു. മഹാബലവാനായ അച്ഛൻ അഞ്ചു പേരെയും ചേലത്തുമ്പിൽ കെട്ടി നടത്താനുള്ള സാമർത്ഥ്യമുണ്ട് ആ പാഞ്ചാലി അമ്മയ്ക്ക്. ഒരു വിളിപ്പാട് അകലെയുണ്ട് അമ്മയുടെ ഈ മകന്റെ അച്ഛൻ. എന്നിട്ട് കാണണമെന്ന് തോന്നിയില്ല ആ മഹാബലവാനെ.
1: അരുത് മോനെ, അമ്മയുടെ സാഹചര്യങ്ങൾ നിനക്കറിയാലോ.
0: സാഹചര്യങ്ങൾ ഉണ്ടാക്കിയതല്ലേ? എന്തിനായിരുന്നു ഒരു രാജകുമാരനെ മോഹിച്ചത്? അസുരഗോത്രത്തിൽ ആണുങ്ങളില്ലാഞ്ഞിട്ടോ? ആനയുടെ കരുത്തുണ്ട്, പക്ഷേ ആണത്തും അശേഷമില്ലാത്തവനാണ് അച്ഛനെന്ന് പറയേണ്ടി വരും എനിക്ക്. നിറവയറിലെ തുടിക്കുന്ന ജീവന് വിത്തുപാക്കിയവൻ. ഒരു വെളിപ്പാടകലെ ഉണ്ടായിട്ടും അദ്ദേഹത്തിന്റെ യാത്ര മുടക്കാതിരിക്കാൻ പേറ്റുനോവ് കടിച്ചമർത്തിക്കിടന്ന എന്റെ അമ്മ. മലമ്പാമ്പുകൾ ഇഴയുന്ന വഴിയിൽ കരിന്തേളുകൾ കൂടുന്ന കരിയിലകൾക്കു മീതെ കടിഞ്ഞൂൽ പേർ മരക്കുമ്പിലിരിക്കുന്ന കഴുകനും പൊന്തക്കാടുകളിൽ പതുങ്ങിയിരിക്കുന്ന ചെന്നായിക്കൾക്കും കൊടുക്കാതെ ചോരക്കുഞ്ഞിനെ മാറോട് ചേർത്തു എന്റെ അമ്മ. ഈ കൈകളാൽ എത്ര തല്ലിയാലും ഒരു ഒരു തലോടലിന്റെ സുഖമാണമ്മ എനിക്ക്. തല്ലേ തല്ലേ ഇനിയും തല്ലേ തല്ലമ്മേ തല്ലേ.
1: മോനെ,
0: കരയരുതെന്റെ അമ്മ, കുറെ കരഞ്ഞതല്ലേ അമ്മേ. അന്ന് ഈ മൂർധാവിലിട്ടു വീണ അമ്മയുടെ കണ്ണീരാ ഈ തലയിൽ ഒരു രോമം പോലും ഇല്ലാതാക്കിയത്, അല്ലേ അമ്മേ?
1: എന്റെ മോനെ,
0: ക്ഷമിക്ക്. ഈ മുഖത്ത് നോക്കി
2: കുത്തുവാക്കുകൾ പറഞ്ഞതിന് ക്ഷമിക്ക്.
1: അമ്മയ്ക്ക് സങ്കടമൊന്നുമില്ല മോനെ. അല്ലെങ്കിലും സങ്കടപ്പെട്ടിട്ട് എന്താ കാര്യം? ഘടോൽക്കച്ച, എന്റെ മോൻ അരുതാത്തതൊന്നും ആഗ്രഹിക്കരുത്.
2: ആഘോഷമായിരുന്നു കഴിഞ്ഞ കുറേ നാൾ. എന്റെ അച്ഛൻ താമസിക്കുന്ന കാട്, അച്ഛന് വേണ്ടി, അച്ഛന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി സഹായിക്കാനുള്ള വിളികൾക്ക് കാതോർത്തിരുന്നു. കഷ്ടപ്പാടുകളൊന്നും ഓർത്തതേയില്ല. അഭിമാനമായിരുന്നു അച്ഛന്റെ മുന്നിൽ നിൽക്കാൻ, ആ സംസാരം കേൾക്കാൻ മനസ്സ് പൂത്തുലഞ്ഞ ആഹ്ലാദത്തിന്റെ നാളുകൾ അതിന്ന് അവസാനിച്ചു. അവർ പോയി.
1: പോയോ? എവിടേക്ക്?
2: ഗന്ധമാതനം. അമ്മേ, അച്ഛനില്ലാത്ത കാട്, ശൂന്യമായ മനസ്സ്. കുറച്ചേ സംസാരിക്കാറുള്ളൂ, എങ്കിലും ആ സാമീപ്യം അഭിമാനമായിരുന്നു. ഗന്ധമാതനത്തേക്ക് പോയത് എന്തിനാണെന്നറിയില്ല.
3: അസുരഗന്ധമേൽക്കാത്ത കാട്, ഗന്ധമാതനം.
1: നീ?
3: അതെ, ഇരാവാൻ. അങ്ങനെ പറയാമോ എന്ന് എനിക്കറിയില്ല. ഉലൂബിയുടെ മകനാ. നാഗൻ നഗരവാസിയല്ല.
2: എടാ, ഇരാവ, എത്ര നാളായി നിന്നെ കണ്ടിട്ട്? എവിടായിരുന്നു?
3: ഹാ, പിതാവ് വന്നിരുന്നു. എന്റെ അമ്മയെ കാണാനല്ല, മറ്റൊരമ്മ ചിത്രാംഗതയെ കാണാൻ. വിദ്രോപദേശപ്രകാരം താവളം വിടുകയാണെന്ന് പറയാൻ.
2: എന്തുകൊണ്ടാണെന്ന് പറഞ്ഞോ.
3: പറഞ്ഞു. കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾ ഘടോൽക്കച്ചൻ അസുരഗന്ധമേൽക്കാത്ത കാട് തേടി പോയി. അവർ
2: ഇരാവ
3: ആശ്രമരക്ഷ നടത്തുന്നത് ഘടോൽക്കച്ചൻ, ആഹാരമെത്തിക്കുന്നത് ഘടോൽക്കച്ചൻ, ദുർഘടപാതകളിൽ കാട്ടുപല്ലക്കൊരുക്കുന്നു, രാപ്പകലില്ലാതെ കാവലിരിക്കുന്നു, എല്ലാം ഘടോൽക്കച്ചൻ. വനവാസത്തിലെ പന്തിരാണ്ടുകാലം തുണയേകിയ ഘടോൽക്കച്ചൻ, എവിടെയും ഒരു പേര് മാത്രം, ഘടോൽക്കച്ചൻ.
2: മതി, മനസ്സിലാവുന്നുണ്ട് എനിക്ക്. പാണ്ഡവരിൽ ശക്തൻ ഭീമസേനൻ, പാണ്ഡവപുത്രന്മാരിൽ മൂത്തവൻ ഘടോൽക്കച്ചൻ. അനുജന്റെ മൂത്ത മകൻ എന്ന യോഗ്യത അവകാശപ്പെട്ട് സിംഹാസനം സ്വന്തമാക്കാൻ നോക്കുന്നവർക്ക് ഘടോൽക്കച്ചൻ തിരിഞ്ഞുകുത്തുന്ന ആയുധം. ഭാവി ഭാരതം ഭരിക്കാൻ ഒരധസ്ഥിതൻ വന്നേക്കുമെന്ന ആശങ്ക, ആര്യവംശത്തിന്റെ അധമ ചിന്ത,
1: ഘടോൽക്കച്ച
2: കൂടപ്പിറപ്പുകളുടെ കുടലചിന്ത തിരിച്ചറിയാതെ പോയല്ലോ അച്ഛാ നിങ്ങൾ.
3: വിഷമിക്കരുതേട്ടാ, ഇത് ഭരണവർഗത്തിന്റെ അതിജീവന സിദ്ധാന്തമാണ്. പിറവിദോഷം പറഞ്ഞ് പ്രതികരിക്കുന്നവരെ വളഞ്ഞിട്ട് തീർക്കുന്ന ഭരണതന്ത്രം.
2: ഭരണവർഗത്തിന്റെ കാമാർത്തി തീർക്കാൻ കാടർ വേണം. കാട്ടുചോലയിലും മലയടിവാരത്തും കാമകേളി നടത്തുമ്പോ അധസ്ഥിതന്റെ ഐത്തമില്ല. സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞ് ജീവിച്ചാലും മരിച്ചാലും അഭിമാനക്ഷതമില്ല.
1: മക്കളെ, കാമാർത്തി തീർക്കാൻ പൗരുഷം തേടി പുറപ്പെട്ടവളെന്ന് ആക്ഷേപിച്ച് ആത്മരോഷത്തിന്റെ മുൾമുനകൾ ഈ നെഞ്ചിലേക്ക് കുത്തിയിറക്കല്ലേ മക്കളെ. ഉദരത്തിൽ ജീവന്റെ തുടിപ്പുണ്ടെന്ന് അറിഞ്ഞ നാൾ മുതൽ 10 മാസം തികഞ്ഞ് സകല നാടിഞരമ്പുകളും പൊട്ടിയടരുന്ന പേറ്റ് നോവ് സഹിച്ച് പുതിയ ജീവന് ജന്മം നൽകുന്ന അബലകളാണ് അമ്മമാർ. ഭൂവിതൾ പോലുള്ള ഇളം കാലടികൾ പിച്ചവെച്ച നെഞ്ചിലേക്ക് ആക്ഷേപങ്ങൾ കൊണ്ട് തൊഴിക്കല്ല മക്കളെ. താങ്ങാനാവില്ല ഒരമ്മയ്ക്ക്.
4: സഹനത്തിന്റെ പ്രതീകമായ അമ്മ, ത്യാഗത്തിൻ്റെയും കാടുവാണാലും നാടുവാണാലും അമ്മമാരുടെ ഉള്ളുലയ്ക്കുന്നത് മക്കളെ ഓർത്തു തന്നെയാണ്. മഹാഭാരതത്തിൻ്റെ സിംഹാസനത്തിനരികിൽ രാജകീയ സുഖസൗകര്യങ്ങൾ അനുഭവിച്ചു കഴിയുന്ന മകൻ്റെ അച്ഛൻ, പക്ഷേ കാട്ടുചോലകളിലെ ഗുഹാഗൃഹങ്ങളിൽ കഴിയേണ്ടി വരുന്ന ആ അച്ഛൻ്റെ മകൻ ഘടുൽക്കച്ചൻ. മകനെ ഓർത്ത്, മകൻ്റെ അച്ഛനെ ഓർത്ത് ആ അമ്മയ്ക്ക് വിലപിക്കാനേ കഴിയുന്നുള്ളൂ. മാതൃവിലാപത്തിൻ്റെ നൊമ്പരങ്ങൾ മനസ്സിൽ അണഞ്ഞു തുടങ്ങിയിരുന്ന ഒരു തീപ്പന്തത്തിന് അഗ്നിപകരുന്ന അനുഭവമായിരുന്നു ഘടോത്കചന.

0: ചുംബകിടകൾ, മാന്തോൽ കൊണ്ടുണ്ടാക്കിയ പട്ടുതുണിയിലെ ചതുരംഗ കളത്തിലേക്കിനി പകിടകൾ ഉരുളണ്ട. പടമുഖത്തിനി തേരും കുതിരയും ആനയും കാലാളും. യുദ്ധം നേർക്കുനേർ. ശകുനിയുടെ തന്ത്രങ്ങളുടെ ഫലശ്രുതി. ഗാന്ധാരത്തിന്റെ മരുമകൻ, ഇനി ഭാരത ചക്രവർത്തി. ആരാണത്?
1: ഞാനാണ് അമ്മാവ. ഞാൻ
0: നീ എന്തിനാണ് ചിരിച്ചത് മരുമകനെ?
1: കാര്യം കേട്ടാൽ അങ്ങും ചിരിക്കും.
0: എങ്കിൽ പറയൂ.
1: നമ്മുടെ നാശം ആഗ്രഹിക്കുന്ന കേശവന്റെ ബഹുസഹസ്രമി യാദവപ്പട ഇനി നമുക്ക് സ്വന്തം.
0: മരുമകനെ,
1: വിശ്വസിക്കാനാവുന്നില്ല അല്ലേ? സത്യമാണ്, സഹായം തേടി അവനുമുണ്ടായിരുന്നു. അർജുനൻ, പടുവിഡ്ഢിയായ പാർത്ഥൻ.
0: അർജുനൻ എന്താ കൊടുത്തത്?
1: നിരായുധനായ കേശവൻ. കേശവന്റെ കൗശലങ്ങളായിരുന്നു പാണ്ഡവർക്കെന്നും കരുത്ത്. നിരായുധനായ കേശവൻ അവർക്കിനൊരു ഭാരമാകും തീർച്ച.
2: സുയോധന, വിഡ്ഢികളെ പോലെ അട്ടഹസിക്കാതെ അകപ്പെട്ടുപോയ അബദ്ധം തിരിച്ചറിയൂ.
0: അകപ്പെട്ടുപോയ അബദ്ധമോ?
2: അതെ, കരുത്തനാണ് നിരായുധനായ കൃഷ്ണൻ. രതിയുടെ ജയം സാരഥിയില.
1: കർണ,
2: കൃഷ്ണനാണ് അവരുടെ സാരഥി.
0: അംഗരാജ,
2: കുതന്ത്രങ്ങളുടെ കുലപതിയായ അങ്ങും കണ്ടില്ല കേശവന്റെ കൗശലം.
1: കർണ, അമ്മാവനെ കുറ്റപ്പെടുത്തുകയാണോ?
2: ഇത് പകിടിയേറല്ല സുഹൃത്തെ, പടയോട്ടമാ. അതിന് കൈവേഗത്തിൽ കൺകെട്ടുകളി പോരാ. കാരിരുമ്പിന്റെ കരുത്തുള്ള കരങ്ങൾ വേണം.
0: അംഗരാജ, അധിക്ഷേപം നിർത്തുവോ? താങ്കൾ ശത്രുവോ? നമ്മുടെ മരുമകന്റെ നാശം ആഗ്രഹിക്കുന്നോ നിങ്ങൾ?
1: അമ്മാവ,
0: സംശയമുണ്ട് കുമാര. കർണന്റെ കൂറിൽ സംശയമുണ്ട്. കേശവൻ കാലിമേച്ചും കന്യകമാരെ അപഹരിച്ചും വാക്സാമർത്ഥ്യം കൊണ്ട് സർവസമ്മതനാകാൻ ശ്രമിക്കുന്ന ആ കപടയാദവനെ സ്തുതിക്കുന്നത് നമ്മുടെ നന്മയ്ക്കോ നാശത്തിനോ?
2: സുയോധന, ആത്മമിത്രമേ, അങ്ങയുടെ നാശം ആഗ്രഹിക്കില്ല ഈ അംഗരാജൻ. ആത്മാർത്ഥതയിൽ സംശയമരുത്.
0: സംശയമുണ്ട് അംഗരാജ, സംശയമുണ്ട്. ആത്മബന്ധം ആത്മാർത്ഥമെങ്കിൽ അടർക്കളത്തിലൊപ്പം ഉണ്ടാകണമായിരുന്നു.
1: അമ്മാ,
0: നീയും കേട്ടതില്ലേ മരുമകനെ, ഭീഷ്മർ വീഴും വരെ ആയുധമെടുക്കില്ലത്രേ. അർദ്ധരതരെന്ന കേവല വിശേഷണം കേട്ട് ഉഗ്രപ്രതിജ്ഞയെടുക്കുമ്പോൾ എവിടെയായിരുന്നു ആത്മബന്ധം? ഇതൊന്നും ആത്മാർത്ഥ സുഹൃത്തിനോടുള്ള ആത്മസമർപ്പണമാണെന്ന് കരുതാനുള്ള ബുദ്ധിവിശാലതയില്ല ശകുനിക്ക്.
2: ശരിയാണ്, ഭീഷ്മാചാര്യർക്കൊപ്പം യുദ്ധം ചെയ്യില്ലെന്ന് ശപഥം ചെയ്തു. അത് പക്ഷേ സുയോധന നിനക്ക് വേണ്ടിയാ.
0: നിരായുധനായി പടപേടിച്ച് ഒളിച്ചോടുന്നത് സഹായിക്കാനോ?
2: ഗാന്ധാര നരേശ, ഭീരുവല്ല കർണൻ. സ്വച്ഛന്ദ മൃത്യുവായ ഭീഷ്മർ വീഴും വരെ ഒരുപക്ഷം തോൽക്കില്ല. സൈനികനും സൈന്യാധിപനും വേണ്ടത് അതിനുശേഷമാണ്.
1: മിത്രമേ, ക്ഷമിക്ക്, നിങ്ങളുടെ ആത്മാർത്ഥത സംശയിക്കില്ല ആരും. അമ്മാവനോട് ക്ഷമിക്കുക.
2: ശരമേറ്റ മുറിവിനേക്കാൾ അസഹ്യമായ വേദനയാണ് വാക്കുകൾ കൊണ്ടുള്ള മനസ്സിന്റെ മുറിവ്. ആയിരങ്ങൾ ഉറ്റുനോക്കുന്ന അഭ്യാസ കാഴ്ചയിലെ രംഗഭൂമിയിൽ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെട്ട് മനസ്സു തകർന്നിരിക്കുമ്പോൾ ആശ്വസിപ്പിക്കാൻ അങ്ങേ ഉണ്ടായിരുന്നുള്ളൂ. അംഗരാജ്യത്തോടൊപ്പം അങ്ങ് തന്ന ദാനമാണിക്കാരണൻ. ആയുസ് അവസാനിക്കും വരെ സുയോധന, അങ്ങയുടെ ശരീരത്തിൽ ശത്രുവിന്റെ നിഴൽ പോലും തൊടില്ല, തൊടാൻ അനുവദിക്കില്ല കർണൻ.
0: അംഗരാജ, ക്ഷമിക്കേ, ക്ഷമിക്കേ.
2: സാരമില്ല അമ്മാവ, എന്റെ ഈ സുഹൃത്തിന് വേണ്ടി തന്നെയാണല്ലോ അങ്ങും ശബ്ദമുയർത്തിയത്. സാരമില്ല.
1: പിന്നെ നകുല സഹദേവന്മാരുടെ അമ്മാവനില്ലേ ശല്യർ, വിദർഭൻ പാണ്ഡവ പക്ഷത്തേക്ക് പോവാനിറങ്ങിയവരാ. പടയോടുകൂടി അവരും കൗരവപക്ഷത്ത്.
2: നാട്ടിലും കാട്ടിലുമായി ഭീമൻ കൊന്നൊടുക്കിയ രാക്ഷസരുടെ ബന്ധുക്കളും വരുന്നുണ്ട്. ചേദിയിലെ ശിശുപാലനും മാഗധത്തിലെ ജരാസന്ധനും കൃഷ്ണനോടുള്ള ശത്രുത കാരണം കുരുപക്ഷത്ത്.
1: നന്നായി, പാണ്ഡവരോട് പകയുള്ളവരുടെ പാളയമാകണം കൗരവപ്പട.
0: പക്ഷേ പാണ്ഡവരോട് കൂറുള്ളവരും കൗരവപ്പടയിലുണ്ട്.
1: അമ്മാവാ.
0: ആചാര്യന്മാർ കൃപരും ദ്രോണരും ഭീഷ്മരും. വാത്സല്യമേറെയുള്ള പാണ്ഡവരോട് നമുക്കൊപ്പം നിന്ന് പൊരുതുമോ അവർ?
2: കുരുസൈന്യത്തിന്റെ പടനായകൻ ഭീഷ്മരല്ലേ, യുദ്ധം ജയിക്കേണ്ടത് സൈന്യാധിപന്റെ കടമയല്ലേ?
1: കടമ പണവും പദവിയും വേണം, അതിന് ഗൗരവപക്ഷവും വേണം. പക്ഷെ വാതുറക്കുന്നതും വാളെടുക്കുന്നതും പാണ്ഡവർക്ക് വേണ്ടി.
0: കുലാചാര്യനായി രാജകീയ സുഖമനുഭവിക്കുന്ന ആചാര്യനെ രാജ്യത്തോടും രാജാവിനോടുമായിരിക്കണം കൂറു.
3: രാജനീതിയോടും കുലധർമ്മത്തോടും ആവണം ആചാര്യന്റെ കൂറ്.
1: ആചാര്യ,
3: ആചാര്യന്റെ കടമയും കൂറും ഓർമ്മിപ്പിക്കേണ്ടത് പറയൂ നിന്റെ അമ്മാവനോട്.
0: ചിലതൊക്കെ ഓർമ്മിപ്പിക്കണം ആചാര്യ. കടമകൾ കടമകൾ മറന്ന കഥകൾ ആവർത്തിക്കാതിരിക്കാൻ അതൊക്കെ ഓർക്കുന്നത് നന്ന്. ഗൗതമ ഗൃഹത്തിലെ അഭയാർത്ഥിയിൽ നിന്ന് ഹസ്തിനപുരിയുടെ ആചാര്യനായത് എങ്ങനെ? ഒറ്റ പുത്രന് കുടിക്കാൻ പാല് വാങ്ങാൻ പോലും പണമല്ലാതിരുന്ന ഭൂതകാലം ഓർക്കുന്നത് നല്ലത് ദ്രോണൻ.
2: ഗാന്ധാര നരേശ, ഗുരു
0: താങ്കളുടെ ഗുരുവാണോ ദ്രോണർ? അല്ല, അല്ലാത്തത് കൊണ്ട് അവശേഷിക്കുന്നത് ഈ പെരുവേരി.
2: അമ്മാവാ,
0: കുലദോഷം പറഞ്ഞ് ശിഷ്യത്വം നിഷേധിച്ച ഏകലവിനോട് ഗുരുദക്ഷിണ വാങ്ങിയത് എന്തിനെ? ചെയ്യാത്ത ജോലിക്ക് പ്രതിഫലം വാങ്ങുന്ന അഴിമതി ആചാര്യർക്ക് ചേർന്നതാണോ?
3: ശകുനി, ഒരു കുലത്തിന്റെ കരടായ നിന്റെ ജൽപ്പനങ്ങൾക്ക് മറുപടിയില്ല. കുലദോഷം പറഞ്ഞ ഒരു യോഗ്യനെ അധികാര ഭ്രഷ്ട് കൽപ്പിച്ച നിന്റെ ന്യായവാദവും മറന്നിട്ടില്ല. പാണ്ഡു മരിച്ചപ്പോ അനുജൻ വിതുരർ രാജാവാകണമെന്ന് രാജസഭ പറഞ്ഞപ്പോൾ ദാസീപുത്രൻ എന്ന വിശേഷണം കൊണ്ട് അയോഗ്യത കൽപ്പിച്ചവനല്ലേ നിങ്ങൾ?
2: ആചാര്യ ക്ഷമിക്കേ,
3: പകിടകളല്ല എന്റെ ആയുധം. പരമയോഗ്യരായ 100 ശിഷ്യന്മാരുണ്ട് എനിക്ക്. കണക്കറ്റ സ്വർണത്തെക്കാളും മേലെയാ കരുത്തുള്ള ശിഷ്യസമ്പത്ത്.
0: ശിഷ്യർ വ്യക്തിവിരോധം തീർക്കാൻ ശിഷ്യരുടെ കയ്യിൽ ആയുധമേൽപ്പിച്ച ഗുരു. ദ്രുപദനോടുള്ള പക തീർക്കാനല്ലേ നിങ്ങൾ ശിഷ്യരെ പരിശീലിപ്പിച്ചത്? അരുമശിഷ്യൻ അർജുനന്റെ അജയ്യത ഉറപ്പിക്കാൻ ജന്മദോഷം പറഞ്ഞ ഏകലവ്യനെയും ഈ കർണനെയും അകറ്റിയില്ലേ നിങ്ങൾ?
4: സുയോധന,
3: ഈ അധമനായ അമ്മാവന്റെ ധിക്കാരം അവസാനിപ്പിക്കാൻ ഒരു നിമിഷം മതി നമുക്ക്. പടമുഖത്ത് പൊരുതി മരിച്ച് വീരസ്വർഗം പോലും അനുവദിക്കില്ല ഞാൻ.
1: ആചാര്യ ക്ഷമിക്കണം, യുദ്ധസന്നാഹങ്ങളുടെ ആലോചനയിലായിരുന്നു ഞങ്ങൾ. പരാജയ ഭീതി കൊണ്ട പാണ്ഡവർ സഹായം തേടി അങ്ങയെയും പിതാമഹനെയും കാണാനിടയുണ്ട്. അതായിരുന്നു ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്.
3: സുയോധന, അധികാര തർക്കങ്ങൾ നിങ്ങളുടെ കുടുംബകാര്യം. ആചാര്യ ദ്രോണർ ഹസ്തിനപുരത്തിന്റെ കുലാചാരനാണിന്ന്. ധർമ്മപക്ഷത്തുള്ള പാണ്ഡവർക്കൊപ്പം തന്നെയാ മനസ്സ്. പക്ഷെ കുലാചാര്യന്റെ കൂറ് മറക്കില്ല നാം. നീയും നിന്റെ അമ്മാവനും കുടില തന്ത്രങ്ങളുമായി രാജ്യസഭയിൽ കാഴ്ചവെച്ച കൊള്ളരുതായ്മകൾക്ക് മൂകസാക്ഷിയാകേണ്ടി വന്നതും അതുകൊണ്ട് തന്നെ. ഗുരുപക്ഷ യോദ്ധാവെന്ന നിലയിൽ ദ്രോണന്റെ കരുത്തും കഴിവും നാളെ പടമുഖത്ത് കാണാം. കുരുക്ഷേത്രത്തിൽ ശത്രു സംഹാരം ചെയ്യുന്ന ദ്രോണാചാര്യന്റെ രഥത്തിനു മുകളിൽ ഹസ്തിനാപുരത്തിന്റെ പതാക തന്നെയാവും തീർച്ച.
5: പടയൊരുക്കത്തിന്റെ നാൾവഴികളിൽ കൂടെ കൂട്ടിയവരെയും കൂടെ നിൽക്കുന്നവരുടെയും ആത്മാർത്ഥത സംശയിക്കപ്പെടുകയാണ്. ആചാര്യന് പോലും തുറന്നു പറയേണ്ടി വരുന്ന ഗതികേട്, ചോദ്യം ചെയ്യപ്പെടുന്ന നിലപാടുകൾ, പരസ്പരം പൊരുതാനുറച്ച് ഇരുപക്ഷത്തുമുള്ളവരോട് ഒരേ ബന്ധമാണ് ആചാര്യനും പിതാമഹനും. ആസന്നമായ യുദ്ധത്തിൻ്റെ ആകുലതകൾ അലയടിക്കുമ്പോൾ ആത്മസംഘർഷങ്ങൾക്ക് ആശ്വാസമേകാൻ ഗംഗാതീരം. മഹാഭാരതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കഥാപാത്രം തന്നെയാണ് ഗംഗാനദി. ഭീഷ്മ പിതാമഹന് സ്വന്തം അമ്മ തന്നെ. മറ്റു പലർക്കും ഗംഗാനദിയോട് പലതരത്തിലുള്ള ബന്ധങ്ങളുണ്ട്. യുദ്ധകാഹളത്തിന് മണിക്കൂറുകൾ മാത്രം അവശേഷിച്ചിരിക്കെ ഭീഷ്മ പിതാമഹൻ അമ്മ ഗംഗാദേവിയെ കാണുവാൻ ആ നദീതീരത്ത് എത്തുകയാണ്.
6: അമ്മേ ഗംഗാദേവി, പുണ്യജലമൊഴുകുന്ന ഈ നദിക്കരികിൽ നാളെ മുതൽ ഒരു നദി ഒഴുകും. പോരാളികളുടെ രക്തം കൊണ്ട് നിറഞ്ഞ നദി. ബന്ധുക്കളാണ് ഇരുപക്ഷത്തും. ബന്ധം തന്നെ നമുക്ക് ബന്ധനം. വംശവൃക്ഷത്തിൻ്റെ കാവലായി 3 തലമുറകൾ. ഇനിയും ഇതൊക്കെ സഹിച്ച് കഴിയണം. പിതാവ് അനുഗ്രഹിച്ച സ്വച്ഛന്ദ മൃത്യു ഇനിയും വൈകണോ?
3: അമ്മയോട് എന്താവലാതിയാണ് പറയുന്നത്?
6: ആചാര്യ, അങ്ങിവിടെ
3: അങ്ങയെ തേടി വന്നത് തന്നെ. അറിയാമായിരുന്നു ഗംഗാതീരത്തുണ്ടാകുമെന്ന്.
6: അമ്മയോടല്ലാതെ ഇനി ആരോട് പറയാൻ? അങ്ങ് എന്തിനാണ് കാണണമെന്ന് പറഞ്ഞത്?
3: നാളെ കുരുക്ഷേത്രം ഉണരും. സൈന്യാധിപനായി അങ്ങും യോദ്ധാവായി ഞാനും.
6: ഭീഷ്മരും ദ്രോണരുമൊക്കെ സ്ഥാനസൂചകങ്ങൾ മാത്രം. മനസ്സിനൊപ്പം നിലപാടെടുക്കാൻ സാധിക്കാത്ത അധികാരികൾ.
3: മനുഷ്യത്വവും വ്യക്തിത്വവും പണയപ്പെടുത്തുന്ന അധികാരം അസഹ്യമാകുന്നു.
6: ദ്രോണരെ, ഹസ്തിനപുരത്തിന്റെ ഭാഗം തന്നെയാ നമ്മൾ. മനസ്സനുവദിച്ചാലും ഇല്ലെങ്കിലും പാണ്ഡവ പടക്കെതിരെ പട നയിച്ചേ പറ്റൂ.
3: ദുര്യോധനും ശകുനിയും ദുശാസനും ഒക്കെ ആണല്ലോ നമ്മുടെ പോരാട്ടങ്ങളുടെ ഗുണഭോക്താക്കൾ. അതാലോചിക്കുമ്പോഴാ,
6: ഹസ്തിനാപുരം ചില വ്യക്തികളല്ലല്ലോ.
3: ആരോ വരുന്നുണ്ട്.
4: പിതാമഹ, ആചാര്യ, പ്രണാമം.
6: മകനെ യുധിഷ്ഠിര, നീ വന്നില്ലായിരുന്നെങ്കിൽ ശപിച്ചേനെ ഞാൻ.
4: പിതാമഹ, അങ്ങയുടെ ഈ പുത്രന് വരാതിരിക്കാനാവുമോ?
3: അർജുന, നിങ്ങൾ വന്നത്
4: അനുവാദം ചോദിക്കാൻ, അനുഗ്രഹം വാങ്ങാൻ. അസ്ത്രവിദ്യയുടെ ആദ്യ പാഠം മുതൽ അദ്വിതീയ സ്ഥാനം വരെ അനുഗ്രഹിച്ച ആചാര്യനോട് അനുവാദം ചോദിക്കാൻ.
6: മക്കളെ, കുരുക്ഷേത്രത്തിൽ ശത്രുപക്ഷത്താ നമ്മൾ. ഇഷ്ടം കൊണ്ടല്ല. സുയോധനന്റെ കുറ്റപ്പെടുത്തലുകൾ ഉണ്ടെങ്കിലും കുരുപക്ഷത്തെ നിൽക്കാനാവും ഞങ്ങൾക്ക്.
3: അനുഗ്രഹം തേടി നിങ്ങൾ വരുമെന്നും പറഞ്ഞു അവൻ.
4: ആചാര്യ, യുദ്ധമില്ലാതാക്കാൻ ആവുന്നതെല്ലാം ചെയ്തതല്ലേ? അർദ്ധരാജ്യത്തിന്റെ അവകാശവാദം പോലും ഉപേക്ഷിച്ചില്ല ഞാൻ.
7: രാജസഭയിൽ പാഞ്ചാലിക്കേറ്റ അപമാനവും കൃഷ്ണന്റെ സമാധാന ശ്രമങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചതല്ലേ?
6: യുദ്ധം അനിവാര്യമായിരിക്കുകയാ. അതിനാരുത്തരവാദിയായാലും നാളെ മുതൽ കാഹളം മുഴങ്ങും. മരണത്തിന്റെ ഭേരി 18 അക്ഷോഹിണികൾ, ലക്ഷോപലക്ഷം ഭടന്മാർ, ജയം ഒന്നോ രണ്ടോ പേർക്ക്, മരണം ലക്ഷങ്ങൾക്ക്.
3: ജയിച്ചവനും തോറ്റവനും നഷ്ടങ്ങൾ മാത്രം.
4: പിതാമഹ, രണഭൂമിയിൽ ആയുധമേന്തി ശത്രുനാശം ചെയ്യുമ്പോൾ ഉൾക്കരുത്ത് ചോരുന്ന സാന്നിധ്യമാണ് അങ്ങയുടേതും ആചാര്യന്റേതും. എങ്ങനെയാണ് ഞങ്ങൾ അങ്ങയ്ക്കെതിരെ?
6: യുധിഷ്ഠിര, നിനക്കിങ്ങനെ ചിന്തിക്കാനാവുന്നത് തന്നെ ഉത്കൃഷ്ടം. അധികാരത്തിന് വേണ്ടി സ്വന്തവും ബന്ധവും മറന്നുള്ള പോരാട്ടമാണ് പുതിയ കാലത്തിന് പാഠമാവാൻ വിധാതാവ് കുറിച്ച പോരാട്ടം. സ്വാർത്ഥതയുടെ തിമിരാന്ധകാരം കലഹത്തിനും കുലനാശത്തിനും കാരണമാകുമെന്ന പാഠം.
3: മഹാരാജ ധൃതരാഷ്ട്രരുടെ ആദ്യം അകമയാണ്. പുത്രസ്നേഹത്തിന്റെ സ്വാർത്ഥത കൊണ്ട് ആദ്യം ബാധിച്ചവർ സർവനാശത്തിന് സാക്ഷിയാകേണ്ടി വരുമെന്നതും പാഠം.
4: ആചാര്യ, പിതാമഹ, അങ്ങയോടൊക്കെ പൊരുതാൻ അശക്തരാണ് ഞങ്ങൾ. ജയിക്കാൻ
6: തന്നെ പോരാടുക. മുന്നിൽ വരുന്നത് മുത്തച്ഛനായാലും സോദരനായാലും ശത്രു തന്നെ എന്ന് കരുതി ആയുധം പ്രയോഗിക്കുക. കുരുക്ഷേത്രം ധർമ്മക്ഷേത്രമായി അറിയപ്പെടുക. യുധിഷ്ഠിര, നീ ജയിക്കുന്ന യുദ്ധമായതുകൊണ്ടാവും വിജയീ ഭവ.
3: പഠിച്ച വിദ്യകളൊന്നും പാഴാകാതിരിക്കട്ടെ. പഠിപ്പിച്ചവനെതിരെയും അചഞ്ചലമായി ആയുധം പ്രയോഗിക്കുക. ആചാര്യന്റെ അനുഗ്രഹങ്ങൾ എന്നുമുണ്ട്.
8: കരഞ്ഞിട്ടുണ്ട് നിന്റെ അച്ഛൻ. ഒരുപാട് വിശന്നപ്പോ പരിചരിക്കാൻ ആളില്ലാതെ ഒറ്റക്ക് കിടന്നപ്പോ സൃഷ്ടിച്ച തന്തയെ കാണാഞ്ഞപ്പോ വളർന്നപ്പോ മനുഷ്യന് പിറന്നവനെന്ന് പറഞ്ഞ് മറ്റുള്ളവരൊപ്പം കൂട്ടാതായപ്പോ ഒറ്റപ്പെടലിന്റെ വേദന വീണ്ടും ഓളം കരയിപ്പിച്ചിട്ടുണ്ട് നിന്റെ അച്ഛനെ. പക്ഷേ നീ എന്തിനാണാവോ കരയുന്നത്?
9: ഓഹോ, കരയുന്ന കുഞ്ഞിനോടാണോ നിന്റെ കഥ പറച്ചിൽ? കുറച്ചുനാളായി ഞാൻ ശ്രദ്ധിക്കുന്നു, നിനക്ക് എന്താ പറ്റിയത്?
8: പറ്റിയില്ല, പറ്റാനിരിക്കുന്നതേയുള്ളൂ. അറിഞ്ഞില്ലേ കുരുക്ഷേത്ര യുദ്ധം തുടങ്ങുക?
9: അറിഞ്ഞു, പറഞ്ഞില്ലെന്നേ ഉള്ളൂ.
8: ആയുധങ്ങൾ കൊണ്ട് തീർപ്പ് കൽപ്പിക്കാൻ ഒരുങ്ങുകയാ സഹോദരങ്ങൾ. മഹാബലശാലിയായ ഭീമസേനന്റെ കരുത്തിൽ വിജയം സ്വപ്നം കണ്ട് നടക്കുക പാണ്ഡവർ.
9: മറുപക്ഷത്ത് മഹാരഥന്മാർ ഒരുപാടില്ലേ? ആയുധബലവും ആൾബലവും

0: മനസ്സിലെ വെറുപ്പ് അടങ്ങുന്നില്ല അല്ലേ?
1: വെറുപ്പല്ല, യാഥാർത്ഥ്യം. കാടന്മാർ അപരിഷ്കൃതർ, നഗരവാസികൾ പരിഷ്കാരികൾ. എന്നിട്ടും അധികാരം സ്വന്തമാക്കാൻ രക്തബന്ധം മറന്ന് സർവനാശം വിതയ്ക്കുന്ന യുദ്ധത്തിനൊരുങ്ങുക പരിഷ്കാരികൾ. നീ അറിഞ്ഞില്ലേ വിശേഷങ്ങളൊക്കെ?
2: അറിഞ്ഞു. ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടാൻ നേരമായി.
1: ഒരിക്കൽ മൂർച്ച കൂട്ടിയിട്ട് മതിയായില്ലേ നിനക്ക്? ഇനിയും ആയുധം പ്രയോഗിച്ച് മരണം ഇരന്നു വാങ്ങണോ?
2: ധീരന്മാർക്ക് മരണം ഒരിക്കലേ ഉള്ളൂ. അടർക്കളത്തിൽ പൊരുതി മരിക്കുന്നത് അഭിമാനമല്ലേ?
1: ആർക്ക്? അമ്മയ്ക്കോ ഭാര്യക്കോ മക്കൾക്കോ വേണ്ടിയാണോ യുദ്ധം? അടർക്കളത്തിലെ അഭിമാന മരണം കൊണ്ട് നമുക്കെന്ത് നേട്ടം? ആശ്രിതരെ അനാഥരാക്കുന്ന അഭിമാനം എനിക്ക് വേണ്ട. യുദ്ധത്തിന് ഞാനില്ല.
0: ആർക്കോ വേണ്ടി അല്ലല്ലോ, നിന്റെയും ഇവന്റെയും അച്ഛന്മാർക്ക് വേണ്ടിയല്ലേ. അന്യരാണോ അവരൊക്കെ?
2: ശരിയാണ്, ആ ചോരയിൽ പിറന്ന മക്കളല്ലേ ഏട്ടാ നമ്മൾ.
1: ഒരേ ചോരയാണെന്ന ഓർമ്മ അവർക്കില്ലാത്തത് എന്ത്? മാതൃകുലത്തിന്റെ ഐത്തം കൽപ്പിച്ച് അകറ്റി നിർത്തിയിരിക്കുകയല്ലേ? അല്ലെങ്കിലും നിന്നെയൊക്കെ ആര് വിളിച്ചു യുദ്ധത്തിന്?
2: ഏട്ടൻ പറഞ്ഞു വരുന്നത്
1: വീരസ്വർഗം എന്ന വിഡ്ഢിത്തത്തിന് വഴങ്ങാൻ ഞാനില്ലെന്ന്. അച്ഛൻ്റെ സ്നേഹമറിയാതെയാണ് ഞാൻ വളർന്നത്. എൻ്റെ മകന് ആഗതി വരാൻ പാടില്ല. എൻ്റെ രക്തസാക്ഷിത്വം കൊണ്ട് എൻ്റെ അമ്മയും അനാഥയാകരുത്. നീ വാ, നമുക്കൊന്ന് പുറത്തിറങ്ങാം.
0: മോനെ, എൻ്റെ മോൻ, അവൻ്റെ ഉള്ളറിയാം എനിക്ക്. പക്ഷെ എന്ത് പറയാൻ? ദൈവങ്ങളെ, മതയാനകളോട് ഏറ്റുമുട്ടാൻ ഒരുങ്ങുന്ന അവൻ്റെ അച്ഛന് ആപത്തൊന്നും വരുത്തല്ലേ. ദീർഘായുസ് അനുഗ്രഹിക്കണേ.
3: ഹിടുമ്പി,
0: ആരാണത്?
3: പണ്ടൊരു ഭാര്യയോട് ഭർത്താവ് ചോദിച്ചിരുന്നു ഇതുപോലെ, നീ ആരെന്ന്.
0: മുനിശാപത്തിന്റെ ന്യായീകരണം ഉണ്ടായിരുന്നു ദുഷ്യന്ത മഹാരാജാവിന് പറയാൻ. ശപിക്കാൻ ഇവിടെ ദുർവാസാവ് മഹർഷിയില്ല. ശപിക്കപ്പെടാൻ ശകുന്തളയ്ക്ക് പകരം ഈ ഹിടുമ്പി മാത്രം.
3: സുഖല്ലേ നിനക്ക്?
0: സുഖം. ആ ചോദ്യം കേൾക്കാൻ ഒരു സുഖമുണ്ട്. മകനെ കണ്ടില്ലല്ലോ.
3: കണ്ടു, എല്ലാം കേൾക്കുകയും ചെയ്തു.
0: അപ്പോ അങ്ങിവിടെ
3: അവൻ പറഞ്ഞതൊക്കെ സത്യമാണ്. ആദർശധീരനാണ് എന്റെ മകൻ.
0: എന്റെ മകൻ, എന്റെ ഭർത്താവ്. എന്റെ മാത്രം ഭർത്താവ് എന്ന് പറയാൻ എനിക്കെന്താ അവകാശമല്ലേ?
3: ഹിടുമ്പി, നീ എന്റെ പ്രഥമ ഭാര്യയാണ്, മറന്നിട്ടില്ല ഇതുവരെ.
0: കേട്ടിട്ടുണ്ട്, ആദ്യം വീഴ്ത്തിയ വേട്ട മൃഗത്തെ എത്ര വർഷം നായാടിയാലും മറക്കാത്ത രാജാക്കന്മാരെ കുറിച്ച്. കാശിരാജപുത്രിയോ ദ്രൗപദിയോ ആരാണ് സുന്ദരി? അവരെക്കാൾ മിടുക്കിയാണോ ബലന്ധര? കൂട്ടത്തിൽ വെറും ഒരു വേട്ട മൃഗമായ ഞാനും.
3: മഹാബലവാനാണ് ഭീമസേനൻ, പക്ഷേ ഏറെ ദുർബലമാണ് ഈ മനസ്സെന്ന് ആർക്കും അറിയില്ല.
0: അത് മറ്റാരെക്കാളും നന്നായി എനിക്കല്ലേ അറിയുന്നത്. പൂർണ്ണ ഗർഭിണിയായ ഭാര്യയെ ഒരു തുണയുമില്ലാതെ കാട്ടിൽ ഉപേക്ഷിച്ച് പോകേണ്ടി വന്നപ്പോ ഓർക്കുന്നില്ലേ? വാരണാവതത്തിലെ കത്തി അമർന്ന അരക്കിലത്തു നിന്ന് രക്ഷപ്പെട്ടെത്തി ഈ കാട്ടിൽ വെച്ച് സർവം സമർപ്പിച്ചവളെ അമ്മയുടെയും സഹോദരങ്ങളുടെയും വാക്ക് കേട്ട് നിഷ്കരുണം ഉപേക്ഷിക്കേണ്ടി വന്നപ്പോ.
1: വേണ്ട, തുടരുത്. എന്റെ ഗന്ധം തന്നെ അമ്മയ്ക്കും സ്പർശിക്കേണ്ട.
3: ഇരാവാനല്ലേ അർജുന പുത്രൻ? ഇരാവാൻ കേട്ടിട്ടുണ്ട്.
1: മക്കൾ, കേട്ടറിവ് മാത്രമുള്ള മക്കൾ. മണ്ണിൽ വിത്തുപാകിയവർ കായ്ഫലം തേടി തിരിച്ചു വരും പോലെ അല്ലേ?
0: മോനെ, ആരുടെ മുന്നിലും തലകുനിച്ചിട്ടില്ല നിന്റെ അച്ഛൻ. നീ കാരണം അങ്ങനെ സംഭവിച്ചുകൂടാ.
3: അവൻ പറയട്ടെ ഹിടുമ്പി, അതിനവൻ അവകാശമുണ്ട്. അത്രയ്ക്ക് അപരാധമാ അവനോടും നിന്നോടും ഞാൻ ചെയ്തത്. മകനെ താരാട്ട് നിഷേധിച്ചൊരച്ഛനാണ് ഞാൻ. നിനക്കത് ഉണ്ടായിക്കൂടാ. അച്ഛനെ പോലെ യോഗ്യനായി വളരണം മോനെ. ആദ്യമായി കാണുകയാ എന്റെ ആദ്യത്തെ പേരമകനെ. പോർവിളികളെല്ലാം നിലക്കട്ടെ, മുത്തച്ഛൻ വരും നിന്നെ ഓമനിക്കാൻ. തൽക്കാലം ഈ മാല ഇരിക്കട്ടെ.
1: അച്ഛാ,
3: ഈ ഗന്ധം എനിക്കിഷ്ടമാണ് മോനെ.
2: വലിയച്ഛ, അങ്ങയുടെ വരവ് വെറുതെയല്ലെന്നറിയാം. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്?
3: പടയൊരുക്കമാണ്. ഇരുപക്ഷത്തും മഹാരഥന്മാർ യോദ്ധാക്കളെ അണിനിരത്താനുള്ള ശ്രമത്തിലാണ്.
1: ചെറിയ യുദ്ധമല്ല ഇത്. കേശവൻ കൂടെയുണ്ടെന്ന അഹങ്കാരം, ശത്രുപക്ഷത്തെ കരുത്തറിയാതെയുള്ള യുദ്ധം. വിജയം അനായാസമല്ല, കരുതിയിരിക്കുക.
3: ഏട്ടൻ വിജയപ്രതീക്ഷയില്ല, യാഥാർത്ഥ്യബോധമില്ലാത്ത പ്രതീക്ഷ. 4 അക്ഷൗഹിണികൾ അധികമാണ് കൗരവപക്ഷത്ത്. ഭീഷ്മരും ദ്രോണരും കൃപരും കർണനും അശ്വത്ഥാമാവുമൊക്കെ അവരുടെ കരുത്ത.
1: പടയണിയിൽ ആളെ കൂട്ടാനുള്ള ലക്ഷ്യമായിരിക്കും ഈ വരവിൽ അല്ലേ?
3: ഘടോത്കച, പാണ്ഡവ സൈന്യത്തിന് ഒരു മുതൽക്കൂട്ടാവും നീ.
2: ക്ഷത്രിയ യോദ്ധാക്കൾ ഏറ്റുമുട്ടുന്നിടത്ത് നമുക്കെന്ത് കാര്യം അല്ലേ ഏട്ടാ?
3: ക്ഷത്രിയ രക്തം തന്നെയല്ലേ നിങ്ങളുടെ ശിരകളിൽ?
1: ആണോ? ക്ഷത്രിയ രക്തമാണോ പിതാവേ? ഔചിത്യബോധമില്ലാത്ത ആവശ്യക്കാരനാണങ്ങ്. കേൾക്കാൻ ഏറെ കൊതിച്ച വാക്കായിരുന്നു അത്.
2: കാമ്യകത്തും ദ്വൈതവനത്തിലും പാണ്ഡവർക്ക് തുണയായി നിന്ന ഘടോത്കചനെ ഒഴിവാക്കാനായിരുന്നില്ലേ നിങ്ങളുടെ ഗന്ധമാന്തര യാത്ര? അസുരൻ, രാക്ഷസൻ, കാടൻ, വനവാസി, പര്യായങ്ങൾ ഏറെ പറഞ്ഞ് ആക്ഷേപിക്കുമ്പോഴും കേൾക്കാൻ കൊതിച്ചിരുന്നു സിരകളിൽ ക്ഷത്രിയ രക്തമുള്ളവനെന്ന്.
4: മോനെ
3: പറയട്ടെ. മക്കൾ, കേൾക്കാൻ ബാധ്യസ്ഥനാണ് ഞാൻ. പക്ഷെ മക്കളെ, വരാനിരിക്കുന്നത് മഹാഭാരത യുദ്ധമാണ്. ലക്ഷക്കണക്കിന് പടയാളികൾ, 100 വീരയോദ്ധാക്കൾ, മഹാരഥന്മാർ, ലോകമുറ്റുനോക്കുന്ന രണാങ്കണത്തിൽ കരുത്തിൻ്റെ വീരഗാഥ രചിക്കുന്ന പോരാളികളിൽ എൻ്റെ മകനും ഉണ്ടാവണം. ഇതൊരച്ഛൻ്റെ ആഗ്രഹമാണ്.
0: ക്ഷമിക്കണം, അവർക്കിഷ്ടമില്ലാത്ത ഒരു യുദ്ധം നയിക്കാൻ നിർബന്ധിക്കാൻ എനിക്ക് പറ്റില്ല. നിങ്ങളുടെ ജയവും തോൽവിയും ഞങ്ങളെ ബാധിക്കുന്നില്ല. ജയിച്ചാലും തോറ്റാലും എനിക്കും മക്കൾക്കും കാടഭയം.
3: ശരിയാവാം. വസുദേവകൃഷ്ണന്റെ ഉപദേശമായിരുന്നു കുരുക്ഷേത്രത്തിലെ ശുക്രനക്ഷത്രമാകും ഘടോത്കചനെന്ന്. കേട്ടപ്പോൾ വേറൊന്നും ആലോചിച്ചില്ല. വരരുതായിരുന്നു അല്ലേ? ഭാഗ്യവിത്തിന്റെ വിളവ് കൊയ്യാൻ വന്നതല്ല ഞാൻ. ഹിഡുംബി, മക്കളെ, ഞാൻ ഇറങ്ങുന്നു. പോകുന്നത് രണഭൂമിയിലേക്ക്. യുദ്ധഗതി അനിശ്ചിതമാണല്ലോ. യാത്ര ചോദിക്കുന്നു. അതിന് മുമ്പ് ഒരു കടം വീട്ടാനുണ്ട്. മോനെ, അന്ന് യാത്ര ചോദിക്കുമ്പോൾ വേദന കടിച്ചമർത്തി അമ്മ ചിരിച്ചിരുന്നു. പേറ്റുനോവ് തുടങ്ങിയ ഭാര്യയെ പെരുവഴിയിൽ ഉപേക്ഷിച്ച അച്ഛൻ, പെറ്റിട്ട കുഞ്ഞും അമ്മയും കരിമ്പുലികൾ കടിച്ചു കീറാതെ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് ഒരിക്കൽ പോലും അന്വേഷിക്കാത്ത നീചൻ. പിന്നെ ആണൊരുത്തനായ മകന്റെ സഹായം അവോളം സ്വീകരിച്ച് ഒടുവിൽ പിറവി ദോഷം പറഞ്ഞ് ആട്ടിയകറ്റിയ ക്രൂരൻ. ജന്മം നൽകിയ ഒരേ ഒരു ബന്ധം പറഞ്ഞ് അടർക്കളത്തിൽ സഹായം തേടാൻ ലജ്ജയില്ലാത്ത ഭീരു. മക്കളെ, 1000 ആനകൾ

ശത്രുവിന്റെ നിഴൽ പോലും ദേഹത്ത് പതിയാതെ കാത്തോളണം. ഒരു മകന്റെ കടമയാണത്. ഇതാ കൊണ്ടുപോയിക്കോളൂ. ശത്രുപക്ഷത്തിനു നേരെ ജയിച്ചു കയറാൻ ഭീമസേനന് കൂട്ടുണ്ടാവും ഈ ഹിഡുംബി പുത്രൻ.

0: കർണാ.
1: ഏ, മഹാറാണി കുന്തി ദേവി?
0: അതെ, ഞാൻ തന്നെ.
1: അയ്യോ, അന്ന് ഈ സമയത്ത്
0: നിന്നെ ഒന്ന് കാണാൻ.
1: എന്നെയോ? കൽപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങേ വന്ന് കാണുമായിരുന്നല്ലോ. എന്താണ് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത്?
0: ഞാൻ നിന്നെ ഒന്ന് കാണട്ടെ കർണ.
1: ദേവി, എന്താണിത്? നാളെ കുരുക്ഷേത്ര യുദ്ധം തുടങ്ങുമ്പോൾ അങ്ങയുടെ മക്കളെ എതിരിടുന്ന കുരുപക്ഷ യോദ്ധാവല്ലേ ഞാൻ? എന്നിട്ടും ഈ കൂടിക്കാഴ്ച?
0: യുദ്ധം ഒഴിവാക്കണമെന്ന് പറയാൻ.
1: അങ്ങ് എന്താണ് ഈ പറയുന്നത്? എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞില്ലേ? ഇനിയൊരു മാറ്റം അസംഭാവ്യം.
0: ഒരാൾ വിചാരിച്ചാൽ സംഭാവ്യം.
1: ഏ, ആരാണ് അയാൾ?
0: പാണ്ഡവർക്കും കൗരവർക്കും ഒരുപോലെ സ്വീകാര്യനായ ഒരാൾ, കർണൻ.
1: ദേവി ഫലിതം പറയുകയാണോ? ഒരുപക്ഷ യോദ്ധാവായ ഞാൻ പാണ്ഡവർക്ക് സ്വീകാര്യനാവുന്നത് എങ്ങനെ?
0: പ്രഥമ കൗന്ദയനാണ് കർണൻ എന്ന സത്യം ഈ അമ്മ വിളിച്ചു പറയുമ്പോൾ. ഞാൻ നിന്റെ പെറ്റമ്മയാണ് മോനെ.
1: അല്ല അല്ല, രാധയാണ് എന്റെ അമ്മ, അതിരഥനാണ് എന്റെ അച്ഛൻ.
0: യാഥാർത്ഥ്യം അതല്ലെന്ന് അവർക്കും അറിയാം.
1: യാഥാർത്ഥ്യമോ? എന്ത് യാഥാർത്ഥ്യം?
0: ദിവ്യർഷികളെ പരിചരിച്ചു കിട്ടിയ വരം, ചെറുപ്പത്തിന്റെ ചാവല്യത്തിൽ വരശക്തി പരീക്ഷിക്കാൻ സൂര്യദേവനെ സ്മരിച്ചു. വിവാഹിതയാവും മുമ്പേ അമ്മയായി. കുലത്തിന് ദുഷ്പേര് വരാതിരിക്കാൻ ആ കുഞ്ഞിനെ ഗംഗയിൽ ഉപേക്ഷിച്ചു. അത് നീയാണ് കർണ. സൂര്യപുത്രൻ, കൗന്ദയൻ.
1: കള്ളം! സൂര്യപുത്രനല്ല ഞാൻ, സൂതപുത്രൻ. കൗന്ദയനല്ല, രാധയൻ. കാര്യലാഭത്തിനു വേണ്ടി കഥകൾ ചമക്കരുത്
0: മോനെ. കാര്യലാഭത്തിനു വേണ്ടി വ്യാജമാതൃത്വം ഏറ്റെടുക്കാൻ ഒരു പെണ്ണും തയ്യാറാവില്ല. കാരണം അവരുടെ പാതിവൃത്യമാണ് സംശയിക്കപ്പെടുക.
1: ആ പാതിവൃത്യം ഇന്നും സംശയിക്കപ്പെടില്ലേ? പുതിയ വെളിപ്പെടുത്തലുകൾ മഹാറാണിക്ക് അപമാനമല്ലേ?
0: അപമാനമാണ്, അന്നത്തെക്കാളേറെ.
1: പിന്നെന്തിനീ കഥ മെനയുന്നു?
0: കഥയല്ലിത് കർണ, സത്യം. രാധ നിന്റെ പെറ്റമ്മയല്ല എന്ന സത്യം അവൾക്കും അറിയാം, അതിരഥനും അറിയാം.
1: ആ സത്യം കർണനും അറിയാം നേരത്തെ തന്നെ. പെറ്റിട്ടത് കൊണ്ട് മാത്രം ഒരു സ്ത്രീയും അമ്മയാകുന്നില്ല. പാലൂട്ട് സ്നേഹം നൽകി വളർത്തണം. എനിക്ക് സ്നേഹം വിളമ്പിയ എന്റെ അമ്മ രാധയാണ്.
0: അല്ലെന്ന സത്യം ഞാൻ ഈ ലോകത്തോട് വിളിച്ചു പറയും. കർണൻ കൗന്ദയനാണെന്ന സത്യം.
1: അരുത്, അതിന്റെ ഭവിഷ്യത്ത് അങ്ങ് ആലോചിച്ചിട്ടുണ്ടോ?
0: ഉണ്ട്. ഹസ്തനപുരിക്ക് താങ്ങാനാവില്ല. മഹാറാണി കുന്തിക്ക് കിട്ടും പുതിയ വിശേഷണം. പിഴച്ചവൾ. മക്കളും ബന്ധുക്കളും വെറുത്തേക്കാം, പക്ഷേ പിറവിയുടെ പൊരുൾ പറയുന്നത് ഒന്നും നേടാനല്ല, ഒന്നും നഷ്ടപ്പെടാതിരിക്കാനാ. കർണ, 10,000 അടർക്കളത്തിൽ അസ്തമിക്കാതിരിക്കാൻ, സർവനാശം വിതക്കുന്ന യുദ്ധം ഒഴിവാക്കാൻ ഹസ്തിനാപുരത്തിന്റെ സിംഹാസനത്തിൽ നീ ഇരിക്കണം.
1: ഹോ, സ്വപ്ന സമാനമായ വാഗ്ദാനം! മഹാറാണിയുടെ മാതൃപദവും മാതൃരാജ്യത്തിന്റെ സിംഹാസനവും. ദേവി, കർണന്റെ ആദർശത്തെക്കുറിച്ച് അങ്ങ് ഓർത്തില്ല. അല്ലെങ്കിലും പാണ്ഡവ കൗരവ സംഘട്ടനം ഇതുകൊണ്ടും തീരില്ല.
0: തീരും. കർണനില്ലാതെ സുയോധനൻ യുദ്ധത്തിനിറങ്ങില്ല.
1: ദേവി, കർണന്റെ ക്ഷമ പരീക്ഷിക്കരുത്. ഓർമ്മയില്ലേ ദ്രോണശിഷ്യരുടെ അഭ്യാസ കാഴ്ച? അർജുനനെ വെല്ലാൻ ആരുണ്ടെന്ന വെല്ലുവിളിക്ക് മറുപടിയായി ഞാൻ അസ്ത്രപ്രയോഗം നടത്തിയപ്പോൾ ജന്മദോഷം പറഞ്ഞ് അപമാനിച്ചത് ഓർമ്മയില്ലേ? അധിക്ഷേപങ്ങൾ കേട്ട് തളർന്നു പോയ എനിക്ക് അംഗരാജ്യം നൽകി ആശ്വസിപ്പിച്ചതും അഭിമാനം രക്ഷിച്ചതും സുയോധനൻ. അന്ന്

0: മനസ്സിൽ കുറിച്ചിട്ട സൗഹൃദമാണ്. അത് മാറ്റിയെഴുതാൻ ഒരു സാമ്രാജ്യത്തിന്റെ ചക്രവർത്തി പദവും മതിയാവില്ല, ഒരു ദിവ്യ മാതൃത്വവും തികയില്ല. മതി, ഇനിയൊന്നും പറയണ്ട, അങ്ങേക്ക് പോകാം.
1: കർണ, ഞാൻ പോകാം. കുരുക്ഷേത്ര ഭൂമിയിൽ നീ ആയുധം പ്രയോഗിക്കുന്നത് സ്വന്തം അനിയന്മാർക്ക് നേരെയാണെന്ന് മറക്കരുത്.
0: അടർക്കളത്തിൽ ആയുധമെടുത്ത് പൊരുതുന്നത് സ്വന്തം ജ്യേഷ്ഠനെതിരെയാണെന്ന് അങ്ങയുടെ മക്കൾ അറിയാതിരിക്കട്ടെ. അവർ തളരാതിരിക്കട്ടെ, പരാജയപ്പെടാതിരിക്കട്ടെ.
1: ആര് ജയിച്ചാലും തോറ്റാലും കുന്തിക്ക് കണ്ണീര് തന്നെ. മോനെ, ദാനശീലനാണ് കർണൻ എന്ന് കേട്ടിട്ടുണ്ട്. ഈ അമ്മയൊന്ന് ചോദിച്ചോട്ടെ.
0: ദാനം ചോദിക്കുന്നവരെ വെറുതെ വിടാറില്ല കർണൻ. അർജുനന് വേണ്ടി ഇന്ദ്രനും വന്നിരുന്നു കവചകുണ്ഡലങ്ങൾ ചോദിക്കാൻ. യുദ്ധമുഖത്തേക്ക് ഇനി നിരായുധനായി പോകേണ്ടി വന്നാലും ദുര്യോധന പക്ഷത്തു നിന്ന് വ്യതിചലിക്കില്ല കർണൻ. കർണൻ കുന്തിദേവിക്ക് ദാനം നൽകുന്നു, അർജുനനൊഴികെയുള്ള നിങ്ങളുടെ മക്കളുടെ ജീവൻ. ഇത് കർണന്റെ വാക്ക്.
1: സഹസ്രകോടി സ്ഥിരാശൃംഖലകളുടെ ബന്ധമാണ് പ്രസവിക്കും മുമ്പേ 10 മാസം ഒരു ശരീരത്തിലെ 2 ജീവനുകൾ. ഒടുവിൽ അരികിൽ ചേർന്ന് കിടക്കുന്ന ചോരക്കുഞ്ഞിന്റെ ചുണ്ടിൽ നിന്ന് അമ്മയെന്ന വിളി കേൾക്കുമ്പോൾ പേറ്റുനോവിന്റെ വേദന മറക്കും. കർണ, ഈ അഭിശപ്ത ജന്മത്തെ ഒന്ന് വിളിക്കുവോ അമ്മയെന്ന്? ആ വിളിക്ക് പോലും അർഹയല്ല ഞാനല്ലേ? എങ്കിൽ ജന്മം നൽകിയ നിമിഷം മുതൽ മാതൃവാത്സല്യം നിഷേധിച്ച നീചയായ ഈ അമ്മയോട് സ്വാർത്ഥതയ്ക്ക് വേണ്ടി നിർവീര്യനാക്കി പോർക്കളത്തിലേക്ക് തള്ളിവിടാൻ മാതൃത്വം വിളിച്ചു പറഞ്ഞ ഈ അപരാധിയോട് എന്റെ മകൻ ക്ഷമിക്കുകയെങ്കിലും ചെയ്യോ? ഞാൻ കാലു പിടിക്കാം.
0: അമ്മേ, മതി അമ്മേ. ഈ മകനോട് ഇങ്ങനെയൊന്നും പറയല്ലേ.
1: മോനെ, എന്റെ മോനെ.
0: നന്ദിയുണ്ട് ജന്മം തന്നതിനെ, അനുഭവിച്ച പേറ്റുനോവിന്, നിഷ്കളങ്കയായ ഒരു പാവം സ്ത്രീയെ, രാധയെ അമ്മയായി തന്നതിന് നന്ദിയുണ്ട്.
1: മോനെ കർണ,
0: നദിയിൽ നിന്ന് കിട്ടിയ കുഞ്ഞാണെന്ന് അവരൊരിക്കലും പറഞ്ഞിട്ടില്ല. പറയരുത് ആ രഹസ്യം, ഇരുചെവി അറിയരുത്. പാവങ്ങളായ എന്റെ അച്ഛനമ്മമാരുടെ കണ്ണീര് കാണാൻ ഈ കർണന് കഴിയില്ല. അങ്ങ് പോയിക്കൊള്ളൂ
1: എന്റെ മോനെ. ഭാരതം ഭരിക്കേണ്ടത് നീയാണ്. അമ്മയുടെ കണ്ണീരിനേക്കാൾ വലുതല്ല ഒരു ചക്രവർത്തി പദവുമെന്ന് തിരിച്ചറിയുന്ന നീയാണ് ശരി. നിന്നെ ഓർത്ത് അഭിമാനമാണ് എനിക്ക്, ഈ നാട്ടിലെ അമ്മമാർക്ക്. കർണ, ഞാൻ പോകുന്നു.

0: അംഗരാജാവ് കർണൻ. ക്ഷത്രിയ കുലത്തിലെ മഹാറാണിയുടെ മാതൃത്വം, സൂര്യദേവന്റെ പിതൃത്വം, മഹാഭാരതത്തിന്റെ ഭരണസിംഹാസനം, യുദ്ധത്തിനു മുമ്പേ ജയമുറപ്പിച്ചു അംഗരാജൻ.
1: ആരാണത്? ആരായാലും വെളിച്ചത്തേക്ക് വരിക.
0: ആനന്ദലഹരിയിൽ സ്ഥലകാലബോധം മറന്നു അംഗരാജ.
1: സ്ഥലകാലബോധം ഓർമ്മിപ്പിക്കാൻ ഈ ഗംഗാതീരത്തെത്തിയ നീ ആരാണ്?
0: ഗംഗ അബദ്ധജന്മത്തെ അപായപ്പെടുത്താതെ പോറ്റമ്മയുടെ കൈകളിലെത്തിച്ച മറ്റൊരമ്മ. ഓ അത്ഭുതം! മൂന്നമ്മമാർ സ്വന്തമായ രാജാവെ, പ്രണമിക്കുന്നു ഞാൻ.
1: പറയൂ, എന്റെ ജന്മരഹസ്യങ്ങൾ അറിയുന്ന നീ ആര്?
0: ജന്മരഹസ്യമേറെയുള്ള അങ്ങ് ഒരു വിഡ്ഢിയാണെന്ന് തോന്നുന്നു. കരകതമായ ചക്രവർത്തി പദമല്ലേ തള്ളിക്കളഞ്ഞത്?
1: അധികാരത്തെക്കാൾ വലുതായതുമുണ്ട് ആത്മസൗഹൃദം.
0: കാപട സൗഹൃദം അല്ലെങ്കിൽ യുദ്ധക്കൊതി, അടർക്കളത്തിൽ ആരെയോ തലകൊയ്യാനുള്ള രക്തദാഹം.
1: നീ
0: ആത്മസൗഹൃദം ആത്മാർത്ഥമായിരുന്നെങ്കിൽ, കരകതമായ ചക്രവർത്തി പദം ആത്മസുഹൃത്തിന് സമ്മാനിച്ചിരുന്നെങ്കിൽ ഈ കൂട്ടക്കുരുതി ഒഴിവാകുമായിരുന്നില്ലേ അംഗരാജ?
1: നിർത്തൂ, നീ ആരാണ്? അത് പറയൂ.
0: സമാന ദുഃഖിതർ.
1: സമാന ദുഃഖിതരോ?
0: അതെ, അഭ്യാസ കാഴ്ചയിൽ അപമാനിതനായി വളർത്തച്ഛന്റെ കൂടെ അങ്കണം വിടുമ്പോൾ കാതിൽ തുളച്ചു കയറിയ ആക്ഷേപ ശരങ്ങളില്ലേ പിറവിദോഷം?
1: കാതുകളിലല്ല, നെഞ്ചിലാണ് തുളഞ്ഞു കയറിയത്.
0: പാഞ്ചാലത്തെ സ്വയംവര മണ്ഡപത്തിൽ യന്ത്രപക്ഷിയുടെ കണ്ണുകളിൽ അസ്ത്രം തൊടുക്കുന്ന അങ്ങയോട് സൂതകുലത്തിലെ പുത്രവധു ആകില്ലെന്ന് പറഞ്ഞ പാഞ്ചാലിയുടെ വാക്കുകൾ.
1: കരളിൽ കോരിയിട്ട കനലുകളാണത്. അർജുനൻ, അംഗരാജന്റെ ആ ജന്മശത്രു, നീ പറഞ്ഞ യുദ്ധക്കൊതിയും രക്തദാഹവും ഒക്കെ അർജുനന് വേണ്ടിയാ.
0: അംഗരാജ,
1: ആശ്ചര്യമാകുന്നു, നീ ആരെന്ന് പറ.
0: നീചജന്മം എന്ന പഴി അങ്ങയെപ്പോലെ ഏറെ കേട്ടവൻ. പ്രമാണകോടിയിൽ സുയോധനൻ വിഷം കലർത്തിയ പായസം കുടിപ്പിച്ച് ബോധരഹിതനാക്കി കായലിൽ താഴ്ത്തിയ ഒരാളെ ഓർമ്മയുണ്ടോ?
1: ഭീമസേനൻ.
0: എന്റെ പിതാവ് ഹിഡുംബിയാണ് എന്റെ അമ്മ.
1: ഘടോത്കജൻ കേട്ടിട്ടുണ്ട് ധാരാളം. വനവാസകാലത്ത് പാണ്ഡവർക്ക് തുണയായവൻ കരുത്തൻ. ഇവിടെ
0: പാണ്ഡവപക്ഷ യോദ്ധാവ്,
1: എന്റെ ശത്രു. ആശ്ചര്യം, ഈ അസമയത്ത് നീ വഴിതെറ്റി വന്നതാണോ? എന്താ നോക്കുന്നത്? എന്താ വിളിച്ചത്?
0: അച്ഛന്റെ ജ്യേഷ്ഠനെ അങ്ങനെയല്ലേ വിളിക്കേണ്ടത്?
1: നീ എല്ലാം കേട്ടു അല്ലേ?
0: രഹസ്യങ്ങളുടെ മഹാഭാരവും പേറി എങ്ങനെയാ ഏകാഗ്രതയോടെ അടർക്കളത്തിൽ?
1: സത്യങ്ങളുടെ രഹസ്യങ്ങളുടെ അഗ്നിപർവ്വതമാണ് അകമേ. അസമയത്ത് വെളിപ്പെടുത്തിയാൽ അപകടമാകും.
0: എന്നെ വിശ്വസിക്കാം, പാണ്ഡവരാരും ഇതറിയില്ല.
1: അറിയരുത് പുറം ലോകം ഈ കൂടിക്കാഴ്ചയും. മക്കളും പ്രജകളും പിഴച്ചവളെന്ന് വിളിക്കുന്നത് കേൾക്കാൻ കുന്തിദേവിക്ക് ശക്തിയുണ്ടാകില്ല. എല്ലാ രഹസ്യങ്ങളും എന്നോടുകൂടി അവസാനിക്കണം.
0: വല്യച്ച, അങ്ങ് വലിയവനാണ്. ഞാൻ അങ്ങയെ ഒന്ന് നമസ്കരിച്ചോട്ടെ.
1: ഹേ, മാറി നിൽക്ക. ഓർമുഖത്ത് നമ്മൾ എതിരാളികൾ. ബന്ധങ്ങളുടെ ബന്ധനം ഉണ്ടാവില്ല. ആയുധങ്ങൾക്ക് തിരിച്ചറിയാനാവില്ല ചോര ബന്ധുവിൻ്റെതോ ശത്രുവിൻ്റെതോ എന്ന്.
0: അതെ, അങ്ങയുടെ ശരമാരി ചെറുക്കാനും പൊരുതാനും പാണ്ഡവപക്ഷത്തുണ്ടാവും ഞാൻ.
1: ഘടോത്കജ, യുദ്ധഗതികളുടെ ചതിക്കുഴികൾ അറിയാത്ത നിഷ്കളങ്കനാണ് നീ. അധികാര വഴിയിലെ അടിയൊഴുക്കുകൾ അറിയാത്ത ആണൊരുത്തൻ. നിഷ്കളങ്കയായ നിന്റെ അമ്മ നിരാലംബയാവാതിരിക്കട്ടെ. കർണന്റെ രഥരഥ്യകളിൽ വരാതിരിക്കുക നീ. മാറി നിൽക്ക്. ഞാൻ അംഗരാജ കർണൻ.
0: ഞാൻ ഭീമപുത്രൻ ഘടോത്കജൻ.
1: ഒരുപക്ഷ യോദ്ധാവ് കർണൻ.
0: പാണ്ഡവപക്ഷ യോദ്ധാവ് ഘടോത്കജൻ.
2: ജ്യേഷ്ഠത്തി. ആ കുന്തിയോ ഇങ്ങടുത്ത് വരൂ. ജ്യേഷ്ഠത്തി, ഞാൻ അരികിലുണ്ട്.
3: സന്തോഷായി.
2: നീ വന്നല്ലോ.
3: മക്കളുടെ കലഹത്തിൽ നമ്മൾ പക്ഷം പിടിക്കാറില്ലല്ലോ.
2: ഉണ്ട്, കലഹത്തിൽ ഞാൻ പക്ഷം പിടിക്കാറുണ്ട് എന്നാണ് ദുര്യോധനൻ പറയാറ്. നിന്റെ മക്കളുടെ പക്ഷത്താണ് ഞാനെന്നാണ് അവൻ പറയാറ്. അതാണ് അവന്റെ പരാതിയും പരിഭവവും.
3: എടുത്തി, നമ്മുടെ മക്കൾ അവസാന തീർപ്പിനല്ലേ കുരുക്ഷേത്രം ഒരുങ്ങുന്നത്?
2: നമ്മുടെ മക്കൾ അവർ വലുതായില്ലേ? എല്ലാം സ്വയം തീരുമാനിക്കാനുള്ള പക്വതയുമായില്ലേ? അനിയത്തി, എൻ്റെ മകൻ പറഞ്ഞതറിയോ? ഞാൻ കണ്ണുകെട്ടിയത് കൊണ്ടാണത്രേ അവൻ നിഷേധിയായത്.
3: മക്കളെ നേർവഴിക്ക് നയിക്കേണ്ടത് അമ്മമാർ തന്നെ.
2: കുന്തി, മക്കളെ നിഷേധികളാക്കിയ ഒരമ്മയാണ് ഗാന്ധാരി, അല്ലേ? ആളുകൾ അങ്ങനെയല്ലേ പറയുന്നത്?
3: ആളുകൾ എന്തും പറയട്ടെ, വിധി പോലെയേ വരൂ.
2: പരസ്പരം കൊല്ലാൻ ആയുധമെടുക്കുന്നവരുടെ അമ്മമാരാണ് നമ്മൾ. സങ്കടങ്ങൾ നമുക്ക് മാത്രം. കുരുക്ഷേത്രത്തിൽ ആരവശേഷിക്കും? ആര് ജയിക്കും?
3: ജയിക്കുന്നതും മരിക്കുന്നതും മക്കൾ, നമ്മുടെ മക്കൾ.
4: രാജമാതാക്കൾ രണ്ടുപേരും ഉണ്ടല്ലോ, നന്നായി.
3: പ്രണാമം പിതാവേ.
2: ഭീഷ്മാചാര്യനോ? ആചാര്യ, പ്രണാമം.
4: അതെ, ഭീഷ്മർ തന്നെ.
2: സൗഭാഗ്യവതി ഭവ. പതിവ് അനുഗ്രഹ വചനം കേട്ടില്ലല്ലോ പിതാവേ.
4: അസത്യമാണെന്ന് ഉറപ്പുള്ള അനുഗ്രഹ വചനം
3: പിതാവേ.
4: കുരുക്ഷേത്രം ഒരുങ്ങിക്കഴിഞ്ഞു. യുദ്ധാരംഭത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ഇരുപക്ഷത്തുമായി ഏറ്റുമുട്ടുന്നത് നിങ്ങളുടെ മക്കൾ. ആരു ജയിച്ചാലും നിങ്ങൾ സൗഭാഗ്യവതികളാവുന്നത് എങ്ങനെ?
2: മരിക്കേണ്ടത് എന്റെ മക്കൾ എന്നല്ലേ എല്ലാവരും പറയുന്നത്?
3: സഹോദരങ്ങളെ കൊല്ലുന്ന മക്കൾ ഉണ്ടാകുന്നതും സൗഭാഗ്യമല്ലല്ലോ ജ്യേഷ്ഠത്തി.
2: പിതാവേ, എന്താണ് ഈ കുരുകുലത്തിൽ സംഭവിക്കുന്നത്? 3 തലമുറകളായി ഈ രാജകുലത്തിന്റെ തായ്വേരല്ലേ അങ്ങ്?
4: 3 തലമുറ. പിതാവ് ശന്തനുവിന്റെ മകൻ വിചിത്രവീര്യന് സമ്മാനിച്ച കന്യകമാർ, നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ മാതാക്കളായ അംബികയും അംബാലികയും, സത്യവതി അമ്മയോടൊപ്പം വനവാസത്തിന് പോകുമ്പോൾ അനുഗമിക്കാൻ ഇറങ്ങിയതായിരുന്നു വ്യാസഭഗവാന്റെ നിർദ്ദേശം. രാജകുലത്തിൻ്റെ തായ്വേരായി കഴിയുക, കുലനാശത്തിന് സാക്ഷിയാകേണ്ടി വരിക, കഷ്ടം.
3: കുലനാശം അത് സംഭവിക്കുമോ പിതാവേ?
4: സർവനാശം. സ്വാർത്ഥതയുടെ കുടിപ്പകയിൽ നിന്ന് സർവനാശത്തിൻ്റെ മഹായുദ്ധം. അവശേഷിക്കുന്നവരിൽ നിന്ന് ആരംഭിക്കണം ഒരു പുതിയ യുഗം.
2: പിതാവേ, പുത്രരും പൗത്രരുമായി പടർന്ന് പന്തലിച്ച കുടുംബം, ഞങ്ങൾക്കും വാനപ്രസ്ഥത്തിന് സമയമായില്ലേ?
4: സത്യവതി അമ്മയ്ക്ക് കൊടുത്ത വാക്ക്, അതുകൊണ്ട് മാത്രമാണ് ഈ വൃദ്ധ വയോധികൻ എല്ലാം കണ്ടും കേട്ടും കഴിയുന്നത്. വാനപ്രസ്ഥത്തിന്റെ കാലമേറെ വൈകിയും ഗാർഹസ്ഥ്യത്തിൽ തുടരുന്നത്.
3: പിതാവേ, ഞങ്ങൾക്ക് ആശ്വാസമാകേണ്ടുന്ന വാക്കുകൾക്ക് പകരം അങ്ങും ഇങ്ങനെയാണോ പറയുന്നത്?
4: ആ, ഏതായാലും നിങ്ങൾ രണ്ടുപേരെയും ഒരുമിച്ച് കാണാൻ കഴിഞ്ഞത് ആശ്വാസമാണ്. കുന്തിയേ, ഇനിയുള്ള നാൾ ജ്യേഷ്ഠത്തിയോടൊപ്പം കഴിയുക, പരസ്പരം ആശ്വാസമാവുക. മക്കൾ ശത്രുക്കളായി പൊരുതട്ടെ, ഇവിടെ അമ്മമാർ ദുഃഖം പങ്കിടട്ടെ.
2: പിതാവേ,
4: കുരുക്ഷേത്രത്തിൽ നാളെ ശംഖനാദം മുഴങ്ങും. ഗാന്ധാരി, നിന്റെ മകന്റെ പടയുടെ സർവസൈന്യാധിപനാ ഞാൻ. പ്രായമേറെ ആയെങ്കിലും യുദ്ധവീര്യം ക്ഷയിച്ചിട്ടില്ല
3: എന്റെ മക്കളെ അങ്ങ്.
4: കുന്തിയെ, കരയരുത്. ക്ഷത്രിയ സ്ത്രീകൾ ആൺകുട്ടികളെ പ്രസവിക്കുന്നത് വേദാധ്യയനത്തിനല്ല, ക്ഷാത്ര തേജസ് പ്രതിബിംബിക്കേണ്ടത് താളിയോലയിലുമല്ല, രണഭൂമിയിലാ. വീരപ്രസൂനുക്കളാണ് നിങ്ങൾ. പടനിലത്തേക്ക് പുറപ്പെട്ടാൽ തിരിച്ചുവരവ് പറയാനാവില്ല. ഭീഷ്മ പിതാമഹന്റെ അവസാന യുദ്ധമാണിത്. യുദ്ധാനന്തരം കഥാവശേഷനാകും ഭീഷ്മർ. നിങ്ങൾ അതിജീവിക്കും. ദുരന്ത വാർത്തകൾ കേൾക്കാൻ മനസ്സൊരുക്കുക.

0: കുരുക്ഷേത്രം. പോർവിളികൾക്കായി ശങ്കുലി മുഴങ്ങിയിട്ട് ഇന്നേക്ക് 8 ദിവസം. കൗരവപ്പടയുടെ സർവാധിപൻ ഭീഷ്മ പിതാമഹ ആർക്കാണ് യുദ്ധത്തിൽ മേൽക്കൈ?
1: മഹാഭാരത യുദ്ധത്തിൻ്റെ ആദ്യ നാളുകൾ. 8 നാളുകൾ മാത്രം കഴിയുമ്പോൾ ജയസാധ്യത പ്രവചിക്കാനാവില്ല സുയോധന.
2: നാളിതുവരെ നേട്ടം നമുക്കാ, സംശയമില്ല.
3: ശേതവധത്തോടെ തുടങ്ങിയ നമ്മുടെ ജൈത്രയാത്ര നിരാവാന്റെ വധത്തിൽ എത്തി നിൽക്കുകയാണ്. മേൽക്കൈ നമുക്ക് തന്നെ.
4: കലിംഗരാജനുൾപ്പെടെ നമുക്കും ഉണ്ടായി നഷ്ടം.
0: ഉണ്ടായി. ഇന്ന് മാത്രം 8 സഹോദരന്മാരെയാ ആ വൃകോദരൻ അടിച്ചു കൊന്നത്.
2: ഇരാവന്റെ മരണം പാണ്ഡവ പടയൊന്നും ഉലച്ചിരിക്കുക. അർജുനപുത്രൻ ഇനി അഭിമന്യു.
4: ഭീമപുത്രൻ കടാൽക്കഥന നമ്മുടെ പക്ഷത്ത് ഏറെ നാശം വിതക്കുന്നത്.
0: നാശം വിതക്കുന്നവരെ നശിപ്പിക്കാത്തതെന്ത്?
1: സുയോധന, അതത്ര എളുപ്പമല്ല.
3: എന്തുകൊണ്ട്? നമ്മേക്കാൾ എന്ത് സന്നാഹമാണ് അവർക്കുള്ളത്?
4: ധർമ്മപക്ഷം എന്ന സന്നാഹം, ന്യായത്തിന്റെ തൂക്കം.
2: ധർമ്മപക്ഷം ന്യായപക്ഷം കേട്ട് കേട്ട് മടുത്തു.
1: ന്യായധർമ്മങ്ങൾ കേൾക്കുമ്പോൾ മടുക്കുന്നത് ആപത്തടുത്തതുകൊണ്ടാ. സുയോധന, 8 നാൾ കൊണ്ട് 24 സഹോദരങ്ങളാ മരിച്ചത്. സമാധാനത്തിന്റെ വഴിയെക്കുറിച്ച് ഇനിയെങ്കിലും ചിന്തിച്ചുകൂടെ?
0: പിതാമഹ, ഇനിയും അങ്ങനെ പറയരുത്. സമാധാനത്തിന്റെ വഴികൾ സ്വീകരിക്കാമായിരുന്നു നേരത്തെ തന്നെ, പക്ഷെ ഭീരുത്വം സ്വയം ഭരിക്കണം. അർദ്ധരാജ്യം 5 ഗ്രാമങ്ങളായും 1 ഗ്രാമമായും ഒടുവിലൊരു ഭവനമായും ചുരുങ്ങിയപ്പോൾ സമാധാനത്തിന്റെ വഴി സുയോധനന്റെ വിജയമാകുമായിരുന്നു. അന്യായമായി ഒരു തുണ്ട് ഭൂമി പോലും കൈവിടില്ല. അതിന് യുദ്ധമാണെങ്കിലും വീരസ്വർഗമാണെങ്കിലും സുയോധനന് സ്വീകാര്യം തന്നെയായിരുന്നു. കാരണം ക്ഷത്രിയനാണ് ഞാൻ.
4: ക്ഷത്രിയന് ചേർന്നതാണോ നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ക്ഷത്രിയ ധർമ്മം പാലിക്കുന്നുണ്ടോ നീ? അർഹമായ അർദ്ധരാജ്യം കൊടുക്കാതെ യുദ്ധം അനിവാര്യമാക്കിയില്ലേ നീ?
0: അർദ്ധരാജ്യം അർഹമാകുന്നത് എങ്ങനെ? മഹാരാജാവിന്റെ മുത്ത മകനാണ് ഞാൻ. അനുജന്റെ മക്കളാണോ പിൻഗാമിയാവുക? പ്രായം കൊണ്ട് ഞാൻ ഇളയവനാണെങ്കിൽ നമ്മുടെ പൂർവികനായ അയാദിയുടെ 3-ാമത്തെ മകൻ പുരൂരവസല്ലേ രാജാവായത്?
2: മരുമകനെ തർക്കിക്കേണ്ട സമയമല്ലിത്. നാളത്തെ യുദ്ധം അതാണ് ആലോചിക്കേണ്ടത്.
0: കുരുപക്ഷത്തെ 2 മഹാരഥന്മാർ ഭീഷ്മരും ദ്രോണരും ശത്രുപക്ഷം ജയിക്കണമെന്ന് കരുതി യുദ്ധത്തിനിറങ്ങിയാൽ പിന്നെ എന്താലോചനയാണ് അമ്മാവ?
1: സുയോധന, സൈന്യാധിപത്യമേൽക്കുമ്പോൾ നാം പറഞ്ഞതൊക്കെ ഓർമ്മയില്ലേ? കൗരവസാരഥിയാണ് ഞാൻ, അത് അമ്മയ്ക്ക് കൊടുത്ത വാക്ക്. അന്ധനായ നിന്റെ പിതാവിനൊപ്പം നിൽക്കുമെന്ന വാക്ക്. ദിവസവും 10,000 പാണ്ഡവപ്പടയെ കൊല്ലും, പക്ഷേ മനസ്സ് പാണ്ഡവർക്കൊപ്പം തന്നെയാ.
4: നന്മയും ഗുരുത്വവും തികഞ്ഞവനാ യുധിഷ്ഠിരൻ. നീ പറഞ്ഞില്ലേ അർഹതയെക്കുറിച്ച്? ശരിയാണ്, സങ്കീർണമാണ് നിന്റെ കുലത്തിന്റെ നീതി. പിൻഗാമിയല്ലാത്തവരും അനർഹരും ഭരിച്ച ആ രാജപരമ്പരയിൽ ഒരു യോഗ്യൻ അധികാരത്തിലെത്തും. യുധിഷ്ഠിരൻ,
2: നിർത്ത്. ആചാര്യ, നിർത്ത്. ആ പാണ്ഡു പിടിച്ചവന്റെ മക്കൾ പിതാവ് ആരാണെന്നറിയാത്ത മക്കൾ. ഒരു പെണ്ണിനെ 5 ആളുകൾ പങ്കിട്ടെടുക്കുന്ന പാണ്ഡവർ യോഗ്യർ.
3: സുഹൃത്തെ സുയോധന, യുദ്ധഗതി എന്തായാലും ചരിത്രം ഈ വൈരുദ്ധ്യം ചർച്ച ചെയ്യും. ശത്രുജയം ആഗ്രഹിക്കുന്നവരെ കൂട്ടി യുദ്ധം ചെയ്ത വിഡ്ഢിയാണെന്ന് മുദ്രകുത്തു.
0: അംഗരാജ, വിഡ്ഢിയല്ല സുയോധനൻ. മനസ്സ് തകർക്കുന്ന വാക്കുകളും പ്രവൃത്തികളും ഏറെ കേട്ടും അനുഭവിച്ചും തന്നെയാ ഇവിടം വരെ എത്തിയത്. അടർക്കളത്തിൽ ശത്രു സൈന്യത്തിനെതിരെ ആഞ്ഞടിക്കാൻ അതൊന്നും തടസ്സവുമല്ല.
1: സുയോധന, ആചാര്യന്മാരുടെ പ്രവൃത്തിയിൽ സംശയിക്കരുത്. ആത്യന്തിക വിജയത്തിന് നീ ഒരുങ്ങിക്കൊള്ളുക. പ്രതിജ്ഞാപാലനത്തിൽ നിന്ന് പിറകോട്ടില്ല പിതാമഹൻ. 10,000 പാണ്ഡവപ്പടയെ കൊന്നുതരാം, ബാക്കിയൊക്കെ ആചാര്യനൊപ്പം ചേർന്ന് നീ ചെയ്യുക.
3: ആചാര്യ, ഒരുപക്ഷത്തേക്ക് ഒരു കൂട്ടം രാക്ഷസപ്പട എത്തിയിട്ടുണ്ട്.
0: ആരൊക്കെയാണത്?
3: അലംഭൂഷൻ, വനവാസകാലത്ത് പാണ്ഡവർക്കൊന്ന ജടാസുരന്റെ മകൻ. ശക്തനാണ്, പ്രതികാരദാഹിയുമാണ്.
0: അഭിമന്യു, ഘടോൽക്കജ്, ഇരാവാനൊപ്പം കാലപുരിക്കയക്കേണ്ടവരാണ് ഇവരും. കുരുപക്ഷ ജയം അനായാസമാക്കാൻ ആ പാണ്ഡവപുത്രരെ കൊല്ലണം.
2: അതിന് മറ്റൊരു അതിഥി കൂടി നമ്മുടെ പക്ഷത്തേക്ക് വന്നു മരുമകനെ.
3: ആരാണ്?
2: ഭീമവധ ശബ്ദവുമായി അലായുധൻ, ഹിടുംബൻ മകൻ കിർമീരൻ.
1: സുയോധന, അമ്മയുടെ അനുഗ്രഹം വാങ്ങിയില്ലേ നീ?
0: ഏതോ ധർമ്മ സ്തോ ജയ. പതിവ് അനുഗ്രഹ വാക്കുകൾ. അനാഥരാകുന്ന വിധവകളുടെയും അമ്മമാരുടെയും പ്രതീകമാണ് എന്റെ അമ്മ. സ്വന്തം മകനെ അകന്നിറഞ്ഞ് അനുഗ്രഹിക്കാൻ പോലും അവർക്കാകുന്നില്ല. പക്ഷെ അമ്മേ, വീഴ്ചകൾ എത്രയുണ്ടായാലും പടമുഖത്തേക്ക് ഇറങ്ങും മുമ്പേ അനുഗ്രഹത്തിനായി വരും സുയോധനൻ. തീർച്ചയായും.

0: ധർമ്മപക്ഷം ഒരലങ്കാരം മാത്രമായിരുന്നില്ല, അഹങ്കാരം കൂടിയായിരുന്നു. കഴിഞ്ഞ 11 ദിവസവും. പക്ഷേ ഇന്ന്
1: ഇന്ന് ഇന്നെന്താ?
0: ജയദ്രഥ വധത്തോടെ അത് അവസാനിച്ചു. സൂര്യാസ്തമനം കണ്ട് കൈനിലകളിലേക്ക് മടങ്ങാനിരുന്ന പടയാളികൾ.
2: അപ്പോഴല്ലേ
1: കൃഷ്ണന്റെ മായ സൂര്യബിംബം മറക്കി സന്ധ്യയാണെന്ന് തോന്നിച്ചത് ജയദ്രഥനെ പുറത്തു ചാടിക്കാൻ തന്നെയാണ്. അതിന് ജ്യേഷ്ഠൻ എന്താണിത്ര?
0: അത് അനീതിയല്ലേ അർജുന?
3: അതെ, വനവാസകാലത്ത് പാഞ്ചാലിയെ ബലമായി പിടിച്ച് രഥത്തിലേറ്റി കൊണ്ടുപോയതും അനീതിയാണ്. അന്ന് തീർക്കുമായിരുന്നു. ഏക സഹോദരി ദുശ്ശളയുടെ സങ്കടം എന്ന് പറഞ്ഞ് അങ്ങ് വിലക്കിയില്ലായിരുന്നുവെങ്കിൽ.
1: കേശവന്റെ നിശ്ചയങ്ങളിൽ സംശയിക്കാൻ മാത്രമായിട്ടില്ല നമ്മൾ.
0: കേശവന്റെ നിശ്ചയമല്ല, നിന്റേത്. അഭിമന്യകുമാരനെ വധിച്ചത് ഭരതൻ, ദുശാസന പുത്രൻ. നിന്റെ ശപഥം ജയദ്രഥനെ വധിക്കാൻ.
3: അഭിമന്യകുമാരന്റെ വധത്തിന് സാഹചര്യം ഒരുക്കിയതും ജയദ്രഥനല്ലേ?
1: ജയദ്രഥനല്ല, സാഹചര്യം ഒരുക്കിയത് നമ്മുടെ ജ്യേഷ്ഠൻ തന്നെയാണ്, ധർമ്മപുത്ര.
3: അർജുന,
1: ചക്രവ്യൂഹം ഭേദിക്കാനല്ലാതെ പ്രത്യാഗമനം അറിയില്ലെന്ന് അഭിമന്യു പറഞ്ഞപ്പോ ഞങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകിയില്ലേ അങ്ങ്? അങ്ങയുടെ വാക്ക് വിശ്വസിച്ചല്ലേ എന്റെ മകൻ മഹാരഥന്മാർ തീർത്ത പത്മവ്യൂഹത്തിൽ അകപ്പെട്ടത്?
0: അർജുന,
1: പറയിപ്പിക്കരുതൊന്നും പറയിപ്പിക്കരുത്.
3: ജ്യേഷ്ഠ, ഇങ്ങനെയൊന്നുമല്ല അങ്ങ് പറയേണ്ടത്. ആത്യന്തിക വിജയത്തിനായി അഹോരാത്രം പണിപ്പെടുകയാണ് ഞങ്ങളെല്ലാവരും. കൊന്നുവീഴ്ത്തിയ ശത്രുസേനയെ കാട്ടി അഭിനന്ദിച്ചില്ലെങ്കിലും ആക്ഷേപിക്കരുത്.
0: ഭീമ, ഞാൻ അതൊന്നും കാണാതിരിക്കുന്നില്ല. പക്ഷേ കൃത്രിമമായി ഉണ്ടാക്കിയ ഇരുളിന്റെ മറവിൽ അസ്ത്രമയക്കുക എന്നത് ഭീരുത്വമല്ലേ?
3: പിതാമഹനോടും ആചാര്യനോടും നിങ്ങളെ ഞാൻ എങ്ങനെയാ കൊല്ലേണ്ടതെന്ന് ചോദിച്ചതാണോ ധീരത? ദുര്യോധന പുത്രൻ ലക്ഷ്മണൻ ഉൾപ്പെടെ ആയിരങ്ങളെ കൊന്നു തള്ളുകയായിരുന്നു അഭിമന്യു.
1: 100 പകുതിയിലേറെ പേർ ചത്തുമലച്ചു. അവരെ മുഴുവൻ കൊന്നു തള്ളിയത് ഈ ഭീമസേനാ. യുദ്ധവിജയം നേടിത്തരുന്ന ഭാരതസിംഹാസനം അങ്ങേക്ക.
3: പാഞ്ചാലിയെ അപമാനിച്ച ജയദ്രഥനെ കൊന്നതിൽ ധർമ്മനിഷേധം കാണുന്നു അങ്ങ്. പാഞ്ചാലി അപമാനിതയായ രാജ്യസഭയിൽ ആ നീചകൃത്യത്തെ നിശിതമായി എതിർത്ത കൗരവനല്ലേ വികർണൻ? ഇന്ന് അവനെയും വധിച്ചു ഞാൻ. അതും ധർമ്മനിഷേധമാണോ യുവരാജ?
0: നിർത്ത് കുറ്റപ്പെടുത്തലുകൾ. ഭീരുവാണ് നാം, അശക്തനാണ് ഭീമസേന. കുരുക്ഷേത്രം വിധിക്കുന്ന വിജയം പാണ്ഡവർക്കെങ്കിൽ രാജ്യം നിനക്ക്, യുവരാജൻ അർജുനൻ.
1: അതിനുവേണ്ടിയായിരുന്നു നാം ഇത്രയും കാലം കഷ്ടപ്പെട്ടത്?
3: അധികാരമോഹം ഞങ്ങൾക്കില്ല ജ്യേഷ്ഠ. രാജാവും യുവരാജാവും ഒക്കെ യുദ്ധവിജയത്തിന് ശേഷം. നാം ഇപ്പോൾ ആലോചിക്കേണ്ടത് മറ്റു ചിലതാ.
1: അതെന്താണ്?
3: ജയദ്രഥ വധത്തെ തുടർന്ന് ഹാലിളകിയിരിക്കും കൗരവപക്ഷത്തിന്. മാത്രമല്ല കുറെ നിശാചരരെയും ഇറക്കുന്നുണ്ടവർ, അലായുധനും അലംഭൂഷനുമൊക്കെ.
1: ആചാര്യ ദ്രോണരും അശ്വത്ഥാമാവും കൂടുതൽ കരുത്താർജിച്ചതുപോലെയാ. ശരശയ്യയിലാകും മുമ്പേ പിതാമഹൻ കാലപുരിക്ക് അയച്ചത് 100,000 പാണ്ഡവ പടയാളികളെയാ.
3: പിതാമഹനു ശേഷം യുദ്ധത്തിനിറങ്ങിയ കർണനെയും ചെറുതായി കണ്ടുകൂടാ.
0: ഇരാവാനും അഭിമന്യുവും നഷ്ടമായത് ഈ സമയത്ത് നമുക്ക് ക്ഷീണമായി.
4: നഷ്ടമായതല്ലോ, നഷ്ടമാക്കിയതല്ലേ
3: ഗഡുൽഗജ?
4: കരുത്തരായിരുന്ന അനിയന്മാർ യുദ്ധവിന്യാസത്തിന്റെ വ്യവസ്ഥയറിയാതെ യോദ്ധാക്കളെ അയച്ചാൽ കരുത്തരായ അനിയന്മാർ ഇനിയും കുരുതിയാവും.
1: മകനെ, നീ പറയുന്നത്?
4: മഹാരഥന്മാർ 7 കാവൽ ഭേദിച്ച് അകത്ത് കയറാമെന്ന വാക്കുമുണ്ടായിരുന്നു. എന്നിട്ട് പാവം അഭിമന്യു.
3: മോനെ കടോൽക്കജ, അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ. ദ്രോണരും കർണനും നാളെ കൗരവപ്പടയെ നയിക്കുകയാ. നമ്മുടെ നീക്കങ്ങൾ എങ്ങനെയെന്ന് നിശ്ചയിക്കണം. ഇപ്പോൾ
4: കൊല്ലേണ്ടതെങ്ങനെയെന്ന് ചോദിച്ചില്ലേ കർണനോട്?
0: കുമാര, നിശാചരന്മാർ, നിന്റെയും ഭീമന്റെയും ശത്രുക്കൾ കൗരവപ്പടയുടെ ശക്തിയായി മാറിയിരിക്കുന്നു.
4: ക്ഷത്രിയപ്പടയുടെ കരുത്താവാൻ നിശാചരർക്കാവും അല്ലേ യുവരാജ?
3: മോനെ,
4: പഴയത് ചിലത് ഓർത്തുപോയതാ.
1: പഴയതോ?
4: സുഖത്തിലും ദുഃഖത്തിലും വിവേചനമല്ലേ അളയച്ച. ഇരാവാനെ കൊന്ന അലംഭൂഷണെതിരെ വധശപഥമെടുത്തില്ല. ഇരാവാൻ നാഗനായതുകൊണ്ടോ?
0: മോനെ,
4: ഘടോൽക്കജൻ കൊല്ലും, ഇരാവാനെ കൊന്ന അലംഭൂഷണെ നാളെ ഞാൻ കൊല്ലും. അഭിമന്യുവിനെ കൊന്ന ഭരതനും നാളെ സൂര്യോദയം കാണില്ല.
3: ഘടോൽക്കജ, രാക്ഷസക്കൂട്ടം 4 നിന്നും ആക്രമിച്ചാൽ പാണ്ഡവപ്പട പതറും. അതുണ്ടായിക്കൂടാ.
4: പിതാവേ, അതുണ്ടാവില്ല. ഘടോൽക്കജനാണ് പറയുന്നത്. അനുജന്മാരെ കൊന്നു കൊലവിളി നടത്തിയ കൗരവപ്പടയെ മുച്ചൂടും മുടിക്കും ഞാൻ.
1: നിനക്കതിന് കഴിയും കുമാര?
4: കഴിയും. യുവരാജാവിന്റെ കൽപ്പന വേണം. നാളെ പാണ്ഡവപ്പടയെ ഞാൻ നയിക്കും. പടവീടുകളിൽ നിന്ന് കണ്ടുകൊള്ളുക നിങ്ങൾ. പടനീക്കത്തിന്റെ ഒരു ഘട്ടത്തിലും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുമായി വന്ന് തടയരുത് തന്നെ ആരും.
0: കിടൽഗജ, അത് സാഹസമല്ലേ?
4: സാഹസമാണ്, സാധ്യമായ സാഹസം.
3: നീ എന്ത് തന്ത്രമാണ് ആലോചിക്കുന്നത്?
4: രാത്രിയുദ്ധം.
3: രാത്രിയുദ്ധമോ?
4: ഭാരതവർഷം കണ്ടെത്തിയ നിർഭഗുണയോഗ്യൻ യുധിഷ്ഠിര് രാജസിംഹാസനത്തിലേക്ക് ഒരു ചുവട് കൂടി നീങ്ങും. ഇതെന്റെ വാക്ക്. പിതാക്കളൊക്കെ കൈനിലകളിലേക്ക് മടങ്ങുക, ശാന്തരായി ഉറങ്ങുക. ഇരുള കനക്കുമ്പോൾ രാത്രിയുദ്ധത്തിന്റെ കണക്ക് കൂട്ടലുകൾ നടത്തണം.

0: ഗരോൽ കജാ, ഇവിടെ ഇവിടേക്ക് വരൂ.
1: ആരാണത്? കാണേണ്ടവർ ഇങ്ങോട്ട് വരിക.
0: ഞാനാണ്, ഞാനാ വിളിച്ചത്.
1: ഓ, അങ്ങായിരുന്നോ? പറഞ്ഞോളൂ, എന്താ കാര്യം?
0: കുമാരാ, ഞാൻ നിന്റെ പോരാട്ടം കണ്ടു നിൽക്കുകയായിരുന്നു. നീയും നിന്റെ കൂട്ടരും ചേർന്ന് പാണ്ഡവർക്ക് ജയം നേടിത്തരുക തന്നെ ചെയ്യും.
1: വിജയം വാക്കുകളിലൂടെയല്ല, വാളുകളിലൂടെയാണ് നേടേണ്ടത്. അതിനെന്നെ യുദ്ധം ചെയ്യാൻ അനുവദിക്ക്. മുഖസ്തുതികൾ അത് കഴിഞ്ഞാവാം. അങ്ങ് പോകൂ. ഒന്ന് തള്ളടാ മറ്റകളെ.
0: നിൽക്ക്, നിന്നെ ഒരു കാര്യം അറിയിക്കാനാ വന്നത്.
1: അങ്ങ് എന്താ പറയുന്നത്? വേഗം പറഞ്ഞോളൂ.
0: കൃഷ്ണന്റെ നിർദ്ദേശമാണ്.
1: ഓഹോ, അപ്പൊ കാര്യം നിസാരമാകാൻ വഴിയില്ല. പറഞ്ഞോളൂ വേഗം.
0: നീ ഇങ്ങ് അടുത്തു വരൂ. ഒരു ഭാഗത്ത് നീ കൗരവ സൈന്യത്തെ കൊന്നൊടുക്കുമ്പോ മറുഭാഗത്ത് പാണ്ഡവപ്പടയെ മുടിക്കുകയാവൻ കർണൻ അവരെ തടഞ്ഞേ പറ്റൂ.
1: അതിന് വില്ലാളിയായ അർജുനില്ലേ? തന്ത്രങ്ങൾ മെനയാൻ സാരഥിയായ കേശവനില്ലേ കൂടെ? കർണന് നേരെ തേര് നൽകാൻ ആജ്ഞാപിക്കരുതോ അങ്ങേക്ക്?
0: നീ വേണം കർണനെ തടയാൻ. ഒന്നും കാണാതെ കൃഷ്ണൻ അങ്ങനെ പറയില്ല. കുരുക്ഷേത്ര യുദ്ധത്തിൽ ഈ ദിനം നീ അനശ്വരമാക്കുമെന്നും പറഞ്ഞു കൃഷ്ണൻ. ധർമ്മപക്ഷത്തിന്റെ ജയമുറപ്പിക്കാൻ കൗരവപ്പടയിൽ നാശം വിതച്ച് മുന്നേറണം എന്റെ ഭീമപുത്രൻ ഘടോൽകജൻ.
1: അങ്ങ് ധൈര്യമായി പോയിക്കൊള്ളുക, ഞാൻ പുറപ്പെടുകയാണ്. തിരിച്ചു ചെന്ന് കൃഷ്ണനോട് പറയുക ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുമെന്ന്.
0: വിജയിച്ചു വരിക, വേഗം പോകൂ.
1: ഇപ്പോൾ ഘടോൽകജൻ അധകൃതനല്ല, കാട്ടാള സ്ത്രീയായ ഹിഡുംബിയുടെ മകനല്ല. ആര്യഗോത്രത്തിന്റെ അധികാര സ്ഥാനം ഉറപ്പിക്കാൻ അസുരഗോത്രത്തിൽ പിറന്നവൻ വേണം. ജയിച്ചാലും ജയിപ്പിച്ചാലും സിംഹാസനങ്ങൾക്കരികിൽ അവർക്ക് സ്ഥാനമില്ല. നഷ്ടങ്ങളെല്ലാം സ്വന്തം കുടുംബത്തിന്. കാലമെത്ര കഴിഞ്ഞാലും കഥ ഇങ്ങനെ തന്നെ. ഹേ അംഗരാജ, ഞാൻ വരികയാണ്. യുദ്ധമുഖത്തൊരിക്കലും നേർക്ക് നേർ വരാതിരിക്കട്ടെ എന്ന് ആശ്വസിപ്പിച്ച വല്യച്ച, ഞാൻ വരുന്നു. ഒരു ജയം ഒരു മരണം. കുരുക്ഷേത്രം എന്ന ചതുരംഗ പലകയിൽ ആരോ നീക്കുന്ന കരുക്കളല്ലേ നാം. വല്യച്ച, മാപ്പ്.
2: ദുർബലരെ കൊന്നൊടുക്കുക.

0: നല്ല ധീരത. വീരന്മാരോടാവട്ടെ അങ്ങയുടെ പരാക്രമം. വാ, തടയാൻ പറ്റുമെങ്കിൽ തടയോ.
1: ജ്യേഷ്ഠ, എന്താണിവിടെ? പാണ്ഡവ പക്ഷത്ത് നിന്ന് ആരാണ് മുന്നേറുന്നത്? അർജുനാണോ?
2: അല്ല, നിന്റെ മകൻ. കൗരവപ്പടയെ അവൻ ഇന്ന് തീർക്കും. അവനും അവന്റെ കാട്ടാളക്കൂട്ടവും കൗരവർക്ക് തെല്ലൊന്നുമല്ല നാശം വിതയ്ക്കുന്നത്. കണ്ടില്ലേ, ആകാശത്ത് കൂറ്റൻ കല്ലുകൾ മഴ പോലെ വർഷിക്കുകയാ. അവൻ അച്ഛനോളം കേമൻ.
3: കേട്ടില്ലേ, കാട്ടാളൻ. നമുക്ക് വേണ്ടി ഇനി യുദ്ധം ജയിച്ചു വന്നാലും അവനു നൽകുന്ന വിശേഷണം കാട്ടാളൻ അല്ലേ ജ്യേഷ്ഠ?
2: ഭീമ, ഞാൻ എന്താണ് നിന്നോട് പറയേണ്ടത്?
3: പറയാനൊന്നും ഉണ്ടാവില്ല. എനിക്കറിയാം, ഭാരതസിംഹാസനത്തിൽ അങ്ങിരിക്കുമ്പോഴും രാജസദസ്സിന്റെ ഏഴയലത്തേക്ക് പോലും അടുപ്പിക്കില്ല ഇവനെയും ഇവന്റെ അമ്മയെയും. കാരണം മാതൃഗോത്രമാണല്ലോ മുഖ്യം. അത് ശൂദ്രഗോത്രമല്ലേ, ഐത്തം കൽപ്പിക്കപ്പെട്ടവർ. പക്ഷേ ശൂദ്രയുടെ ശരീരവും ശൂദ്രന്റെ ശക്തിയും നമുക്ക് വേണം. ഇന്നും എന്നും അത് അങ്ങനെ തന്നെയായിരിക്കും അല്ലേ ഏട്ടാ?
1: ആരാണ് അവിടെ വീണത്?
4: മോനെ,
2: ഭീമ നിൽക്ക്, ഞാനും വരുന്നു.

0: പറഞ്ഞിരുന്നില്ലേ ഞാൻ നേർക്കുനേരെ വരരുതെന്ന്? പിന്നെന്തിനു വന്നു?
1: വരേണ്ടി വന്നു. നമ്മളെന്നും നയിക്കപ്പെടാൻ വിധിക്കപ്പെട്ടവർ. അടർക്കളത്തിൽ പരസ്പരം ശത്രുതയില്ലാത്തവരെ പോലും വെട്ടിക്കൊല്ലാൻ നിയോഗിക്കപ്പെട്ടവർ. പക്ഷേ ഏറ്റെടുത്ത ദൗത്യം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. തോറ്റുപോയി.
0: ഇല്ലടാ, തോറ്റത് ഞാന്. പാണ്ഡവരുടെ ജയം ഉറപ്പിച്ചാണ് നീ മടങ്ങുന്നത്. എന്റെ ജീവിതാഭിലാഷം അർജുനവധം, അതിനായി മാറ്റിവെച്ച അസ്ത്രം വൈജയന്തി, അതാണ് നിന്റെ ദേഹം തുളച്ചത്. നീ വീഴുമ്പോഴും അർജുനൻ ജയിക്കുന്നു, ഞാൻ തോൽക്കുന്നു. വിളിക്കരുതന്നെ അങ്ങനെ. ഇന്നത്തെ ജയം നിന്റെ പതനം ആഘോഷിക്കുകയാണ് കൗരവപക്ഷം. പക്ഷേ കുരുക്ഷേത്രം എന്ന് സാക്ഷിയാവുന്നത് കർണന്റെ ജയത്തിനല്ല, പരാജയത്തിനാണ്. ധീരനായ ഗഡോൽക്കച്ചന്റെ രക്തസാക്ഷിത്വം അംഗരാജന്റെ പരാജയമാണ്, പതനമാണ്.
1: ഞാൻ ആ കൈകളിലൊന്ന് തൊട്ടോട്ടെ.
0: ഇത് നിന്റെ ജീവനെടുത്ത കൈകൾ. വേണ്ട, അശുദ്ധമാണിത്. വേണ്ട കടോൽഗജ, പൊരുതി വീഴ്ത്തിയ ശത്രുവിന്റെ മുന്നിൽ തലയുയർത്തി നിൽക്കുന്നവനാ യോദ്ധാവ്. പക്ഷേ നിന്റെ ഈ വീഴ്ച സഹിക്കാനാവുന്നില്ല. വടക്കളത്തിൽ നിന്നെ കാണാൻ അധികമാരും വരാനിടയില്ല. അന്ന് പാണ്ഡവ ശിബിരത്തിൽ അർജുനൻ രക്ഷപ്പെട്ട യുദ്ധതന്ത്ര വിജയം ആഘോഷിക്കുകയാവും കൃഷ്ണനും സംഘവും. ചിലപ്പോ നിന്റെ അച്ഛൻ വന്നേക്കും. ഞാൻ പോകുന്നു.
1: അമ്മേ, അമ്മയുടെ മകൻ അച്ഛന് വേണ്ടി പൊരുതി. അച്ഛനെ അനായാസ വിജയം ഉറപ്പിച്ച ഈ മകൻ വീണുപോയത് ആ ദിവ്യാസ്ത്രം ചെറുക്കാനായില്ല. അമ്മയ്ക്ക് കണ്ണീര് ബാക്കി. ഭാര്യ വിധവ, മകൻ അനാഥൻ. വീരസ്വർഗം എന്ന ഖ്യാതിയൊന്നും ഈ ദുഃഖമകറ്റില്ലെന്നറിയാം. അച്ഛാ, ഇന്ന് 14-ാം ദിവസം പാണ്ഡവജയം ഉറപ്പിക്കാമായിരുന്നു. പക്ഷേ വൈജയന്തി എന്റെ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചു. ആരുടെയൊക്കെയോ കണക്ക് കൂട്ടലുകൾ വിജയിച്ചു. ഇനി വിജയം നമുക്ക് തന്നെ. ശത്രുപക്ഷത്തിന്റെ ശക്തിയായ ദിവ്യാസ്ത്രം നിർവീര്യമായി.
2: കേട്ടില്ലേ, മരിക്കാൻ കിടക്കുമ്പോഴും മനസ്സിൽ പാണ്ഡവജയം മാത്രം. കൗരവപ്പടയെ നിർവീര്യമാക്കാൻ സ്വന്തം ജീവൻ ബലി നൽകിയത്

0: എന്റെ മകൻ, ഇതിൽ ഇതിൽ അവനെന്ത് നേട്ടം? എന്നിട്ടും
1: ക്ഷമിക്ക് ഭീമസേന, ക്ഷമിക്ക്. മഹാഭാരത ചരിത്രത്തിൽ മഹാരഥികൾക്കൊപ്പം ചേർത്ത് പറയുന്ന പേരാകും ഘടോത്കജന്റേത്. തീർച്ച
0: മോനെ,
2: വീരസ്വർഗത്തിന്റെ വീരസ്യം കേട്ട് വീണ്ടും പോരിനിറങ്ങണം വിവരദോഷികൾ.
0: മോനെ,
2: അധികാരിവർഗം പുകഴ്ത്തിപ്പാടുന്ന ആ രക്തസാക്ഷി കുടുംബങ്ങളുടെ അനാഥ ജീവിതം കഥയാവില്ല, നിങ്ങൾക്ക് പാഠമാവില്ല. നിങ്ങൾക്ക് പിതാവേ, ഈ ശരീരം തുളച്ച വൈജയന്തി വലിച്ചൂരുക.
0: മോനെ, എന്റെ മോനെ.
2: എന്നിട്ട് വില്ലാളി വീരനായ അർജുനന് സമ്മാനിക്കണം. കർണന് നേരെ ധൈര്യത്തോടെ രഥം നയിക്കാൻ പറയണം. കേശവനോട്, പിതാവേ പിതാവേ, യാത്ര യാത്ര, നിറ മനസ്സോടെ യാത്ര.
0: മോനെ, മോനെ, മോനെ, മോനെ.

വർണ്ണവിവേചനത്തിന്റെ വരേണ്യവർഗ സമ്പ്രദായങ്ങൾ സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് തന്നെ നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നു. നിറത്തിന്റെ പേരിൽ, കുലത്തിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെട്ട ഘടോത്കജൻ അതിൽ ഒരാൾ മാത്രം. അധികാരത്തിനു വേണ്ടി സ്വന്തവും ബന്ധവും മറന്നുകൊണ്ടുള്ള പോരാട്ടങ്ങൾ അരങ്ങേറുമ്പോൾ അവിടെ നീതിനിഷ്ഠയും ആദർശബോധവും വഴിമാറുന്നു. അധസ്ഥിതിന്റെ ചോര കൊണ്ട് അസ്ഥിവാരമുറപ്പിച്ച അധികാര സിംഹാസനങ്ങളിൽ അഭിരമിക്കുന്ന ഭരണവർഗത്തിന് മുന്നിൽ ഒരു ചോദ്യചിഹ്നമാവുകയാണ് ഘടോത്കജൻ. ഭരണനിർവഹണത്തിന്റെ സുഖശീതലമയിൽ ആ ചോദ്യചിഹ്നം അധികാരികൾ കലോസരമാകുന്നുവെങ്കിൽ അതായിരിക്കും അസുരഗോത്രത്തിന്റെ ഫലശ്രുതി. ഈ നാടകത്തിൽ അഭിനയിച്ചവരും കഥാപാത്രങ്ങളും: മിലൻ ഷാ ഘടോത്കജൻ, നാദം മുരളി ഭീമസേനൻ, ഇ കെ അനിൽകുമാർ ശിവപുരം അർജുനൻ, രാമചന്ദ്രൻ അയ്യല്ലൂർ യുധിഷ്ഠിരൻ, രതീഷ് പി പി തില്ലങ്കേരി നകുലൻ, വിനോദ് മാസ്റ്റർ ശിവപുരം സഹദേവൻ, കെ ടി സനൽകുമാർ ശിവപുരം കർണൻ, ഷാജി മാലൂർ ദുര്യോധനൻ, സിനി രാമദാസ് ശകുനി, ചന്ദ്രഭാനു തില്ലങ്കേരി ഭീഷ്മാചാര്യർ, കൃഷ്ണൻ കാഞ്ഞിലേരി ദ്രോണാചാര്യർ, കൃഷ്ണൻ നമ്പ്യാർ കൊതേരി ഹിഡുംബൻ, ഗോപി ചാലിൽ കാഞ്ഞിലേരി ജഡാസുരൻ, സുനിൽ കണ്ണൂർ അലായുധൻ, ശ്രീഹരി രാമദാസ് ഇരാവൻ, ചിന്നമ്മ ശിവദാസ് ഗാന്ധാരി, ഉഷാപ്രതി വിളമന കുന്തി, നിഷ എം നമ്പ്യാർ ഹിഡുംബി, കാവ്യ ദ്രൗപദി, കുമാരി പാർവതി പ്രജേഷ് ബാലഘടോത്കജൻ, രചന കൃഷ്ണകുമാർ, സഹസംവിധാനം ശബ്ദമിശ്രണം അശ്വിനി കവണശ്ശേരി, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. നാടകനേരം.

0: ശബ്ദ വൈവിധ്യങ്ങളുടെ കലവറയുമായി റേഡിയോ മലബാർ 89.6 FM.
1: സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ

0: 9400113030 9496 974 141.
1: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.

പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. സർഗജാലകം.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സർഗജാലകത്തിലേക്ക് സ്വാഗതം. സർഗജാലകത്തിൽ നമുക്ക് കേൾക്കാം TP വേണുഗോപാൽ എഴുതിയ തായ്പര ദേവത എന്ന കഥ. അവതരിപ്പിക്കുന്നത് കോമളവല്ലി മാങ്ങാട്.
1: ഓരോന്നോർക്കുമ്പം ഉറക്കം വരുന്നില്ല, ബാലഗംഗാധരൻ തായ്പര ദേവതയോട് പറഞ്ഞു. എപ്പോഴും ഉള്ളുന്നൊരു പെടച്ചില്, ആരോ കത്തിയെടുത്ത് ആഞ്ഞു കുത്തും പോലെ. ഉറങ്ങുമ്പം ഒന്നും ഓർക്കണ്ടല്ലോ എന്ന് കരുതി കിടന്നാല് ഇരട്ടി ശക്തിയിൽ പുളച്ചു കയറും. അന്നേരമാണ് തായ്പര ദേവത ബാലഗംഗാധരനെ ശരിക്കും കണ്ടത്. കണ്ടപ്പോൾ തന്നെ ഉള്ളു കാളി, ഉറക്കച്ചടവുള്ള കണ്ണുകൾ, വാട്ടം തട്ടിയ മുഖം, കോലം കെട്ട ശരീരം, അകത്ത് കനത്ത ആഘാതമേറ്റിട്ടുണ്ടെന്ന് ഉറപ്പ്. ചടച്ച രൂപത്തിൽ നിന്നും പൊള്ളിയ വാക്കുകളിൽ നിന്നും തായ്പര ദേവത ബാലഗംഗാധരന്റെ ആധിപൂണ്ട മനസ്സ് തിരിച്ചറിഞ്ഞു. ഉടുപ്പിലും വെടിപ്പിലും പക്ഷേ സെന്റ് മണക്കുന്ന പഴയ ബാലഗംഗാധരൻ തന്നെ. സ്വർണക്കരമുണ്ട്, ഇസ്തിരി വടി പുലയാത്ത വെളുത്ത ലിനൻ ഷർട്ട്, സ്വർണക്കസവുള്ള വേഷ്ടി മടക്കി പിൻ ചെയ്തു വെച്ച പോലെ തോളിൽ ഞാന്ന് കിടക്കുന്നു. കഷണ്ടി കയറിയതെങ്കിലും അവശേഷിച്ച മുടി കറുപ്പിച്ചിട്ടുണ്ട്. നെറ്റിമേലുള്ള സവിശേഷമായ മറുകിന് തിളക്കം കൂടിയിട്ടുണ്ട്. ഷേവ് ചെയ്ത് മുഖം മിനുക്കിയിട്ടുണ്ട്. മനസ്സിലെ പ്രയാസം ശരീരത്തിന് തട്ടിയത് മറ്റുള്ളവർക്ക് ഒറ്റ നോട്ടത്തിൽ പിടികൊടുക്കാതിരിക്കാനാവണം വേഷത്തിലും പകിട്ടിലുമുള്ള ഈ ശ്രദ്ധ. വിദേശത്തു നിന്നും വരുത്തിയ ക്രിപ്റ്റോ കിങ് വാച്ച് കൈത്തണ്ടയിൽ തിളങ്ങുന്നുണ്ട്. പാതിയും വെളിയിലേക്ക് തള്ളി നിൽക്കുന്ന മുന്തിയ മോഡൽ ഐഫോൺ ഉണ്ട് ഷർട്ടിന്റെ കീശയിൽ. തായ്പരദേവത പീഠത്തിനുമേൽ ഒന്നനങ്ങിയിരുന്നു. ആകാശമുട്ടി ഉയർന്നു നിൽക്കുന്ന മുടിയുടെ മുകളറ്റം വരെ അന്നേരം ഓളമുണ്ടായി. പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ. പറയാണ്ടെന്നെ അമ്മക്ക് എല്ലാം അറിയാലോ. തായ്പരദേവത ബാലഗംഗാധരനെ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. ഇരു കൈകളും കൂട്ടി തൊഴുതു നിൽക്കുകയാണ് അയാൾ. വലതു കൈയിലെ നടുവിരലിലുണ്ടായിരുന്ന വജ്രമോതിരം ഇളം വെയിലേറ്റ് തിളങ്ങുന്നു. കണ്ണുകൾ മേൽപോട്ടാഞ്ഞ് തായ്പരദേവത ഒരു നിമിഷം ചിന്താമഗ്നയായി. വിശേഷപ്പെട്ട ആളാണ്, പതിവ് വിട്ടുള്ള പരിദേവനമാണ്. ഉരിയാടലിന് ശക്തവും ശ്രേഷ്ഠവുമായ വാക്കുകൾ വേണം, സൂക്ഷ്മത വേണം. വലിയോർ എന്ന് വിളിപ്പേരുള്ള മേലോത്ത് മാധവൻ നമ്പ്യാരുടെ മൂന്ന് മക്കളിൽ മൂത്തയാളാണ് ബാലഗംഗാധരൻ. സ്വാതന്ത്ര്യസമരം കത്തി നിൽക്കുന്ന വേളയിൽ വിദ്യാർത്ഥിയായിരുന്ന മാധവൻ നമ്പ്യാർ ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ കണ്ണു വെട്ടിച്ച് തിരുവത്തൂർ UP സ്കൂളിൽ ദേശീയ പതാക ഉയർത്തിയെന്ന് പറയപ്പെടുന്നു. ഏതാണ്ട് അതേ കാലത്ത് തന്നെ ഗാന്ധിജിയുടെ ഹരിജനോദ്ധാരണ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനായി തിരുവത്തൂരും പരിസരങ്ങളിലും ഓടി നടന്ന് കുറെ ദളിത് കുട്ടികളെ വാദ്യാന്മാരുടെ എതിർപ്പിനിടയിലും സ്കൂളിൽ കൊണ്ടുചെന്നിരുത്തിയെന്നും നാട്ടിൽ പ്രചാരമുണ്ട്. 12ഓ 13ഓ വയസ്സുള്ള കുട്ടിക്ക് ഇത്രയും ധൈര്യവും ആവേശവും ഉണ്ടാകുമോ എന്ന ചിലരുടെ സംശയത്തെ ഗാന്ധിജി എന്ന സൂര്യന്റെ പ്രഭാവത്തിൽ പുൽക്കൊടിത്തുമ്പിനുപോലും തിളക്കമുണ്ടാകും എന്ന വാദം കൊണ്ട് മറ്റു ചിലർ നേരിട്ടു. എന്തായാലും മാധവൻ നമ്പ്യാരുടെ വിപ്ലവകരമായ പിൽക്കാല ജീവിതം അവയെ സാധൂകരിക്കുന്നതായിരുന്നു. സ്വന്തം പേരിൽ അടർത്തി മാറ്റാനാവാത്ത വിധം ജാതിവാൽ പറ്റിപ്പിടിച്ചത് അദ്ദേഹത്തെ അലോസരപ്പെടുത്തിയിരുന്നു. അതിന് പ്രതിവിധിയായി തൻ്റെ മൂന്ന് മക്കളെയും ജാതിവാലില്ലാതെയാണ് സ്കൂളിൽ ചേർത്തത്. ബാലഗംഗാധരൻ, ഗോപാലകൃഷ്ണൻ, ചന്ദ്രശേഖരൻ എന്നീ പേരുകൾ മക്കൾ കിട്ടതും സ്വാതന്ത്ര്യസമര സേനാനികളിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടു തന്നെ. ഏക്കർ കണക്കിന് ഭൂമിയുണ്ടായിരുന്ന മാധവൻ നമ്പ്യാർക്ക് അതിൻ്റെ അഹങ്കാരമൊന്നും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല അഗതികളെ അളവറ്റ് സഹായിക്കുന്ന പ്രകൃതവുമായിരുന്നു. തിരുവത്തൂരും പരിസരങ്ങളിലും അടിപിടിയും അതിർത്തി തർക്കവും അനാശാസ്യവും ഉണ്ടായാൽ ആളുകൾ അവസാന വാക്ക് കണ്ടെത്തുന്നത് മാധവൻ നമ്പ്യാരിലായിരുന്നു. പലരും വീട്ടിൽ വരുമായിരുന്നു. ജാതിയും മതവും നോക്കാതെ സ്വന്തം പൂമുഖത്തിരുത്തി എല്ലാവരെയും സൽക്കരിക്കുമായിരുന്നു. കൂറ്റൻ മാവു പോലെ നാട്ടുകാർക്ക് അദ്ദേഹം തണലും മധുരവുമേകിയിരുന്നു. ആ സന്ദർഭത്തിൽ എപ്പോഴോ ആണ് വലിയോർ എന്ന സ്ഥാനപ്പേര് വന്നു ചേരുന്നത്. മരിച്ചിട്ട് കൊല്ലം കുറച്ചായി. ആയകാലത്ത് അവിടെവിടെയായി എടുത്തിട്ട അപ്പാർട്ട്മെന്റുകളിൽ നിന്നും ഷോപ്പിംഗ് കോംപ്ലക്സുകളിൽ നിന്നും ഉള്ള വാടക ഇനത്തിലെ വരുമാനം മാത്രം മതി മൂന്നോ നാലോ തലമുറയ്ക്ക് സുഭിക്ഷമായി കഴിയാൻ. വലിയോരുടെ മൂത്ത മകനായതുകൊണ്ടും തറവാട്ട് വീട്ടിൽ താമസിക്കുന്നയാളായതുകൊണ്ടും വലിയോർക്ക് നാട് നൽകിയിരുന്ന ആദരവും അംഗീകാരവും ഒട്ടും കുറയാതെ ബാലഗംഗാധരനും ലഭിച്ചിരുന്നു. വലിയോരുടെ കഷണ്ടി കയറിയ നെറ്റിമേൽ ഇടത് കൺപുരികത്തിന് മുകളിലായി ഇന്ത്യയുടെ കൊച്ചു ഭൂപടം പോലുള്ള മറുക്. ചാരനിറത്തിൽ കിടപ്പുള്ളത് ചെറിയ ആകൃതി മാറ്റത്തോടെയാണെങ്കിലും അതേ സ്ഥാനത്ത് അതേ വലുപ്പത്തിൽ അതേ നിറത്തിൽ പകർന്നു കിട്ടിയതുകൊണ്ട് ബാലഗംഗാധരനെ വലിയോരുടെ പ്രതിരൂപമായി ആളുകൾ കണ്ടു. പക്ഷേ പ്രശ്നപരിഹാരത്തിൽ വലിയോറെപ്പോലെ ഇടപെടാറില്ല. വലിയോറുള്ള കാലത്ത് നാട്ടിലെ പലരും തറവാട്ടിൽ വന്നും പോയും കൊണ്ടിരുന്നെങ്കിലും ബാലഗംഗാധരന്റെ കാലത്ത് അത് അനുവദനീയമായിരുന്നില്ല. അടിയാന്മാരും അടിയത്തക്കാരും നിരങ്ങി അശുദ്ധമാക്കാനുള്ള ഇടമല്ല തന്റെ വീട്. പുറമേ നിന്ന് നോക്കുന്നവർക്ക് ബാലഗംഗാധരനെ പോലെ സുഖവും സന്തോഷവും സമാധാനവുമുള്ള മറ്റൊരാളില്ല. പഴയ തറവാടാണെങ്കിലും മുറികൾ കൂട്ടിച്ചേർത്ത് മിനുക്കിയെടുത്ത് കൊട്ടാര സദൃശ്യമാക്കിയ വീട്, ചിത്രപ്പണികൾ ചെയ്ത വലിയ പടിപ്പുര, അകത്ത് വിശാലമായ പൂന്തോട്ടം, പൂന്തോട്ടത്തിന് നടുവിൽ കൊച്ചു തടാകം, തടാകത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന താമരകൾ, ഇത്രയും വെളിയിലൂടെ വഴിപോകുന്നവർക്ക് കാണാവുന്നതാണ്. ഉള്ളിലേക്ക് കയറി ചെന്നാൽ എന്തൊക്കെ മഹാത്ഭുതങ്ങൾ ഉണ്ടെന്ന് കാണുന്നവർക്കേ അറിയാനാവൂ. പോർച്ചിൽ മിക്കവാറും രണ്ട് കാറുകൾ കാണാം. ലോക്കൽ ആവശ്യത്തിന് ടൊയോട്ട ഫോർച്യൂണും ദീർഘദൂര യാത്രയ്ക്ക് ലാൻഡ് റോവർ ഡിസ്കവറിയും. പക്ഷേ രണ്ടും ഉപയോഗിക്കുന്നത് അപൂർവം. വലിയോരുടെ ഓർമ്മയ്ക്കായി വർഷാവർഷം എല്ലാ പ്രമുഖ മലയാളം ഇംഗ്ലീഷ് പത്രങ്ങളിലും ഫ്രണ്ട് പേജിൽ കളറിൽ കാൽഭാഗത്തോളം ചരമവാർഷിക പരസ്യം കൊടുക്കും. തറവാട്ട് ക്ഷേത്രത്തിൽ അന്നദാനത്തിനുള്ള പണം കൊടുക്കും. ഇവിടെ ഉള്ളത് പോരാഞ്ഞിട്ട് ഭാര്യ വീട്ടിലും ഉണ്ട് പൂത്ത പണം. അഴകും ആഭിജാത്യവും അനുസരണയും ഉള്ള സ്ത്രീയാണ് ഭാര്യ. കഴുത്തിലും കൈകളിലും വില കൂടിയ സ്വർണ്ണാഭരണങ്ങൾ ധരിച്ചു മാത്രമേ അവർ പടിപ്പുരയ്ക്ക് വെളിയിൽ കടക്കാറുള്ളൂ. ഒരു മകളുള്ളത് പേരുകേട്ട IT കമ്പനിയിൽ ഉദ്യോഗസ്ഥ. ഇങ്ങനെയൊക്കെ സെറ്റപ്പുള്ള ബാലഗംഗാധരന്റെ മനസ്സിന് ഉലച്ചിൽ തട്ടിയിരിക്കുന്നു. പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ വന്നിരിക്കുന്നു. മനുഷ്യൻ മനോഹരമായ ഒഴുകുന്ന പുഴയാണ്. മുതലകളും നീർനായകളും പുളച്ച് നടക്കുന്നത് ഇറങ്ങി നോക്കിയാലേ മറ്റുള്ളവർക്ക് അറിയാനാവൂ. പറയാതെ തന്നെ അമ്മയ്ക്കെല്ലാം അറിയാലോ എന്ന ബാലഗംഗാധരന്റെ പ്രയോഗം തായ്പരദേവതയിൽ സ്വയം മതിപ്പുളവാക്കിയെങ്കിലും കോലത്തിനുള്ളിലെ ലിജേഷിന്റെ ഉള്ളിൽ ഒരു കൊളുത്തുവലിയുടെ നൊമ്പരമുണ്ടാക്കി. പുറപ്പാടിനു മുൻപ് കണ്ണാടി നോക്കി ചൈതന്യം യഥാവിധി ആവാഹിച്ചതാണ്. മേലിളക്കിയും മുഖത്തെഴുത്തു കാട്ടിയും കണ്ണുമിഴിച്ചും എകിറുവിറപ്പിച്ചും അവശേഷിച്ച മനുഷ്യാംശത്തെ അമർത്തിയൊതുക്കിയതാണ്. എന്നാലും ചില സന്ദർഭങ്ങളിൽ അത് പിടഞ്ഞു തുള്ളു. അടികൊണ്ട് ചത്തു എന്ന് കരുതിയ പാമ്പിനെ കുഴിച്ചിടാൻ നോക്കുമ്പോൾ വാലറ്റത്ത് ചിലപ്പോൾ മിടിപ്പുണ്ടാകുന്നതുപോലെ. 5-6 കൊല്ലമായി ബംഗളൂരുവിലെ വിപ്രോ കമ്പനിയിൽ RTL ഡിസൈൻ എഞ്ചിനീയറാണ് ലിജേഷ്. എല്ലാ വർഷവും തിരുവത്തൂർക്കാവിലെ കളിയാട്ടത്തിന് ലോസ് ഓഫ് പേ ലീവ് വാങ്ങി നാട്ടിലെത്തും. 10-ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തുടങ്ങിയതാണ് തായ് പരദേവത കെട്ടാൻ. ഇതുവരെ മുടക്കം വന്നിട്ടില്ല. കോലക്കാരനെ മാറ്റി അടയാളം കൊടുക്കുന്നുണ്ടെന്ന തോന്നലുണ്ടായാൽ കമ്മിറ്റിക്കാരുടെയും നാട്ടുകാരുടെയും മുഖം കറുക്കും. 7 ആനകളുടെ ബലമുള്ള ദാരികനെ 7 പിടിയിലൊതുക്കി ഇടം കയ്യാൽ ശിരസറുത്ത ശക്തിസ്വരൂപിണിയാണ്. 2 പിളരുന്ന ധരണിക്ക് താങ്ങായി നിന്ന മുക്കണ്ണന്റെ നെഞ്ചിൽ പദമുറപ്പിച്ച് താണ്ഡവമാടിയ സർവേശ്വരിയാണ്. പിതാവായ ദക്ഷനാൽ അപമാനിക്കപ്പെട്ട സതീദേവി യാഗാഗ്നിയിൽ ആത്മാഹൂതി ചെയ്തത് അറിഞ്ഞപ്പോൾ ക്രുദ്ധനായ പരമശിവൻ ജഡ നിലത്തടിച്ച് ദക്ഷനിഗ്രഹത്തിനായി ജന്മമേകിയ ഭദ്രകാളിയാണ്. ഉള്ളിൽ ക്രൂരമൂർത്തിയാണെങ്കിലും പുറമേ ക്ഷിപ്രകോപവും രക്തദാഹവും വെടിഞ്ഞ തെയ്യക്കോലമാണ്. തീമഴ പെയ്യിച്ച മിഴികളാണെങ്കിലും കോലത്തിന്റെ കണ്ണുകളിൽ സ്നേഹവും ദീനാനുകമ്പയുമാണ്. ആശ്രിതരോട് അടങ്ങാത്ത വാത്സല്യമാണ്. ലിജേഷ് കെട്ടിയാലേ തായ് പരദേവതയ്ക്ക് എടുപ്പും ഭംഗിയും ഉണ്ടാവൂ. ആട്ടത്തിന് ചന്തവും ചടുലതയും ഉണ്ടാവൂ. ഉരിയാട്ടിന് ഒഴുക്കും ഗരിമയും ഉണ്ടാവൂ. കോലത്തിന്റെ ഐശ്വര്യം കോലധാരിയുടെ വൈഭവമാണ്. കമ്മിറ്റിക്കാർക്കും നാട്ടുകാർക്കും അതറിയാം. ഉള്ളിൽ ഇഴയാൻ തുടങ്ങിയ ലിജേഷിനെ കുടഞ്ഞു കളയാനായി തായ്പരദേവത ഒന്നുകൂടി അനങ്ങിയിരുന്നു. കല്ലാടിയിൽ നിന്നും കണ്ണാടി വാങ്ങി ഒന്നുകൂടി മുഖം നോക്കിയ ശേഷം കാലുകൾ ഊക്കോടെ വിറമ്പിച്ചു. ചിലമ്പച്ച പരിസരമാകെ ചിതറിത്തെറിപ്പിച്ചു. മാതാവിന്റെ കളത്തിലും കൺവെട്ടത്തും കയ്യകലത്തും വളർന്നതായിരിക്കുന്ന പൈതങ്ങൾ മനനിറഞ്ഞ് നൊന്ത് മാതാവേ എന്ന് കേണാൽ വിളിപ്പുറത്തെത്താൻ അമാന്തിക്കില്ല ഈ മാതാവ്. പറവജാതികൾ ശിശുക്കളെ എന്ന പ്രകാരത്തിങ്കൽ ഉടയിലും ഇടയിലും വെച്ച് പരിപാലിക്കാം. നടപ്പേടത്തും ഇരിപ്പേടത്തും കിടപ്പേടത്തും ബുജിപ്പേടത്തും മാതാവായിരിക്കുന്ന ഈ സിമന്തകത്തെ സ്മരിക്കുന്നുണ്ടല്ലോ അല്ലേ? ബാലഗംഗാധരൻ നടു അല്പം വളച്ച് വലതുകരം നെഞ്ചോട് ചേർത്തു. പഞ്ചസാരത്തടം മാടി അതിൽ ക്ഷീരവും ശർക്കരയും ചെറുതേനും ആവോളം വിളമ്പി അനുഭവിക്കുന്നുണ്ടല്ലോ മാതാവ് അല്ലേ? വന്നിരിക്കുന്ന ഒരനുഭവം ഏതു പ്രകാരത്തിങ്കൽ കരഗതമായിരിക്കുന്നു അതേ പ്രകാരത്തിങ്കൽ ഐശ്വര്യത്തിനും അഭിമാനത്തിനുമുള്ള വഴി ഞാൻ ഉണ്ടാക്കുന്നുണ്ടല്ലോ അല്ലേ? ഒന്നുണ്ടെങ്കിൽ കുഴിയും പകലുണ്ടെങ്കിൽ രാത്രിയും അർത്ഥമുണ്ടെങ്കിൽ അനർത്ഥവും സന്തോഷമുണ്ടെങ്കിൽ സന്താപവും മനുഷ്യജന്മത്തിന് വിധിച്ചത് ആയത് പ്രകാരത്തിങ്കൽ ഞങ്ങൾ ഇന്നിരിക്കുന്ന കടാക്ഷം നിലനിൽക്കുന്നിടത്തോളം ആപത്തുകളൊന്നും വരുത്താതെ കാത്തോളാം പോരേ. ബാലഗംഗാധരൻ നദിയെന്നു പറഞ്ഞില്ല, തലയാട്ടിയതുമില്ല. ഭക്തന്മാരുടെ മുഖത്ത് സാധാരണയായി കാണാറുള്ള ആശ്വാസത്തിന്റെ അടയാളമൊന്നും അയാളിൽ തെളിഞ്ഞു കണ്ടില്ല. മറ്റുള്ളവരോട് ഉരിയാടുമ്പോഴുള്ള ആത്മാർത്ഥതയും ശുദ്ധതയും ബാലഗംഗാധരനോട് പ്രകടിപ്പിക്കാൻ പറ്റാതായോ എന്ന് തായ്പരദേവത സംശയിച്ചു. പറയാതെ തന്നെ സർവമറിയുന്ന ചൈതന്യമാണെന്നിരിക്കലും പറയുമ്പോൾ ഉള്ളിലുള്ളതായിരിക്കുന്ന ആ ഭാരം വിട്ടൊഴിയുന്നതായിരിക്ക കൊണ്ട് മാതാവിനോട് ഉള്ളു തുറക്കുന്നത് ഒട്ടും കുറച്ചിലല്ല കേട്ടോ. തായ്പരദേവത ബാലഗംഗാധരന്റെ നേർക്ക് വിരൽ നീട്ടി. നടുവിരലിൽ വജ്രമോതിരമുള്ള വലത് കൈ ബാലഗംഗാധരൻ തായ്പരദേവതയുടെ മഞ്ഞപ്പൊടി പുരണ്ട കൈവിരലുകൾക്കിടയിൽ ചേർത്തു വെച്ചു. കോലത്തെയാണ് തൊട്ടത്, കോലക്കാരനെയല്ല എന്ന ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അന്നേരം ബാലഗംഗാധരന്റെ മുഖത്ത്. ലിജേഷിനെയോ അയാളുടെ ബന്ധുക്കളെയോ തൊടുന്നതു പോയിട്ട് അടുത്തു ചെന്നിരിക്കുന്നതും വർത്തമാനം പറയുന്നതും അശുദ്ധമാണ് ബാലഗംഗാധരന്. തിരുവത്തൂരും പരിസരത്തുമുള്ള കീഴ്ജാതി കുട്ടികളെ സ്കൂളിൽ കൊണ്ടുചെന്നാക്കിയ മേലോത്ത് മാധവൻ നമ്പ്യാരുടെ മകൻ തന്നെ അല്ലേ താങ്കൾ എന്ന് ആരും ചോദിച്ചില്ല. ചോദിച്ചാൽ ബാലഗംഗാധരന് ഉത്തരമുണ്ട്, എല്ലാം കേട്ടുകേൾവിയല്ലേ, ഉള്ളതാണെങ്കിൽ തന്നെ ആ കാലമല്ലല്ലോ ഇത്. ലിജേഷ് ഐത്തക്കാരനാണെങ്കിലും തെയ്യമായി കഴിഞ്ഞാൽ അത് ബാധകമല്ല. തൊഴുന്നതും കയ്യിൽ സ്പർശിക്കുന്നതും തലയിൽ കൈവച്ചുള്ള അനുഗ്രഹം വാങ്ങുന്നതും അഭിമാനമാണ്, ആശ്വാസമാണ്. തൊട്ടവരെ വിട്ടുകളയാണ്ട് തക്കവണ്ണം ഉടുക്കുന്ന തുകിലിനും കുടിക്കുന്ന ജലത്തിനും ഭുജിക്കുന്ന അന്നത്തിനും പാർക്കുന്ന ഭവനത്തിനും ഇരിക്കുന്ന സ്ഥാനത്തിനും ആയുസ്സറുതി വരെ ഭംഗം വരുത്താണ്ട് കൽപ്പിച്ചു തന്നോളാം മാതാവ്. എന്താ പോരെ? മാതൃവാത്സല്യം കിനിയുന്ന ഭാഷയിൽ തായ്പരദേവത മുഴിഞ്ഞു. പക്ഷേ ബാലഗംഗാധരന്റെ മുഖത്ത് മൂടിക്കിടന്നിരുന്ന നിരാശയുടെ കരിമേഘം വിട്ടൊഴിയാൻ കൂട്ടാക്കിയതേയില്ല. പണവും സ്ഥാനമാനങ്ങളും മാത്രം മതിയോ മനസ്സമാധാനത്തിന്? തായ്പരദേവതയുടെ അനുഗ്രഹത്തിനായി പിറകിൽ വരി നിൽക്കുന്നവർ കേൾക്കാതിരിക്കാൻ ശബ്ദം താഴ്ത്തിക്കൊണ്ട് ബാലഗംഗാധരൻ പറഞ്ഞു. ഇത്രയും കാലം കാത്തുസൂക്ഷിച്ച അന്തസ്സും അഭിമാനവും ഒറ്റയടിക്ക് തകർന്നുപോയി. അല്ല, ഇതൊക്കെ ത്രികാലജ്ഞാനിയായ അമ്മയും അറിയുന്നുണ്ടാവുമല്ലോ. തൊട്ടു പിറകിലുള്ള ഒരു വല്യമ്മ ഒക്കത്തുള്ള കുഞ്ഞിന്റെ കയ്യിൽ 10 രൂപ നോട്ട് തിരികിച്ച് കൊടുക്ക് മോനെ, തമ്പാച്ചിക്ക് കൊടുക്ക് എന്ന് തിടുക്കം കൂട്ടാൻ തുടങ്ങിയിട്ട് ലേശം നേരമായി. കുഞ്ഞാണെങ്കിൽ തെയ്യത്തെ കണ്ട് ഭയന്ന് വിതുമ്പുന്നുണ്ട്. കുഞ്ഞിന് തായ്പരദേവതയുടെ അനുഗ്രഹം വാങ്ങിക്കൊടുത്തിട്ടേ അടങ്ങൂ എന്ന വാശിയിൽ വല്യമ്മ അസ്വസ്ഥയാകുന്നുണ്ട്. തായ്പരദേവതയ്ക്ക് പക്ഷേ ഒട്ടും ധൃതിയുണ്ടായിരുന്നില്ല. ഭക്തന്മാർ എത്രയുണ്ടായാലും ക്ഷമയും ശാന്തതയും മാത്രമേ മുഖത്തുണ്ടാവൂ. പറഞ്ഞു പറഞ്ഞ് തൊണ്ട വെറ്റിയാലും ഇരുന്നിരുന്ന് നടുകഴഞ്ഞാലും വിറപ്പിച്ച് വിറപ്പിച്ച് കാൽ തളർന്നാലും മുടിയാട്ടി മുടിയാട്ടി കഴുത്ത് കഴച്ചാലും ഭക്തർക്ക് പൂർണ്ണ സംതൃപ്തി നേടി എന്നുറപ്പായാൽ മാത്രമേ കൈയെടുക്കൂ. പക്ഷേ ഇപ്പോൾ മുന്നിൽ നിൽക്കുന്ന ബാലഗംഗാധരൻ പതിവിൻപടിയുള്ള ഉരിയാടൽ കൊണ്ടൊന്നും സമാധാനപ്പെടും എന്ന് തോന്നുന്നില്ല. ആണായിട്ടും പെണ്ണായിട്ടും ഒന്നിനെ ദൈവം തന്നുള്ളൂ. നഞ്ചെന്തിന് നാനാഴി? ബാലഗംഗാധരൻ കരച്ചിലിന്റെ വക്കത്തോളം എത്തി. തായ്പരദേവതയുടെ ഉള്ളിൽ നടുക്കവും സങ്കോചവും ഉണ്ടായെങ്കിലും പുറത്തു കാട്ടിയില്ല. ഇട്ടതെല്ലാം കൊയ്ത്താകില്ല, പെറ്റതെല്ലാം മക്കളാകില്ല. മാമ്പൂ കണ്ടും മക്കളെ കണ്ടും മതിക്കരുത്. ഒട്ടുമില്ലാഞ്ഞാൽ ഒട്ടെങ്കിലും ഭേദം. വല്ലാത്ത മക്കളേക്കാൾ ഇല്ലാത്ത മക്കൾ നന്ന് തുടങ്ങിയ പറഞ്ഞു പറഞ്ഞ് കാരം പോയ ഒട്ടേറെ ചൊല്ലുകൾ ചേർത്തുള്ള മൊഴി ചുണ്ടിൽ തികട്ടിയെങ്കിലും ഒരു വാക്കുപോലും പുറത്തു വന്നില്ല. നിയന്ത്രണങ്ങൾ ഒന്നുമില്ലാണ്ടാണ് ഞാൻ അവളെ വളർത്തിയത്. എവിടെ പോകാനും എന്തു ചെയ്യാനും സ്വാതന്ത്ര്യം കൊടുത്തു. സ്വാതന്ത്ര്യം കൊടുത്തില്ലെങ്കിൽ അവളത് പിടിച്ചു വാങ്ങും. അതിന്റെ ഫലമാണ് ഞാൻ ഇപ്പം അനുഭവിക്കുന്നത്, ബാലഗംഗാധരൻ എവിടേക്കോ നോക്കി പറഞ്ഞു. തായ്പരദേവത കണ്ണ് കീഴ്പോട്ടാക്കി മൗനത്തിലാണ്ടു. മിടുക്കത്തിയാണ്, കാര്യപ്രാപ്തിയുണ്ട്, സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള ശക്തിയുണ്ട്, കുടുംബത്തിന് അഭിമാനമാണ് എന്നൊക്കെയാ ഞാൻ കരുതിപ്പോയെ. പെണ്ണുങ്ങൾ പണിയെടുത്ത് കൊണ്ടുവരേണ്ട ഒരു ഗതികേടും നമ്മുടെ തറവാട്ടിലില്ല. എന്നാലും പഠിപ്പിച്ചു, പണിക്ക് പോയേ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ അതിനും വിട്ടു. എറണാകുളത്ത് IT കമ്പനിയിൽ പണിയും കിട്ടി. ചിലപ്പോൾ പൂനെയിലാന്ന് പറയും, ചിലപ്പോൾ ബാംഗ്ലൂരാന്ന് പറയും, ചിലപ്പോൾ ഇന്ത്യക്ക് പുറത്തായിരിക്കും. പെണ്ണാണെന്ന ഒരു വിചാരമില്ലാണ്ട് ലോകം മുഴുവൻ പറന്നു നടക്കുവാണ്. ഇപ്പോഴെവിടെയാണെന്ന് അവൾക്ക് മാത്രം അറിയാം. ഇടക്ക് ഒരു ഫോൺ വിളി, അത്ര തന്നെ. തായ്പരദേവത നിശ്ചേഷ്ടയായി കേട്ടുകൊണ്ടിരുന്നു. ഉരിയാടാൻ പോയിട്ട് അതിന്റെ ഭാഷ ആലോചിക്കാൻ പോലും ഇടം നൽകാതെ ബാലഗംഗാധരൻ സങ്കടച്ചാക്ക് അഴിച്ച് കുടഞ്ഞുകൊണ്ടിരുന്നു. അതൊക്കെ സഹിക്കാം. ബാലഗംഗാധരൻ തായ്പരദേവതയുടെ ചെന്നിപ്പത്തിക്കടുത്ത് തലചരിച്ചു. ഇപ്പോഴും കേട്ടു ഏതോ ഒരുത്തനുമായി ഇഷ്ടത്തിലാന്ന്, ഒന്നിച്ച് കഴിയാൻ പോവാണെന്ന്. പോട്ടെ, അതൊന്ന് സമ്മതിച്ചു കൊടുക്കാം. ബാലഗംഗാധരൻ പിറകിലേക്ക് നോക്കി. വല്യമ്മയുടെ ഒക്കത്തുള്ള കുഞ്ഞ് കരയുന്നുണ്ടായിരുന്നു. വല്യമ്മ, കരയല്ല മോനെ, നല്ല തമ്പാച്ചിയല്ലേ, മോനെ ഒന്നും ചെയ്യൂല എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിൻ്റെ പുറത്തു തട്ടി ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. ഉച്ചത്തിലുള്ള കരച്ചിലിനിടയിൽ തൻ്റെ പരാതിയും പരിഭവവും മറ്റാരും കേൾക്കുന്നില്ല എന്ന ധൈര്യത്തോടെ ബാലഗംഗാധരൻ തുടർന്നു. പഠിപ്പും വിവരവും ഉണ്ടായിട്ട് എന്തിനാ ഒരു നീച ജാതിക്കാരൻ്റെ കൂടെ പോവാന്ന് പറഞ്ഞാൽ? തായ്പരദേവതയുടെ വിരലുകൾക്കിടയിൽ നിന്ന് കൈ പിൻവലിച്ച് ബാലഗംഗാധരൻ മുഖം പൊത്തി. മരങ്ങൾക്കിടയിലൂടെ വെയിൽ എത്തിനോക്കാൻ തുടങ്ങിയതേ ഉള്ളൂവെങ്കിലും അയാളുടെ കഷണ്ടി കയറിയ നെറ്റിമേൽ വിയർപ്പ് ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. സാധാരണഗതിയിൽ ഉരിയാടൽ കൊണ്ട് അയാളുടെ സങ്കടങ്ങളെല്ലാം ഒഴുക്കിക്കളയേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ചുണ്ടിൽ മുഴികൾ ഖനീഭവിച്ച് കിടക്കുകയാണ്. അമ്മയായതുകൊണ്ടാണ് ഞാനിതെല്ലാം തുറന്നു പറയുന്നു. പറഞ്ഞില്ലെങ്കിലും അമ്മയ്ക്കെല്ലാം അറിയാലോ, അമ്മയ്ക്കെല്ലാം അറിയാലോ, അമ്മക്കെല്ലാം അറിയാലോ എന്ന് ബാലഗംഗാധരൻ ഇടക്കിടെ പറയുന്നത് തായ്പരദേവത ശ്രദ്ധിച്ചു. അതുകൊണ്ട് തന്നെ എല്ലാം അറിയുന്ന മട്ടിൽ നിശ്ചേഷ്ടയും നിർവികാരയുമായി. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തുടങ്ങിയതാണ്. വീറ ചെക്കനുമായിട്ട് ബാലഗംഗാധരൻ പല്ല് ഞെരിച്ചുകൊണ്ട് പറഞ്ഞു, നമ്മളിത് എന്തെങ്കിലും അറിഞ്ഞോ? വീട്ടുകാരെ പൊട്ടന്മാറാക്കുമല്ലേ ഇത്രയും കാലം അവള് ചെയ്ത്, ഇപ്പോഴും ഒന്നിച്ചൊരു കമ്പനിയിലാണ് പണിയെടുക്കുന്നത്. ചത്താലും ഒഴിവാക്കൂല അത്രേ. ജാതിപ്പേര് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഓക്കാനം വന്നു. ചെക്കൻ ആരാണ്, ഏതാണ്, പേരെന്താണ്, അച്ഛനാര്, അല്ല അങ്ങനെ ഒരാൾ ഉണ്ടോ, ബന്ധുക്കളാര്, വീടെവിടെയാണ്, വീട്ടുപേരെന്താണ് എന്നൊന്നും ഞാൻ അന്വേഷിക്കാൻ മെനക്കെട്ടിട്ടില്ല. അന്വേഷിച്ചിട്ട് എന്താക്കാനാ? എൻ്റെ ഉള്ളിൽ എൻ്റെ മോള് ചത്തു. ചത്ത കുഞ്ഞിൻ്റെ ജാതകം നോക്കണാ? ചെക്കൻ മലമറിക്കുന്നവനാണെങ്കിലും മഹാനാണെങ്കിലും ജാതി അതല്ലേ, വീട്ടിൽ കയറ്റാൻ പറ്റുമോ? ഇന്നുവരെ പടിപ്പുരക്ക് അപ്പുറത്തല്ലാണ്ട് അക്കൂട്ടറ ഞാൻ നിർത്തിയിട്ടില്ല. അമ്മ കേട്ടുവാ, അതിൽ മാറ്റം വരുത്താൻ എൻ്റെ കൊക്കിന് ജീവനുള്ളിടത്തോളം സമ്മതിക്കൂല. തറവാടും താവഴിയും നോക്കാത്ത ഒരു ബന്ധത്തിനും എന്നെ കിട്ടൂല. ബാലഗംഗാധരൻ തെല്ലു നേരം നിർത്തി. പിന്നെ എവിടെയോ നോക്കി സ്വയം പറഞ്ഞു, എന്നാലും എന്ത് കൈവശ ആ തെണ്ടി എൻ്റെ മൂക്ക് കൊടുത്തേ? മുമ്പ് കിട്ടിയ കല്ലെറിഞ്ഞു കൊല്ലാനുള്ള അരിശമുണ്ടെനിക്ക്. അത് കേട്ടപ്പോൾ തായ്പരദേവത തറപ്പിച്ചൊരു നോട്ടം നോക്കി. ബാലഗംഗാധരൻ പരിസരം മറക്കുകയാണ്, നാവിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയാണ്. എങ്കിലും തായ്പരദേവത മറുത്തൊന്നും ഉരിയാടിയില്ല. മുഖത്തെ മാംസപേശികൾ വലിച്ചു മുറുക്കി കണ്ണുമിഴിച്ച് പല്ലമർത്തി ഞെരിച്ച് ബാലഗംഗാധരൻ തുടർന്നു, എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം. എൻ്റെ സ്വത്തുനിന്ന് 5 പൈസ അക്കൂലടൊക്കെ കൊടുക്കുന്നു വിചാരിക്കണ്ട. 4 സിനിമയിലെ അച്ഛന്മാരുടെ ഡയലോഗ് പോലെയല്ല ഇത്. അമ്മയുടെ മുമ്പെന്നാണ് ഞാൻ സത്യം ചെയ്യുന്നത്. അനിയന്മാരും അവരുടെ മക്കളും ആരെ കൊണ്ടും പറയിപ്പിക്കാണ്ട് അന്തസ്സോടെ ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ചത്താൽ സ്വത്ത് അന്യാധീനപ്പെടുന്ന ആദിയില്ല. ചെണ്ടപുറുക്കം പോലെ ബാലഗംഗാധരൻ തിമിർക്കുകയാണ്. ഇയാൾക്ക് വേണ്ടുന്ന സാന്ത്വന വചസ്സുകൾ തൻ്റെ ശബ്ദരേഖയിൽ ഉണ്ടോ എന്ന് തായ്പരദേവത സംശയിച്ചു. ഉരിയാടലിന് വിഘ്നം വന്നിട്ടില്ല ഇന്നേവരെ. ഓരോരുത്തർക്കും അവരുടെ പ്രശ്നങ്ങൾക്കനുസരിച്ച് നീട്ടിയും കുറുക്കിയും ഉറക്കയും പതുക്കെയും ആജ്ഞയായും അപേക്ഷയായും അനായാസം അനുഗ്രഹങ്ങൾ ചുരിഞ്ഞിട്ടുണ്ട്. പക്ഷേ ബാലഗംഗാധരൻ്റെ കാറ്റുപിടിച്ച മനസ്സിനെ കീഴ്പ്പെടുത്താൻ മാത്രമുള്ള മൊഴി ആഴത്തിൽ നിന്ന് തന്നെ വലിച്ചു പുറത്തിടണം. അവളുടെ മനസ്സു മാറ്റാനുള്ള മരുന്നോ മന്ത്രമോ അമ്മയ്ക്ക് തരാനാവില്ലെന്ന് എനിക്കറിയാം. ആ സ്റ്റേജൊക്കെ കഴിഞ്ഞുപോയിയെന്നാണ് കേട്ടെ. അമ്മ എനിക്ക് വേണ്ടി ഇത്രയും ചെയ്തു തന്നാൽ മതി. മറക്കാനുള്ള മനക്കരുത്ത്, പ്രയാസമുണ്ടാക്കുന്ന ഓർമ്മകൾ, ഉള്ളുനിന്ന് എടുത്തു കളയാനുള്ള കെൽപ്പ്, അതുമാത്രമേ തന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുള്ളൂ എന്ന് കേട്ടപ്പോൾ തായ്പരദേവതയുടെ ഉള്ളിൽ അഭൂതപൂർവമായ ഒരു പ്രകാശം മിന്നി. തായ്പരദേവത ഒന്നുകൂടി നടുനിവർത്തി, തിരുമുടി ഇളക്കി, കാലുകൾ വിറപ്പിച്ചു. തുടർന്ന് ബാലഗംഗാധരന്റെ കരം വീണ്ടും പിടിച്ചുവാങ്ങി. രക്ഷിക്കണേ എന്ന് മനമുരുകി പ്രാർത്ഥിക്കുന്ന പൈതങ്ങളെ പുറങ്കാലുകൊണ്ട് തട്ടിക്കളയാൻ തക്കവണ്ണം കനിവും കരുണയുമില്ലാത്ത ചൈതന്യമല്ല ഈ മാതാവ്. തായ്പരദേവത ഒരു നുള്ളു മഞ്ഞപ്രസാദവും തിരുമുടിയിൽ നിന്ന് അറുത്തെടുത്ത 2-3 തെച്ചിപ്പൂവും ബാലഗംഗാധരന്റെ കൈവെള്ളയിൽ വെച്ചു കൊടുത്തു. മഞ്ഞപ്രസാദം അപ്പോൾ തന്നെ അയാൾ വായിലേക്ക് എറിഞ്ഞു. പൊടിയുടെ അവശിഷ്ടങ്ങൾ അയാളുടെ മുഖത്തും വെളുത്ത കുപ്പായത്തിലും തെറിച്ചു വീണു. തായ്പരദേവതയുടെ ഉള്ളിൽ അനക്കമറ്റ് കിടപ്പിലായിരുന്ന ലിജേഷ് പതുക്കെ വാലനക്കി, ശരീരമിളക്കി, ശിരസുയർത്തി, നാവ് നീട്ടി. ബാലഗംഗാധരന്റെ സവിശേഷമായ ആവശ്യം അക്ഷരാർത്ഥത്തിൽ നിറവേറ്റിക്കൊടുക്കാൻ ലിജേഷിന് നിമിഷാർത്ഥം മതി. വിലപ്പെട്ട വസ്തുക്കൾ നശിക്കുമ്പോഴും പഴകുമ്പോഴും നമുക്ക് അവയോട് മടുപ്പും വെറുപ്പും തോന്നും. ഫർണിച്ചറുകൾ, ഫോണുകൾ, ഹെൽമെറ്റുകൾ, വസ്ത്രങ്ങൾ, പാത്രങ്ങൾ ഒരു കാലത്ത് പ്രിയപ്പെട്ടതായിരുന്നതെങ്കിലും ഉപദ്രവമോ ഉപയോഗശൂന്യമോ ആയാൽ
2: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഈ മാസം 15 ആരംഭിക്കുമെന്ന് മന്ത്രി CP ജോൺ. ഭൂമി തരം മാറ്റുള്ള അപേക്ഷകൾ വേഗത്തിലാക്കാൻ ജില്ലാതലത്തിൽ അദാലത്തുകൾ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി AP അനിൽകുമാർ. ആകാശവാണി ഇന്ന് 90th വാർഷിക ദിനം ആഘോഷിക്കുന്നു. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1st വർഷ പ്രവേശനത്തിന് ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. ഇന്ത്യക്കെതിരായ ഏക ടെസ്റ്റ് ക്രിക്കറ്റിന്റെ 3rd ദിനം അഫ്ഗാനിസ്ഥാന്റെ 2nd ഇന്നിംഗ്സ് ബാറ്റിംഗ് തുടരുന്നു. വാർത്തകൾ വിശദമായി. KSRTCയിൽ സ്ത്രീകൾക്ക് സൌജന്യയാത്ര ഈ മാസം 15th ആരംഭിക്കുമെന്ന് മന്ത്രി CP ജോൺ പറഞ്ഞു. സൌജന്യയാത്ര നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി VD സതീശനുമായി തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അന്തിമ തീരുമാനം ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗത്തിലുണ്ടാകും. ട്രാൻസ്ജെൻഡറുകൾക്കും സൌജന്യയാത്ര അനുവദിക്കുമെന്നും ഇക്കാര്യത്തിൽ KSRTC ജീവനക്കാർക്ക് ആശങ്ക വേണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. എല്ലാ KSRTC ബസ്സുകളിലുമാണ് സൌജന്യയാത്ര നടപ്പാക്കുന്നതെങ്കിൽ വർഷത്തിൽ 1300 കോടി രൂപയും ഓർഡിനറിയിൽ മാത്രമാണെങ്കിൽ വർഷത്തിൽ 712 കോടി രൂപയും KSRTCക്ക് ബാധ്യതയുണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു. ഭൂമി തരമാറ്റൽ അപേക്ഷകൾ വേഗത്തിലാക്കാൻ ജില്ലാതലത്തിൽ അദാലത്തുകൾ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി AP അനിൽകുമാർ അറിയിച്ചു. മലപ്പുറം പ്രസ് ക്ലബിന്റെ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 25 സെന്റിന് താഴെ വരുന്ന അപേക്ഷകളാണ് അദാലത്തിൽ പരിഗണിക്കുക. സാധാരണക്കാരായ ജനങ്ങൾക്ക് സേവനം ഏറ്റവും എളുപ്പത്തിൽ എത്തിക്കാൻ അഴിമതിരഹിത റവന്യൂ ഓഫീസുകൾ ഉറപ്പാക്കുമെന്നും മന്ത്രി അറിയിച്ചു. വിവാദങ്ങൾ ഒഴിവാക്കുവാനാണ് പേഴ്സണൽ സ്റ്റാഫിൽ നിന്ന് ബെന്നി തോമസ് രാജിവെച്ചതെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. നിയമനത്തിൽ യാതൊരു നിയമപ്രശ്നങ്ങളുമില്ലെന്നും വിവാദമുണ്ടായപ്പോൾ തന്നെ ഇക്കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ചതാണെന്നും മന്ത്രി കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ആകാശവാണി ഇന്ന് 90th വാർഷിക ദിനം ആഘോഷിക്കുന്നു. 1936 ജൂൺ 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പുനർനാമകരണം.

0: ചെയ്തത്. ഈ ദിനം രാജ്യത്തിന്റെ സാംസ്കാരിക വിവര പ്രക്ഷേപണ ചരിത്രത്തിലെ സവിശേഷ നിമിഷത്തെയാണ് അടയാളപ്പെടുത്തുന്നത്. തലമുറകളിലൂടെ പ്രതിധ്വനിക്കുന്ന ആകാശവാണിയുടെ ശബ്ദം ഇന്ത്യൻ ജനതയ്ക്ക് പുതിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളും നൽകി. ഡെസ്ക് റിപ്പോർട്ട്.
1: സ്വാതന്ത്ര്യാനന്തരമാണ് ആകാശവാണി അതിവേഗം വികസിച്ചത്. 1956 ആകാശവാണി എന്ന പേര് സ്വീകരിച്ചത്. രാജ്യത്താകെ ആകാശവാണിക്കെന്ന് 591 സ്റ്റേഷനുകളുണ്ട്. ഇന്ത്യൻ ജനസംഖ്യയുടെ 98% ആകാശവാണിയുടെ ശബ്ദമെത്തിക്കാൻ കഴിഞ്ഞു. 23 ഭാഷകളിലും 146 പ്രാദേശിക ഭാഷകളിലും ആകാശവാണി വിവിധ പരിപാടികൾ പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. ബാഹ്യസേവന വിഭാഗം 100+ രാജ്യങ്ങളിലേക്ക് പ്രക്ഷേപണം എത്തിക്കുന്നുമുണ്ട്. ഇതിലൂടെ ആഗോളതലത്തിൽ ഇന്ത്യയുടെ ശബ്ദം ഉയർത്തിക്കാട്ടാനും പ്രവാസി ഇന്ത്യക്കാരുമായി ബന്ധിപ്പിക്കാനും കഴിയുന്നു. ബഹുജൻ ഹിതായ, ബഹുജൻ സുഖായ എന്നീ മഹത്തായ ആശയങ്ങൾ പാലിച്ചാണ് ആകാശവാണിയുടെ വാർത്താസേവന വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്നത്. രാജ്യത്തിന്റെ വ്യത്യസ്ത ഭൂഭാഗങ്ങളിൽ 24 മണിക്കൂറും എല്ലാ പ്രധാന ഭാഷകളിലും പ്രാദേശിക ഭാഷകളിലും വാർത്തകളും വിവരങ്ങളും ആകാശവാണിക്ക് കഴിയുന്നുണ്ട്. റേഡിയോ പ്രക്ഷേപണത്തിലെ പ്രൊഫഷണലിസവും നൈതികതയും പാലിച്ചാണ് ആകാശവാണി എപ്പോഴും പ്രവർത്തിക്കുന്നത്.
0: ആകാശവാണി കോഴിക്കോട് നിലയം അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ അവതരിപ്പിച്ച ശ്രദ്ധേയമായ കാൺക കടലിനെ കൺതുറക്കാതെ എന്ന റേഡിയോ നാടകത്തിന്റെ പ്രത്യേക ലിസണിംഗ് സെഷൻ പൊതുജനങ്ങൾക്കായി സംഘടിപ്പിക്കുന്നു. പുഷ്പശ്രീ തിക്കോടിയൻ അനുസ്മരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ വൈകിട്ട് 4 കോഴിക്കോട് ചാവറ കൾച്ചറൽ സെന്ററിലാണ് പരിപാടി. രാജ്യത്തെ കോടിക്കണക്കിന് ദരിദ്ര കുടുംബങ്ങളുടെ ജീവിതത്തിൽ അന്തസ്സിന്റെയും സുരക്ഷയുടെയും ആത്മവിശ്വാസത്തിന്റെയും പുതിയ അധ്യായമാണ് 12 വർഷവും നരേന്ദ്രമോദി ഗവൺമെന്റ് എഴുതിച്ചേർത്തതെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. പ്രധാനമന്ത്രി ജൻധൻ യോജന, ഉജ്ജൽ യോജന, പ്രധാനമന്ത്രി ആവാസ് യോജന, ജൽജീവൻ മിഷൻ, ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്നയോജന തുടങ്ങിയ സംരംഭങ്ങൾ ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളിൽ കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് ശക്തി നൽകിയതായി ശിവരാജ് സിംഗ് ചൌഹാൻ അറിയിച്ചു. ആത്മനിർഭർ പഞ്ചായത്ത് പരിപാടിയുടെ ഭാഗമായി പഞ്ചായത്തീരാജ് മന്ത്രാലയം നാളെ ഗുജറാത്ത് ഗാന്ധിനഗറിൽ ഔട്ട്റീച്ച് ശില്പശാല സംഘടിപ്പിക്കും. മന്ത്രാലയം സെക്രട്ടറി വിവേക് ഭരദ്വാജ് ശില്പശാലയിൽ പങ്കെടുക്കും. മഹത്തായ 90 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന ആകാശവാണിക്ക് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആശംസകൾ നേർന്നു. രാജ്യം മുഴുവനും ആകാശവാണിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ആകാശവാണിയിലൂടെ ഏകശ്രേഷ്ഠ ഭാരതത്തിന്റെ ചൈതന്യം ശക്തിപ്പെടുകയാണെന്നും അദ്ദേഹം വീഡിയോ സന്ദേശത്തിൽ അറിയിച്ചു. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നടപ്പാക്കാൻ ധാരണാപത്രത്തിൽ ദേശീയ ആരോഗ്യ അതോറിറ്റിയും പശ്ചിമബംഗാൾ ഗവർണറും ഇന്ന് ഒപ്പുവയ്ക്കും. കേന്ദ്രമന്ത്രി ജെ പി നദ്ദയുടെയും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെയും സാന്നിധ്യത്തിലാണ് ന്യൂഡൽഹിയിൽ ധാരണാപത്രം ഒപ്പുവയ്ക്കുന്നത്. കരുവന്നൂർ സഹകരണ ബാങ്ക് നിക്ഷേപ തട്ടിപ്പ് കേസിൽ സിപിഐഎമ്മിന്റെ നിലപാട് അവർ വ്യക്തമാക്കട്ടെയെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. പണം നഷ്ടപ്പെട്ടവർക്ക് ഇതുവരെ അത് തിരികെ ലഭിച്ചില്ലെന്നും പുതിയ ഗവൺമെന്റ് നടപടികൾ കൈക്കൊള്ളട്ടെയെന്നും സുരേഷ് ഗോപി തൃശൂരിൽ പറഞ്ഞു. ഇറാന്റെ മിസൈൽ ആക്രമണത്തിനെതിരെ പ്രതികാരം ചെയ്യരുതെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടു. സമാധാന കരാർ നടപ്പാക്കുന്ന ശ്രമങ്ങളെ ഇത് അപകടത്തിലാക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കി. ഇറാനിൽ തന്ത്രപ്രധാന നഗരങ്ങളിൽ ഇന്നലെ രാത്രി വ്യാപക സ്ഫോടനങ്ങളുണ്ടായതായി ഇറാനിയൻ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ടെഹ്റാനിൽ 2, മധ്യനഗരമായ ഇസ്ഫഹാനിൽ 3 സ്ഫോടനങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുണ്ട്. തൃശൂർ പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ ആംഡ് പോലീസ് ബറ്റാലിയൻ ADGP ദിനേന്ദ്ര കശ്യപ് അഭിവാദ്യം സ്വീകരിച്ചു. 21A ബാച്ചിലെ 44 ഉദ്യോഗസ്ഥരാണ് പരിശീലനം പൂർത്തിയാക്കിയത്. കഴിഞ്ഞ LDF ഗവൺമെന്റ് PM-ശ്രീ പദ്ധതി നടപ്പാക്കിയിട്ടില്ലെന്ന് മുൻമന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. PM-ശ്രീ പദ്ധതി കഴിഞ്ഞ ഗവൺമെന്റ് നടപ്പാക്കിയെന്ന പ്രചാരണം തെറ്റാണെന്നും ഇതിന്റെ ഭാഗമായി പണമൊന്നും വാങ്ങിയിട്ടില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1st പ്രവേശനത്തിന് ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. ഔദ്യോഗിക വെബ്സൈറ്റിൽ ഫലം ലഭ്യമാണ്. 388 സ്കൂളുകളിലേക്ക് ട്രയൽ അലോട്ട്മെന്റാണ് പ്രസിദ്ധീകരിച്ചത്. ഈ മാസം 15 ഒന്നാം അലോട്ട്മെന്റ്. ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ച ശേഷം മറ്റന്നാൾ വരെ വിദ്യാർത്ഥികൾക്ക് തെറ്റുകൾ തിരുത്താനും സ്കൂളും വിഷയവും മാറ്റാനും അവസരമുണ്ട്. മുഖ്യ അലോട്ട്മെന്റ് പ്രക്രിയയ്ക്ക് ശേഷം സപ്ലിമെന്ററി അലോട്ട്മെന്റ് നടത്തും. മാനേജ്മെന്റ് കമ്മ്യൂണിറ്റി അൺഎയ്ഡഡ് ക്വാർട്ടറുകളിലേക്ക് അതത് സ്കൂളുകളിൽ അപേക്ഷ നൽകണം. അടുത്ത മാസം 2 പ്ലസ് വൺ ക്ലാസ് ആരംഭിക്കും. കൊല്ലത്ത് ദേശീയപാത 66 ഭാഗമായ ബൈപ്പാസിന്റെ നിർമ്മാണം മന്ത്രി ബിന്ദു കൃഷ്ണ സന്ദർശിച്ച് വിലയിരുത്തി. കൊല്ലത്തുനിന്ന് നീരജ് ലാൽ.
2: ബൈപ്പാസ്, സർവീസ് റോഡ് എന്നിവയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പരാതികളും പ്രശ്നങ്ങളുമുള്ള സ്ഥലങ്ങളാണ് മന്ത്രിയും സംഘവും രാവിലെ സന്ദർശിച്ചത്. നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വെള്ളക്കെട്ട് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളും നിർമ്മാണത്തിലെ കാലതാമസവും ഒഴിവാക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. കുരിപ്പുഴ പാലത്തിന് സമീപം സർവീസ് റോഡിൽ താൽക്കാലിക ഓട അടിയന്തരമായി നിർമ്മിക്കാൻ മന്ത്രി ദേശീയപാത അധികൃതരോട് നിർദ്ദേശിച്ചു. ഓടയുടെ സ്ലാബും

0: സർവീസ് റോഡുമായി ഉയർവ്യത്യാസമുള്ള ഇടങ്ങളിൽ അവ പരിഹരിക്കാനും നിർദ്ദേശം നൽകി. കല്ലുംതാഴത്ത് ഇരുഭാഗത്തെയും സർവീസ് റോഡുകൾ ബന്ധിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. കളക്ടർ ആനി ജൂല തോമസ്, ദേശീയപാത പ്രോജക്ട് ഡയറക്ടർ ദേവപ്രസാദ് ഷാഹു, ദേശീയപാത റവന്യൂ വിഭാഗം ഉദ്യോഗസ്ഥർ എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു.
1: മുള്ളൻപൂരിൽ ഇന്ത്യക്കെതിരായ ഏക ടെസ്റ്റ് ക്രിക്കറ്റിന്റെ മൂന്നാം ദിനം അഫ്ഗാനിസ്ഥാന്റെ രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗ് തുടരുന്നു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ അഫ്ഗാനിസ്ഥാൻ വിക്കറ്റൊന്നും നഷ്ടപ്പെടാതെ 21 റൺസ് എടുത്തിട്ടുണ്ട്. ഒന്നാം ഇന്നിംഗ്സിൽ അഫ്ഗാനിസ്ഥാൻ 152 റൺസിന് എല്ലാവരും പുറത്തായി. ഇന്ത്യ ഇന്നലെ 8 വിക്കറ്റ് നഷ്ടത്തിൽ 564 റൺസിന് ഡിക്ലെയർ ചെയ്തു. കണ്ണൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന സംസ്ഥാന ജേർണലിസ്റ്റ് വോളിബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ വൈകിട്ട് ഗവൺമെന്റ് വനിതാ കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ. ഇന്നലെ ഒഫീഷ്യൽ മത്സര ഫൈനലിൽ കണ്ണൂർ സെൻട്രൽ ജയിൽ വനം വകുപ്പിനെ പരാജയപ്പെടുത്തി. ഇന്ന് സിറ്റി പോലീസ് കമ്മീഷണർ നയിക്കുന്ന ടീമും യുവജന സംഘടനാ നേതാക്കളുടെ ടീമും തമ്മിൽ പ്രദർശന മത്സരവും ഉണ്ടാകും. ഇന്ന് ലോക സമുദ്രദിനം. സമുദ്ര മലിനീകരണത്തിനും കാലാവസ്ഥാ വ്യതിയാനത്തിനുമെതിരെ നടപടി സ്വീകരിച്ച് സമുദ്ര ആവാസ വ്യവസ്ഥയെ പരിപോഷിപ്പിക്കുകയും സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുകയുമാണ് ദിനാചരണ ലക്ഷ്യം. നമ്മുടെ നീലഗ്രഹത്തിന് ശക്തമായ സമുദ്ര സംരക്ഷിത പ്രദേശങ്ങൾ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ സന്ദേശം. ഇന്ന് ലോക ബ്രെയിൻ ട്യൂമർ ദിനം. രോഗനിർണയം നേരത്തെ നടത്തുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ലക്ഷണങ്ങൾ അവഗണിക്കാതെ തലച്ചോറിന്റെ ആരോഗ്യത്തിന് മുൻഗണന നൽകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ജനങ്ങളിൽ അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. എ ക്ലോസർ ലുക്ക് എന്നതാണ് ഈ വർഷത്തെ ലോക ബ്രെയിൻ ട്യൂമർ ദിനാചരണ പ്രമേയം. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ ഇളനീരാട്ടം ഇന്ന്. ഇന്നലെ രാത്രിയാണ് ഇളനീർ വെപ്പ് ആരംഭിച്ചത്. വൈശാഖോത്സവത്തിലെ രണ്ടാമത്തെ ആരാധനയായ അഷ്ടമി ആരാധനയും ഇന്നാണ്. അവധി ദിനമായ ഇന്നലെ കൊട്ടിയൂരിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. ഗതാഗതക്കുരുക്കും രൂക്ഷമായിരുന്നു. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 11 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയും നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. കെഎസ്ആർടിസിയിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര ഈ മാസം 15 ആരംഭിക്കുമെന്ന് മന്ത്രി സി പി ജോൺ. ഭൂമി തരംമാറ്റൽ അപേക്ഷകൾ വേഗത്തിലാക്കാൻ ജില്ലാതലത്തിൽ അദാലത്തുകൾ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി എ പി അനിൽകുമാർ. ആകാശവാണി ഇന്ന് 90th വാർഷിക ദിനം ആഘോഷിക്കുന്നു. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പ്രവേശനത്തിന് ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. ഇന്ത്യക്കെതിരായ ഏക ടെസ്റ്റ് ക്രിക്കറ്റിന്റെ മൂന്നാം ദിനം അഫ്ഗാനിസ്ഥാന്റെ രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗ് തുടരുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 1 പ്രിയരാഗം, ചലച്ചിത്ര ഗാനങ്ങൾ. 2 ഒരു വട്ടം കൂടി, ചാരുകസേരയുടെ പുനഃപ്രക്ഷേപണത്തിൽ ഋഷി ശൃംഖനെ കുറിച്ച് കേൾക്കാം. 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷം. 5:45 നാടൻ പാട്ടുകൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിത സമൃദ്ധിയിൽ തന്റെ കാർഷിക വിശേഷങ്ങൾ പങ്കുവെക്കുന്നു മയ്യൽ സ്വദേശിയായ ലക്ഷ്മണൻ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിയും ചിന്തയും. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 വായനശാല. 9:30 സംഗീത നിശ. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
2: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
0: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: ഇനി നാട്ടുവിശേഷം. തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിലെ ഇളനീരാട്ട ഉത്സവം ഇന്ന് സമാപിക്കും. ജൈവസംസ്കൃതി പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മൺസൂൺ ജൈവോൽപ്പന്ന മേള ഇന്ന് കണ്ണൂർ ജവഹർ ലൈബ്രറി ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടക്കും. രേരോം സെയിന്റ് സെബാസ്റ്റ്യൻസ് ഇടവകയിൽ സെയിന്റ് ആന്റണീസ് ടൗൺ കപ്പേളയിൽ നടക്കുന്ന തിരുനാൾ നൊവേന ചടങ്ങുകൾ ഈ മാസം 13-ാം തീയതി സമാപിക്കും. ഉത്സവ സീസണും സ്കൂൾ പ്രവർത്തനവും ആരംഭിച്ചതോടെ ഇരിട്ടി നഗരത്തിൽ വർദ്ധിച്ചു വരുന്ന ഗതാഗതക്കുരുക്ക് നിയന്ത്രിക്കാനായി നഗരത്തിൽ ഈ മാസം 15-ാം തീയതി മുതൽ ഗതാഗത പരിഷ്കരണം നടപ്പാക്കും. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.
1: കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.0.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. പാവപ്പെട്ടവരുടെ ക്ഷേമമാണ് കഴിഞ്ഞ 12 വർഷങ്ങളിൽ രാജ്യം സാക്ഷ്യം വഹിച്ച പരിവർത്തനങ്ങൾക്ക് കാരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നടപ്പാക്കാൻ ഒരുങ്ങി പശ്ചിമബംഗാൾ. ധാരണാപത്രം ഇന്ന് ന്യൂഡൽഹിയിൽ ഒപ്പുവയ്ക്കും. പ്രക്ഷേപണത്തിന്റെ 90th വാർഷിക നിറവിൽ ആകാശവാണി. ആശംസകൾ നേർന്ന് പ്രമുഖർ. നീറ്റ് യുജി പുനഃപരീക്ഷ നഗരകേന്ദ്രങ്ങളുടെ സ്ലിപ്പുകൾ പുറത്തിറക്കി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പുനഃപരീക്ഷ ഈ മാസം 21. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മത്സ്യബന്ധനത്തിന് നാളെ വരെ വിലക്ക്. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇറാൻ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ. വാർത്തകൾ വിശദമായി. പാവപ്പെട്ടവരുടെ ക്ഷേമമാണ് കഴിഞ്ഞ 12 വർഷങ്ങളിൽ രാജ്യം സാക്ഷ്യം വഹിച്ച പരിവർത്തനങ്ങൾക്ക് കാരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദരിദ്രർക്കായി സർക്കാർ നടപ്പാക്കിയ ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള സമൂഹമാധ്യമ പോസ്റ്റിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ദരിദ്രർക്ക് മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉറപ്പാക്കുന്നതിൽ സാങ്കേതിക വിദ്യ വഹിച്ച നിർണായക പങ്കിനെക്കുറിച്ചും പ്രധാനമന്ത്രി പരാമർശിച്ചു. കോമൺവെൽത്ത് പാർലമെന്ററി അസോസിയേഷന്റെ ഇന്ത്യ റീജിയണൽ സോൺ 2 3 ദിവസത്തെ സമ്മേളനം ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്ന് ചണ്ഡീഗഡിൽ ഉദ്ഘാടനം ചെയ്യും. ഹരിയാന നിയമസഭയാണ് സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്നത്. രാജ്യത്തെ 15 നിയമസഭകളിൽ നിന്നുള്ള പ്രിസൈഡിംഗ് ഡെപ്യൂട്ടി പ്രിസൈഡിംഗ് ഓഫീസർമാരും നിയമസഭാംഗങ്ങളും പങ്കെടുക്കും. രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള അടുത്തഘട്ട സ്ഥാനാർത്ഥി പട്ടിക ബിജെപി പുറത്തിറക്കി. മധ്യപ്രദേശിൽ നിന്ന് മഹേഷ് കെവാട്ടും കർണാടകയിൽ നിന്ന് എം നാഗരാജയും മത്സരിക്കും. കർണാടകയിൽ നിയമസഭാ സമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായി രിംഗരാജ് പാട്ടീലിനെയും രഘു കൌട്ടിലിനെയും ബിജെപി പ്രഖ്യാപിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ പൊതുജനാരോഗ്യ പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നടപ്പാക്കാൻ ഒരുങ്ങി പശ്ചിമബംഗാൾ. ദേശീയ ആരോഗ്യ അതോറിറ്റിയും പശ്ചിമബംഗാൾ സർക്കാരും ഇന്ന് ന്യൂഡൽഹിയിൽ ഇത് സംബന്ധിച്ച ധാരണാപത്രം ഒപ്പുവയ്ക്കും. കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ, പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി എന്നിവർ സന്നിഹിതരായിരിക്കും. നീറ്റ് യുജി പുനഃപരീക്ഷ നടക്കുന്ന നഗരം രേഖപ്പെടുത്തിയ സ്ലിപ്പുകൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. ഈ മാസം 21 പുനഃപരീക്ഷ. ഔദ്യോഗിക വെബ്സൈറ്റിൽ അപേക്ഷാ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്താൽ ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷാ കേന്ദ്രം അനുവദിച്ചിരിക്കുന്ന നഗരത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ലഭിക്കുമെന്ന് NTA അറിയിച്ചു. കഴിഞ്ഞ മാസം 12 നടന്ന നീറ്റ് യുജി പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കുകയായിരുന്നു. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നു. വെടിനിർത്തൽ കരാർ ലംഘിച്ചതിന് ഇറാഖ് വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. അതേസമയം ചർച്ചകളിലേക്ക് ഇറാൻ മടങ്ങണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. April 8 വെടിനിർത്തൽ കരാറിന് ശേഷം ഇസ്രായേലിലേക്ക് ഇറാൻ നടത്തിയ ആദ്യ മിസൈൽ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഇറാന്റെ 2 മിസൈലുകൾ തകർത്തതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി. പ്രത്യാക്രമണം നടത്തരുതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവിനോട് അഭ്യർത്ഥിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ആകാശവാണിയുടെ 90th വാർഷികം ഇന്ന്. 1936 June 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പുനർനാമകരണം ചെയ്തത്. 1956 ആകാശവാണി എന്ന പേര് സ്വീകരിച്ചു. 591 സ്റ്റേഷനുകളിലായി രാജ്യത്തെ 98% ജനതയിലേക്കും 23 ഭാഷകളിൽ ആകാശവാണിയുടെ പരിപാടികൾ എത്തുന്നുണ്ട്. 100 വിദേശ രാജ്യങ്ങളിലും ആകാശവാണിയുടെ പ്രക്ഷേപണം ലഭ്യമാണ്. 90th വാർഷികത്തിൽ ആകാശവാണിക്ക് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആശംസകൾ നേർന്നു.
1: ബഹുത് ഖുഷി കെ സാത്ത് പൂരെ ആകാശവാണി പരിവാർ കോ ബധായി ദേത്ത ഹൂ. 90 സാൽ ആപ്നെ പൂരാ കിയാ ഹൈ. 90 സാൽ പൂരാ ഹോനെ പർ മേരെ ശുഭകാംനായേ ഹൈ. പൂരാ ദേശ് ആകാശവാണി കെ സാത്ത് ജുഡാ ഹുവാ ഹൈ. ആകാശവാണി കെ മാധ്യമ സേ ഹമാരാ ഭാരത് ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് രഹേ മേരാ യഹ് ശുഭകാംനായേ.
0: ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ഉപഭോക്താവിന്റെ KYC റദ്ദാക്കിയെന്നും 24 സിം കാർഡ് ബ്ലോക്ക് ചെയ്യുമെന്ന തരത്തിൽ BSNL പേരിൽ പ്രചരിക്കുന്ന നോട്ടീസ് വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. സിം KYCയുമായി ബന്ധപ്പെട്ട് BSNL യാതൊരുവിധ നോട്ടീസുകളും പുറപ്പെടുവിച്ചിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ് ഉത്തരകൊറിയയിൽ എത്തി. കഴിഞ്ഞ 7 വർഷത്തിനിടെ ആദ്യമായാണ് അദ്ദേഹം പ്യോങ് യാങ് സന്ദർശിക്കുന്നത്. റഷ്യയുമായി ഉത്തര കൊറിയ അടുത്ത ബന്ധം പുലർത്തുന്ന പശ്ചാത്തലത്തിലാണ് സന്ദർശനം. സാമ്പത്തിക സഹകരണം, കൊറിയൻ ഉപദ്വീപിലെ സുരക്ഷാ പ്രശ്നങ്ങൾ, ഏകോപനം തുടങ്ങിയവ ചർച്ച ചെയ്യും. ജമ്മുകശ്മീരിലെ മാതാ വൈഷ്ണോ ദേവി ക്ഷേത്ര ദർശനത്തിന് തീർത്ഥാടകരുടെ വൻ തിരക്ക്. ദർശനം സുഗമമായി പുരോഗമിക്കുന്നതായി അധികൃതർ അറിയിച്ചു. വൻ തിരക്ക് കണക്കിലെടുത്ത് യാത്രയ്ക്കുള്ള രജിസ്ട്രേഷൻ നിരവധി തവണ താൽക്കാലികമായി നിർത്തിവച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ശക്തമായ മഴ. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേരളത്തിൽ 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. കേരളത്തിൽ ഷിഗല്ല രോഗത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന കർശനമാക്കാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ സാമ്പിളും വെള്ളവും പരിശോധിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം കോഴിക്കോട് ജില്ലയിൽ 4 വയസ്സുകാരി ഷിഗല്ല ബാധിച്ച് മരിച്ച സാഹചര്യത്തിൽ പ്രദേശത്ത് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. കെഎസ്ആർടിസി ബസ്സുകളിൽ സൌജന്യ യാത്ര നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗതാഗത വകുപ്പ് മന്ത്രി സി പി ജോൺ മുഖ്യമന്ത്രി വി ഡി സതീശനുമായി തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച നടത്തി. കെഎസ്ആർടിസിയിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര ഈ മാസം 15 മുതൽ ആരംഭിക്കുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മന്ത്രി സി പി ജോൺ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു. ലോകത്തെ 70% ചെറുകിട കർഷകരും ബ്രിക്സ് മേഖലയിൽ നിന്നാണെന്നും വളം ലഭ്യതയിൽ ലോകം ബ്രിക്സ് രാജ്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നതായും കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ബ്രിക്സ് കൃഷിമന്ത്രിമാരുടെ യോഗവുമായി ബന്ധപ്പെട്ട് ഭോപ്പാലിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാളെ മുതൽ ഈ മാസം 13 വരെ മധ്യപ്രദേശിലെ ഇൻഡോറിൽ ബ്രിക്സ് കാർഷിക പ്രവർത്തക സമിതി യോഗം നടക്കുമെന്നും ശ്രീ ശിവരാജ് സിംഗ് ചൌഹാൻ

ഇന്ന് ലോക സമുദ്രദിനം. സമുദ്രസുരക്ഷയുടെയും സമുദ്രവിഭവങ്ങൾ സുസ്ഥിരമായി കാത്തുസൂക്ഷിക്കേണ്ടതിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായാണ് ദിനാചരണം. നമ്മുടെ ഭൂമിക്കായി ശക്തമായ സമുദ്രസുരക്ഷിത മേഖലകൾ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ആഗോള ഊർജ്ജ വ്യാപാരത്തിന്റെ പ്രധാന കവാടങ്ങളിലൊന്നായ ഹോർമുസ് കടലിടുക്ക് നേരിടുന്ന പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ സമുദ്രസുരക്ഷ ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണെന്ന് നിലവിലെ ആഗോള സാഹചര്യം വ്യക്തമാക്കുന്നു. പസഫിക് തീരത്തെ ഇബറാക്കി പ്രവിശ്യ മുതൽ ഒക്കിനാബ വരെയുള്ള തീരപ്രദേശങ്ങളിൽ സുനാമി മുന്നറിയിപ്പ്. ഫിലിപ്പീൻസിൽ ശക്തമായ ഭൂകമ്പം ഉണ്ടായതിനെ തുടർന്ന് ജപ്പാന്റെ കാലാവസ്ഥാ ഏജൻസിയാണ് മുന്നറിയിപ്പ് നൽകിയത്. ഫിലിപ്പീൻസിൽ 3 മീറ്റർ വരെയും മലേഷ്യയിൽ 1 മീറ്റർ വരെയും ഉയരത്തിൽ തിരമാലകൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് തീരപ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 457 പോയിന്റ് ഇടിഞ്ഞ് 73,787-ലും നിഫ്റ്റി 152 പോയിന്റ് നഷ്ടത്തിൽ 23,215-ലും വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 760 രൂപ കുറഞ്ഞ് 111,240 രൂപയും ഗ്രാമിന് 13,905 രൂപയുമാണ് ഇന്നത്തെ വില. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിന്. കലാശപ്പോരാട്ടത്തിൽ ഇറ്റലിയുടെ ഫ്ലാവിയോ കോബോളിനെ 5 സെറ്റ് നീണ്ട ഏറ്റുമുട്ടലിൽ പരാജയപ്പെടുത്തിയാണ് സ്വരേവ് ആദ്യ ഗ്രാൻഡ്സ്ലാം കിരീടം സ്വന്തമാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. പാവപ്പെട്ടവരുടെ ക്ഷേമമാണ് കഴിഞ്ഞ 12 വർഷങ്ങളിൽ രാജ്യം സാക്ഷ്യം വഹിച്ച പരിവർത്തനങ്ങൾക്ക് കാരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നടപ്പാക്കാനൊരുങ്ങി പശ്ചിമബംഗാൾ. ധാരണാപത്രം ഇന്ന് ന്യൂഡൽഹിയിൽ ഒപ്പുവയ്ക്കും. പ്രക്ഷേപണത്തിന്റെ 90th വാർഷിക നിറവിൽ ആകാശവാണി. ആശംസകൾ നേർന്ന് പ്രമുഖർ. നീറ്റ് യുജി പുനഃപരീക്ഷ നഗരകേന്ദ്രങ്ങളുടെ സ്ലിപ്പുകൾ പുറത്തിറക്കി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പുനഃപരീക്ഷ ഈ മാസം 21-ന്. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മത്സ്യബന്ധനത്തിന് നാളെ വരെ വിലക്ക്. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇറാൻ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

ആദ്യം മല്ലു സിംഗ് എന്നീ ചിത്രത്തിലെ ഗാനമാണ്. യേശുദാസും ശ്രേയ ഘോഷാലും ആലപിച്ച ഗാനത്തിന്റെ രചന മുരുകൻ കാട്ടാക്കട, സംഗീതമൊരുക്കിയത് MJ ചന്ദ്രൻ.

ഹരിജനൻ ശേഷാദ്രി, മൃദുല വാര്യർ എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനത്തിന്റെ രചന അനിൽ പനച്ചുരാൻ, സംഗീതം എം ജയചന്ദ്രൻ. ചിത്രം 916.

0: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. 2-വീലർ, 3-വീലർ, 4-വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.
3: അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇതാ പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6

0: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558815356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. ഉരുവച്ചാൽ എഡ്യുവിഷൻ അക്കാദമി 2026-27 വർഷത്തെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം തുടരുന്നു. 7, 8, 9, 10 ഇംഗ്ലീഷ് ആൻഡ് മലയാളം മീഡിയം ബാച്ചുകൾ, ഇംഗ്ലീഷ്, മാത്സ്, സയൻസ്, സോഷ്യൽ സ്റ്റഡീസ്, ഹിന്ദി എന്നീ വിഷയങ്ങളിൽ വിദഗ്ധ പരിശീലനം, മികച്ച അധ്യാപകർ. എഡ്യുവിഷൻ അക്കാദമി, ശിവപുരം റോഡ്, ഉരുവച്ചാൽ. അഡ്മിഷന് ബന്ധപ്പെടുക 9447-20563-0, 7592-94-28-17, 8547-92-20-20.
2: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം, വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
3: അടുത്ത ഗാനം ഏഴാം സൂര്യൻ എന്ന ചിത്രത്തിൽ നിന്നാണ്. ആശാരമേഷിന്റെ ഗാനരചനയിൽ പിറന്ന ഈ ഗാനത്തിന് സംഗീതമൊരുക്കിയത് M. ജയചന്ദ്രൻ. ആലപിക്കുന്നു അഖിൽ, മൃദുല വാര്യർ.

ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747411174 ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം കെ കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ 2-ാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്തപരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ

0: ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതുമായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു, ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.
1: മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു.
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
2: ഇതാരാപ്പ വിളിക്കുന്നേ ഇത്രയും സമയമായിട്ട്? വിളിച്ചോണ്ടിരിക്കുന്ന മനുഷ്യന്മാർക്ക് തിരക്കുള്ള സമയത്ത് ഞാൻ ഒരിക്കൽ എടുത്തിട്ടില്ലാന്ന് വെച്ചിട്ട് അപ്പാടങ്ങ് വിളിക്കാണ്ടിരിക്കുമല്ലോ വേണ്ടേ. ഹലോ ഹലോ, ഇതാരാ?
3: ഹലോ, ഗീതയല്ലേ?
2: അതെ, എന്നേനു?
3: അല്ല, ഒരു കാര്യം അന്വേഷിക്കാനേനുവേ.
2: എന്നാ കാര്യം? നിങ്ങൾ വേഗം പറഞ്ഞാട്ടെ, കുറെ സമയമായി വിളിച്ചോണ്ടിരിക്കുന്നു.
3: നിങ്ങളെ ഒരു സുഹൃത്തില്ലേനു, ആ ഒരു മല്ലിക?
2: ആ,
3: നമ്മളെ ജയദേവനെ കല്യാണം കഴിച്ച മല്ലിക, കുറേ പ്രായമായിട്ട് കഴിച്ചേ.
2: ആ, മനസ്സിലായി. അല്ല, അതിനിപ്പോ എന്നാ വേണ്ടേ?
3: ഒന്നും വേണ്ടപ്പാ, അവരെടി ഇപ്പൊ പോയിനേ.
2: അവരെടി പോയിന്ന് എന്നോട് കേൾക്കണ്ടേ, അത് അവരോടല്ലോ വയ്ക്കണ്ടേ.
3: അതെന്നു വെച്ചുകഴിഞ്ഞാല്, എന്റെ അനിയത്തിന്റെ ഭർത്താവിനെ ട്രെയിന് കയറ്റാൻ വേണ്ടിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയിന്.
2: റെയിൽവേ സ്റ്റേഷൻ അല്ലാണ്ട് ബസ് സ്റ്റാൻഡിൽ നിന്നാണോ തീവണ്ടി കയറ്റാൻ പോവാ? നിങ്ങൾ എന്ത് വർത്താനം പറയുന്നു?
3: നിങ്ങളിങ്ങനെ ചൂടാലപ്പാ. അന്നേരം ഞാനവിടെ മല്ലികനെയും ജയദേവനെയും കണ്ടിന്. അവരാണോന്ന് ഉറപ്പിക്കാനാ വിളിച്ച്.
2: ഇത് പറയാനാണോ നിങ്ങൾ ഇപ്പൊ എന്നെ വിളിച്ചേ? അവരെന്താ ഭാര്യയും ഭർത്താവും അല്ലേ, ഒളിച്ചോടുന്നേരിക്കൂലല്ലോ.
3: അല്ലപ്പ, നിങ്ങളെ ഭർത്താവ് ദിനേശന്റെ സുഹൃത്തല്ലേ, നിങ്ങൾക്ക് അറിയായിരിക്കും എന്ന് വിചാരിച്ചിട്ടാന്ന്.
2: ദിനേശന്റെ സുഹൃത്ത് തന്നെ, അവരെടിങ്ങു പോയതായിരിക്കും, അതെന്തിനാ എന്നോട് ചോദിക്കുന്നേ?
3: അതേപ്പ, അത് ശരി തന്നെ. ശാന്ത ടീച്ചറാങ്ക് മരിച്ച്, മോളാങ്ക് കടലിൽ തുള്ളി മരിച്ച്, അവർക്ക് നിന്ന് അപ്പൊ എടിയും പോകുന്നേനല്ലേ. അല്ല, എന്നാലും നിങ്ങൾക്ക് അറിയായിരിക്കൂലേ.
2: നിനക്ക് അത്രക്ക് നിർബന്ധം അങ്ങ്, നീ ഒരു കാര്യം ചെയ്, 896 വിളിക്ക്.
3: ആരെ നമ്പറാ?
2: അത് ആരെ നമ്പറൊന്നും അല്ല, അത് റേഡിയോ മലബാറിന്റെ നമ്പറാണ്, 89.6.
3: അതിൽ വിളിച്ചാ കിട്ടുവാ?
2: നീ വിളിക്കൊന്നും വേണ്ട, നീ അത് വെച്ചാ മതി. അടുത്തയാഴ്ച മുതൽ നെല്ലിക്കന്റെ രണ്ടാം ഭാഗം വരുന്നുണ്ട്, 89.6 എന്ന നമ്പറിൽ നീ വെച്ചാ മതിന്ന് ഞാൻ വെക്കുന്നേ, എനക്ക് തിരക്കുണ്ട്.
3: ഓ, എന്തൊരു ഡിമാൻഡാപ്പാ. ആ, ഞാനറിയോ, ഞാൻ റേഡിയോ മലബാർ വെക്കൂ. ഏടിയാന്ന് അവര് പോയെന്നു അറിയൂ, അവരെന്തിനാ പോയെന്നു അറിയൂ. ആ

0: ആനന്ദം.
1: മതി മതി മതി മതി, ഇത് മാറിപ്പോയതാവാൻ വഴിയില്ല.
0: നിനക്കെങ്ങനെ അറിയാ?
1: സൈക്കോളജി.
0: ഏ,
1: ഒരു ഗന്ധം വരുന്നുണ്ട് സുരേഷ് ഏട്ടാ, ഒരു ഗന്ധം വരുന്നുണ്ടല്ലോ. മല്ലികപ്പൂവിൻ മധുരഗന്ധം.
0: ഏ,

0: പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
1: കേൾക്കാം നജീം അർഷാദ് ആലപിച്ച ഒരു ഗാനം. ഡോക്ടർ മധു വാസുദേവിന്റെ ഗാനരചന, MG ശ്രീകുമാറിന്റെ സംഗീതം. ചിത്രം കർമ്മയോദ്ധ.

യേശുദാസ്, സുജാതാ മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ച ശരത് വയലാറിന്റെ ഒരു ഗാനം. എം ജി ശ്രീകുമാർ ഈണമൊരുക്കിയ ഈ ഗാനം കുഞ്ഞളിയൻ എന്ന ചിത്രത്തിൽ നിന്ന്.

0: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം: ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
2: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
3: ഒരു വട്ടം കൂടി

0: ഒരു വട്ടം കൂടി.
1: ചാരുകസേല പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല

0: അശ്വിനി,
1: ഓ,
0: വിഷുവൊക്കെ കഴിഞ്ഞില്ലേ?
1: ആ, വിഷു കഴിഞ്ഞു.
0: എങ്ങനെയുണ്ടായിരുന്നു വിഷുവൊക്കെ?
1: അടിപൊളിയല്ലേ?
0: അതെ, ആഘോഷിച്ചാ?
1: ആ,
0: പടക്കം വാങ്ങിയ?
1: പടച്ചോന്റെ പടക്കം ഉണ്ടാവുമെന്ന് വിചാരിച്ചു, പക്ഷെ പൊട്ടിയിട്ടേ ഇല്ല.
0: അതെന്നോട് പടച്ചോന്റെ പടക്കോ?
1: കേട്ടിട്ടില്ല.
0: ഇല്ല.
1: ഇടി.
0: ഓ, മഴ പെയ്തിട്ടില്ല അല്ലേ?
1: ഇല്ലാന്ന്.
0: കഴിഞ്ഞ വർഷം വിഷു ആവുമ്പോ എന്തൊരു മഴയായിരുന്നു എന്നറിയാ. ഇപ്പൊ നല്ല ചൂടല്ലേ.
1: ഇനിയിപ്പോ മഴ പെയ്യ്ക്കാൻ വേണ്ടിയിട്ട് യാഗോ വല്ലതും നടത്തേണ്ടി വരുവാ?
0: അശ്വിനി, യാഗം നടത്തിയാലൊന്നും മഴ പെയ്യില്ല, അന്ധവിശ്വാസമാണതല്ലോ.
1: അങ്ങനെയൊന്നുമില്ല, എത്ര കഥകളുണ്ട് യാഗം നടത്തിയിട്ട് മഴ പെയ്യിപ്പിച്ചത്.
0: അത് പണ്ട്. ഇപ്പോഴത്തെ കാലത്ത് എന്ത് യാഗം നടത്തിയാലും പെയ്യാനൊന്നും പോകുന്നില്ല കേട്ടാ. നീ ഇപ്പോ കഥയിലേക്ക് വരണ്ട വളഞ്ഞ വഴിയാണെന്ന് തോന്നല്ലോ. എനിക്ക് ഏത് കഥയാന്ന് പറയേണ്ടെന്ന് നേരിട്ടങ്ങ് പറഞ്ഞാ പോരെ.
1: നിങ്ങൾക്ക് അങ്ങനെ തോന്നിയാ?
0: എനിക്കങ്ങനെ തോന്നുന്നുണ്ട്. യാഗം, മഴ എന്നൊക്കെ കേൾക്കുമ്പോ എന്തോ ഒരു ഇതുപോലെ തോന്നുന്നുണ്ടേ.
1: ഒരു പാട്ട് കേൾക്കണം തോന്നുന്നുണ്ടാ?
0: ആ,
1: ഏത് പാട്ടാ?
0: ദുന്ദുന്ദുന്ദുന്ദുന്ദുബിനാദം നാദം നാദം. അതാണോ?
1: അതെ, അതന്നെ.
0: അപ്പൊ നിനക്കിപ്പം കേൾക്കേണ്ട കഥ ഋഷ്യശൃംഖലിനെ കുറിച്ചായിരിക്കും അല്ലേ?
1: എന്താ നിങ്ങള് വൈശാലിനെ കുറിച്ച് ചോദിക്കാതെ?
0: അത് ഞാൻ എന്തായാലും ചോദിക്കില്ല.
1: എന്താ?
0: അതെനക്കറിയാം, എന്റെ മനസ്സിലിരിപ്പല്ല എനക്കറിയാം. അപ്പൊ നമുക്ക് മാഷെടുത്ത് പോയാലോ? നവാ. മാഷേ,
2: വിഷുവൊക്കെ ഗംഭീരായിട്ട് കഴിഞ്ഞു അല്ലേ?
0: വിഷുവൊക്കെ ഗംഭീരായിട്ട് കഴിഞ്ഞു.
2: പിന്നെന്താണ് ഗംഭീരായിട്ട് കഴിയാതിരുന്നത് പോലെ? എന്തോ
1: മഴ പെയ്തില്ല മാഷേ.
0: അത് മാത്രല്ല മാഷേ, ഇടിപൊട്ടെന്ന് വിചാരിച്ചിട്ട് ഇവള് പൊട്ടാസ് വാങ്ങിയിട്ടില്ല.
2: അത് ശരി. അപ്പം പ്രകൃതിയുടെ പടക്കം ഉണ്ടാകും നല്ലൊരു പ്രതീക്ഷയിലായിരുന്നു അശ്വിനി അല്ലേ? പക്ഷെ വൈകുന്നേരമൊക്കെ മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ മഴയും ഇടിയും ഉണ്ടായില്ല.
0: അതെ മാഷെ, ഇവിടെ ചോദിക്കാണ് മഴയൊക്കെ പെയ്യിപ്പിക്കാൻ വേണ്ടിട്ട് യാഗം നടത്തിയാലോ.
2: യാഗം നടത്തിയാലും മഴ പെയ്യോ അശ്വിനി?
1: അങ്ങനെയല്ലേ പഴയ കഥകളെല്ലാം നമ്മളോട് പറഞ്ഞിരുന്നത്.
2: പഴയ കഥകളുണ്ട്, പഴയതും പുതിയതുമായ കഥകളൊക്കെ ഉണ്ട്. അതിരാത്രങ്ങളും സത്രങ്ങളൊക്കെ നടത്തി മഴ പെയ്യിച്ച കഥകളൊക്കെ പുരാണത്തിൽ മാത്രമല്ല ചരിത്രത്തിലുണ്ട്.
1: അതൊക്കെ സത്യല്ലേ?
2: സത്യാണോ? നമ്മള് മഴ പെയ്യും മുമ്പ് അതിന് കാർമേഘങ്ങൾ വേണം അല്ലേ? കാർമേഘങ്ങള് സൃഷ്ടിക്കുക, അതാണ് വേണ്ടത്. അത് സൃഷ്ടിക്കാൻ യാഗവേദിയിലെ കരിമ്പൊക്കുകൾക്ക് സാധിക്കുമെങ്കിൽ അതൊരു പക്ഷെ മഴയായി പെയ്തേക്കാം അല്ലേ?
0: അതായത് മാഷേ, മഴ പെയ്ക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണൻ അശ്വിനി ഏതോ ഒരു മലയല്ലായിരുന്നടാ?
1: ഏതോ ഒരു മലയല്ല, ഗോവർദ്ധനം.
0: ആ, ഗോവർദ്ധന മലയെ പൂജിക്കുന്നുണ്ടല്ലോ.
2: അതെ, ഗോവർദ്ധന മലയെ പൂജിക്കുന്നു. അത് പക്ഷെ ഒരു ഇന്ദ്രപൂജയെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഗോവർദ്ധനത്തെ പൂജിക്കുന്നത്. കാരണം ശ്രീകൃഷ്ണന്റെ വിശ്വാസം അനുസരിച്ച് എന്താണ് മല തരുന്നത്? ആരാണ്?
1: പ്രകൃതി.
2: പ്രകൃതിയാണ്, മലകളും അതിലെ മരങ്ങളുമാണ്. അപ്പൊ അതുകൊണ്ട് മരങ്ങളെയും മലകളെയാണ് പൂജിക്കേണ്ടത് എന്ന് പറഞ്ഞു. പക്ഷെ അത് ആർക്ക് ഇഷ്ടപ്പെട്ടില്ല?
0: ഇന്ദ്രന്
2: ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഇന്ദ്രൻ എന്താ അവരെ ശിക്ഷിച്ചത്?
0: കാറ്റായി വന്നിട്ടും
2: മഴയായി വന്നിട്ടും അതിവൃഷ്ടിയാണ്. ആ അങ്ങനെ അതിവൃഷ്ടിയില് അവിടെ വലിയ നാശം സംഭവിക്കുന്നതിന് എങ്ങനെയാണ് ഭഗവാൻ പ്രതിരോധിച്ചത്? കുട ചൂടി അല്ലേ? ഏത് കുട?
0: ഗോവർദ്ധനമല.
2: ഗോവർദ്ധനം കുടയായി ചൂടിക്കൊണ്ട് അവരെ രക്ഷിച്ചു. അങ്ങനൊരു അത് പുരാണത്തിലെ കഥയാണ്. അപ്പൊ നമ്മളിപ്പോഴും ഇന്ന് ഏത് കഥയിലേക്കാണ് പോകേണ്ടത്?
0: ഇന്ന് നമുക്ക് മഴ പെയ്യിച്ച കഥ ആയാലോ മാഷേ. യാഗത്തിലൂടെ
2: ആരാണത്?
1: മഴ പെയ്യിച്ചൊരു മുനിശ്രേഷ്ഠൻ ഉണ്ടല്ലോ പഴയ കഥകളില്.
0: ഞാനൊരു ക്ലൂതര മാഷിന്. ദുന്ദുന്ദുന്ദുന്ദുന്ദുമിദാദം നാദം നാദം.
2: മഴയുടെ നാദമാണല്ലേ? ഇടിനാദമാണ്. ദുന്ദുമിനാദം മഴയില്ലാത്തൊരു കാലത്ത് ഈ ഇടിനാദം കേൾക്കുന്നത് കർണപീയൂഷമാണ് ആ നാട്ടുകാർക്ക്. ഏതാണ് നാട്?
1: അംഗരാജ്യം.
2: അതെ, അംഗരാജ്യം. അപ്പൊ നമ്മുടെ കഥ ഇന്ന് അംഗരാജ്യത്തിലേക്ക് പോണം. ആരുണ്ടവിടെ?
0: വൈശാലി അമ്മ. മാഷെ ഇവള് പറയാ ഋഷ്യശൃംഖന്റെ വൈശാലിന്ന്.
2: അതല്ലേ, ആ കഥയില് നായികയും നായകനുമാണ് ഋഷ്യശൃംഖനും
0: വൈശാലിയും.
2: അശ്വിനി ഋഷ്യശൃംഖനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ അല്ലേ?
0: അതെ.
2: അതെന്താണ് സൂര്യ? അങ്ങനെ
0: വൈശാലിനെ അവള് പറയില്ല മാഷെ.
2: എന്താ അശ്വിനി കാരണം?
1: ഋഷ്യശൃംഖലിലൂടെ ആണല്ലോ നമുക്ക് വൈശാലിയിലേക്ക് എത്തിച്ചേരേണ്ടത്, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്.
2: മാത്രല്ല, വൈശാലി എന്ന ഒരാളില്ല യഥാർത്ഥത്തില്.
1: കണ്ടാ,
2: പുരാണത്തിൽ ആരേ ഉള്ളൂ?
1: ഋഷ്യശൃംഖൻ.
2: വൈശാലി എന്ന ഒരു കഥാപാത്രം ആരുടെ സൃഷ്ടിയാണ്?
1: സിനിമ.
2: എം ടി വാസുദേവൻ നായരുടെ സൃഷ്ടിയാണ്.
1: അതെ.
2: അവിടെ മാലിനി അല്ലെങ്കിൽ ദേവദാസികൾ തുടങ്ങിയവരാണുള്ളത്. അവിടെ ഏതോ ഒരു കന്യകയാവാം അവർക്ക് വൈശാലി എന്നുള്ള പേരുണ്ട്. നമുക്കറിയുന്ന വൈശാലി ഒരു ബീഹാറിലൊരു ജില്ലയുടെ പേരാണ്. വൈശാലി വിശാലൻ എന്ന രാജാവിന്റെ പുരിയാണ്, വഞ്ചിരാജ്യത്തിന്റെ. ഇവിടെ ഋഷ്യശൃംഖനാണ് പുരാണ കഥാപാത്രം. ഋഷ്യശൃംഖന് ആരാണ്, എങ്ങനെ അറിയാം, എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത?
1: ഋഷ്യശൃംഖൻ പുറം ലോകവുമായിട്ട് യാതൊരു വിധ ബന്ധവും ഇല്ലാണ്ട്
0: കാട്ടിൽ ജീവിക്കുന്ന ഒരു മുനികുമാരൻ.
2: എന്താണ് പേരിന്റെ അർത്ഥം? ശൃംഗം എന്ന് പറഞ്ഞാല്
1: ഉയർന്ന
2: കൊമ്പ്,
0: അതായത്
2: മാനാണ്, മാൻകൊമ്പുള്ളവനാണ്. ഋഷ്യശൃംഗന്റെ അച്ഛന്റെ പേരെന്താണ്? വിഭാണ്ടകൻ. അപ്പൊ അമ്മയുടെ പേരോ? അമ്മയുണ്ടോ?
1: ഇല്ല.
2: അതാണ് പുരാണത്തില് അച്ഛൻ അമ്മ അതൊക്കെ നിർബന്ധമൊന്നുമില്ല അല്ലേ. വിഭാണ്ടകൻ ഒരു പ്രശസ്തനായ ഒരു മഹർഷിയാണ്. അദ്ദേഹം ഒരു ദിവസം ഉർവശിയെ കണ്ടു. ആരാണ് ഉർവശി?
1: അപ്സരസ്.
2: അപ്സരസ് ദേവലോകത്തിലെ അപ്സരസാണ്. സൗന്ദര്യം തന്നെ വർണ്ണിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ. അതിന് മാത്രം വാക്കുകൾ നമ്മുടെ കൈവശമില്ല. വിഭാണ്ടകൻ ഈ വനമധ്യത്തിൽ വെച്ച് ഒരു അരുവിയുടെ തീരത്ത് വെച്ച് ഉർവശിയെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഉർവശിയോട് വല്ലാത്തൊരു കാമാതുരമായ ഒരു സ്നേഹം തോന്നി. അങ്ങനെ അദ്ദേഹത്തിന്റെ രേതസ് ജലത്തിൽ പതിക്കുകയും അതൊരു മാൻപേട വെള്ളം കുടിക്കുമ്പോഴകത്ത് പോവും. അങ്ങനെ മാന് പ്രസവിച്ചു. അമ്മ ആരാന്ന് ചോദിച്ചാലും മാനാണ് അമ്മ, അച്ഛൻ ആരാണ്?
1: വിഭാണ്ടകനാണ്.
0: ഋഷ്യശൃംഗൻ
2: എന്ന പേര് വന്നത്. അപ്പൊ കാട്ടിലാണ്, മറ്റാരുമില്ലാത്ത സ്ഥലത്താണ് ഈ വിഭാണ്ടകന്റെ ആശ്രമമൊക്കെ. വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു, ആശ്രമത്തിലേക്ക് കൊണ്ടുപോകുന്നു, അവിടുന്ന് വളർത്തുകയാണ്. ഋഷ്യശൃംഗൻ അച്ഛനെ അല്ലാതെ മറ്റൊരു മനുഷ്യജീവിയെ കണ്ടിട്ടില്ല. മറ്റൊരു മനുഷ്യജീവി മറ്റേതെങ്കിലും രൂപത്തിലുണ്ടോ എന്ന് അദ്ദേഹത്തിന് അറിയില്ല. കാണുന്നതും ആര് മാത്രം?
1: അച്ഛനെ
2: മാത്രം. പിന്നെ കാണുന്ന ജീവികൾ ആരാണ്?
0: മാനും
2: മയിലും ശലഭങ്ങളും അതുപോലെ പാമ്പുകളും അങ്ങനെ കാട്ടുമൃഗങ്ങളെ ഒക്കെ കാണുകയാണ്. എല്ലാം വളരെ ഇഷ്ടമാണ് ഋഷ്യശൃംഗന്. അതുകൊണ്ട് തന്നെ അച്ഛന്റെ വഴിയാണ് മകനെ പഠിപ്പിക്കുന്നത്. ചെറിയ പ്രായത്തിൽ തന്നെ നൂറ്റാണ്ടുകൾ കൊണ്ട് നേടേണ്ട തപശക്തി ആര് നേടിക്കഴിഞ്ഞു? ഋഷ്യശൃംഗൻ നേടിക്കഴിഞ്ഞു. വലിയ പണ്ഡിതനാണ്, എല്ലാ ആശ്രമ വിധികളും പഠിച്ചു. അങ്ങനെ മഹാനായൊരു തപസ്വിയായിട്ട് ഋഷ്യശൃംഗൻ മാറുകയാണ്. ഇവിടെ നമുക്കിനി തൽക്കാലം അംഗരാജ്യത്തേക്ക് വരാം. വിഭാണ്ടകൻ അതുപോലെ വൈഭണ്ഡകനായ ഋഷ്യശൃംഗനും കാട്ടിൽ അങ്ങനെ കഴിയട്ടെ. അംഗരാജ്യത്ത് എന്താണ് വിഷയം? രാജാവിന്റെ പേരെന്താണ്?
0: നമ്മളെ ബാബു ആന്റണി. ബാബു അട്ടെ.
2: ബാബു ആന്റണി വേഷമിട്ട കഥാപാത്രത്തിന്റെ പേരെന്താണ്? ലോമപാദൻ
1: അല്ലേ.
2: ഒരുപാട് വില്ലൻ വേഷങ്ങളിൽ തിളങ്ങിയ ഒരാളാണ്
1: ബാബു ആന്റണി.
2: പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതത്തില് പിന്നീട് ഒരിക്കലും ഉണ്ടായിട്ടില്ല ഇത്രയും നല്ലൊരു കഥാപാത്രം. ലോമപാദ രാജാവായിട്ട് വേഷം നമുക്കിപ്പോഴും ഓർമ്മയില്ല. അദ്ദേഹത്തിന്റെ ശബ്ദം ആരായിരുന്നു? നരേന്ദ്രപ്രസാദ്. നരേന്ദ്രപ്രസാദിന്റെ ശബ്ദവും ബാബു ആന്റണിയുടെ അഭിനയവും. ഭാഷ എം ടിയുടേതാണ്, സിനിമ ഭരതന്റേതാണ് അല്ലേ. വലിയ ആളുകളുടെ അണിനിരക്കുന്ന ഒരു പടമായിരുന്നു വൈശാലി. ലോമപാദ രാജാവ്, ചിലതുകള് രോമപാദ രാജാവ് എന്ന് നമുക്ക് അറിയപ്പെടുന്നുണ്ട്. എന്തായാലും നമുക്ക് ലോമപാദ രാജാവ് എന്ന് വിളിക്കാം. അദ്ദേഹത്തിന്റെ രാജ്യത്തൊരു പ്രശ്നം. എന്താണ് പ്രശ്നം?
1: മഴ പെയ്യുന്നില്ല.
2: എന്താണ് മഴ പെയ്യാതിരിക്കാൻ കാരണം? ഈ മഴ പെയ്യാതിരിക്കുക, അതായത് അനാവൃഷ്ടി എന്ന് പറയും. അമിതമായിട്ട് മഴ പെയ്യുക, അതിനെന്ത് പറയും?
1: അതിവൃഷ്ടി
2: എന്ന് പറയും. ഈ അനാവൃഷ്ടിയും അതിവൃഷ്ടിയും ഒരു രാജ്യത്തെ നശിപ്പിക്കും. പ്രത്യേകിച്ചും കാർഷിക സമ്പദ് വ്യവസ്ഥയിലെ നാടാണെങ്കിൽ പറയാനേ ഇല്ല. അപ്പൊ ഇതൊക്കെ എന്തിന്റെ കാരണമായിട്ടായിരിക്കും? പണ്ടത്തെ തിന്മകളുടെയൊക്കെ ഒറ്റയൊരു കാരണം ശാപങ്ങളാണ്, ദൈവകോപങ്ങളാണ്. ഇന്നും അങ്ങനെയല്ലേ നമ്മൾ കാണുന്നത്? രോഗത്തിന് കാരണം ദൈവത്തിന്റെ കോപമാണ്. കാർഷിക വിളകൾ നശിക്കാൻ കാരണം
1: ദൈവത്തിന്റെ
2: കോപമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ കോപം തണുപ്പിക്കുക, ശമിപ്പിക്കുക, ദൈവത്തെ പ്രസാദിപ്പിക്കുക, അതാണ് നമ്മൾ ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ തെയ്യം, തെയ്യാട്ടം, തിറയാട്ടം എന്നൊക്കെ പറയുക. അതിന് ഓരോരുത്തരും ദൈവങ്ങളുണ്ട്. ഓരോ കാർഷിക വിളവിനും ദൈവങ്ങളുണ്ട്. പാമ്പുകൾക്ക്, അതുപോലെ മഴക്കും വേനലിനും സൂര്യനുമൊക്കെ ആരാധനാമൂർത്തികളുണ്ട്. അപ്പം അമിതമായ മഴ പെയ്യുന്നതും തീരെ മഴയില്ലാതിരിക്കുന്നതും ദൈവകോപത്താലാണ്. പക്ഷെ ഇവിടെ ദൈവത്തെക്കാൾ ശക്തമായ കോപം കോപിച്ചത് ആരാന്നറിയോ? ബ്രാഹ്മണരാണ്. ലോമപാദ രാജാവ് ഒരു ബ്രാഹ്മണനെ അപമാനിച്ചു. ഇങ്ങനെ ബ്രാഹ്മണരെല്ലാം അംഗരാജ്യം വിട്ടുപോയി. അതോടെ അംഗരാജ്യത്തില് വരൾച്ചയുണ്ടായി. അന്നത്തെ ചാതുർവർണ്ണം അനുസരിച്ച് ബ്രാഹ്മണര് എവിടെയും ആവശ്യമാണ്. അവരുടെ ജോലി എന്താ?
0: പൂജകളാണ്.
2: ദൈവത്തിനെ എപ്പോഴും ആക്റ്റീവായിട്ട് നിർത്തണം. ദൈവത്തിന്റെ ജോലി രാജാവിനെ സഹായിക്കലാണ്, രാജാവിന് അനുഗ്രഹം നൽകി രാജ്യത്തെ എപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകലാണ്. ദൈവങ്ങളെ ചൈതന്യത്തോടു കൂടി നിലനിർത്തേണ്ട ചുമതല ആർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്?
0: ബ്രാഹ്മണർക്ക്
2: മാത്രം. ബ്രാഹ്മണർ പോയപ്പോ ദൈവങ്ങളൊക്കെ നിർജീവമായി, ചൈതന്യമില്ലാതായി, നാട്ടിൽ ഒരുപാട് ദുരിതങ്ങളുണ്ടായി. അങ്ങനെ അംഗരാജ്യം വറ്റി വരണ്ടു. സിനിമയിൽ കണ്ട ഓർമ്മയില്ലേ, അസ്ഥികൂടങ്ങള്, പശുക്കളുടെയും മറ്റൊക്കെ ഒരു തുള്ളി പോലും വെള്ളമില്ലാതെ കഷ്ടപ്പെടുകയാണ്. പല വഴിയും നോക്കി. അങ്ങനെ ഒടുവിൽ പുരോഹിതന്മാര് ഒരു ഉപായം നിർദ്ദേശിച്ചു, പ്രതിവിധി നിർദ്ദേശിച്ചു. എന്താണ്? ഒരു യാഗം നടത്തണം. ആ യാഗത്തിൽ ആര് സംബന്ധിക്കണം?
0: ഋഷ്യശൃംഗൻ
2: എന്നല്ല പറഞ്ഞത്, സ്ത്രീകളെ കാണാത്ത ഒരാള്, ഒരു മുനികുമാരൻ. അത്രയധികം പരിശുദ്ധിയുള്ള ഒരു പുണ്യാത്മാവ് അംഗരാജ്യത്തിൽ കാലക്കുത്തിയാൽ തന്നെ മഴ പെയ്യും. അങ്ങനെ ഈ
1: അപ്പോ സ്ത്രീകളെ കാണുന്നത് അശുദ്ധിയാണെന്നാണോ
0: പറഞ്ഞു വരുന്നേ മാഷേ?
2: അത് ഈ കാലത്ത് നമുക്ക് പറയാൻ പാടില്ലാത്തൊരു കാര്യമാണല്ലേ, ജെൻഡർ ഇക്വാളിറ്റിയുടെ കാലത്ത്. പക്ഷെ നമ്മളിത് കഥനമാണല്ലോ, നമ്മളെ പഴയ കഥ അതുപോലെ പറയുകയാണ്.
1: കഥയിലെ ചോദ്യമല്ല.
2: ചോദ്യം ചെയ്യപ്പെടേണ്ട കഥ തന്നെയാണിത്. ഋഷ്യശൃംഗന്റെ പവർ, അദ്ദേഹത്തിന്റെ കഴിവിന്റെ നിദാനമായിട്ട് അന്നത്തെ പാണ്ഡിത്യം കൽപ്പിച്ചു കൊടുത്ത കാരണം എന്താണ്? ഋഷ്യശൃംഗൻ ജീവിതത്തിൽ ഒരു സ്ത്രീയെയും കണ്ടിട്ടില്ലെന്നുള്ളതാണ്. അത് അദ്ദേഹത്തിന്റെ ആത്മവീര്യം അല്ലെങ്കിൽ ബ്രഹ്മചര്യ വീര്യം തപശക്തിയൊക്കെ അതിനൊക്കെ തെളിവായിട്ട് പറയാണ്. ഏതായാലും അങ്ങനെ ഒരാൾ ഋഷ്യശൃംഗൻ മാത്രമേ ഉള്ളൂ, വിഭാണ്ഡകന്റെ മകനായിട്ട് ഋഷ്യശൃംഗൻ മാത്രമേ ഉള്ളൂ എന്ന് കണ്ടെത്തുകയും ഇനി അവിടെ പോയിട്ട് ഋഷ്യശൃംഗനെ കൂട്ടിക്കൊണ്ടുവരണം. എവിടത്തേക്ക്?
1: അംഗരാജ്യത്തേക്ക്.
2: ആർക്ക് പോകാൻ പറ്റും? സൈന്യത്തിന് പോയാൽ കിട്ടുമോ?
1: ഇല്ല.
2: കൊടുംകാടാണ്. മാത്രമല്ല വിഭാണ്ടകന്റെ തപശക്തി കൊണ്ട് തന്റെ ആശ്രമത്തിന്റെ രക്ഷ ആരിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? മലകളെ ഏൽപ്പിക്കുകയാണ്, സിംഹങ്ങളെ ഏൽപ്പിക്കുകയാണ്. സിനിമയിൽ കാണുന്നില്ലേ അവിടെ വലിയ പാറക്കല്ലുകളൊക്കെ ഉരുണ്ട് വീഴുന്നത്? ആ ആശ്രമ പരിസരത്ത് മറ്റൊരാള് കടന്നു ചെന്നപ്പോ പർവ്വതങ്ങൾ ഇളകി വരികയാണ്. ആശ്രമത്തിന്റെ സംരക്ഷണം തപശക്തിയല്ല, ആശ്രമത്ത് വിഭാണ്ടകനില്ലെങ്കിൽ അതിനെന്തെങ്കിലും അപകടം സംഭവിക്കാതിരിക്കാൻ ഈ പാറക്കല്ലുകളെയും വലിയ വന്യമൃഗങ്ങളൊക്കെ ചുമതലപ്പെടുത്തി. അത്രക്ക് ഭീകരമായ സ്ഥലമാണ് ഈ വിഭാണ്ടകന്റെ ആശ്രമ പരിസരം. അവിടത്തേക്ക് യുദ്ധം കൊണ്ടൊന്നും ജയിക്കാൻ പറ്റില്ല. രാഷ്ട്രതന്ത്രജ്ഞത കൊണ്ട് അവിടെ ആളുകളെ അയച്ചാലൊന്നും വരുമൊന്നുമില്ല. അതിന് പറ്റിയതാരാണ്? സ്ത്രീകളാണ്. അവിടെയാണ് സ്ത്രീകളുടെ ഒരു മേന്മ കാണുന്നത് അല്ലെ? ആര് തിരിച്ചറിഞ്ഞോ?
1: പുരോഹിതന്മാര്
2: തിരിച്ചറിഞ്ഞു. ഈ പുരോഹിതന്മാർ തന്നെയാണ് എന്ത് പറഞ്ഞത്? സ്ത്രീകളെ കണ്ടാല് അല്ലെങ്കിൽ കാണാത്തതാണ് ഋഷ്യശൃംഗന്റെ തപോബലം. ഒരു ബലത്തിന് കാരണമായത് അബലകൾ എന്ന് നമ്മൾ പരിഹസിക്കുന്ന സ്ത്രീകളാണ് എന്നുള്ളത് കഥയിലെ വല്ലാത്തൊരു വൈരുദ്ധ്യമാണ് അല്ലെ? ഒരു കാവ്യനീതി എന്നൊക്കെ പറയാം, കഥയുടെ കാവ്യനീതിയാണ്. അതേ സ്ത്രീകൾ വേണ്ടി വന്നു ഒരു രാജ്യത്തെ രക്ഷിക്കാൻ. രാജ്യത്ത് മാത്രമല്ല, രാജ്യത്തെ എല്ലാ ജീവജാലങ്ങളെയും, അതില് ചരാചരങ്ങൾ, പക്ഷികളും മൃഗങ്ങളും മനുഷ്യരും മാത്രമല്ല, ചെടികളെ പോലും രക്ഷിക്കണമെങ്കിൽ ജീവജലം വേണ്ടേ? അങ്ങനെ പുറപ്പെടുകയാണ്. ആ കഥ ഓർമ്മയില്ലേ? നമ്മള് സിനിമയിൽ വളരെ വ്യക്തമായിട്ട് കണ്ടിട്ടില്ലേ, മാലിനിയും മകൾ വൈശാലിയും പോകുന്നത്. പുരാണത്തിൽ ഇതിന് വലിയ ദീർഘമായ കഥയൊന്നുമില്ല. ആ സിനിമയിലാണ് വൈകാരികതയും പ്രണയമൊക്കെയുള്ള ഒരു കഥയുള്ളത്, പുരാണത്തിൽ അതില്ല. സിനിമയിൽ എന്താണെന്ന് പറയുന്നത്? രാജാവോട് മാലിനി ആവശ്യപ്പെടുകയാണ് എന്ത്, വൈശാലിയെ അംഗീകരിക്കണം. രാജാവിന്റെ മകൾ അത്ര വൈശാലി. കാരണം രാജാവിന്റെ ഉപശാലകളിലെ ദേവദാസികൾ അനിവാര്യമാണ്. പണ്ട് രാജാക്കന്മാരെ സംതൃപ്തിപ്പെടുത്തി കൊടുക്കുക ദേവദാസികളുടെ ചുമതലയാണ്. അവരുടെ സംഗീതം, നൃത്തം, പിന്നെ മറ്റ് ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കേണ്ടത് ദേവദാസിമാരാണ്. അപ്പൊ അങ്ങനെയാണ് വൈശാലി ഉണ്ടായത്. അവളെ അംഗീകരിക്കണമെന്ന്, അംഗീകരിക്കാമെന്നും വാക്കും പറഞ്ഞിട്ടാണ് മാലിനിയും സംഘവും പോകുന്നത്. അവര് പോകുന്ന തോണിയുടെ ഒരു പ്രത്യേകത, തോണി തന്നെ ഒരു ആശ്രമമാണ്. തുഴക്കാരൊരു പാടുണ്ട്, പക്ഷെ ബാക്കി എല്ലാവരും സ്ത്രീകളാണ്. ഈ വിഭാണ്ടകൻ തപസ് ചെയ്യുന്ന ഋഷ്യശൃംഗന്റെ സ്ഥലത്തിനരികെ തോണി അവിടെ നിർത്തുകയാണ്. തോണിയാണെന്ന് തിരിച്ചറിയില്ല. എന്തായിട്ട് തോന്നുള്ളൂ? മറ്റൊരാശ്രമമായിട്ടേ തോന്നുള്ളൂ. കാരണം തോണിയായിട്ട് കണ്ടാൽ അവർക്ക് സംശയിക്കും. അങ്ങനെയാണ് ആദ്യം അവിടെ തുഴക്കാര് ആ കരയിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ മലകളിൽ നിന്ന് വലിയ പാറക്കല്ലുകൾ ഉരുണ്ടു വീഴാൻ തുടങ്ങി. അങ്ങനെ അവരില്ലാതെ സ്ത്രീകൾ മാത്രം അവിടെ ഇറങ്ങുകയും കൂട്ടത്തിൽ വൈശാലി എന്ന ഒരു യുവതി കന്യക ഋഷ്യശൃംഗനെ കാണുകയാണ്. ഇന്ന് അവിടെ വിഭാണ്ടകൻ ഉണ്ടായിരുന്നില്ല. ഋഷ്യശൃംഗൻ അച്ഛനെ പോലെ മറ്റൊരാളെന്നാണ് കരുതുന്നത്. പക്ഷേ അച്ഛനെ പോലെ അല്ല, കാഴ്ചക്ക് മൊത്തം ഒരുപാട് വ്യത്യാസമുണ്ട്, ശാരീരികമായി ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പം മറ്റൊരു ആശ്രമത്തിൽ നിന്ന് വരുന്ന ആശ്രമ കുമാരന്മാരാണ്, മുനികുമാരന്മാരാണ് ഞങ്ങൾ എന്നാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പം ഞങ്ങളുടെ ആശ്രമത്തിൽ പ്രത്യേകതരം ആചാരങ്ങളും അഭിവാദ്യങ്ങളൊക്കെ അവരെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഋഷ്യശൃംഗൻ എന്നത് അദ്ദേഹത്തിന് അത്ഭുതമാണ്. ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നത്. വളരെയധികം ചേർന്ന് നിന്നുകൊണ്ടുള്ള ആശ്ലേഷങ്ങളും തങ്ങളുടേതായ ചില ആരാധന അല്ലെങ്കിൽ ആചാരങ്ങളൊക്കെ മനസ്സിലായപ്പോൾ വളരെയധികം ഇഷ്ടം തോന്നി ആർക്ക്? ഋഷ്യശൃംഗന്. അങ്ങനെ ഋഷ്യശൃംഗൻ ഇവരെ കാണാൻ എപ്പോഴും കാത്തു നിൽക്കലായി. അതിനിടയിൽ ആരെത്തുന്നു? അച്ഛനെത്തുന്നു. അച്ഛനോട് മുൻ പറയണം, അച്ഛ ആശ്രമ ചിട്ടകളൊക്കെ അല്പം അലങ്കോലമായി കണ്ടപ്പോൾ ചോദിച്ചു, ആരാണ് ഋഷ്യശൃംഗ? ഇവിടെ ആരെങ്കിലും വന്നോ? മറ്റാരെങ്കിലും ആശ്രമത്തിന്റെ പരിരക്ഷ അവസാനം ആശ്രമത്തിന്റെ പവിത്രത നശിപ്പിച്ചുകൊണ്ട് ആരെങ്കിലും ഇവിടത്തേക്ക് കടന്നു വന്നോ? ചോദിക്കും.

0: പറയുമ്പോൾ ഒരു ആശ്രമത്തിലെ മുനികുമാരൻ ഇവിടെ വന്നിരുന്നു. പക്ഷെ നമ്മളെപ്പോലെയൊന്നും അല്ല, പ്രത്യേകതരമാണ് ആ മുനികുമാരൻ. ഒരു പ്രത്യേക ഗന്ധം മുനികുമാരനിലുണ്ട്. എനിക്ക് ആ മുനികുമാരനെ വീണ്ടും കാണണമെന്ന് തോന്നുകയാണ് അച്ഛനൊക്കെ പറഞ്ഞു. അപ്പം അച്ഛന് കാര്യം ഏതാണ്ട് മനസ്സിലായി. അച്ഛൻ കുറച്ചുകൂടി ശിക്ഷ നടപടി പോലെ ഋഷശൃംഖനെ കർശനമായിട്ട് ഉപദേശിച്ചിട്ട് പല വേഷത്തിലും പലനും വരും, അത് നമ്മുടെ തപശക്തി അപഹരിക്കാനാണ്, അതുകൊണ്ട് നീ ശ്രദ്ധിക്കണം, കൂടുതൽ ശ്രദ്ധയോടുകൂടി ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിർത്തുകയാണ്. കുറച്ച് ദിവസത്തേക്ക് വൈശാലി പോയില്ല, പിന്നീട് വീണ്ടും ചെന്നു. അപ്പോഴേക്കും ഋഷശൃംഖൻ കാത്തിരിക്കുകയായിരുന്നു വീണ്ടും കാണാൻ. അങ്ങനെ പോവുകയും ഞങ്ങളുടെ ആശ്രമത്തിലേക്ക് വരണം, അവിടെ കൂടുതൽ മുനികുമാരന്മാരുണ്ട്. അങ്ങനെ ക്ഷണിച്ച് ക്ഷണിച്ച് ഈ ആശ്രമത്തിലേക്ക് കൊണ്ടുപോകും. ആശ്രമം എവിടെയാണ്? പുഴയിലെ തോണിക്കകത്ത് ആശ്രമമാണ്. അവിടത്തേക്ക് പോകുന്നു. ആ തോണിയിലേക്ക്, ആശ്രമത്തിലേക്ക് ഋഷശൃംഖൻ കയറിക്കഴിഞ്ഞ ഉടനെ തുഴക്കാരെന്ത് ചെയ്യാൻ തുടങ്ങി? തോണിയുടെ കെട്ടഴിച്ച് മെല്ലെ തുഴയാൻ തുടങ്ങി. ഋഷശൃംഖൻ ആദ്യമൊന്നും അറിയുന്നില്ല, പിന്നീടാണ് മനസ്സിലായത്. അച്ഛൻ വന്നാലും പ്രശ്നമില്ല, നമുക്ക് മുനികുമാരനല്ലേ, അച്ഛനോട് പറഞ്ഞ് സമ്മതിപ്പിക്കാന്നിങ്ങനെ പറഞ്ഞ് അങ്ങനെ ഇവിടത്തേക്ക് കൊണ്ടുവന്നു. അംഗരാജ്യത്തിലേക്ക് വരികയാണ്. അംഗരാജ്യത്തിൽ വന്നപ്പോഴേക്കും ഋഷശൃംഖന് കാര്യങ്ങളൊക്കെ മനസ്സിലായി. പക്വതയില്ലാത്ത കുട്ടിയൊന്നും അല്ലല്ലോ, ലോകവിവരമുള്ള ആളാണ്. ഇപ്പം രാജാവും പുരോഹിതന്മാരൊക്കെ എതിരേൽക്കാൻ വേണ്ടി വരുന്നു. എല്ലാവരും സ്വീകരിച്ചു, എല്ലാവരും കാര്യങ്ങൾ പറഞ്ഞു. ബ്രഹ്മശാപം, ബ്രാഹ്മണ ശാപം ഏൽക്കേണ്ടി വന്നൊരു മണ്ണാണിത്, ഇവിടെ എല്ലാം ചത്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് അങ്ങൊരു യാഗം നടത്തി മഴ പെയ്യിക്കണം, ഈ ജീവജാലങ്ങളെ രക്ഷിക്കണം. ഋഷശൃംഖൻ അതിന് തയ്യാറായി. അങ്ങനെ യാഗം നടന്നു. യാഗത്തിൻ്റെ ഒടുവിൽ അവിടെ മഴ പെയ്യുകയാണ്. കാത്തിരുന്ന ജനങ്ങൾ ആഹ്ലാദത്തിലാണ്. അപ്പോഴാണ് ആ പാട്ട്, ഏത് പാട്ട്? ആ പാട്ട് ഇപ്പോഴും നല്ല രസമാണ്. ഒരു ആഘോഷത്തിന്റെ ഒരു ഉന്മേഷം ആ പാട്ടിനകത്തുണ്ടല്ലേ. ചിത്രീകരണത്തിലും അങ്ങനെയാണ് എല്ലാവരും. പക്ഷെ ചിത്രീകരണത്തിനിടയിൽ ഈ നാടിനെ രക്ഷിച്ച വൈശാലിയെ നാട്ടുകാർ തഴയുകയാണ്. ബോധപൂർവം അതിലെ പുരോഹിതൻ, നെടുമുടി വീണ വേഷമിട്ട പുരോഹിതൻ ഈ വൈശാലിയെ ഒഴിവാക്കുകയാണ്. അവരുടെ ആൾക്കൂട്ടത്തിന്റെ തിരക്കിനിടയിൽപ്പെട്ട് വീണു മരിക്കുകയാണ് അമ്മയും മകളും, മാലിനിയും വൈശാലിയും. അങ്ങനെയാണ് സിനിമ തീരുന്നത്. പക്ഷെ കഥ അങ്ങനെയല്ല തീരുന്നത്. ലോമപാദ രാജാവിന് വളരെയധികം സന്തോഷമായി. കൊട്ടാരത്തിൽ വലിയ ആദരവാണ് ഋഷശൃംഖന് ലഭിച്ചത്. അങ്ങനെ ആദരവിന്റെ അവസാനം എന്താണ് കൊടുക്കുന്നത്? രാജകുമാരൻ എന്ത് ചെയ്യും? വലിയ സമ്മാനം സമ്മാനിക്കും. എന്താണ് സമ്മാനം? സ്വർണ്ണ നാണയങ്ങള്, മകളെ കൊടുത്തു. ഏറ്റവും വലിയ സമ്പത്തായ മകളെ, ലോമപാദന്റെ മകളെ
1: കൊടുത്തു,
0: ഋഷശൃംഖന് വിവാഹം ചെയ്തു കൊടുത്തു. കന്യാദാനം. എന്താ മകളെ പേര്?
1: ശാന്ത.
0: ശാന്ത. ശാന്ത ശരിക്കും ലോമപാദന്റെ മകളായിരുന്നു?
1: അല്ല.
0: അല്ല, ആരുടെ മകളാണ്?
1: ദശരഥന്റെ.
0: ദശരഥന്റെ മകളാണ്. ദശരഥന് ഇങ്ങനെ ഒരു മകളുടെ കാര്യം ആരും പറഞ്ഞില്ല, ആരും അറിഞ്ഞിട്ടില്ല അല്ലേ. അങ്ങനൊരു മകളുണ്ട്. ദശരഥന്റെ മകൾ എന്ന് പറയുമ്പം അമ്മയുടെ പേര് ചോദിക്കണ്ടേ? മൂന്നാളില്ലേ, ആരാണ്? കൗസല്യ, കൈകേയി, സുമിത്ര. ആരുടെ മകളാണ്?
1: സുമിത്രയുടെയാണ്.
0: സുമിത്രയല്ല, ഒന്നുകൂടി പറയാം, കൗസല്യ. യഥാർത്ഥത്തിൽ ദശരഥ മഹാരാജാവിന്റെ ആദ്യ ഭാര്യയാണ് ഉത്തരകോസലത്തെ രാജാവിന്റെ മകളായ കൗസല്യ. വിവാഹത്തിന്റെ ആദ്യ നാളുകളിൽ തന്നെ അവൾക്കൊരു മകൾ ജനിച്ചു. ആ മകളുടെ പേരാണ് ശാന്ത. അങ്ങനെ ദശരഥന്റെ ഉറ്റമിത്രമായ ലോമപാദ രാജാവ് ഒരു ദിവസം കൊട്ടാരത്തിൽ വന്നപ്പോൾ, ലോമപാദിനാണെങ്കിൽ മക്കളില്ല, ദശരഥനോട് ആ മകളെ തരുവോ ചോദിച്ചു. അങ്ങനെ സൗഹൃദം അല്ലേ, സുഹൃത്തിനോടുള്ള സ്നേഹം കൊണ്ട് എനിക്ക് വീണ്ടും മക്കളുണ്ടാവുമല്ലോ, പേടിക്കാനില്ലല്ലോ. അങ്ങനെ ശാന്തയെ
1: കൊടുത്തു.
0: ദത്തുപുത്രയായിട്ടാണ്, ലോമപാദന്റെ യഥാർത്ഥ മകളല്ല, ലോമപാദന്റെ മക്കളില്ല, ദത്ത് ലഭിച്ചാണ് ശാന്ത.
1: എന്നിട്ട് ദശരഥൻ പിന്നീട്
0: കൈകേയിയെ വിവാഹം ചെയ്തു. അതിനുശേഷം കാശിരാജപുത്രിയായ
1: സുമിത്രയും
0: വിവാഹം ചെയ്തു. മക്കളുണ്ടായോ? എവിടെയും മക്കളില്ല, കാരണം ഉണ്ടായ മകളെ കൊടുത്തു, ദത്ത് കൊടുത്തു, പിന്നീട് മക്കളില്ല. ദൈവത്തിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല ആ ദത്ത്, അതുകൊണ്ടായിരിക്കാം. നമുക്കത് ദശരഥന്റെ കഥയിൽ കൂടുതൽ പറയാം. പക്ഷെ എന്നാലും രാമായണത്തില് രാമന് ഒരു സഹോദരി ഉണ്ട് എന്നുള്ള കാര്യം കൂടുതൽ പ്രത്യേകമായിട്ട് എവിടെയും പറയുന്നില്ല അല്ലേ. അവിടെ സഹോദരങ്ങൾ, നാല് ആൺമക്കളെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ രാമന്റെ സ്വന്തം പെങ്ങളാണ് ശാന്ത. ആ ശാന്തയുടെ ഭർത്താവാണ് ഋഷശൃംഖൻ. അത് കഥയിൽ എവിടെയും വരുന്നില്ല. പിന്നീട് ദശരഥന് തന്റെ ഭാര്യമാരിൽ മക്കളുണ്ടാകാൻ വേണ്ടി ആരെ സഹായം വേണ്ടി വന്നു? തന്റെ ജാമാതാവ്, മകളുടെ ഭർത്താവിന്റെ സഹായം തേടേണ്ടി വന്നു അല്ലേ. അതും പുരാണത്തിലെ ഒരു വൈരുദ്ധ്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. എങ്ങനെയാണ് വരുന്നത്? നമുക്ക് അംഗരാജ്യത്തിലെ തൽക്കാലം ആ കഥ നമുക്ക് തീർത്തിട്ട് ഇങ്ങോട്ട് വരാം. അംഗരാജ്യത്തില് ശാന്തയെ വിവാഹം ചെയ്തു കൊടുത്തു.
1: മാഷേ, അപ്പൊ ആശ്രമത്തില് വിഭാണ്ഡകൻ വന്നപ്പോഴേ മകനെ കാണാതിരിക്കുമ്പോ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാവും.
0: തീർച്ചയായിട്ടും. വിഭാണ്ഡകന്റെ ഉഗ്ര തപസ്സുല്ലേ, തന്റെ മകനെ രക്ഷിക്കാൻ, ആശ്രമത്തെ രക്ഷിക്കാൻ മലകളോട് ആവശ്യപ്പെട്ട ആളാണ് അല്ലെ. സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് സിംഹങ്ങളും

0: പുലികളും കട്ടാനകളും ഒക്കെ ചേർ വരും. വളരെ സമർത്ഥമായിട്ടാണ് ഋഷശൃംഖനെ അവിടെ നിന്ന് ആശ്രമത്തിൽ നിന്ന് തോണിയിലെ ആശ്രമത്തിലേക്ക് കൃത്രിമ ആശ്രമത്തിലേക്ക് കിടത്തി അംഗരാജ്യത്തിലേക്ക് കൊണ്ടുവന്നത്. അപ്പൊ വിഭാണ്ടകൻ തിരിച്ചു വന്ന് നോക്കുമ്പോൾ ഒന്നുമില്ല, ആശ്രമചേരികളെല്ലാം തളം തെറ്റിയിരിക്കുന്നു, അവിടെ ആരില്ല, മകനില്ല. പിന്നെ അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചറിയേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും ദിവ്യജ്ഞാനമുണ്ട്, മനസ്സിൽ തെളിഞ്ഞു വരും, മനസ്സിന്റെ മോണിറ്ററിൽ സംഭവങ്ങളൊക്കെ ഒന്നിനു പിറകെ ഒന്നായിട്ട് തെളിഞ്ഞു വരും. അങ്ങനെ പുറപ്പെട്ടു കോപാകുലനായ വിഭാണ്ടകൻ അംഗരാജ്യത്തേക്ക് ചീറിയെടുക്കുകയാണ്. അംഗരാജ്യം എന്താണ്? മറ്റൊരു ശാപത്തിന് അവർക്ക് താങ്ങാൻ പറ്റുമോ? അതുകൊണ്ട് പ്രതിവിധി കാണണം, പുരോഹിതന്മാരെല്ലാം ഒത്തുകൂടി എന്ത് ചെയ്യും? വിഭാണ്ടകൻ ഇപ്പോഴെത്തും, മകനെ അന്വേഷിച്ചെത്തും, മകനെ തട്ടിക്കൊണ്ടുവന്നിരിക്കല്ലേ, ശിക്ഷ ഉറപ്പായിട്ട് കിട്ടും, രാജാവിനും കിട്ടും, രാജ്യത്തിനും കിട്ടും, നിരപരാധിയായ പ്രജകൾ അനുഭവിക്കേണ്ടി വരും. എന്ത് വേണം? മകളെ കൊടുത്തു ഒന്ന്. മറ്റൊന്ന്, രാജാവ് എന്ത് ചെയ്തെന്നറിയോ? തൻ്റെ എല്ലാ സമ്പത്തും ഭൂമിയെല്ലാം ഋഷശൃംഖന് ദാനം ചെയ്തു. ഒരേയൊരു മകളല്ലേ, രാജ്യത്തിന് അവകാശിയല്ലേ, അംഗരാജ്യം മുഴുവനും ഋഷശൃംഖന് ദാനം ചെയ്തു. പിന്നെ വിഭാണ്ടകനെ പൂജിക്കാനും ഉപചരിക്കാനുമായിട്ട് ഒരുപാട് ആളുകൾ ഏർപ്പാടായി. അംഗരാജ്യത്തിലേക്ക് വിഭാണ്ടകൻ വരുമ്പോഴേക്കും രാജാവും പരിവാരങ്ങളും പുരോഹിതന്മാരെല്ലാവരും വിഭാണ്ടകന് വലിയ പൂജകൾ നൽകി അർഘ്യവാദ്യങ്ങൾ നൽകി സ്വീകരിക്കുകയാണ്. ഭയങ്കര സ്വീകരണം. ആ സ്വീകരണത്തിലൊന്നും വിഭാണ്ടകൻ കുലുങ്ങുന്നില്ല, തൻ്റെ മകനെ തേടി പോവുകയാണ്. അങ്ങനെ കൊട്ടാരത്തിലെത്തി, മകനെ കണ്ടു, വൈകാരികമുറ്റി നിൽക്കുന്ന മുഹൂർത്തങ്ങളാണ്. അപ്പോൾ കാര്യങ്ങളെല്ലാം മകൻ പറഞ്ഞു. മാത്രമല്ല, തൻ്റെ മകൻ്റെ പേരിലാണ് ഈ അംഗരാജ്യം മുഴുവനും എന്ന് കൂടി അറിഞ്ഞതോടുകൂടി വിഭാണ്ടകന്റെ കോപം അടങ്ങി അവിടെ.
1: അപ്പോ ഋഷശൃംഖൻ രാജ്യം ഭരിച്ചോ?
0: ഋഷശൃംഖനെ വിവാഹം ചെയ്ത് കൊടുക്കുകയാണല്ലോ അല്ലേ മകളെ. അപ്പൊ അതിനുശേഷം ഋഷശൃംഖനാണ് ആ അംഗരാജ്യത്തിന്റെ ഭരണാധികാരി ആവേണ്ടത്. പക്ഷെ പുരാണത്തിൽ ശാന്തയോ ഋഷശൃംഖനോ അവരുടെ മക്കളോ രാജ്യം ഭരിച്ചതായിട്ട് കഥകളൊന്നും കാണാനില്ല. നമ്മൾ പിന്നീട് ഋഷശൃംഖനെ കാണുന്നത് എവിടെയാണ്? അയോധ്യയിലാണ്. അയോധ്യയിൽ എന്തിനാണ് ഋഷശൃംഖൻ വരുന്നത്?
1: പുത്രകാമേഷ്ടി
0: യാഗം. ആർക്കു വേണ്ടി?
1: ദശരഥന് വേണ്ടി,
0: തന്റെ ഭാര്യയുടെ അച്ഛന് വേണ്ടി അല്ലേ. തന്റെ ഭാര്യയുടെ അച്ഛന് പുത്രന്മാരെ ജനിപ്പിക്കാൻ വേണ്ടി യാഗം ചെയ്യാൻ വരികയാണ് ആര്?
2: ഋഷശൃംഖൻ
0: അവിടെ വന്നു. അത് ലോമപാദന്റെ ഒരു ശുപാർശയാണ്, തന്റെ മകളുടെ ഭർത്താവ്, തന്റെ മകളുടെ ഭർത്താവ് തന്നെയാണ്. അങ്ങനെ തന്നെ ആർക്കും പറയാം, ദശരഥനും പറയാം, തന്റെ മകളുടെ ഭർത്താവാണ്. രണ്ടുപേർക്കും പറയാം മകളുടെ ഭർത്താവാണെന്ന്. അങ്ങനെ അയോധ്യയിലെത്തിയ ഋഷശൃംഖൻ പുത്രകാമേഷ്ടി യാഗം നടത്തുകയാണ്. പുത്രകാമേഷ്ടി യാഗത്തിൽ ഒരു കനകപാത്രം ഉയർന്നു വന്നു. ആ പാത്രത്തിൽ എന്തായിരുന്നു? പായസം അല്ലേ. പായസം എന്ത് ചെയ്തു?
1: ഭാര്യമാർക്ക്
0: കൊടുത്തു. അങ്ങനെ പായസം കുടിച്ചുണ്ടായ മക്കളാണ് രാമലക്ഷ്മണന്മാരും
1: ഭരതശത്രുഘ്നന്മാരും.
0: പായസം കുഴിച്ചാലും മക്കളുണ്ടാവുക എന്നുള്ളതൊന്നും ഒരു ചോദ്യമല്ല, അതൊരു ഔഷധ പായസമാണ്. തുടർന്നുള്ള കഥകൾ നമുക്കറിയാലോ അല്ലേ. എന്താ ചെയ്തു? ഈ പായസം കിട്ടിക്കഴിഞ്ഞ ഉടനെ
1: വീതിച്ചു കൊടുത്തു.
0: ദശരഥൻ ഒരു പക്ഷപാതം കാണിച്ചു അല്ലേ. ആർക്കാ കൊടുത്തത്?
1: കൈകേയിക്കായിരിക്കും.
0: കൗസല്യക്കും കൈകേയിക്കും. കൈകേയിയോടാണ് ഇഷ്ടം കൂടുതൽ. കഷ്ടപ്പെടുകയും ചെയ്തു ആ ഇഷ്ടം കൊണ്ടല്ലേ. യുദ്ധത്തിന് കൂടെ കൂട്ടി ദേവാസുര യുദ്ധത്തിലേക്ക്. അവിടെ എന്താ ചെയ്തത്? എന്തായിരുന്നു ആ കഥ?
2: രഥത്തിന്റെ ചക്രം തെറിച്ചു പോയപ്പോഴേ കൈകേയിയുടെ ചെറുവിരല്
1: അവിടെ പകരം വെച്ചു.
0: അത്രയ്ക്ക് വലിയ ചെറുവിരലാണ് അല്ലേ. ചെറുവിരൽ എന്ന് പറഞ്ഞ പോരല്ലേ, വലിയ വിരല്. അത് രഥചക്രം വീഴാതിരിക്കാൻ വേണ്ടി കീലം എന്ന് പറയും, അവിടെ വെച്ചു കൊടുത്തു. യുദ്ധത്തിന് എന്തിനാണ് ഭാര്യയും കൂടെ കൂട്ടിയത്? ദശരഥന് അത്രക്ക് ഇഷ്ടമാണ് കൈകേയിയ. ഭാര്യയില്ലാതെ ഒരു നിമിഷം പോലും കഴിയാൻ പറ്റില്ല. മറ്റു ഭാര്യമാരുണ്ടായിട്ടൊന്നും കാര്യമില്ല. എന്നാ പിന്നെ ദേവാസുര യുദ്ധത്തിന് ക്ഷണം കിട്ടിയാൽ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ, ഞാനും കൂടെ വരാം. അച്ഛന്റെ കൂടെ പോവുകയും വേണം, അമ്മയുടെ കൂടെ കിടക്കുകയും വേണം എന്നുള്ള പ്രശ്നം എങ്ങനെ പരിഹരിച്ചുകൊണ്ട്?
2: അത് കാറിൽ പോയ പരമാശെ.
0: അതെ, അമ്മയുടെ കൂടെ കിടക്കുകയും ചെയ്യാം. പക്ഷെ അന്ന് കാറില്ലല്ലോ, എന്താണ്, രഥമാണ്. ആ രഥത്തിലാണ് കൈകേയി ഇരിക്കുന്നത്. അപ്പോഴാണ് യാദൃശികമായിട്ട് ചക്രം ഉരുത്തെറിക്കുന്നത്.
2: അപ്പൊ അത്ര ശക്തി ഉണ്ടാവോ ആ ചെറുവിരലിന്?
0: നമുക്ക് സൂര്യ, ഈ കൈകേയിയുടെ കൈയുടെ ശക്തി ഒരു കഥയാണ്, വലിയൊരു കഥയാണ്. അതായത് കൈകേയ രാജ്യത്തെ ഒരുപാട് ആൺമക്കളുടെ കൂട്ടത്തിൽ ഒരാളാണ് കൈകേയി. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും?
2: അഹങ്കാരം,
0: വാത്സല്യവും അതിന്റെ പേരിൽ അഹങ്കാരം ഉണ്ടാവും അല്ലേ. ഇഷ്ടപ്പെട്ട മോളാണല്ലോ. കൈകേയിയുടെ അച്ഛന്റെ പേര് അശ്വപതി എന്നാണ്. അശ്വപതി എന്ന രാജാവിന്റെ യുദ്ധാജ്യത്തെ സഹോദരനാണ്. അപ്പൊ അശ്വപതി എന്ന രാജാവ് കൈകേയ രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് ഒരു മുനി വന്നു. അദ്ദേഹത്തിന്റെ പേര് ഉദധ്യൻ എന്നാണ്, ഉദധ്യ മുനി. മുനിമാരൊക്കെ വലിയ പ്രതാപം ഉള്ളവരായിരിക്കും, കഴിവുള്ളവരായിരിക്കും. അങ്ങനെ രാജാവിന്റെ ആതിഥേയത്വം സ്വീകരിച്ച് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് അല്പം മയക്കത്തിലാണ്, ഉറക്കാണ്. ഇവിടത്തേക്കാണ് നമ്മുടെ കൈകേയിയും കൂട്ടുകാരും വരുന്നത്. നല്ല കൂർക്കം വലിച്ചുറങ്ങുന്ന മുനിയെ കണ്ടപ്പോ ഒരു കുസൃതി ഒപ്പിച്ചു. എന്താ ചെയ്തത്? ആ മുനിയുടെ മുഖത്തൊക്കെ, മുഖത്തും ശരീരത്തിലൊക്കെ കുറെ ചിത്രങ്ങൾ വരച്ചു വെച്ചു. ഉറക്കത്തിൽ ഒന്നും അറിയാതെ അങ്ങനെ കരിക്കട്ട കൊണ്ടൊക്കെയാണ് വരയുന്നത് ശരീരത്തിൽ. കുറച്ച് മേലെ നിന്നപ്പോ ഉണർന്നു, ഉണർന്നവിടെ ഓടിപ്പോയിട്ടൊന്നുമില്ല, കൈകയപ്പാട് ഒരു വലിയ കണ്ണാടി കാണിച്ചു കൊടുത്തു, അങ്ങ് നോക്കൂ എന്ന് പറഞ്ഞു. നോക്കുമ്പോ എന്താ കാഴ്ച, മുഖമൊക്കെ ആകെ വികൃത വേഷത്തിലായി, വികൃതമായിരിക്കുകയാണ്, വിരൂപമായിരിക്കുകയാണ്. ദേഷ്യം പിടിക്കാതിരിക്കോ, അപ്പാടി ശപിച്ചു, എന്താ ശാപം, ഇത് എന്നെപ്പോലെ നീയും പരിഹാസിയാകും, സ്വന്തം മകൻ പോലും നിന്നെ തള്ളിപ്പറയും, ഒരു ലോകം മുഴുവനും നിന്നെ നിന്റെ ചെയ്തികൾ ഓർത്തിട്ട് നിന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും, അതുകൊണ്ട് ഇത്ര ഒരു ഉറങ്ങിക്കിടക്കുന്ന ഒരാളെ ഇങ്ങനെ ഉപദ്രവിക്കാൻ പാടില്ല. കൈകേക്ക് വളരെ കൂളായിട്ട് അതെല്ലാം കേട്ടു, ഒന്നും എതിർത്തൊന്നും പറഞ്ഞില്ല. മുനിയപ്പാടെ ദേഷ്യം പിടിച്ച് പോകാൻ നോക്കുമ്പം കൈകൊണ്ട് തടഞ്ഞു. കൈകേയി മുനിയെ തടയാനുള്ള ധൈര്യം കാണിക്കുന്ന വലിയ അത്ഭുതമല്ലേ, മുനിക്ക് ദേഷ്യം ഇങ്ങനെ കത്തിച്ചൊലിച്ചു. എന്നിട്ട് കൈകേയി പറഞ്ഞു, അങ്ങ് പോയിക്കോളൂ, പക്ഷെ അങ്ങ് അങ്ങയുടെ കമണ്ഡലവും യോഗദണ്ഡൊക്കെ എടുന്തിനാ വെച്ചേക്കുന്നത്, അതും കൂടി എടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ദേഷ്യത്തിൽ താൻ മറന്നുപോയ മുനിമാര് പോകുമ്പോൾ എപ്പോഴും ഉണ്ടാവണം, കയ്യിൽ കാണുന്നില്ലേ കിണ്ടിയും അതുപോലെ യോഗദണ്ഡൊക്കെ. ഓർമ്മിപ്പിച്ചതിൻ്റെ പേരിൽ കൈകയോട് ചെറിയൊരു ഇഷ്ടം അനുകമ്പ തോന്നി തുടങ്ങി. അങ്ങനെ തൻ്റെ ഈ യാഗത്തിനും യജ്ഞത്തിനും ഉപവാസത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഈ വസ്തുക്കൾ സ്വീകരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതെല്ലാം നിന്നെ ശപിച്ചുപോയി, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? കൈകി പറഞ്ഞു, ഞാൻ എൻ്റെ ഏട്ടന്മാരെ പോലെയും എൻ്റെ അച്ഛനെ പോലെയും അങ്ങേ കണ്ടു, അവരോട് എനിക്ക് എന്ത് കുസൃതിയും ചെയ്യാം, അവരതേ വത്സല്യത്തോടുകൂടി മാത്രമേ കാണൂ, അങ്ങും അങ്ങനെയാണെന്ന് കരുതി പോയതുകൊണ്ടാണ്, എന്നോട് ക്ഷമിക്കണം, മാപ്പാക്കണം എന്ന് പറഞ്ഞു. മുനി പറഞ്ഞു, ശപിച്ചു പോയി, തിരിച്ചെടുക്കാൻ പറ്റില്ല, വാവിട്ട തിരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പൊ എന്താ ഇനി മാർഗം, പരിഹാരം പ്രായശ്ചിത്തമാണ്, ശാപമോക്ഷമാണ് നൽകേണ്ടത്, അതുകൊണ്ട് നിനക്ക് അത് തരാം, ശാപമോക്ഷം തരാം. അത് മറ്റൊന്നുമില്ല, എന്നെ തടയാൻ വേണ്ടി നീട്ടിയ കൈ ഉണ്ടല്ലോ, ഈ കൈ വജ്രം പോലെ ഇരിക്കും, ഒന്നും അതിനെ സംഭവിക്കില്ല. അത്രക്ക് ഇരുമ്പിനേക്കാൾ കരുത്തുള്ള ഒരു ലോഹമാണ് വജ്രം, വജ്രം പോലെ ഉറച്ചുണ്ടാവും, അത് നിനക്ക് ഒരുപാട് നേട്ടങ്ങൾ തരും എന്ന ഒരു ശാപമോക്ഷവുമായിട്ടാണ് ഉദത്തിൻ പോകുന്നത്. അങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു വലിയ രഥം, രാജാവും തേരാളിയും കൈകയൊക്കെ ഇരിക്കുന്ന ഒരു രഥത്തിന്റെ ചക്രം തുറച്ചു പോകുമ്പോൾ അത് പോകാതിരിക്കാൻ, പുറത്തേക്ക് തള്ളിപ്പോകാതിരിക്കാൻ വെക്കുന്ന ഒരു ആണയുണ്ടല്ലോ കീലം, അതിന് ഇതൊക്കത്തേക്ക് ചെറുവിരൽ കയറ്റി വെക്കണമെങ്കിൽ ചെറുവിരലിന്റെ കാര്യം എന്തായിരിക്കും, എപ്പോഴും പോയാൽ മതി എന്ന് ചോദിച്ചാൽ പറയാം. ചോര പോലും കിനിയാതെ നിൽക്കാൻ കാരണം ഉദത്യമുനിയുടെ ഈ അനുഗ്രഹമാണ്. അങ്ങനെയാണ് അവിടെയാണ് ദശരഥൻ താൻ രഥത്തിൽ നിന്നും വീഴാതെ കാത്തുരക്ഷിച്ച തൻ്റെ ഭാര്യയാണെന്ന് അറിഞ്ഞപ്പോൾ, എന്ത് നൽകണം, നിനക്ക് ഇഷ്ടപ്പെട്ട വരം ചോദിച്ചുള്ളൂ, ഒന്നല്ല രണ്ട് വരം ചോദിച്ചുള്ളൂ. സമൃദ്ധിയായ കൈകേയി എന്ത് ചെയ്തു, വരട്ടെ ചോദിക്കാം അല്ലേ, ആവശ്യം വരും അപ്പം ചോദിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് രാമായണത്തിൻ്റെ കഥയെല്ലാം മാറി മാറി വരുന്നത്. ഒന്നും മുൻപിൻ നോക്കാതെ ആർക്കും ഒരു വാഗ്ദാനം കൊടുക്കരുത്, പ്രത്യേകിച്ചും ഭാര്യമാർക്ക്. അതിന്റെ പാഠമാണ് ദശരഥനിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അന്ന് തന്നെ ചോദിച്ച് പ്രശ്നം തീർത്തിരുന്നെങ്കിൽ ഒരു കുഴപ്പമുണ്ടാകുമായിരുന്നോ?
1: ഇല്ല.
0: അഭിഷേകത്തിന്റെ മുഹൂർത്തം കുറിച്ച് അയോധ്യ അലങ്കരിച്ചപ്പോഴാണ്, രാമനാണെങ്കിൽ അഭിഷിക്തനാകാൻ വേണ്ടി പുണ്യസ്നാനം ചെയ്ത് വരുമ്പോഴാണ് അറിയുന്നത് അമ്മ ക്രോധാലയത്തിലാണ്, അച്ഛൻ രോഗാതുരനാണ് അല്ലേ, ശാപവും വനവാസവും അങ്ങനെ പലതും. പിന്നീട് ആ അമ്മയെ തന്നെ ഒരുപാട് പേര് കുറ്റപ്പെടുത്തി, പക്ഷേ ആ അമ്മക്ക് ഏറ്റവും ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങിയ മുറിവ് ആരുടെ കുറ്റപ്പെടുത്തലിലൂടെയായിരുന്നു,
1: ഭരതന്റെ,
0: സ്വന്തം മകൻ ഭരതൻ. ആരുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് താൻ ഈ ക്രൂരതകളെല്ലാം ചെയ്തത്? അതേ മകൻ തന്നെ തന്നെ തള്ളിപ്പറഞ്ഞപ്പോഴാണ് ആ അമ്മ ആകെ തകർന്നു പോയത്. അപ്പം അങ്ങനൊരു മാറ്റത്തിനെല്ലാം കാരണം ഈ അനവസരത്തിലുള്ള വാഗ്ദാനമാണ് എന്ന് നമുക്ക് രാമായണം തരുന്നൊരു പാഠമാണ്. അപ്പോൾ പുരാണത്തിൽ പ്രത്യക്ഷപ്പെടുന്ന രണ്ട് സന്ദർഭങ്ങളിലൂടെ നമ്മൾ ഋഷ്യശൃംഖൻ്റെ കഥ പറഞ്ഞു. നമുക്ക് തപസ്സിനൊന്നും ആളെ വിളിക്കേണ്ട, സ്വയംകൃതാനർത്ഥങ്ങൾ കൊണ്ടാണ് അതിവൃഷ്ടിയും അനാവൃഷ്ടിയും ഒക്കെ അല്ലേ. മാനത്ത് നോക്കൂ, കറുത്തിരിക്കുന്നു കാർ മേഘമല്ല കരിമ്പുകച്ചുരുളുകൾ എന്ന് പറഞ്ഞിട്ടില്ലേ, ആര് പാടി, പകയുണ്ട് പുഴകൾക്ക് ഭൂമിക്ക് മലകൾക്ക് പുക തിന്ന പകലിനും
2: ദുരമൂത്തു നമ്മൾക്ക് പുഴ കറുത്തു, ചതിമൂത്തു നമ്മൾക്ക് മല വെളുത്തു,
1: തിരമുത്തമിട്ടൊരു കരിമണൽ തീരത്ത് വരയിട്ടു നമ്മൾ പൊതിഞ്ഞെടുത്തു.
0: തിരകൾ മുത്തമിടുന്ന തീരമാണ് നമ്മൾ വരയിട്ട് പകുത്തെടുത്തത്. ഇന്നും ഈ കരിമണൽ ഖനനത്തിന്റെ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് കവി പാടുന്നത്.
2: പകയുണ്ട് ഭൂമിക്ക് പുഴകൾക്ക് മലകൾക്ക് പുകതിന്ന പകലിനും ദേഷ്യമുണ്ട്
1: ദ്വേഷമുണ്ട്,
0: പകലിന്റെ ദേഷ്യമാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്.
2: മാനത്തു നോക്കൂ കറുത്തിരിക്കുന്നു കാർമേഘമല്ല കരിമ്പുക ചുരുളുകൾ,
1: പൂക്കളെ നോക്കൂ വെളുത്തിരിക്കുന്നു പിച്ചിയല്ല വിഷം തിന്ന തെച്ചി.
0: അതുകൊണ്ട് അങ്ങനെയൊന്നും കവി പരിതപിക്കുന്നത് പോലെ നമ്മൾ പ്രകൃതിയെ ചെയ്യാതിരിക്കുക, വനം നശിപ്പിക്കാതിരിക്കുക, കുന്നിടിക്കാതിരിക്കുക. എങ്കിൽ ഒരു ഋഷ്യശൃംഗിൻ്റെയും സഹായമില്ലാതെ, ഒരു വൈശാലിയുടെ ഓപ്പറേഷൻ്റെയും സഹായമില്ലാതെ നമുക്ക് മഴ കിട്ടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു പ്രതീക്ഷയുടെ പശ്ചാത്തലത്തിൽ ഋഷ്യശൃംഗിൻ്റെ കഥ നമുക്കിവിടെ ഉപസംഹരിക്കാം.
1: ഇന്നത്തെ ചാരുകസേര ഇവിടെ നിർത്തുന്നു.
2: നന്ദി,
1: നമസ്കാരം.
3: ചാരുകസേല, പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല

ഒരു വട്ടം കൂടി വീണ്ടും കേൾക്കാൻ കൊതിച്ചത്. ഇനി അടുത്ത തിങ്കളാഴ്ച ഉച്ചക്ക് 2

0: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
1: തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

ഇതുവരെ കേട്ടത് തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. ഇത് റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം ഇവിടെ സമാപിക്കാൻ പോവുകയാണ്. അടുത്ത ഭൂതല പ്രക്ഷേപണം 5 PM ആരംഭിക്കും. അല്പസമയത്തിനകം ശ്രോതാക്കൾക്ക് ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.

ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർ ബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.

ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക്സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747411744.

ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം, കെ കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ 2-ാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്ത പരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതുമായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു, ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ് ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
1: യെസ്,
0: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി
0: അല്ലേ? അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
1: 9447371836,
0: 8078502836.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.

കേൾവിയുടെ കേളികൊട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.0

പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ആശംസകളോടെ ശ്രീ കൊട്ടിയൂർ ദേവസ്വം.
2: കൊട്ടിയൂർ ശങ്കര കൈതൊഴാമീശ്വര.
1: പശ്ചിമഘട്ടത്തിന്റെ ഹരിത പശ്ചാത്തലത്തിൽ പ്രകൃതി മനോഹാരിതയുടെ തീർത്ഥഘട്ടം ശ്രീ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം. കൈലാസശൈലാധിനാഥന്റെ അനുഗ്രഹവർഷവുമായി ഒഴുകിയെത്തുന്ന ബാവലിപ്പുഴയെ പ്രദക്ഷിണ വഴിയാക്കുന്ന യാഗഭൂമി. കാടും മലയും മഴയും പുഴയും സംഗമിക്കുന്ന അപൂർവ തീർത്ഥാടനം കൊട്ടിയൂർ വൈശാഖോത്സവം. ദക്ഷയാഗഭൂമിയുടെ പരിശുദ്ധി കാത്തുരക്ഷിച്ചുകൊണ്ട് ഭക്തജനങ്ങൾക്ക് തീർത്ഥാടന സായൂജ്യം പകർന്നു നൽകുവാൻ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ശ്രീ കൊട്ടിയൂർ ദേവസ്വം. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിനെത്തിച്ചേരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും കൊട്ടിയൂർ ദേവസ്വത്തിൻ്റെ ഹൃദ്യമായ ഉത്സവാശംസകളാണ്.

0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്തത്ത ഭഞ്ജക.
2: ഇപ്പോൾ സംസാരിക്കുന്നു തില്ലങ്കേരി പനക്കാട്ട് നെയ്യമൃത് മഠത്തിലെ നെയ്യമൃത് വ്രതക്കാർ.
3: എന്റെ പേര് വിലങ്ങേരി പത്മനാഭൻ. മഠം കാരണവരാണ്. ഒരു 8-9-10 കൊല്ലത്തോളമായി ഇവിടെ കാരണവറായിട്ട്. 10-20 കൊല്ലമായി ഞാൻ ഇവിടെ നിയമം നിൽക്കുന്നു. 10-20 കൊല്ലത്തോളം ആയി. ഇപ്പം 8-10 കൊല്ലത്തോളമായി കാരണവറായിട്ട്. ഇത്രയും മരുമക്കളെയും കൊണ്ട് അത് ഞാനിങ്ങനെ നല്ലൊരു ആഘോഷമായിട്ട് ഉള്ളൊരു ചടങ്ങാണ് ഞങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത്. താവയ്യ അല്ല, പ്രായം അതന്നാണ്, വയസ്സാണ് നോക്കിയിട്ടാണ് കാരണവരാകുന്നത്. അത് ഇപ്പോൾ 64 ആള് പണ്ടേ കീഴിലുണ്ട്. ഞാൻ ഇതുവരെ 50-55, 60-65 ആളെയും കൊണ്ട് ഞാൻ ഇത്രയും കൊല്ലമായിട്ട് പോകുന്നുള്ളത്. ഇപ്രാവശ്യം 64 ആളുണ്ട്.

കുളിച്ച് ഓടിയിട്ട് ആചാരപ്രകാരം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള കൂട്ടരൊക്കെ നിൽക്കാൻ പാടുള്ളൂ. നമ്മൾ നമ്പ്യാറുകളിൽ ഇപ്പം നമ്പ്യാറാണ് നമ്മൾ ഇതിൻ്റെ രൂപത്തിലാണ് നിന്ന് വരുന്നത്. അത് പിന്നെ വേറെ ഒന്നും ഒരാശിതമായ ഒരു കല്യാണം വേറെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അവരൊന്നും പാടില്ല. പാരമ്പര്യമായിട്ടുള്ള തറവാട്ടിൽ വേറാണ് നെയ്യെടുക്കുന്നത്.

നമസ്കാരം. ഓം നമ ശിവായ. എൻ്റെ പേര് വി എം ഉണ്ണികൃഷ്ണൻ. ഈ നെയ്യമൃത മഠത്തിൽ 25 വർഷമായി കുളിച്ചുകൂടുന്നു. ഞാൻ തില്ലങ്കേരി സ്വദേശിയാണ്. നമ്മൾ കൊട്ടിയൂർ പെരുമാൾ നെയ്യമൃത സംഘത്തിൽ, ഇവിടെ തില്ലങ്കേരി പനക്കാട്ട് നെയ്യമൃത സംഘം എന്ന് പറയുന്ന സംഘത്തിൽ 64 പേർ കുളിച്ചുകൂടിയിട്ടുണ്ട്. ഈ കുളിച്ചുകൂടിയ അവർ മേടമാസത്തിലത്തെ വിശാഖ നാൾ മുതൽ കൊട്ടിയൂരേക്ക് വ്രതമനുഷ്ഠിക്കുന്നവരാണ്. അന്ന് കുളുത്തകുടി മാറ്റുക എന്നുള്ള ഒരു ചടങ്ങ്, അത് കൊട്ടിയൂർ പ്രക്കൂഴം എന്നാണ് പറയുക. നെയ്യമൃതക്കാരെ സംബന്ധിച്ച് കുളുത്തകുടി മാറ്റലാണ്. അന്ന് തൊട്ട് 13 ദിവസം കൊട്ടിയൂർ പെരുമാളിലെ വ്രതം എന്ന നിലയിൽ കുളുത്തകുടി മാറ്റി 13 ദിവസം സ്ത്രീകളുടെ വീട്ടിലുള്ള ശുദ്ധമായിട്ടുള്ള ഭക്ഷണത്തോടുകൂടി 13 ദിവസം ആചരിക്കുന്നു. അതിനുശേഷം പിന്നീട് ഭരണി നാളിൽ ഞങ്ങൾ വേറെ വെക്കുക എന്നുള്ള ചടങ്ങാണ്. വേറെ വെക്കുക എന്ന് പറഞ്ഞാൽ ഈ വ്രതമനുഷ്ഠിക്കുന്നവരുടെ ഒരു കൂട്ടായ്മയാണ്. അവരെല്ലാവരും ചേർന്ന് ഒരു സ്ഥലത്ത് വെച്ച്, ഭവനത്തിൽ വെച്ച് ഭക്ഷണം പാകം ചെയ്തുകൊണ്ട് പെരുമാളുടെ സ്മരണയോടുകൂടി ഭക്ഷണം കഴിക്കുകയാണ്. അങ്ങനെ നമ്മൾ 7 ദിവസം വേറെ വെപ്പ് കഴിഞ്ഞാൽ 8-ാമത്തെ ദിവസം കൊട്ടിയൂരിൽ നീരെഴുന്നള്ളിക്ക എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്. അതിന് തലേ ദിവസം ഞങ്ങൾ മഠത്തിൽ കയറുകയാണ്. ആയില്ലം നാളിൽ ഞങ്ങൾ ഒരു നേരം എടുത്തുകൊണ്ട് ഒരിക്കൽ ഉണ്ണുക, അതോടുകൂടി നമ്മൾ മഠത്തിൽ കയറൽ നടക്കുന്നു. മഠത്തിൽ കയറിയ ഞങ്ങൾ പിറ്റേ ദിവസം നീരെഴുന്നള്ളിക്കയുടെ ആ സമയത്ത് കൊട്ടിയൂരിൽ ആ ചടങ്ങ് നടക്കുന്നതോടനുബന്ധിച്ച് നമ്മുടെ മഠത്തിൽ വെച്ച് നമ്മൾ ചെനക്കുക. ആ ചെനക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം 5 ദിവസം നമ്മൾ മഠത്തിൽ വെച്ച് ചെനക്കി ഭക്ഷണം പാകം ചെയ്ത് നമ്മുടെ വ്രതങ്ങൾ 5 ദിവസം കഴിയുമ്പോൾ നമ്മൾ കൊട്ടിയൂരേക്കുള്ള പുറപ്പാടിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. 4-ാമത്തെ ദിവസം ഞങ്ങളുടെ നെയ്യമൃത്, അത് വ്രതശുദ്ധിയോടുകൂടി നെയ്യമൃത കുംഭത്തിലാക്കി കൊണ്ടുപോവുകയാണ്. 2 നാളിൽ നമ്മൾ ആ നെയ്യമൃത കുംഭത്തെ ബന്ധിച്ച് കൊണ്ടുപോകാനുള്ള നാര് നിർമ്മിച്ച് അതേപോലെ തന്നെ നമ്മൾ പുറപ്പെടുന്ന തലേന്ന് ദിവസം നമ്മളതിനെ നെയ്യമൃത കുംഭത്തിൽ അഭിഷേകത്തിനായുള്ള നെയ്യ് നിറച്ച് കെട്ടി വെക്കുന്നു. പിറ്റേ ദിവസം രാവിലെ നമ്മൾ പുറപ്പെട്ട് നമ്മൾ നെയ്യമൃതം കൊണ്ട് കാൽനടയായി രാവിലെ 6 മണിക്ക് പുറപ്പെട്ട് വൈകുന്നേരം ഏതാണ്ടൊരു 3 മണിയോടുകൂടി കൊട്ടിയൂർ എത്തിച്ചേരുകയാണ്. അവിടെ വാളെഴുന്നള്ളിച്ച് ചോതിവിളക്ക് വെക്കും. അങ്ങനെയാണ് നമ്മളുടെ അതോടനുബന്ധിച്ച് നമ്മൾ നെയ്യഭിഷേകവും രാത്രി കൊണ്ട് നടക്കും. അങ്ങനെ തിരിച്ചു വരികയാണ്. പുതുതായി നമ്മുടെ കൂടെ ഏതാണ്ട് 10 പുത്തൻകാർ എന്നാണ് പറയുക. ആ നെയ്യമൃത വ്രതക്കാർ വ്രതം തുടങ്ങുന്ന സമയത്ത് നമ്മളുമായിട്ട് ബന്ധപ്പെടും. അപ്പോൾ അവരോട് പറയും ഇന്ന ഇന്ന കാര്യങ്ങൾ നിങ്ങൾ പാലിക്കേണ്ടതുണ്ടെന്ന്. അങ്ങനെ പ്രക്കൂഴം മുതൽ അവർ ആ വ്രതത്തോടു കൂടി നിൽക്കും. അങ്ങനെ പുത്തന്മാർ നമ്മളെ ആദ്യത്തെ ദിവസം നമ്മൾ ഇവിടത്തേക്ക് മഠത്തിലേക്ക് കൂട്ടിക്കൊണ്ടിരുന്നൊരു ചടങ്ങുണ്ട്. തലയിൽ അരിയല്ലിട്ട് അവരെ മാതാപിതാക്കന്മാരെ അനുഗ്രഹം വാങ്ങി അങ്ങനെയാണ് അവർ നമ്മുടെ കൂടെ ചേരുക. അതേപോലെ തന്നെ അവർ തിരിച്ച് ഇത് ചടങ്ങ് കഴിഞ്ഞിട്ടാകുമ്പോൾ തിരിച്ച് അവരെ വീട്ടിൽ എത്തിച്ചിരിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അന്നും നമ്മൾ തലയിലെരിയിട്ട് നമ്മളെ അവരെ അനുഗ്രഹിക്കുന്നതാണ് ചടങ്ങ്. അങ്ങനെ പുത്തൻകാരുള്ള നെയ്യമൃതയോടുകൂടിയാണ് നമ്മൾ ഈ വർഷത്തെ ഗംഭീരമായ നെയ്യമൃത നടത്തുന്നത്.

ഷാജി അനന്തോത്താണ് എൻ്റെ പേര്. ഞാൻ തില്ലങ്കേരി നെയ്യവ്രത മഠത്തിലെ ഒരിടങ്ങളായിക്കാരനാണ്. ഇവിടെ നമ്മൾ 28 ദിവസത്തെ നെയ്യവ്രതങ്ങളാണ്. ആദ്യം 13 കഴിഞ്ഞ് 14-ാമത്തെ ദിവസം നമ്മൾ വിറവെപ്പ് എന്നുള്ള ചടങ്ങും, 7 ദിവസം വിറവെപ്പുള്ള ചടങ്ങ് കഴിഞ്ഞ ശേഷം മഠത്തിൽ കയറലും, 5 ദിവസം മഠത്തിൽ നിന്ന് 6-ാമത്തെ ദിവസം നമ്മൾ കൊട്ടിയൂരിലേക്ക് നെയ്യും കൊണ്ടുപോകുന്ന ചടങ്ങാണ്. അവിടെ നെയ്യാടി ശേഷം നമ്മുടെ കർമ്മങ്ങൾ കഴിഞ്ഞുകൊണ്ട്

ബിരിയാണി ചെയ്യുക. കഞ്ഞിയാണ് ഉച്ചക്ക് ഉണ്ടാവുക. കഞ്ഞി, പുഴുക്ക്, ചക്ക എന്നുള്ളൊരു വിവസ്തുകളും രാത്രി അത്താഴങ്ങൾ ചോറ് അതിനുള്ള കറികൾ മറ്റ് ഇതങ്ങളായിട്ടുണ്ടാവും. തില്ലങ്കേരി ശിവക്ഷേത്രത്തിനടുത്തുള്ള ഒരു മഠമാണ് നമ്മൾ തില്ലങ്കേരി മഠം. അമ്പലത്തിൽ രാവിലെ കുളിയലം കഴിഞ്ഞ് അമ്പലത്തിലും പോയി ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞ് നമ്മൾ കഴിച്ച് കഴിച്ചതിന് ശേഷം മറ്റ് ഭക്തജനങ്ങൾ പുറത്തുള്ളവർ വന്ന് അവരൊക്കെ വിതരണം ചെയ്തതിന് ശേഷം നമ്മൾ മറ്റ് കാര്യങ്ങൾ ചെയ്യും. പിന്നെ മഠത്തിൽ കയറിയതിന് ശേഷം രണ്ടാമത്തെ ദിവസം നമ്മൾ കവോള് നാര് എടുക്കാം, കാട്ടിലേക്ക് വെട്ടാൻ പോകും. അത് നെയ്യ് കൊണ്ടുപോകാനുള്ള പാത്രത്തിൽ ചുറ്റേണ്ട കാര്യമാണ് കവോള് നാര്. അതിനുശേഷം രണ്ടാം ദിവസം മുതൽ വന്ന് നമ്മൾ അലക്കി കുളത്തിൽ നിന്നും അത് അലക്കി വെയിലത്തിട്ട് ശേഷം ഉണക്കിയ ശേഷം തീന്തിയെടുത്ത് അതുകൊണ്ട് കയറുണ്ടാക്കിയ ശേഷം ആ മുരട നെയ്യ് മുരടയിൽ കെട്ടിയതിന് ശേഷം നെയ്യ് നിറച്ച് മുട്ടിയതിന് ശേഷം അത് കൊണ്ടാന്ന് നമ്മൾ കുട്ടിയിലേക്ക് കൊണ്ടുപോവുക. അതിലാണ് ഇവിടുത്തെ ചടങ്ങുകളും മറ്റു ഇതെല്ലാം.

0: ഞാൻ ശങ്കരൻ നമ്പ്യാർ. തില്ലങ്കേരി പഞ്ചായത്തിലെ വനക്കാട്ട് മഠം എന്നറിയപ്പെടുന്ന ഈ മഠത്തിൽ ഏകദേശം 100 വർഷത്തിൽപ്പുറം തന്നെ എനിക്ക് തന്നെ എൻ്റെ അച്ഛനും ഞാനുമായിട്ട് തന്നെ ഏകദേശം 100 വർഷത്തിൽ എനിക്ക് നേരിട്ടിട്ട് പറഞ്ഞ അറിവുണ്ട്. അത്രയും പഴക്കമുള്ളതാണ് ഈ സ്ഥാപനം. ഇത് ഞങ്ങൾ ഇത് ഇവിടെ താമസിക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് എന്ന് പറഞ്ഞാൽ 6 ദിവസത്തോളം നമ്മൾ ഈ സങ്കേതത്തിൽ കഴിയേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇവിടെ താമസിക്കാൻ സ്ഥലമില്ലാത്തതിനാൽ ഞങ്ങളിത് പുതുതായി പുതുക്കിപ്പണിത് ഇത്രയും വലിയ ഒരു സ്ഥാപനമാക്കി മാറ്റിയിട്ടുണ്ട്. ഇവിടെ കൊട്ടിയൂരമ്പലത്തിലെ നെയ്യമൃത് വ്രതക്കാർ ഏറ്റവും കൂടുതൽ എന്നും കൂടുതൽ ആൾക്കാർ പങ്കെടുക്കുന്ന മഠമാണ് ഞങ്ങളുടെ മഠം. ഈ സങ്കേതത്തിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പങ്കെടുക്കുന്നത്. ഈ പ്രാവശ്യം 64 പേർ ഇവിടെ ഈ സങ്കേതത്തിലിപ്പോൾ താമസിക്കുന്നുണ്ട്, വ്രതം അനുഷ്ഠിച്ച് വരുന്നുണ്ട്. ഇതിൻ്റെ ചടങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ പ്രക്കൂഴം നാൾ മുതലാണ് നമ്മൾ ഈ വ്രതം ആരംഭിക്കുന്നത്. വീട്ടിലെ ആദ്യത്തെ 13 ദിവസം വീട്ടിലെ കഞ്ഞി എന്നാണ് പറയാം. അത് നമ്മളെപ്പോലെ തന്നെ വ്രതം അനുഷ്ഠിച്ച പെണ്ണുങ്ങൾ രാവിലെ തന്നെ കുളിച്ച് വീട് വൃത്തിയാക്കി ശുചീകരിച്ച് ഭക്ഷണം ഉണ്ടാക്കി നമ്മൾ കൊളുത്ത കൂടി മാറ്റി ആ വ്രതത്തിൽ ഏർപ്പെട്ട കാരണം അതിനോടുകൂടി ഈ സ്ത്രീകളുടെ വ്രതവും കൂടി ആകുമ്പോഴാണ് ഈ 13 ദിവസത്തെ കഞ്ഞി വരുന്നത്. അതിനുശേഷം നമ്മൾ വ്രതം ഒന്നും കൂടി കടുപ്പിച്ച് വേറവെപ്പ് എന്ന് പറഞ്ഞ രൂപത്തിലേക്ക് വരും. വേറവെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വീട്ടിൽ നിന്ന് മാറി പ്രത്യേകം ഓരോ ഇടങ്ങനായിക്കാരൻ്റെയും ആരൊക്കെയാണ് ഇതിൽ നിന്നത് അവരുടെ വീട്ടിലും ഞങ്ങൾ കഞ്ഞി വെച്ച് നാട്ടിലുള്ളവർക്കും കൂടി പ്രസാദമായിട്ട് കൊടുക്കുന്ന ഒരു രീതിയാണ് വേറവെപ്പ്. കഴിഞ്ഞാലാണ് പിന്നെ മഠത്തിൽ കയറുക. ഒരു നേരം വ്രതം അനുഷ്ഠിച്ച് കലശം കുഴിയോടുകൂടിയാണ് ഞങ്ങൾ മഠത്തിൽ കയറുന്നത്. മഠത്തിൽ കയറിക്കഴിഞ്ഞാൽ അടുത്ത ദിവസം മകന്നാൾ നമ്മൾ മാറ്റ് വാങ്ങിച്ച് ഇന്നും നിലനിൽക്കുന്നുണ്ട് ഈ മാറ്റ് വാങ്ങിക്കുക എന്നുള്ള ആചാരം. അത് പ്രത്യേക സമുദായത്തിലുള്ള അലക്കുകാർ നമ്മുടെ വസ്ത്രം അലക്കി വൃത്തിയാക്കി നമുക്ക് കുളിച്ച് വന്ന ഉടനെ തന്നെ നമ്മൾക്ക് കൈമാറുകയും അത് ഉടുത്തുകൊണ്ട് മാറ്റ് എന്നാണ് നമ്മളതിന് പറയുന്നത്, മാറ്റും മേൽമുണ്ടും എടുത്തുകൊണ്ട് നമ്മൾ ചൂരലോടുകൂടി അന്നത്തെ ദിവസം ഓങ്കാര ശബ്ദം നമ്മൾ ചെനക്കുക എന്നാണ് അതിന് പറയുക. അതോടുകൂടി നമ്മൾ ഈ മഠത്തിലെ വ്രതം തുടങ്ങും. അത് കഴിഞ്ഞാൽ ചോതി നാളിൽ രാവിലെ നമ്മൾ നേരിട്ടിട്ട് ബാക്കിയുള്ള മഠക്കാർ ദൂരെ നിന്നൊക്കെ വരുന്നത് കൊണ്ട് മണത്തണ സങ്കേതത്തിൽ ഒരുമിച്ചിട്ട് അവിടെ നിന്നാണ് പിന്നെ പിറ്റേന്ന് ഈ ചോതി നാളിൽ രാവിലെ കൊട്ടിയൂരേക്ക് പുറപ്പെടുന്നത്. എന്നാൽ നമ്മൾ 28-30 കിലോമീറ്റർ ദൂരം രാവിലെ ഇവിടെ നിന്ന് 6:30 മണിയോടുകൂടി ചോതി നാൾ ആൾ രാവിലെ 6:30 മണിയോടുകൂടി ഇവിടുന്ന് പുറപ്പെട്ട് 3 മണിയോടുകൂടി നമ്മൾ കൊട്ടിയൂർ അമ്പലത്തിൽ എത്തുകയും അതിനുശേഷം പിന്നെ അവിടെ എല്ലാവരും കൂടി നെയ്യമൃത് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയാണ് നമ്മുടെ നെയ്യമൃത് മഠക്കാരുടെ വ്രതം.
1: തില്ലങ്കേരി പനക്കാട്ട് നെയ്യമൃത് മഠത്തിലെ നെയ്യമൃത് വ്രതക്കാർ സംസാരിച്ചതിന്റെ തുടർഭാഗം അടുത്ത ദിവസം വൈശാഖോത്സവ വിശേഷങ്ങളിൽ.

0: വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകു വിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.
1: ഇനി നമുക്ക് കേൾക്കാം ആർദ്ര ഗീതങ്ങൾ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആർദ്രഗീതങ്ങളായിരുന്നു.
1: വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകുവിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

0: 5 പ്രഭാതഗീതങ്ങൾ, തുടർന്ന് പ്രഭാത ചിന്ത. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ബീന അനന്തപുരി. മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കവിധാരയിൽ അയ്യപ്പ പണിക്കരുടെ കുരുക്ഷേത്രം എന്ന കവിത ആലപിക്കുന്നു ജ്യോതി. തുടർന്ന് ചരിത്രപഥം വചനാമൃതം. 6:25 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ. തില്ലങ്കേരി നെയ്യമൃത് മഠത്തിലെ നെയ്യമൃത് വ്രതക്കാർ സംസാരിച്ചതിന്റെ 2 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 റേഡിയോ എഡ് സ്കൂൾ. 8 സ്മൃതിഗീതങ്ങൾ. 9 ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 9:15 ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12 വായനശാല. 12:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 12:40 അറിയിപ്പുകൾ. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 1 റേഡിയോ മലബാർ വാട്സ്ആപ്പ് സന്ദേശ ഗാനങ്ങൾ. 2 അതിഥിഭാഷാ ഗാനങ്ങൾ. 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ. 5:45 ആർദ്രഗീതങ്ങൾ. 6 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിതസമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിനേരം. 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 നാട്ടിലെ പാട്ട്. 10:00 ഗാനതരംഗം. തുടർന്ന് ആർദ്രഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
1: ഇതാരാപ്പ വിളിക്കുന്നേ ഇത്രയും സമയമായിട്ട്? വിളിച്ചോണ്ടിരിക്കുന്ന മനുഷ്യന്മാർക്ക് തിരക്കുള്ള സമയത്ത് ഞാൻ ഒരിക്കൽ എടുത്തിട്ടില്ലാന്ന് വെച്ചിട്ട് അപ്പാടങ്ങ് വിളിക്കാണ്ടിരിക്കൂലോ വേണ്ടേ?
2: ഹലോ ഹലോ, ഇതാരാ?
3: ഹലോ, ഗീതയല്ലേ?
2: അതെ, എന്നേനു?
3: അല്ല, ഒരു കാര്യം അന്വേഷിക്കാനേനുവേ.
2: എന്നാ കാര്യം? നിങ്ങൾ വേഗം പറഞ്ഞാട്ടെ, കുറേ സമയമായി വിളിച്ചോണ്ടിരിക്കുന്നു.
3: നിങ്ങളൊരു സുഹൃത്തില്ലേനു? ആ ഒരു മല്ലിക.
2: ആ,
3: നമ്മളെ ജയദേവനെ കല്യാണം കഴിച്ച മല്ലിക, കുറേ പ്രായമായിട്ട് കഴിച്ചേ.
2: ആ, മനസ്സിലായി. അല്ല, അതിനിപ്പോ എന്നാ വേണ്ടേ?
3: ഒന്നും വേണ്ടപ്പാ, അവരെടി ഇപ്പൊ പോയിനേ.
2: അവരെടി പോയിന്ന് എന്നോട് ചോദിക്കണ്ടേ, അത് അവരോടല്ലോ ചോദിക്കണ്ടേ.
3: അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എന്റെ അനിയത്തിന്റെ ഭർത്താവിനെ ട്രെയിന് കയറ്റാൻ വേണ്ടിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയിന്.
2: റെയിൽവേ സ്റ്റേഷൻ അല്ലാണ്ട് ബസ് സ്റ്റാൻഡിൽ നിന്നാണോ തീവണ്ടി കയറ്റാൻ പോവാ? നിങ്ങൾ എന്ത് വർത്താനം പറയുന്നു?
3: നിങ്ങളിങ്ങനെ ചൂടാലപ്പാ. അന്നേരം ഞാനവിടെ മല്ലികനെയും ജയദേവനെയും കണ്ടിന്. അവരാണോന്ന് ഉറപ്പിക്കാനാ വിളിച്ച്.
2: ഇത് പറയാനാണോ നിങ്ങൾ ഇപ്പൊ എന്നെ വിളിച്ചേ? അവരെന്താ ഭാര്യയും ഭർത്താവും അല്ലേ, ഒളിച്ചോടുന്നേരിക്കൂലല്ലോ.
3: അല്ലപ്പ, നിങ്ങളെ ഭർത്താവ് ദിനേശന്റെ സുഹൃത്തല്ലേ, നിങ്ങൾക്ക് അറിയായിരിക്കും എന്ന് വിചാരിച്ചിട്ടാന്ന്.
2: ദിനേശന്റെ സുഹൃത്ത് തന്നെ. അവരെടിങ്ങ് പോയതായിരിക്കും, അതെന്തിനാ എന്നോട് ചോദിക്കുന്നേ?
3: അതേപ്പ, അത് ശരി തന്നെ. ശാന്ത ടീച്ചറാങ്ക് മരിച്ച്, മോളാങ്ക് കടലിൽ തുള്ളി മരിച്ച്. അവർക്ക് നിന്ന് അപ്പൊ എവിടെയും പോകുന്നേനല്ലേ. അല്ല, എന്നാലും നിങ്ങൾക്ക് അറിയായിരിക്കൂലേ.
2: നിനക്ക് അത്രക്ക് നിർബന്ധം അങ്ങ്, നീ ഒരു കാര്യം ചെയ്യ്, 896 വിളിക്ക്.
3: ആരെ നമ്പറാ?
2: അത് ആരെ നമ്പറൊന്നും അല്ല, അത് റേഡിയോ മലബാറിന്റെ നമ്പറാണ്. 89.6
3: അതിൽ വിളിച്ചാ കിട്ടുവാ.
2: നീ വിളിക്കൊന്നും വേണ്ട, നീ അത് വെച്ചാ മതി. അടുത്തയാഴ്ച മുതൽ നെല്ലിക്കന്റെ 2 വരുന്നുണ്ട്. 89.6 എന്ന നമ്പറിൽ നീ വെച്ചാ മതിന്ന് ഞാൻ വെക്കുന്നേ. എനക്ക് തിരക്കുണ്ട്.
3: ഓ, എന്തൊരു ഡിമാൻഡാപ്പാ. ആ, ഞാനറിയോ, ഞാൻ റേഡിയോ മലബാർ വെക്കൂ. എവിടെയാന്ന് അവര് പോയെന്നു അറിയൂ? അവരെന്തിനാ പോയെന്നു അറിയൂ? ആ

0: സ്വന്തം.
1: മതി മതി മതി മതി, ഇത് മാറിപ്പോയതാവാൻ വഴിയില്ല.
0: നിനക്കെങ്ങനെ അറിയാ?
1: സൈക്കോളജി.
0: ഏ,
1: ഒരു ഗന്ധം വരുന്നുണ്ട് സുരേഷേട്ടാ, ഒരു ഗന്ധം വരുന്നുണ്ടല്ലോ. മല്ലികപ്പൂവിൻ മധുരഗന്ധം.
0: ഏ,

0: इदानीं मुख्याः वार्ताः। प्रधानमन्त्रिणा नरेन्द्र मोदिना उक्तं यत् अन्त्योदयस्य भावनया प्रेरितानां निर्धनजनानां कल्याणम् एव गत द्वादशवर्षेषु शासनस्य नीतिनिर्माणस्य आधारः। पश्चिम बंगाल राज्ये आयुष्मान प्रधानमंत्री भारत जन आरोग्य योजना प्रवर्तिष्यते। दिल्ली उच्च न्यायालयेन सीबीएसई बोर्ड इत्यस्य द्वादश कक्षायाः उत्तर पुस्तिकानां आंकिक मूल्यांकन प्रणाली विषये अनियमितता संदर्भे केन्द्र सर्वकाराय तथा सीबीएसई बोर्ड इत्यस्मै सूचना पत्रं प्रदत्तम्। भारतेन पश्चिम एशिया क्षेत्रे पुनः प्रवृत्तानां आक्रमणानां विषये गभीरा चिंता प्रकटिता। आकाशवाणी सेवायाः 90 वर्ष प्रपूरणम्। अपि च क्रिकेट क्रीडायां भारत दलम् अफगानिस्तान दलम् एकेन वारेणैव 300 धावनांकैः पराजित्य स्वस्य बृहत्तमं पञ्चदिवसीय विजयम् अभिलेखितवत्। इदानीं वार्ताः विस्तरेण। प्रधानमंत्री नरेन्द्र मोदी अद्य अवदत् यत् अन्त्योदयस्य भावनया प्रेरितानां दरिद्रजनानां कल्याणम् एव गत द्वादशवर्षेषु शासनस्य नीतिनिर्माणस्य आधारः अभवत्। तेन उक्तं यत् अस्मिन् काले भारतदेशः बहूनि परिवर्तनानि अनुभूतवत्, येषां केन्द्रे निर्धनाः वञ्चिताश्च जनाः आसन्। प्रधानमंत्री अवदत् यत् जनधन योजना, प्रत्यक्ष लाभ हस्तान्तरणम्, स्वच्छ भारत अभियानम्, पीएम आवास योजना, जल जीवन मिशन इति तथा आयुष्मान भारत योजना इत्यादीनां मुख्योद्देश्यम् अस्ति यत् जनानां कृते गौरवपूर्णं जीवनम् अवसराणां सुनिश्चयं कर्तुम् अपि आसीत्। निर्धनजनानां जीवनस्तरे स्थितस्य उन्नयने प्रौद्योगिक्याः अपि महत्वपूर्णा भूमिका अभवत्।
1: पिछले 11 साल में देश में 25 करोड़ लोगों ने गरीबी को हराया है, गरीबी को परास्त किया है और गरीबी से बाहर निकल इस के रूप में आज देश के अंदर बहुत बड़ी भूमिका अदा कर रहा है। इस न्यू मिडिल क्लास की अपनी एस्पिरेशंस हैं, अपने सपने हैं।
0: अद्य आरभ्य पश्चिम बंगाल राज्ये आयुष्मान प्रधानमंत्री भारत जन आरोग्य योजना प्रवर्तिष्यते। एतेन सा योजना सम्पूर्णेऽपि देशे कार्यान्विता भविष्यति। स्वास्थ्य सेवा विस्तार दिशि महत्वपूर्णं पदम् इदम्। राज्य सर्वकारः अद्य आयुष्मान भारत प्रधानमंत्री जन आरोग्य योजनायाः कार्यान्वयनार्थं राष्ट्रिय स्वास्थ्य प्राधिकरणेन सह दिल्ली नगरे सन्धिपत्रे हस्ताक्षरं करिष्यति। अस्मिन् अवसरे केन्द्रीय स्वास्थ्य मंत्री जेपी नड्डा तथा पश्चिम बंगालस्य मुख्यमंत्री सुवेन्दु अधिकारी उपस्थितौ भविष्यतः। दिल्ली उच्च न्यायालयेन केन्द्रीय माध्यमिक शिक्षा बोर्ड इत्यस्य द्वादश कक्षायाः उत्तर पुस्तिकानां आंकिक मूल्यांकन प्रणाली विषये जनहित याचिकायां केन्द्र सर्वकाराय तथा सीबीएसई बोर्ड इत्यस्मै सूचना पत्रं निर्गतम्। न्यायमूर्तिद्वयं नीना बंसल कृष्णा तथा मधु जैन महोदयाभ्यां राष्ट्रिय भारतीय विद्यार्थी संघस्य याचिकायाः आधारेण केन्द्र सर्वकारात् सीबीएसई बोर्ड इत्यस्मात् च उत्तरं याचितम्। याचिकायाम् आंकिक मूल्यांकन प्रणाल्याः निष्पक्षता, पारदर्शिता तथा विश्वसनीयता एषु विषयेषु प्रश्नाः उत्थापिताः। संस्कृत वार्तायाः संस्करणम् इदम् इदानीम् आकाशवाणीतः प्रसार्यते। समम् एव अयम् कार्यक्रमः अन्तर्जालपटले www.newsonair.gov.in इत्यत्र अथ न्यूज ऑन ए आई आर चलदूरभाषीय तन्त्रांशे अपि उपलब्धो भविष्यति। अद्य अपराह्णे नवदेहली नगरे भारत सभा अभवत्। अस्यां सभायां विपक्षस्य विभिन्नाः नेतारः उपस्थिताः आसन्। अस्मिन् कांग्रेस दलस्य अध्यक्षः मल्लिकार्जुन खड़गे, कांग्रेस पार्टी इत्यस्य वरिष्ठः नेता राहुल गांधी, समाजवादी पार्टी इति दलस्य प्रमुखः अखिलेश यादवः, तृणमूल कांग्रेस पार्टी इत्यस्य अध्यक्षा ममता बनर्जी, वरिष्ठः नेशनल कॉन्फ्रेंस नेता उमर अब्दुल्ला, एनसीपी एसपी नेता सुप्रिया सूले च आसन। सभायाः अनन्तरं प्रसारमाध्यमान् सम्बोधयन् कांग्रेस दलस्य अध्यक्षः मल्लिकार्जुन खड्गे उक्तवान् यत् सभायां 25 राजनैतिक दलानि उपस्थितानि आसन्। सः अवोचत् यत् सभायां विभिन्नेषु विषयेषु चर्चा कृता, सर्वे अपि स्वमतं व्यक्तवन्तः।
2: सभी ने 5 पॉइंट पे आज सहमति जताई है और इनके लिए इन मुद्दों पर हम डट के काम करेंगे, लड़ेंगे और आगे बढ़ेंगे।
0: भारत देशः पश्चिम एशिया क्षेत्रे पुनः प्रवृत्तानाम् आक्रमणानां विषये गभीरां चिन्तां व्यक्तवान्। विदेश मन्त्रालयेन उक्तं यत् एते घटनाक्रमाः अन्ताराष्ट्रिय समुदायस्य कृते अत्यन्तं चिन्ताजनकाः सन्ति। शिला तैल प्राकृतिक इंधन पेट्रोलियम प्राकृतिक गैस मंत्रालयेन उक्तं यत् पश्चिम एशियायां वर्तमान परिस्थितेः अपि देशे शिला रस तैलस्य गृह्य इंधनस्य एलपीजी गैस इत्यस्य तथा प्राकृतिक इंधनस्य आपूर्तिः स्थिरा वर्तते। मंत्रालयस्य अनुसारेण पेट्रोल शिला तैल डीजल पीड ज्वाल तैल एलपीजी द्रवीकृत शिला तैल इंधन इत्यादीनां पर्याप्तः भण्डारः देशे उपलब्धः वर्तते। ईरान देशे भारतीय दूतावासस्य परामर्शः ईरान स्थितेन भारतीय दूतावासेन क्षेत्रे वर्तमान तनावपूर्ण स्थितेः कारणात् भारतीय नागरिकेभ्यः ईरान यात्रां परिहर्तुं परामर्शः प्रदत्तः। तत्र वर्तमानाः भारतीय नागरिकाः उपलब्ध यान साधनैः देशत्यागं कर्तुम् अपि सूचिताः। आकाशवाणी सेवायाः 90 वर्ष प्रपूरणम् प्रसारयति भारतस्य स्वरं विश्वस्मिन्। आकाशवाणी अद्य स्वस्य स्थापनायाः 90 वर्ष पूर्तिम् उत्साहेन आचरति। 33rd-1st-100th वर्षस्य जून मासस्य अष्टमे दिने इंडियन स्टेट ब्रॉडकास्टिंग सर्विस इत्यस्य नाम परिवर्तनं कृत्वा ऑल इंडिया रेडियो इति नाम स्थापितम्। स्वातन्त्र्योत्तरकाले 56rd-1st-100th वर्षे अस्याः नाम आकाशवाणी इति अभवत्। इदानीम् आकाशवाणी केन्द्राणि बहूनि सन्ति ये भारतस्य 98% जनसंख्यां यावत् प्रसारणं कुर्वन्ति। CPA भारत क्षेत्रीय सम्मेलनस्य उद्घाटनम् लोकसभाध्यक्षः ओम बिरला महोदयः अद्य चण्डीगढ़स्थे हरियाणा विधानसभा भवने CPA इंडिया रीजन जोन द्वितीय सम्मेलनस्य उद्घाटनम् अकरोत्। सम्मेलनस्य विषयाः राष्ट्रनिर्माणे विधायकानां भूमिका, विकसित भारत 46-47-2000 तथा कृत्रिम बुद्धेः उपयोगः इति अस्ति। श्वः प्रभृति प्रधानमंत्री सुरक्षित मातृत्व अभियानस्य 10 वर्ष प्रपूर्त्यवसरे राष्ट्रव्यापिनः कार्यक्रमाः आयोज्यन्ते। एष अभियानः 9 जून 1600-2000 वर्षे प्रधानमन्त्रिणा नरेन्द्र मोदिना प्रारब्धः। अस्य उद्देश्यं गर्भवतीनां महिलानां कृते निःशुल्कं गुणवत्तायुक्तं तथा प्रसवपूर्व स्वास्थ्यसेवानां प्रदानम् अस्ति। अस्मिन् अवसरे केन्द्रीय स्वास्थ्यमन्त्री JP Nadda 75-रूप्यकस्य स्मारकमुद्रां 5-रूप्यकस्य डाकपत्रं च प्रसारयिष्यति। विश्व महासागर दिवसस्य अवसरे पर्यावरण राज्य मंत्री कीर्ति वर्धन सिंह जनान महासागर संरक्षणस्य समुद्री जीव रक्षणस्य च संकल्पं कर्तुं आहूतवान्। सः अवदत् यत् महासागराः विश्वस्य राष्ट्राणि परम्पराश्च परस्परं संयोजयन्ति। भावि परम्पराणां कृते स्वच्छ जलस्य स्वस्थ पर्यावरणस्य च संरक्षणार्थं सर्वैः सहकार्यं करणीयम् इति तेन उक्तम्। क्रिकेट क्रीडायां भारतस्य ऐतिहासिकः विजयः। क्रिकेट क्रीडायां भारतदलं अफगानिस्तान दलं एकया एव पर्यायया 300+ धावनांकैः पराजित्य स्वस्य बृहत्तमं 5-दिवसीय विजयम् अभिलेखितवत् इति वार्ताः।
3: ആകാശവാണി ഇപ്പോൾ സമയം 6:30 അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
4: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ.
5: സ്കൂള് തുറക്കാറായി.
6: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
5: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
6: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
7: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
3: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായി ഒഴിവാക്കാൻ ഇന്ത്യൻ പൌരന്മാർക്ക് കേന്ദ്ര സർക്കാരിന്റെ മുന്നറിയിപ്പ്. കൊച്ചി തീരത്ത് മുങ്ങിയ MSC എൽസാത്രി വിദേശ ചരക്കു കപ്പലിലെ 3 ജീവനക്കാർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ അനുമതി നൽകി കേരള ഹൈക്കോടതി. ഷിഗല്ല രോഗത്തിനെതിരെ സംസ്ഥാനത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. വയനാട്ടിൽ 2 കുട്ടികൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര ഈ മാസം 15 ആരംഭിക്കുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. തിരുത്തലുകൾക്ക് മറ്റന്നാൾ വരെ അവസരം. കേരളത്തിൽ ശക്തമായ മഴ തുടരും. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രത. കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായി ഒഴിവാക്കാൻ ഇന്ത്യൻ പൌരന്മാരോട് നിർദ്ദേശിച്ച ഇറാനിലെ ഇന്ത്യൻ എംബസി. ഇറാനിൽ തുടരുന്ന ഇന്ത്യൻ പൌരന്മാർ എത്രയും വേഗം രാജ്യം വിടണമെന്നും എംബസി നിർദ്ദേശിച്ചു. അതേസമയം ഒമാൻ തീരത്ത് 24 ഇന്ത്യൻ നാവികരുമായി സഞ്ചരിച്ച കപ്പലിന് തീപിടിച്ചതായും ജീവനക്കാരെല്ലാം സുരക്ഷിതരാണെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. കൊച്ചി തീരത്ത് മുങ്ങിയ MSC എൽസാത്രി വിദേശ ചരക്കുകപ്പലിലെ 3 വിദേശ ജീവനക്കാർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ അനുമതി നൽകി കേരള ഹൈക്കോടതി. ഇത് സംബന്ധിച്ച ഉത്തരവ് ചൊവ്വാഴ്ച പുറത്തിറങ്ങും. രാജ്യം വിട്ടുപോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള വ്യവസ്ഥകൾ ഉത്തരവിൽ ഉൾപ്പെടുത്തും. രണ്ടുപേരുടെ കാര്യത്തിൽ തോപ്പുംപടി മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് കൂടി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അനുമതി. ക്യാപ്റ്റൻ, ചീഫ് എഞ്ചിനീയർ എന്നിവരുടെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. കേരളത്തിൽ ഒരു വർഷത്തിലേറെയായി കഴിയുന്ന കപ്പലിലെ 7 ജീവനക്കാരാണ് സ്വന്തം രാജ്യങ്ങളിലേക്ക് മടങ്ങാൻ അനുമതി തേടി ഹൈക്കോടതിയെ സമീപിച്ചത്. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര ഈ മാസം 15 മുതൽ ആരംഭിക്കുമെന്ന് മന്ത്രി CP ജോൺ. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നും ഗതാഗത മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ടൂറിസം ഹബ്ബാക്കി മാറ്റുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. അഷ്ടമുടി കായൽ വൃത്തിയുള്ളതാക്കുമെന്നും കായലും പരിസരങ്ങളും സന്ദർശിക്കവേ അദ്ദേഹം അറിയിച്ചു. ശുചീകരണം ഉറപ്പാക്കാൻ സ്ഥിരം സംവിധാനം ഏർപ്പെടുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഷിഗല്ല രോഗത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ സാമ്പിളുകളും വെള്ളവും പരിശോധിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വയനാട് ബത്തേരിയിൽ 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കോളിയാടി മാർ ബെസേലിയോ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇവർ. കോഴിക്കോട് ജില്ലയിൽ 4 വയസ്സുകാരി ഷിഗല്ല ബാധിച്ച് മരിച്ച സംഭവത്തിൽ പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
8: കോഴിക്കോട് ജില്ലയിൽ തലക്കുളത്തൂരിൽ 4 വയസ്സുകാരി ഷിഗല്ല ബാധിച്ച് കഴിഞ്ഞ ദിവസം മരിച്ച സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയത്. 200 വീടുകളിൽ സന്ദർശിച്ച് ബോധവൽക്കരണവും ആരോഗ്യ സർവേയും നടത്തി. രോഗലക്ഷണങ്ങളുള്ളവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രദേശത്തെ ജലസാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു. ഓപ്പറേഷൻ ക്ലീൻ കേരള പദ്ധതിയുടെ ഭാഗമായി ഹോട്ടൽ, കൂൾബാർ, റെസ്റ്റോറന്റ്, ജ്യൂസ് സ്റ്റാൾ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ 626 പരിശോധനകൾ നടന്നു. ന്യൂനതകൾ കണ്ടെത്തിയ 95 സ്ഥാപനങ്ങൾക്ക് റെക്ടിഫിക്കേഷൻ നോട്ടീസ് നൽകി. വലിയ വീഴ്ചകൾ കണ്ടെത്തിയ 60 സ്ഥാപനങ്ങൾക്ക് പിഴ ഈടാക്കുന്നതിനായി നോട്ടീസ് നൽകി. 259 സർവൈലൻസ് സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്കായി അയച്ചു.
3: ഷിഗല്ല രോഗവ്യാപനം തടയുന്നതിന് യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ആരോഗ്യവകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സംയോജിത പ്രതിരോധ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കുടിവെള്ള സ്രോതസ്സുകളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താനും ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനും സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും ശ്രീ പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ ചോർന്നതിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ജഡ്ജി പിന്മാറി. മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ ചോർന്ന സംഭവത്തിൽ സമഗ്രവും സ്വതന്ത്രവുമായ അന്വേഷണം വേണമെന്നാണ് ഹർജിയിലെ ആവശ്യം. കേസിന്റെ തുടർ നടപടികൾ മറ്റൊരു ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വരും. മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി ചിലർ പരിശോധിച്ചിട്ടുണ്ടെന്ന് നേരത്തെ സിംഗിൾ ബെഞ്ച് കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. നിർധനരായ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങൾ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വി മുരളീധരൻ എംഎൽഎയ്ക്ക് കൈമാറി. ഷോളുകളും പൂച്ചെണ്ടുകളും ഉപഹാരമായി നൽകുന്നതിന് പകരം പുസ്തകങ്ങളും പേനകളും നൽകണമെന്ന ശ്രീ വി മുരളീധരന്റെ അഭ്യർത്ഥന പ്രകാരമാണ് പഠനോപകരണങ്ങൾ കൈമാറിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
9: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
3: സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പ്രവേശനത്തിനുള്ള ട്രയൽ അലോട്ട്മെന്റ്

0: പ്രസിദ്ധീകരിച്ചു. അഡ്മിഷൻ ഡോട്ട് വി എച്ച് എസ് സി പോർട്ടൽ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ 388 സ്കൂളുകളിലേക്കുള്ള അലോട്ട്മെന്റ് ലഭ്യമാണ്. ആവശ്യമായ തിരുത്തലുകൾക്ക് ഈ മാസം 10 വരെ അവസരമുണ്ട്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രതയും മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയുമാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ചുവപ്പ് ജാഗ്രതയുടെ പശ്ചാത്തലത്തിൽ കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർമാർ നാളെ അവധി പ്രഖ്യാപിച്ചു. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെയാണ് നിരോധനം. വിശദാംശങ്ങളിലേക്ക്.
1: മൺസൂൺ കാലയളവാണ് മത്സ്യങ്ങളുടെ പ്രധാന പ്രജനനകാലം. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുകയും ശാസ്ത്രീയ മത്സ്യബന്ധനം ഉറപ്പാക്കുകയും ചെയ്യുന്നതിനാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. തെക്കുപടിഞ്ഞാറൻ മൺസൂൺ ഈ പ്രക്രിയയ്ക്ക് ഏറ്റവും അനുയോജ്യമായ സമയമായതിനാൽ ട്രോളിംഗ് വഴി മത്സ്യമുട്ടകളും മത്സ്യക്കുഞ്ഞുങ്ങളും നശിക്കുന്നത് ഒഴിവാക്കേണ്ടത് അനിവാര്യമാണെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. തീരദേശത്തെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകളും സജ്ജമാക്കിയിട്ടുണ്ട്. ഈ കാലയളവിൽ കടൽ പട്രോളിംഗിനും രക്ഷാപ്രവർത്തനങ്ങൾക്കുമായി 9 തീരദേശ ജില്ലകളിലായി 20 സ്വകാര്യ ബോട്ടുകൾ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. ട്രോളിംഗ് നിരോധന കാലത്ത് തൊഴിൽ നഷ്ടപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് സൌജന്യ റേഷൻ നൽകുന്നതിന് സിവിൽ സപ്ലൈസ് വകുപ്പുമായി സഹകരിച്ച് നടപടി സ്വീകരിക്കുമെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇടുക്കി പീരുമേട് പാമ്പനാറ്റിൽ തെരുവ് നായയുടെ ആക്രമണത്തിൽ 12 പേർക്ക് പരിക്ക്. പരിക്കേറ്റവരെ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തെരുവ് നായയെ കല്ലാറിൽ വച്ച് പിടികൂടി. ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിൽ യുവതി കൊല്ലപ്പെട്ട സംഭവത്തിൽ ജനകീയ പ്രതിഷേധം. കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം കാണാതെ മൃതദേഹം ഏറ്റെടുക്കില്ലെന്ന് നാട്ടുകാർ അറിയിച്ചു. കാട്ടാന ആക്രമണങ്ങൾ ഏറെയുള്ള ഇടമാണ് ചിന്നക്കനാൽ. വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്ന് പ്രദേശവാസികൾ അറിയിച്ചു. ഇടുക്കിയിൽ നിന്നും ആകാശവാണി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: സംസ്ഥാനത്ത് ഏറ്റവും അധികം കാട്ടാന ആക്രമണം ഉണ്ടാകുന്ന മേഖലയാണ് മതികെട്ടാഞ്ചോല ദേശീയോദ്യാനത്തോട് ചേർന്ന് കിടക്കുന്ന ചിന്നക്കനാലും ശാന്തൻപാറയും. വർഷങ്ങൾക്ക് മുമ്പ് ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് അരിക്കൊമ്പനെ നാട് കടത്തിയപ്പോൾ മറ്റ് ഒറ്റയാമാരെ റേഡിയോ കോളർ ഘടിപ്പിച്ച് നിരീക്ഷിക്കുമെന്നും ജനവാസ മേഖലയ്ക്ക് ചുറ്റും സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുമെന്നും പ്രഖ്യാപനമുണ്ടായിരുന്നു. എന്നാൽ ഇവയൊന്നും കൃത്യമായി നടപ്പായില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. നിലവിൽ RRT സംഘത്തിന് ആനകളെ തുരത്താൻ ആവശ്യമായ ആയുധങ്ങളോ സൌകര്യങ്ങളോ ഇല്ലെന്ന ആക്ഷേപവും ശക്തമാണ്.
0: സംസ്ഥാനത്ത് വന്യജീവി ആക്രമണങ്ങൾ ദിനം പ്രതി രൂക്ഷമാകുമ്പോഴും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കുന്നതിൽ മാറി മാറി ഭരിച്ച സർക്കാരുകൾ പരാജയപ്പെട്ടതായി BJP MLA രാജീവ് ചന്ദ്രശേഖർ. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ മാത്രം സംസ്ഥാനത്ത് 5 ജീവനുകളാണ് വന്യജീവി ആക്രമണത്തിൽ നഷ്ടമായതെന്നും അദ്ദേഹം പറഞ്ഞു. പ്രക്ഷേപണ രംഗത്ത് 90th വാർഷികം ആഘോഷിച്ച് ആകാശവാണി. 1936 June 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പുനർനാമകരണം ചെയ്തത്. 1956 ആകാശവാണി എന്ന പേര് സ്വീകരിച്ചു. 90th വാർഷികത്തോടനുബന്ധിച്ച് ആകാശവാണി ദേവികുളം സ്പൈസ് FM ആഭിമുഖ്യത്തിൽ മൂന്നാർ ഗവൺമെന്റ് കോളേജിൽ സാംസ്കാരിക പരിപാടി സംഘടിപ്പിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായി ഒഴിവാക്കാൻ ഇന്ത്യൻ പൌരന്മാർക്ക് കേന്ദ്ര സർക്കാരിന്റെ മുന്നറിയിപ്പ്. കൊച്ചി തീരത്ത് മുങ്ങിയ MSC എൽസാത്രി വിദേശ ചരക്കു കപ്പലിലെ 3 ജീവനക്കാർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ അനുമതി നൽകി കേരള ഹൈക്കോടതി. ഷിഗല്ല രോഗത്തിനെതിരെ സംസ്ഥാനത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. വയനാട്ടിൽ 2 കുട്ടികൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. KSRTC ബസുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര ഈ മാസം 15 ആരംഭിക്കുമെന്ന് ഗതാഗതമന്ത്രി CP ജോൺ. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. തിരുത്തലുകൾക്ക് മറ്റന്നാൾ വരെ അവസരം. കേരളത്തിൽ ശക്തമായ മഴ തുടരും. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രത. കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: ഏവർക്കും ഹരിത സമൃദ്ധിയിലേക്ക് സ്വാഗതം. മുയത്തെ കർഷകരുടെ കൃഷികാഥ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നു ശ്രീധരൻ മുയ്യം.
1: നമ്മള് മുയ്യത്താണ് ഇന്ന് റേഡിയോ മലബാറിന്റെ ടീമുള്ളത്. അപ്പൊ ഒരുപാട് വ്യത്യസ്തമായ കൃഷി രീതികള്, അതുപോലെ ഇവിടുത്തെ കാർഷിക മേഖലയിലുള്ള നേട്ടങ്ങളൊക്കെ നമ്മൾ ഒരു പോസിറ്റീവായിട്ടാണ് നമ്മൾ കേട്ടത്. അപ്പോൾ ഇവിടുത്തെ മുയ്യത്തെ കാർഷിക മേഖലയിൽ നല്ലൊരു സംഭാവന നൽകുന്ന ഒരു കർഷകനുണ്ട് നമ്മുടെ മുന്നിൽ. നമുക്കിപ്പോൾ പരിചയപ്പെടാരാണ്?
2: എൻ്റെ പേര് ശ്രീധരൻ. ഞാനിവിടെ മുയ്യത്ത് തന്നെയാണ് താമസം. എൻ്റെ അച്ഛനും അമ്മയൊക്കെയാണ് ഇവിടെ ആദ്യകാല കർഷകരായിട്ട് ഉണ്ടായിരുന്നത്. അവരുടെ ഒരു പാത പിന്തുടർന്നാണ് ഞാനും കൃഷിയിലോട്ട് വന്നത്. ഞങ്ങൾ 8 മക്കളാണ് ഉള്ളത്. 8 മക്കളിൽ ഞാൻ മാത്രമേ കാർഷിക മേഖലയിലോട്ടുള്ളൂ. ബാക്കി എല്ലാവരും അവരുടെ ജീവിത രീതിയായിട്ട് അവരും ഒറ്റപ്പെട്ട് മുന്നോട്ടേക്ക് പോയി. പക്ഷേ എനിക്കെന്തെയോ ഈ കാർഷിക മേഖലയിൽ നിന്ന് എനിക്ക് വ്യതിചലിച്ചിട്ടും എനിക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ട് സാധിക്കുന്നില്ല. നമുക്ക് 2 സീസണാണ്, നെല്ലിൻ്റെ സീസണും പച്ചക്കറിയും. അപ്പോൾ പച്ചക്കറിയാകുമ്പോൾ എല്ലാവർക്കും വല്ലാത്തൊരു ഉത്സാഹമാണ്. കാരണം വെച്ചാൽ ഒരു 8-9 വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ കർഷകർക്കൂടെ അവരവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ അവരവരുടെ വില, അതായത് ഞങ്ങൾ നിശ്ചയിക്കുന്ന വിലക്കനുസരിച്ച് ഞങ്ങൾക്കൂടെ കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഈ ഒരു 8-9 വർഷങ്ങൾക്ക് മുന്നേ ഉള്ളൊരവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ നിന്ന് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ, നമ്മൾ എന്തും ആയിക്കോട്ടെ, വെള്ള വെള്ളരി, മത്തൻ, കുമ്പളം, ചീര, ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിക്കഴിഞ്ഞാലും മാർക്കറ്റിനാണ് നമ്മൾ ഒരു പ്രതീക്ഷയോട് നമ്മൾ കൊണ്ടുപോകുന്നത്. പക്ഷെ അവിടെ എത്തുമ്പോൾ നമ്മുടെ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിക്കുന്ന ഒരു പ്രവണതയാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. തലേന്ന് നമ്മൾ ചോദിക്കും, നമ്മൾ സാധനം കൊണ്ടുവരട്ടെന്ന്. അവർ പറഞ്ഞാൽ കൊണ്ടുവന്നോളൂ, ഇഷ്ടം പോലെ കൊണ്ടുവന്നോളൂ എന്ന് പറയും. പക്ഷെ നമ്മളവിടെ എത്തിക്കുമ്പോഴേക്കും അവർ പറയും, ഞങ്ങൾക്ക് ഇപ്പോൾ വേണ്ട, ഞങ്ങൾ ഒരുപാട് സാധനം അപ്രതീക്ഷിച്ച് ഞങ്ങൾക്ക് വന്നുപോയി. അവർക്കറിയാം എന്തായാലും അവരോട് വെച്ചിട്ട് പോകുന്നുള്ളത്. 8 രൂപ അല്ലെങ്കിൽ 5 രൂപ വെള്ളരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 2 രൂപയായിരിക്കും. അവിടെ നിന്നുള്ളൊരു മാറ്റമാണ് നമ്മളിപ്പോൾ ഇവിടെ നമ്മുടെ മുയ്യം പാതിയവർക്ക് നമ്മളെ മാറ്റി മറിച്ച് എല്ലാവർക്കും കേരളത്തിൽ തന്നെ മൊത്തം ഒരു തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പാതിയോര വിപണനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ നല്ല രീതിയിൽ സഹായിക്കുന്ന നമ്മുടെ കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്ത്, അതുപോലെ നമ്മുടെ കൃഷിഭവൻ, നമുക്ക് മാറി കൃഷി ഓഫീസർ മാറി മാറി വരുന്നുണ്ടെങ്കിലും എല്ലാവരുടെയും ആദ്യത്തെ കണ്ണ് ഇവിടെ വരുന്ന ഏത് പുതുതായിട്ട് കൃഷി ഓഫീസർമാരും കൃഷി അസിസ്റ്റൻറ്റുമാരും വന്നിട്ടുണ്ടെങ്കിലും അവരുടെ ആദ്യത്തെ കണ്ണ് അവരെത്തുന്നത് മുയ്യത്തേക്കാണ്. കുറുമാത്തൂർ പഞ്ചായത്ത് നല്ലൊരു കാർഷിക മേഖലയാണെങ്കിലും ഏറ്റവും കൂടുതൽ എടുത്ത് പറയേണ്ടത് നമ്മുടെ മുയ്യം മേഖല തന്നെയാണ്. അപ്പോൾ അതിൽ വ്യത്യസ്തമായ ഒരു രീതിയിലുള്ള കൃഷിയാണ് ഞാൻ ചെയ്യുന്നത്.

നമ്മളിപ്പോഴുള്ള കർഷകർക്ക് കൂട്ടി യോജിപ്പിച്ച് നമ്മുടെ കണ്ണൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നമുക്ക് ട്രെയിനിങ് തരുന്നുണ്ട്. ആ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ കൃഷി ചെയ്യുന്നത്. അപ്പം നമുക്ക് അവിടെ നിന്ന് ഏത് രീതി നമ്മൾ എന്ത് കൃഷി ചെയ്യാനാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹം നമ്മൾ അവരോട് പറഞ്ഞാൽ മതി. അവരുടെ കയ്യിൽ വിത്തില്ല എങ്കിലും അവർ ഇന്ത്യക്കകത്തു നിന്ന് എവിടെ ഉണ്ടെങ്കിലും അവർ വിത്ത് നമുക്ക് കൃഷി വിത്ത് നമുക്ക് എത്തിച്ചു തരും. അപ്പോൾ കുറച്ച് വർഷം മുന്നേ ഞാൻ അവരുടെ അണ്ടറിൽ കൃഷി ചെയ്യുന്നത് അവരുടെ മേൽനോട്ടത്തിൽ കൃഷി ചെയ്യുന്നത് വെണ്ട, പയറ്, മത്തൻ, കുമ്പളം, ചീര ഇങ്ങനെ ഒട്ടുമിക്ക സംഭവങ്ങൾ ഞാൻ അവരുടെ നേതൃത്വത്തിൽ കൃഷി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അത് കൂടാതെ നമ്മൾ ഞാൻ വേറെ കൃഷി രീതി ചെയ്യുന്നത് വെച്ചാൽ അവർക്കൊരു ഡെമോൺസ്ട്രേഷൻ പ്ലോട്ടാക്കി കൊടുക്കുന്നത് പിന്നെ ഉള്ളി, ക്യാരറ്റ്, ബീട്രൂട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് ചെയ്ത് അവർക്ക് കാണിച്ചു കൊടുക്കുന്നത് ഇത്രത്തോളം. അതായത് നമ്മുടെ മണ്ണിൽ ഇത് അന്യ സംസ്ഥാനത്ത് മാത്രമല്ല ആന്ധ്ര ഒറീസ പ്രദേശങ്ങളിൽ മാത്രമല്ല നമ്മുടെ കേരളത്തിലും നമുക്കിത് വിളയിച്ചെടുക്കാൻ വേണ്ടി പറ്റുമെന്നുള്ളത്. ആ കൊറോണ സമയത്തിന് തൊട്ട് മുന്നേ ഞാൻ എൻ്റെ വയലിൽ തന്നെ ഞാൻ ചെറിയ ഉള്ളി കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് 100% എനിക്ക് വിജയം കിട്ടിയ ഒരു കൃഷിയായിരുന്നത്. അത് ആർക്കും കൊടുത്തിട്ടില്ല, ഒരാൾക്ക് പോലും ഒരാൾക്ക് കൊടുത്തിട്ടില്ല, ഒരു വിറ്റ് അടിച്ചിട്ടില്ല. നമ്മുടെ ഏട്ടനമാർ, നമ്മുടെ സ്വന്തക്കാരും ബന്ധുക്കാരും മാത്രം നമ്മളെ തിരഞ്ഞെടുത്ത് നമ്മൾ അങ്ങനെ എടുത്തൊരു സംഭവമായിരുന്നത്. അത് അത്രയും ടേസ്റ്റി ആയിരുന്നത്. അത് എടുത്ത് പറയണം. അതിനകത്ത് അതിൻ്റെ പച്ച പോലുള്ള തണ്ട് വരെ ഞാൻ ഇവിടെ നിന്നിട്ടുണ്ടവർക്ക് ഞാൻ വേറെ കൊടുത്തു. ഞാൻ അവനും കൂടെ ഉള്ളു. അപ്പോൾ അവനവൻ്റെ ഉള്ളിൽ തണ്ട് വരെ അവൻ്റെ വൈഫ് അത് തോരനാക്കി ഉണ്ടാക്കിയെന്നുള്ളത്. അത് മുറിക്കുമ്പോൾ തന്നെ, അത് എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു വല്ലാത്തൊരു മണം അത് നമ്മുടെ മൂക്കിലേക്ക് ഇടിച്ച് കയറുന്നതെന്ന് അവർ പറഞ്ഞു. അപ്പോൾ അത് കയറുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. പിന്നെ എനിക്കത് കൂടുതൽ പ്രചോദനമായി വീണ്ടും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം കുറച്ച് കൂടുതലായിട്ട് ഏരിയയിൽ കേബേജ്, കോളിഫ്ലവർ, ബ്രോക്കോളി ഇത് നല്ല രീതിയിൽ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം കുറച്ച് കൂടുതൽ അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ ഇപ്രാവശ്യം ചില വയല് കൃത്യമായിട്ട് ഉണങ്ങി കിട്ടാത്തതുകൊണ്ട് ഒരു ഇടമഴ ഇപ്രാവശ്യം നമുക്ക് ദോഷകരമായിട്ടുള്ള ഒരു മഴ പെയ്തു പോയി. നമ്മളെ

0: എത്രത്തോളം നമുക്കത് ദോഷമാണ്, മറ്റുള്ളവർക്ക് ഒരു ആശ്വാസമായിരിക്കും. പക്ഷെ നമ്മൾ നമ്മുടെ മുയം ഈ ഗുർമത്ത ഭാഗത്തോളം കർഷകർ, പൊതുവെ കർഷകരെ സംബന്ധിച്ചിടത്തോളം നമുക്കതൊരു ദോഷമായിട്ടുള്ളൊരു ഇതായിരുന്നു. പിന്നെ അത് കൂടാതെ കൃഷി കേന്ദ്രത്തിന്റെ ഭാഗമായിട്ടുള്ള നമുക്ക് മഞ്ഞൾ, ഇഞ്ചി, ചേന ഇതൊക്കെ നമുക്ക് വിത്തായിട്ട് നമുക്ക് തരുന്നത്, നമ്മുടെ എത്ര ഹെക്ടർ ഏരിയ അല്ല, എത്ര ഹെക്ടർ നമുക്ക് ചെയ്യാനാണെങ്കിലും അവർ നമുക്ക് തരുന്നുണ്ട്. ഇപ്രാവശ്യം എനിക്കിന് 2 ക്വിന്റൽ ഒരു ചേന കിളക്കുന്നുണ്ട്. പക്ഷെ സത്യം പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഉപഭോക്താക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, കർഷകരുണ്ടെങ്കിൽ, വിൽപ്പനക്കാരുണ്ടെങ്കിൽ ഒന്ന് സഹായിക്കുക. കാരണം വെച്ചാൽ മാർക്കറ്റ് കുറഞ്ഞതുകൊണ്ടാണ് കിളക്കാതിരിക്കുന്നത്. നമുക്ക് പിന്നെ മറച്ചു വെക്കേണ്ട ഒരു ആവശ്യമില്ല. അതുകൊണ്ടാണ് ഇപ്പം ഇതിപ്പോൾ 100 കണക്കിന് ആൾക്കാർ, 1000 കണക്കിന് ആൾക്കാരെ കേൾക്കുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് മാർക്കറ്റ് കുറവായതുകൊണ്ട് അത് കിളച്ചിട്ടില്ല, ഇപ്പോഴും മണ്ണിനടിയിൽ തന്നെ അവിടെ കിളക്കുക, ആവശ്യക്കാർ വന്ന് കിളച്ചു കൊടുക്കുക, കെട്ടുപോകുന്നില്ലല്ലോ. മുയം പാതിയോര വിപണനമാണ് ഞങ്ങളെ നമ്മളിവിടെയുള്ള ഏതാണ്ട് ഒരു 100 കർഷകരെ ഒരു തീറ്റ പോകുന്നത്. 100 കർഷകരും 100-120 കർഷകരെ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അതിൽ കുടുംബമായിട്ട് കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഭാര്യയും മക്കളും അങ്ങനെ കൃഷി ചെയ്യുന്ന ഭാർഗ്യവെച്ച് അവർ 2 ആമക്കളും ഭാർഗ്യവെച്ചിൻ്റെ മക്കൾ പിന്നെ ഹസ്ബൻഡും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വലിയൊരു ആശ്വാസമാണ്. ഏറ്റവും കൂടുതൽ നമുക്കുള്ള ഒരു നമ്മുടെ ഒരു മനസംഘർഷം നമുക്ക് ഒഴിവാക്കി കിട്ടുന്നു. ഫ്രീയാണ്, നമ്മുടെ മൈൻഡ് ഫ്രീയാണ്. ഇവിടെ വരുന്ന ചിരിക്കുന്നു, വർത്തമാനം പറയുന്നു, നമ്മൾ വെള്ളം കോരിയെടുക്കുമ്പോൾ അവരോടുള്ള ചിരിയും കളിയും തമാശക്കായിട്ട് നമ്മൾ പോകുന്നു. പിറ്റേ ദിവസം നമ്മുടെ രാവിലെ ആദ്യം വരുന്നു, അത് കഴിഞ്ഞ് നമ്മൾ പണിക്ക് മറ്റു ജോലിക്ക് പോകുന്ന ആൾക്കാർ അങ്ങനെ പോകുന്നു. അല്ലാത്ത ആൾക്കാർ ഇവിടുന്ന് ചീര, വെണ്ട, പയർ, മറ്റുള്ള നമുക്ക് എന്താണോ നമ്മുടെ കയ്യിൽ ഉൽപ്പന്നങ്ങൾ അതെടുത്തിട്ട് നമ്മുടെ റോഡിലേക്ക് പോകുന്നു. അത് ഉച്ച കൊണ്ട് തീരുന്നു, ഉച്ചയ്ക്ക് ശേഷം ഭക്ഷണം കഴിച്ചു, രണ്ടാമതും അവർ വയലിൽ വരുന്നു, വെള്ളം നനയ്ക്കുന്നു. അപ്പോൾ കുറച്ച് ആൾക്കാർ അവരുടെ കുടുംബത്തിലെ ആൾക്കാർ മറ്റുള്ള ആൾക്കാർ വെള്ളം നനയ്ക്കും, അവർ ബാക്കിയുള്ള ആൾക്കാർ ഇവിടെ വന്നിട്ട് വിപണനം നടത്തും. ഇനി എൻ്റെ പച്ചക്കറി തീർന്നിട്ടില്ല എങ്കിൽ അത് ഏറ്റെടുത്ത് മറ്റുള്ള ആൾക്കാരും ഒന്ന് വിറ്റ് കൊടുക്കും. ഒരു ചേഞ്ച് ആയിട്ട് അവരും അങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇപ്രാവശ്യം മുതൽ നമ്മൾ ചീരയുടെ വില 30 രൂപക്കായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ 30 രൂപയല്ല, നമുക്ക് അതിനേക്കാളും കുറച്ചും കൂടെ പൂക്കും കൂട്ടിയിട്ട് 40 രൂപ. ഒരുപാട് വർഷമായിട്ട് ഞങ്ങൾ 30 രൂപ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം വരട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ 40 രൂപയാക്കിയിട്ട് ചീരേൻ്റെ വില അങ്ങനെ ഏകീകരിച്ച് കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ വില നിശ്ചയം നമ്മൾ തന്നെ നിശ്ചയിക്കുന്നത്. നമ്മളെന്ന് വെച്ചാൽ നമ്മുടെ കൃഷി ഓഫീസറുടെ നേതൃത്വത്തിൽ, കൃഷി ഓഫീസറുടെ അധ്യക്ഷതയിൽ തന്നെ വേണം പറയാൻ പറ്റും. കൃഷി ഓഫീസർ പറയും ഇങ്ങനെ, അപ്പോൾ നമ്മൾ കോർപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻ്റ് വിലയും കൂടെ നോക്കും, കോർപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻ്റ് വിലയും കൂടെ നോക്കിയിട്ട് അതിൽ നിന്ന് നമ്മൾ ചെറിയൊരു ശതമാനം കൂട്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. കാരണം നമ്മളിവിടെ കർഷകർ, ഇവിടെ നിന്ന് പച്ചക്കറി വാങ്ങിക്കുന്ന ആൾക്കാർക്ക് ആർക്കും ഒരു ദോഷം പറയാനുണ്ടാവില്ല, ദോഷം
1: പറയാനുണ്ടാവില്ല.
0: ഉറപ്പ്, നമ്മൾ ഉറപ്പ് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഉറപ്പ് കൊടുക്കുന്ന വെച്ചാൽ ഇതിലാരെങ്കിലും നമ്മളറിയാതെ കീടനാശിനി തളിക്കുന്നത് നമ്മൾ കമ്മിറ്റിയിൽ നിന്ന് നമ്മളവരെ അവസാനിക്കാം. പിന്നെ ഒന്നുണ്ട്, ആൾക്കാർ ഇവിടെ സ്ഥിരം പച്ചക്കറി ചെയ്യുന്നുണ്ട്, അവരുടെ നാടൻ പച്ചക്കറി അല്ല, അതുകൊണ്ട് വാങ്ങിക്കുന്നവർ വഞ്ചിതരാകരുത് എന്നാണെന്ന് പറയാനുള്ളത്. ഇനി അങ്ങോട്ടേക്ക് കുറച്ച് കഴിയുമ്പോൾ അവരുടെക്കും നാടൻ പച്ചക്കറി ഉണ്ടാകും. പക്ഷെ അവരുടെ ഉണ്ടാകുന്ന സമയം എല്ലാ സംഭവം ഉണ്ടാകും, ഉള്ളി ഉരുളക്കിഴങ്ങ് അടക്കമുള്ള സംഭവങ്ങളുണ്ടാകും. അത് ഉപഭോക്താക്കൾ നോക്കിയിട്ട് വാങ്ങിക്കുക എന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് നിങ്ങളോടൊന്ന് പറയാനുള്ളത്.

0: ശ്രീധരേട്ടൻ പറഞ്ഞ കാര്യങ്ങളിൽ വ്യത്യസ്തമായത് ഉള്ളിക്കൃഷിയായിരുന്നു. നമ്മുടെ നാട്ടിൽ പൊതുവെ കണ്ടുവരാത്ത ഒരു കൃഷിയാണ് ഉള്ളി. ഉള്ളിയുടെ ആവശ്യങ്ങൾക്ക് പലപ്പോഴും അയൽ സംസ്ഥാനങ്ങളെയാണ് നാം ഏവരും ആശ്രയിക്കുന്നത്. മലയാളികളെ സംബന്ധിച്ച് കറികളിലും ചമ്മന്തികളിലുമെല്ലാം ഒഴിച്ചു നിർത്താനാവാത്ത ഒന്നാണ് ചുവന്നുള്ളി അഥവാ ഈ ചെറിയുള്ളി. വിപണിയിൽ നല്ല വിലയാണെങ്കിലും കറികളിൽ നിന്ന് ചുവന്നുള്ളിയെ ഒരിക്കലും മാറ്റി നിർത്താറില്ല. അതുകൊണ്ടാണ് അത്രയേറെ ചുവന്നുള്ളിക്കായി നമ്മൾ ഇതര സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിലും ചുവന്നുള്ളി സമൃദ്ധമായി കൃഷി ചെയ്തെടുക്കാമെന്ന് ശ്രീധരേട്ടൻ പറഞ്ഞു കഴിഞ്ഞു. ഉള്ളി മാത്രമല്ല, തണ്ടും ഭക്ഷണ ആവശ്യത്തിനായി ഉപയോഗിക്കാം. പെട്ടെന്ന് ചീഞ്ഞു പോകുന്ന പ്രകൃതമാണ് ഈ ഉള്ളിക്ക്. അതുകൊണ്ട് തന്നെ മഴയുള്ള സമയങ്ങളിൽ കൃഷി ചെയ്യുന്നത് ഉചിതമല്ല. സൂര്യപ്രകാശം പ്രധാനമാണ്. വയലുകളിൽ മാത്രമല്ല, ഗ്രോ ബാഗിലും കൃഷി നടത്താം. കടകളിൽ നിന്ന് വാങ്ങുന്ന മുള വന്ന ഇടത്തരം വലിപ്പമുള്ള ഉള്ളികൾ വിത്തിനു വേണ്ടി തിരഞ്ഞെടുക്കാവുന്നതാണ്. പക്ഷേ വേരുകൾ ഉണ്ടായിരിക്കണമെന്ന് മാത്രം. ഒരു ഗ്രോ ബാഗിൽ ഏകദേശം 4-5 ഉള്ളികൾ വരെ നടാവുന്നതാണ്. ഇനി നിലത്താണ് നടുന്നതെങ്കിൽ നില ഒരുക്കിയിട്ട് വേണം കൃഷി ചെയ്യാൻ. കാലിവളവും ചാരവും കോഴിക്കാഷ്ടവും എല്ലാം ഇട്ട് നൽകി മണ്ണ് കൂന കൂട്ടിയോ വാരമുണ്ടാക്കിയോ നിലമൊരുക്കാം. ശേഷം വിത്തുകൾ നടാം. അധികം മണ്ണിനടിയിലെ കാഴത്തിൽ നടാൻ പാടില്ല. മേൽമണ്ണ് അല്പം നീക്കിയ ശേഷമാണ് നടേണ്ടത്. ഒരുപാട് മണ്ണ് ആവശ്യമില്ലാത്ത കൃഷിയാണ് ഉള്ളി. 2-3 ആഴ്ചക്കുള്ളിൽ തന്നെ തൈകൾ വലുതാവാൻ തുടങ്ങും. വേണമെങ്കിൽ ഈ സമയത്ത് നമുക്കതിനെ മാറ്റി നടാവുന്നതാണ്. ദിവസവും മണ്ണ് നനയുന്ന രീതിയിൽ നനച്ചു കൊടുക്കുന്നത് വിളവ് കൂടുതൽ ലഭിക്കാൻ സഹായിക്കും. ഒരുപാട് നന ആവശ്യമില്ല. നട്ട് 2 ആഴ്ചയ്ക്ക് ശേഷം ചാണകപ്പൊടി ഉൾപ്പെടെയുള്ള ജൈവവളങ്ങൾ നൽകാം. ഏകദേശം 2.5-3 മാസത്തോടെ ഉള്ളി വിളവെടുക്കാൻ സാധിക്കും. ചെറിയുള്ളി കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളുണ്ട്. കേരളത്തിൽ സാധാരണയായി 2 സീസണുകളിലാണ് ചെറിയുള്ളി കൃഷി ചെയ്യുന്നത്. ഒന്ന് മെയ് ജൂൺ മാസങ്ങളിലുള്ള 1-ാം വിള, ഖാരിഫ് എന്ന് നമ്മൾ പറയും. പിന്നെ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ 2-ാം വിള അഥവാ റാബി. ഓരോ പ്രദേശത്തെയും കാലാവസ്ഥ അനുസരിച്ച് ഇതിലെ ചെറിയ മാറ്റങ്ങൾ വന്നേക്കാം. സ്ഥലം തിരഞ്ഞെടുക്കുമ്പോഴും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നന്നായി സൂര്യപ്രകാശം ലഭിക്കുന്നതും നീർവാർച്ചയുള്ള മണ്ണായിരിക്കണം. ചളി കലർന്ന മണ്ണ് ചെറിയുള്ളി കൃഷിക്ക് അത്ര കണ്ട് അനുയോജ്യമല്ല. pH 6.5-7.5 ഇടയിലുള്ള മണ്ണാണ് ഏറ്റവും ഉത്തമം. ചെറിയുള്ളിയുടെ വിത്തുകളാണ് നടീലിന് ഉപയോഗിക്കുന്നതെങ്കിൽ രോഗബാധയില്ലാത്തതും ഗുണമേന്മയുള്ളതുമായ വിത്തുകൾ വേണം തിരഞ്ഞെടുക്കാൻ. ഇതിനേകദേശം 20-25 ഗ്രാം വരെ തൂക്കമുണ്ടായിരിക്കണം. കൃഷിസ്ഥലത്ത് കളകൾ വളരുന്നത് വിളവിനെ പ്രതികൂലമായി ബാധിക്കാനിടയുണ്ട്. അതിനാൽ കളകൾ കൃത്യമായി നീക്കം ചെയ്യണം. കൃഷിയുടെ വിവിധ ഘട്ടങ്ങളിൽ വളപ്രയോഗം നടത്തുന്നത് നല്ലതാണ്. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവയടങ്ങിയ വളങ്ങൾ മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ നൽകാം. എന്നാൽ ജൈവവളങ്ങൾ ഉപയോഗിക്കുന്നത് മണ്ണിന്റെ ഫലപുഷ്ടി നിലനിർത്താൻ സഹായിക്കും. ചെറിയുള്ളിയെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങളാണ് ഇലപ്പുള്ളി രോഗം, ഉള്ളി അഴുകൽ എന്നിവ. കീടങ്ങളിൽ പ്രധാനികളാണ് മുഞ്ഞയും തണ്ടുതുരപ്പൻ പുഴുവും. രോഗങ്ങളും കീടങ്ങളും കണ്ടാൽ ഉടൻ തന്നെ നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിക്കണം. അപ്പോഴും പ്രാധാന്യം നൽകേണ്ടത് ജൈവ കീടനാശിനികൾക്കാണ്. ഇലകൾ മഞ്ഞളിക്കുകയും ഉണങ്ങാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ വിളവെടുപ്പിന് സമയമായി എന്ന് മനസ്സിലാക്കാം. ഈ ഉള്ളികൾ മണ്ണിൽ നിന്ന് പറിച്ചെടുത്ത് തണലിൽ വെച്ച് ഉണക്കണം. നന്നായി ഉണങ്ങിയ ഉള്ളികൾ ഈർപ്പമില്ലാത്തതും തണുപ്പുള്ളതുമായ സ്ഥലത്താണ് സൂക്ഷിക്കേണ്ടത്. നല്ല വായുസഞ്ചാരമുള്ള പാത്രങ്ങളോ ചാക്കുകളോ സംഭരണത്തിനായി ഉപയോഗിക്കാം. ഇനി ഗ്രോ ബാഗിലാണ് ഉള്ളി കൃഷി ചെയ്യുന്നത് എങ്കിൽ ഗ്രോ ബാഗിന്റെ പകുതി ഭാഗം ഉണങ്ങിയ കോഴിവളവും ചാണകവും അധികം ഈർപ്പമില്ലാത്ത മണ്ണും കൂട്ടി ഇളക്കി നിറക്കണം. ശേഷം അതിനു മുകളിലായി കുറച്ച് നല്ല മണ്ണിട്ട് കൊടുക്കുക. കടയിൽ നിന്ന് വാങ്ങുന്ന ഉള്ളി മൂടാൻ പാകത്തിലായിരിക്കണം മണ്ണ് നിറയ്ക്കേണ്ടത്. ആവശ്യത്തിന് മാത്രം ജലസേചനം നടത്തി മുളയ്ക്കാൻ വെക്കണം. ഉള്ളി മുളച്ചു തുടങ്ങിയാൽ ഗ്രോ ബാഗ് വെയിലുള്ള സ്ഥലത്തേക്ക് മാറ്റിവെക്കുക. പെട്ടെന്ന് മുളവരാൻ വേണ്ടി ചെറിയുള്ളി വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. എന്നാൽ അഴുകാതെ സൂക്ഷിക്കണം. മുള വന്നാൽ പറിച്ച് നടാവുന്നതാണ്. തനിയെ മുളച്ച ഉള്ളിയാണ് നടുന്നതെങ്കിൽ കവർ തുടക്കം മുതലേ വെയിലുള്ള സ്ഥലത്ത് തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം. നല്ല വെയിലുള്ള കാലാവസ്ഥയിൽ 4 മാസത്തിനുള്ളിൽ ഉള്ളി പറിച്ചെടുക്കാൻ പറ്റും. തണ്ട് നന്നായി ഉണങ്ങിയാൽ മാത്രമേ ഉള്ളി പറിക്കാൻ പാടുള്ളൂ. പിന്നെ നല്ല വേനൽക്കാലത്ത് മാത്രം മണ്ണ് നന്നായി നനച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ വീട്ടിൽ തന്നെ ഉള്ളി കൃഷിയിൽ നമുക്ക് നല്ല വിളവ് നേടാൻ സാധിക്കും. പക്ഷേ പ്രാദേശിക കാലാവസ്ഥയിലും മണ്ണിന്റെ സ്വഭാവത്തിലും വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് കൃഷിരീതികളിൽ ആവശ്യമുള്ള മാറ്റങ്ങൾ വരുത്താനും ശ്രദ്ധിക്കേണ്ടതാണ്. ചെറിയ ഉള്ളിയുടെ ചെടിയിൽ ഓരോ രണ്ടു വർഷം കൂടുമ്പോഴും പൂക്കളുണ്ടാവും. ആദ്യത്തെ വർഷം തന്നെ പൂക്കളുണ്ടാകുന്നുവെങ്കിൽ അവ തീർച്ചയായും വളർച്ചയെത്താത്ത ചെടികളാണെന്ന് മനസ്സിലാക്കാം. പൂക്കളുണ്ടാകുന്നത് വിളവിനെ ബാധിക്കുന്ന കാര്യമാണ്. ചെറിയുള്ളിയിൽ പൂക്കളുണ്ടാകുമ്പോൾ ചെടിയിൽ നിന്നും മുറിച്ചു മാറ്റണം. ഇത് ഭക്ഷ്യയോഗ്യമായ പൂക്കളാണ്. ഒരിക്കൽ പൂക്കൾ മുറിച്ചു കളഞ്ഞാൽ പിന്നീട് പൂക്കളുണ്ടാവാത്ത അവസ്ഥയിലെത്തുന്ന സമയത്ത് ചെറിയുള്ളിയുടെ വിളവെടുപ്പ് നടത്താമെന്ന് ചില കർഷകർ അഭിപ്രായപ്പെടുന്നു. ഇത്തരം ചെടികളിൽ ആദ്യം വിളവെടുപ്പ് നടത്തണമത്രേ. എന്നാൽ എല്ലാ ചെടികളിലും പൂക്കളുണ്ടാകണമെന്നില്ല. പൂക്കളുണ്ടാകാത്ത ചെടികൾ അങ്ങനെ തന്നെ നിലനിർത്തി ചെറിയുള്ളി പൂർണ്ണ വളർച്ചയെത്തുന്നതുവരെ മണ്ണിനടിയിൽ തന്നെ വളരാൻ അനുവദിക്കണം. പുളിപ്പിച്ച വേപ്പിൻ പിണ്ണാക്കും ചാണക സ്ലറിയും ഒരു മാസം കഴിഞ്ഞാൽ നൽകാം. ഒരു മാസം കൂടി കഴിയുമ്പോൾ ഇത് വീണ്ടും നൽകാം. ബാൽക്കണിയിലും മട്ടുപ്പാവിലും വളർത്താൻ ചട്ടിയിൽ പകുതി ഭാഗം ഉണങ്ങിയ കോഴിക്കാഷ്ടവും ചാണകപ്പൊടിയും മണ്ണും ചേർത്ത് അതിൻ്റെ മുകളിൽ സാധാരണ മണ്ണും ചേർത്ത് മിശ്രിതം തയ്യാറാക്കി വെക്കണം. കടയിൽ നിന്ന് വാങ്ങിയ ചെറിയുള്ളി ഇതിന് മീതെ വെച്ച് മേൽമണ്ണ് കൊണ്ട് മൂടി വെള്ളമൊഴിച്ച് തണലിൽ വെക്കണം. മുളച്ചു കഴിഞ്ഞാൽ വെയിലത്തേക്ക് മാറ്റിവെച്ച് വളർത്താം. പിന്നീട് ചെയ്യേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുന്നതിന് സമാനമാണ്. ഇപ്രകാരം ചെയ്താൽ ഒരു ചെടിയിൽ നിന്ന് ഏകദേശം 8 ചെറിയുള്ളികൾ വരെ കിട്ടുമെന്നാണ് പറയുന്നത്. നമ്മുടെ മണ്ണിൽ വിളയാത്തതായി വിരലിൽ എണ്ണാവുന്ന വിളകൾ മാത്രമേ ഉള്ളൂ എന്ന തിരിച്ചറിവ് ഓരോ കർഷകനും കൃഷിയിലേക്ക് കടക്കാനുള്ള ആത്മധൈര്യവും ഊർജവുമാണ്. ഊർജം പകരുന്ന മുയത്തെ കർഷകരുടെ വിശേഷങ്ങൾ അടുത്ത ദിവസം ഹരിത സമൃദ്ധിയിലൂടെ തുടർന്ന് കേൾക്കാം.
1: ഹരിത സമൃദ്ധി.
2: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: ഉരുവച്ചാൽ എഡ്യൂവിഷൻ അക്കാദമി 2026-27 വർഷത്തെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം തുടരുന്നു. 7, 8, 9, 10 ഇംഗ്ലീഷ് ആൻഡ് മലയാളം മീഡിയം ബാച്ചുകൾ, ഇംഗ്ലീഷ്, മാത്സ്, സയൻസ്, സോഷ്യൽ സ്റ്റഡീസ്, ഹിന്ദി എന്നീ വിഷയങ്ങളിൽ വിദഗ്ധ പരിശീലനം, മികച്ച അധ്യാപകർ. എഡ്യൂവിഷൻ അക്കാദമി, ശിവപുരം റോഡ്, ഉരുവച്ചാൽ. അഡ്മിഷന് ബന്ധപ്പെടുക 9447-20563-30, 7592-94-28-17, 8547-92-20-20.
1: ദക്ഷിണ ഭാരതത്തിലെ ദക്ഷയാഗ ഭൂമിയിൽ വൈശാഖോത്സവത്തിന് തുടക്കമാവുകയാണ്.
2: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്ത
1: വനഭംഗിയുടെ പശ്ചാത്തലത്തിൽ ബാവലിപ്പുഴയുടെ തീരത്ത് 28 ഉത്സവ ദിനരാത്രങ്ങൾ, അപൂർവതകളുടെ തീർത്ഥാടന കാലത്ത് കൊട്ടിയൂർ വിശേഷങ്ങളുമായി റേഡിയോ മലബാർ.
3: ഹിമഗിരി സുതയുടെ പതിയുടെ പദ തളിരിണയിൽ ചേരുക നെഞ്ചേ, കലിയുടെ കന്മഷ ദ്വേഷമശേഷം നിന്നിൽ.
1: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
2: ഇളനീർക്കാവുകളായി വാവലിപ്പുഴയിലെ തെളിനീരിൽ.
1: എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
2: അമൃതാംശു കലചൂടും പുരിജടാശകലം നീ അടിയങ്ങൾ കോടപ്പൂവായി നൽകേണേ.
1: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.

ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747 4111 74 Thank you.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ദരിദ്ര വിഭാഗങ്ങളുടെ ക്ഷേമം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷങ്ങൾക്കിടെ നിരവധി പരിഷ്കരണ നടപടികൾ രാജ്യത്ത് നടപ്പാക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാകുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. ഇന്ത്യൻ പൌരന്മാർ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായും ഒഴിവാക്കണമെന്ന നിർദ്ദേശം. ഒമാൻ തീരത്ത് തീപിടിച്ച എണ്ണക്കപ്പലിലെ 24 ഇന്ത്യൻ നാവികരും സുരക്ഷിതരാണെന്ന് ഷിപ്പിംഗ് മന്ത്രാലയം. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ലഭ്യതയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യം രാജ്യത്തില്ലെന്നും കേന്ദ്ര സർക്കാർ. വയനാട്ടിൽ 2 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. സമാന ലക്ഷണങ്ങളുമായി 337 വിദ്യാർത്ഥികൾ ചികിത്സയിൽ. പ്രതിരോധ നടപടികൾ ശക്തമാക്കി ആരോഗ്യവകുപ്പ്. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രത. 3 ജില്ലകളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. അഫ്ഗാനിസ്ഥാനെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. വാർത്തകൾ വിശദമായി. പാവപ്പെട്ടവരുടെ ക്ഷേമം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷങ്ങൾക്കിടെ നിരവധി പരിഷ്കരണ നടപടികൾ രാജ്യത്ത് നടപ്പാക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പിഎം ആവാസ് യോജന, ആയുഷ്മാൻ ഭാരത്, സ്വച്ഛ് ഭാരത് ദൌത്യങ്ങൾ ഈ ലക്ഷ്യം നിറവേറ്റുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. ദരിദ്ര വിഭാഗങ്ങൾക്ക് മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉറപ്പാക്കുന്നതിൽ സാങ്കേതിക വിദ്യ നിർണായക പങ്ക് വഹിക്കുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സായുധ സേനകളിലെയും കേന്ദ്ര സംസ്ഥാന പോലീസ് സേനകളിലെയും ഉദ്യോഗസ്ഥർക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഗാലന്ററി പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിലാണ് അവാർഡുകൾ വിതരണം ചെയ്തത്. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ്, സായുധ സേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. സിവിലിയൻ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും പ്രശ്നങ്ങൾ നയതന്ത്ര മാർഗ്ഗങ്ങളിലൂടെ പരിഹരിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം നിലപാട് വ്യക്തമാക്കി. ഇന്ത്യൻ പൌരന്മാർ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായി ഒഴിവാക്കണമെന്ന് ഇന്ത്യൻ എംബസി നിർദ്ദേശം നൽകി. ഇറാനിൽ തുടരുന്നവർ എത്രയും വേഗം രാജ്യം വിടണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. ഇസ്രയേലിനും ഇറാനുമിടയിൽ രൂക്ഷമായ മിസൈലാക്രമണമുണ്ടായ പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം. ഇസ്രയേലിന്റെ സൈനിക സംവിധാനങ്ങളും വ്യോമത്താവളങ്ങളും ലക്ഷ്യമിട്ടാണ് ഇറാൻ ആക്രമണം നടത്തിയത്. ഇറാനിലെ പെട്രോകെമിക്കൽ പ്ലാന്റുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇസ്രയേലിന്റെ ആക്രമണം. ലബനന് നേർക്കുള്ള ഇസ്രയേൽ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായാണ് ആക്രമണം നടത്തിയതെന്ന് ഇറാൻ വ്യക്തമാക്കി. യമനിൽ നിന്നും ഇസ്രയേലിന് നേരെ മിസൈലാക്രമണ ശ്രമമുണ്ടായതായും ഇസ്രയേൽ സൈന്യം അറിയിച്ചു. സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നത് ഒഴിവാക്കി സമാധാന ചർച്ചയിലേക്ക് മടങ്ങിവരണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇരു രാജ്യങ്ങളോടും അഭ്യർത്ഥിച്ചു. പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള സമഗ്രമായ കരാർ രൂപീകരിക്കുന്നതിനുള്ള നയതന്ത്ര ശ്രമങ്ങൾക്ക് ഖത്തർ പിന്തുണയറിയിച്ചു. ഒമാൻ തീരത്ത് തീപിടിച്ച എണ്ണക്കപ്പലിലെ 24 ഇന്ത്യൻ നാവികരും സുരക്ഷിതരാണെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ന് ഉച്ചയോടെയാണ് MT മാരിവെക്സ് എന്ന കപ്പലിൽ തീപിടുത്തം റിപ്പോർട്ട് ചെയ്തതെന്ന് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം ഡയറക്ടർ ഓപേഷ് കുമാർ ശർമ്മ പറഞ്ഞു.
1: That today around 1:30 PM there has been a fire reported on a vessel MT Marivex in which there were 24 Indian seafarers. This is the preliminary information which we have received, based on which, as per available information, all Indian seafarers are presently safe. We are coordinating with Ministry of External Affairs, our Indian missions abroad, Indian Navy, Ministry of Defence to ensure their safety.
0: പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾക്കിടയിലും രാജ്യത്ത് ക്രൂഡ് ഓയിൽ, LPG, പ്രകൃതിവാതകം എന്നിവയുടെ വിതരണം സുസ്ഥിരമായി തുടരുന്നുവെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി പ്രവീൺ ഖനൂജ പറഞ്ഞു. ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിച്ചതിനാൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ലഭ്യതയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യത്തെ വളം ലഭ്യതയിൽ നിലവിൽ യാതൊരു തടസ്സവുമില്ലെന്ന് കേന്ദ്ര രാസവള മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാൻ നാളെ 10 വർഷം പൂർത്തിയാക്കുന്നതിന്റെ സ്മരണയ്ക്കായി കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം രാജ്യവ്യാപകമായി ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കും. ഇതോടനുബന്ധിച്ച് പ്രത്യേക സ്മരണിക നാണയവും തപാൽ സ്റ്റാമ്പും കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ പ്രകാശനം ചെയ്യും. INDIA മുന്നണി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേർന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി, സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ്, തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജി, CPIM നേതാവ് ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെ വിവിധ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. ആം ആദ്മി പാർട്ടി, DMK തുടങ്ങിയ പ്രതിപക്ഷ പാർട്ടികൾ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു. യോഗത്തിൽ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തതായും അടുത്ത യോഗം ഓഗസ്റ്റിൽ ചേരുമെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഷിഗല്ല രോഗത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ സാമ്പിളും വെള്ളവും പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ 4 വയസ്സുകാരി ഷിഗല്ല ബാധിച്ച് മരിച്ച സംഭവത്തിൽ പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. വയനാട് ബത്തേരിയിൽ 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കോളിയാടി മാർബസേലിയ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് രോഗബാധ. സമാന ലക്ഷണങ്ങളുമായി 337 വിദ്യാർത്ഥികൾ ചികിത്സയിലാണ്. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്.
3: നോൺ മോട്ടോറൈസ്ഡ് യാനങ്ങൾ ഒഴികെയുള്ള എല്ലാ മത്സ്യബന്ധന പ്രവർത്തനങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാന തീരക്കടലിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഉപരിതല മത്സ്യബന്ധനം നടത്തുന്നതിന് തടസ്സമുണ്ടാകില്ല. ട്രോളിംഗ് നിരോധനം ഫലപ്രദമായി നടപ്പാക്കുന്നതിനായി ഫിഷറീസ് വകുപ്പ് വിവിധ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. എല്ലാ തീരദേശ ജില്ലകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ കഴിഞ്ഞ മാസം 15 മുതൽ തന്നെ പ്രവർത്തനം ആരംഭിച്ചു. കടൽ പട്രോളിംഗിനും രക്ഷാപ്രവർത്തനങ്ങൾക്കുമായി ആവശ്യമായ ഫണ്ട് 9 തീരദേശ ജില്ലകൾക്കും അനുവദിച്ചിട്ടുണ്ട്. ട്രോളിംഗ് നിരോധന കാലത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് സൌജന്യ റേഷൻ നൽകുന്നതിന് സർക്കാർ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ട്രോളിംഗ് നിരോധനം ലംഘിക്കുന്ന ബോട്ടുകൾക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു.
0: കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റു ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രതയും മലപ്പുറം വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ചുവപ്പ് ജാഗ്രതയുടെ പശ്ചാത്തലത്തിൽ കാസർഗോഡ് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർമാർ നാളെ അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും അവധി ബാധകമല്ല. സമുദ്രങ്ങളെ സംരക്ഷിക്കുമെന്നും സമുദ്രജീവികളെ നിലനിർത്തുമെന്നും പ്രതിജ്ഞയെടുക്കാൻ ലോക സമുദ്രദിനത്തിൽ ആഹ്വാനം ചെയ്ത് കേന്ദ്ര പരിസ്ഥിതി വനം സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. സമുദ്രം എല്ലാ തീരങ്ങളെയും തലമുറകളെയും രാജ്യങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നുവെന്നും ആരോഗ്യകരമായ ഭൂമിക്കായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തുടനീളം 100 വ്യവസായ പാർക്കുകളുടെ വികസനം വേഗത്തിലാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഭവ്യ പോർട്ടൽ ഉദ്ഘാടനം ചെയ്തു. സംയോജിത വ്യാവസായിക ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുകയാണ് പോർട്ടൽ ലക്ഷ്യമിടുന്നതെന്ന് ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ മന്ത്രി പറഞ്ഞു. മുല്ലൻപൂർ ടെസ്റ്റ് ക്രിക്കറ്റിൽ അഫ്ഗാനിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. 1 ഇന്നിംഗ്സിനും 300 റൺസിനുമാണ് ഇന്ത്യ അഫ്ഗാനെ വീഴ്ത്തിയത്. 1-ാം ഇന്നിംഗ്സിൽ 412 റൺസ് ലീഡ് വഴങ്ങി ഫോളോ ഓൺ ചെയ്ത അഫ്ഗാനിസ്ഥാന് 2-ാം ഇന്നിംഗ്സിൽ 112 റൺസ് എടുക്കുന്നതിനിടെ മുഴുവൻ വിക്കറ്റും നഷ്ടമായി. ആദ്യ ഇന്നിംഗ്സിൽ മികച്ച ബാറ്റിംഗ് കാഴ്ചവെച്ച ഇന്ത്യ 8 വിക്കറ്റിന് 564 എന്ന നിലയിൽ ഡിക്ലയർ ചെയ്യുകയായിരുന്നു. ഫിലിപ്പീൻസിന്റെ തെക്കൻ മേഖലയിൽ ഇന്ന് രാവിലെയുണ്ടായ ശക്തമായ ഭൂചലനത്തിൽ 30-ലേറെ മരണം. 200-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. റിക്ടർ സ്കെയിലിൽ 7.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ നിരവധി കെട്ടിടങ്ങൾ തകർന്നു. ഇന്തോനേഷ്യയിലെ നോർത്ത് സുലവേസി നോർത്ത് മലുഗു പ്രവിശ്യകളിലും ഭൂചലനം അനുഭവപ്പെട്ടു. വസ്ത്രധാരണ നിയമങ്ങൾ പാലിച്ചില്ലെന്നാരോപിച്ച് സ്ത്രീകളെ തടങ്കലിലാക്കിയ താലിബാൻ നടപടിയിൽ അഫ്ഗാനിസ്ഥാനിലെ ഐക്യരാഷ്ട്രസഭയുടെ സഹായ ദൌത്യം ആശങ്ക രേഖപ്പെടുത്തി. നടപടി മനുഷ്യാവകാശം സംബന്ധിച്ച് ഗുരുതരമായ ആശങ്കകൾ ഉയർത്തുന്നതായി UNAMA പറഞ്ഞു. 21 സ്ത്രീകളെയും പെൺകുട്ടികളെയുമാണ് താലിബാൻ ധാർമ്മിക പോലീസ് തടങ്കലിലാക്കിയത്. നോർവേ ചെസ് കിരീടം നേടിയ ഗ്രാൻഡ് മാസ്റ്റർ പ്രജ്ഞാനന്ദയ്ക്ക് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് 50 ലക്ഷം രൂപയുടെ ചെക്ക് സമ്മാനിച്ചു. കായിക താരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന തമിഴ്നാട് സർക്കാരിന്റെ നിലപാടിൽ പ്രജ്ഞാനന്ദ സന്തോഷം പ്രകടിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ദരിദ്ര വിഭാഗങ്ങളുടെ ക്ഷേമം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷങ്ങൾക്കിടെ നിരവധി പരിഷ്കരണ നടപടികൾ രാജ്യത്ത് നടപ്പാക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാകുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. ഇന്ത്യൻ പൌരന്മാർ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് നിർദ്ദേശം. ഒമാൻ തീരത്ത് തീപിടിച്ച എണ്ണക്കപ്പലിലെ 24 ഇന്ത്യൻ നാവികരും സുരക്ഷിതരാണെന്ന് ഷിപ്പിംഗ് മന്ത്രാലയം. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ലഭ്യതയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യം രാജ്യത്തില്ലെന്നും കേന്ദ്ര സർക്കാർ. വയനാട്ടിൽ 2 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. സമാന ലക്ഷണങ്ങളുമായി 337 വിദ്യാർത്ഥികൾ ചികിത്സയിൽ. പ്രതിരോധ നടപടികൾ ശക്തമാക്കി ആരോഗ്യവകുപ്പ്. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രത. 3 ജില്ലകളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. അഫ്ഗാനിസ്ഥാനെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7999447-6836, 9447-371-836, 8078-502-836.

0: ഞാനൊരു നാട്ടപ്പാതിരക്ക് വീടും ചായ കുടിക്കാനൊന്നും പോയിട്ടില്ല. ഞാൻ പുരക്ക അടിച്ചെല്ലാം വാരിയിട്ടെല്ലാം വൃത്തിയാക്കി
1: വെച്ചിരുന്നു.
0: എല്ലടാ മഴയെല്ലാം ആയതുകൊണ്ടെല്ലാം വൃത്തിയാക്കി കത്തിച്ച് അങ്ങനെയെല്ലാം പരിപാടി ആയിട്ട് നോക്കുമ്പോൾ നേരം പോയി കിടക്കായേ. പിന്നെ നേരത്തെ ഞാൻ എഴുന്നേറ്റിനേ, പിന്നെ ഞാൻ അപ്പാടും രണ്ടാമതും പോയി കിടന്ന്. എന്തിനാ ഇത്ര നേരത്തെ എണീറ്റിട്ട് വേണ്ടെന്ന് വെച്ചിട്ട് അപ്പാട് ഞാനും ഉറങ്ങിപ്പോയി.
1: പിന്നെ നല്ല മഴയല്ലേ പെയ്യുന്നല്ലേ,
0: രാവിലെ നല്ല മഴ പെയ്തിനല്ലേ. ഞാൻ അവർക്കത്തൊന്നും അറിഞ്ഞിട്ടില്ല. കാരണം
1: ഞാൻ വിചാരിച്ചു ഇന്നലെ നിങ്ങള് രാത്രി ചായ എല്ലാം കുടിക്കാൻ പോയിട്ട് അങ്ങനെ എന്തോ ആയിപ്പോയതാണ്.
0: അല്ലപ്പാ അത് പറയുമ്പോ നീ എന്നാ നേരത്തെ ഉണ്ട് പറയുന്നു രാത്രി ചായ രാത്രി ചായ. ആരാടോ രാത്രി ചായ കുടിക്കാൻ പോയി? നാട്ടപ്പാതിരക്ക് ആർക്ക് ചെയ്യുന്ന രാത്രി ചായ വേണ്ടേ?
1: എല്ലാം ഇതല്ലേ ഇപ്പോഴത്തെ നാട്ടുനടപ്പ്, നിങ്ങൾ ഈ ലോകത്തൊന്നും അല്ലേ.
0: നീ എന്താ പറയുന്ന കാരണം, നീ ഒന്ന് തെളിച്ചു പറ ആരാ ഈ രാത്രി ചായ കുടിക്കാൻ പോയി? ഞാൻ പോയിട്ടില്ലേതായാലോ.
1: നിങ്ങൾ ഈ രാത്രി ഇങ്ങനെ ഈ മൂടി പൊതിച്ച് കിടക്കുന്ന സമയത്ത് ഒന്ന് ടൗണിലൊന്ന് ഇറങ്ങി നോക്കണേ എന്റെ അമിത.
0: ഏടാ രാത്രിയാ?
1: പിന്നല്ലാണ്ട്
0: ഈ വയസ്സാം കാലത്ത് ഞാൻ രാത്രിയും കൂടി പോയിട്ടുണ്ടെങ്കിൽ എന്തിനാ കരണ എടുക്കാനും പക്കാനും കൊള്ളുവാ? നീ എന്ന് പറയുന്ന നടുവും പുറവില്ലാത്ത ഞാനാ, ഞാൻ ബടിയും കുത്തി പോണല്ലോ രാത്രിയിൽ.
1: അതിന് നിങ്ങളെ ആരും ഉപദ്രവിക്കൊന്നുമില്ല എന്റെ അമിത.
0: എല്ല കരണ അതിനെ ഉപദ്രവിക്കുന്നോണ്ട് പറഞ്ഞല്ലേ, എനിക്ക് കണ്ണ് കാണണ്ടേ? രാത്രി കാലങ്ങളിൽ എനിക്ക് കണ്ണ് കാണല് കുറവാന്ന് എനിക്ക് അറിഞ്ഞൂടെ.
1: നിങ്ങക്ക് ഈ രാത്രി ചായ കുടിക്കാൻ പോകുന്ന ആൾക്കാരെ കാണണോ? വേണമെങ്കിൽ അന്വേഷിച്ചു വാ.
0: അല്ല ഇവരെ കണ്ടിട്ട് എനിക്കത് കിട്ടാനാകുന്നല്ല വിശ്വാസം. നീ എന്തിനാ ഇവരെ കാണാൻ പറയുന്നു?
1: ഞാൻ ഇത്ര നേരം പറഞ്ഞിട്ട് നിങ്ങക്ക് വിശ്വാസമൊന്നുമില്ലല്ലോ.
0: എനിക്ക് വിശ്വാസം തന്നെ. നീ പറ ആരാ നീ രാത്രി ചായ കുടിക്കാൻ പോകുന്നേ?
1: നിങ്ങൾ കേക്കണം അമിത, ഇപ്പോഴത്തെ ചെറുപ്പക്കാരും ബാല്യക്കാരിലുല്ലേ.
0: അല്ല കാരണ ഏതെങ്കിലും ഒന്ന് പോരെ, ചെറുപ്പക്കാരോ ബാല്യക്കാരോ ഏതെങ്കിലും ഒന്ന് പോരെ.
1: എന്തായാലും ഒന്നെങ്കിലും ഒന്ന് ആട്ടെ. ഇവരില്ലല്ലോ ഈ രാത്രി ആകുമ്പോ ഇങ്ങനെ ചായ പിടിക്കാൻ പോകുന്ന ഒരു സ്വഭാവം ഉണ്ട് ഇപ്പോഴത്തെ കുട്ടിക്ക്. ഈ സ്കൂളിലെ പിള്ളേരും ഇതേപോലെ തന്നെ വലിയ ആൾക്കാരിലുണ്ടല്ലോ, ഗ്യാങ് ഗ്യാങ് ആയിട്ടല്ലേ പോകുന്നു ചായ പിടിക്കാൻ വേണ്ടിട്ട്. ടൗണിലെല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങ.
0: ആ
1: റോഡ് സൈഡിലെ തട്ടുകട, ഇപ്പൊ ഇഷ്ടം പോലെ കടകൾ തുറന്നു വെച്ചിട്ടില്ലേ, ഷവർമ പിന്നല്ലാണ്ട്
0: ഈ നട്ടപ്പാതിരക്ക് 12 മണിക്കല്ലേ ഷവർമേനെ എന്താ ദേക്കോടോ കടന്നു ഉറങ്ങൊന്നും വേണ്ടേ?
1: 12 അല്ലേ 1 മണിക്കും 2 മണിക്കും
0: എനിക്ക് കേക്കണ കാരണ ഇപ്പോഴത്തെ പിള്ളേർക്ക് 12 മണിയായാലും 1 മണിയായാലും ഉറക്കില്ല.
1: ഉറക്കം വരുവാ ഇങ്ങനത്തെ സാധനങ്ങളല്ലേ വിളിച്ച് തിന്നു പിന്നീട് ഉറക്കം വരുവാ.
0: അത് മാത്രല്ല ഈ ഫോണ് കുത്തി എനക്ക് തോന്നിട്ടാ ഉറക്കെല്ലാം നഷ്ടപ്പെട്ടു തോന്നുന്നു. നീ കേക്കണോ, ഇപ്പൊരക്കെ പിള്ളേർ പറയലാന്ന് 12 മണിക്ക് നമുക്ക് സിനിമക്ക് ബുക്ക് ചെയ്യാന്ന്. ഞാൻ കൂട്ടം കൂടിയിട്ടാണ് നിർത്തിയതാ, എല്ലാം കഴിച്ചിട്ട് സിനിമക്ക്
1: പോയിട്ടുണ്ടാവില്ലേനോട്ടൊക്കെ
0: ഉറക്കൂലേന്ന് ഞാൻ അറിയില്ലപ്പ.
1: എന്റെ അമിത, നമ്മള് ചായ കുടിക്കാനെല്ലാം പോയി കഴിഞ്ഞാൽ അപ്പാട് വേഗം വരൂല്ലേ ചായ കുടിച്ചു
0: കഴിഞ്ഞിട്ട്?
1: ഇതങ്ങനെ ഒന്നല്ല,
0: പിന്നെ
1: ആടെ കുത്തിരുന്നിട്ട് സൊറവറച്ചല്ലേ.
0: ഈ 12 മണിക്ക് ഞാൻ ചോദിക്കട്ടെ, രാവിലോട്ട് വൈകുന്നേരം വരെ ഇവരെ തന്നെ ആയിരിക്കൂലേ കാണുന്നുണ്ടാവോ? പിന്നെ ഇവർക്കൊന്നും ഇത്ര മാത്രം വർത്തമാനം പറയാനുണ്ടോ?
1: ഞാനും ചിന്തിക്കുന്നുണ്ട്.
0: നിന്റെ ഇടയിൽ വേറെ എന്തെങ്കിലും ബിസിനസ് നടക്കുന്നുണ്ടോ?
1: പറയാൻ പറ്റൂല അമിത, നിങ്ങൾ ഇങ്ങോട്ട് വാ, ഞാനൊരു സ്വകാര്യം പറയാം. നിങ്ങൾ വേറെ ആരോടും പറയറ്.
0: ഇല്ല മോനെ, നീ പറഞ്ഞോ.
1: ഈ പിള്ളേരെ കൂട്ടത്തിലില്ലേ പെൺകുട്ടികളും പോകുന്നുണ്ട് പോലും.
0: അമ്മാതിരി
1: വേഷല്ലേ, എല്ലാം കറുത്ത പനിയനും കറുത്ത പാന്റിൽ
0: ഇട്ടിട്ടാ വരുവാ.
1: എന്തെന്നാ അമിത പറയുന്നത്? ഇപ്പൊ ആൺപിള്ളേർക്ക് മുടിയില്ലേ?
0: അത് നീ പറഞ്ഞ നേരം ഇപ്പൊ നമ്മളാ കാട്ടം മുടി ആൺപിള്ളേർക്ക തിരിയൂലല്ലോ.
1: പിന്നെ
0: എല്ലാം ഞാൻ ചോദിക്കട്ടെ, കാരണം വീട്ടിൽ ചോദിക്കാനും പറയാനും ആരുമില്ല ഈ പെൺപിള്ളേർ. അത് മാത്രം ഈറ്റക്കൊന്നും ഉറക്കൂലേ
1: എന്റെ അമിത, പകലല്ലേ ഉറക്ക്. ഈ രാത്രി ഇങ്ങനെ നടത്തല്ലേ, പോരാത്തതിന് കട്ടൻ ചായ കുടിയും.
0: എല്ലാ കാരണ ഈറ്റ സ്കൂളൊന്നും പോണ്ടേ, കോളേജിലൊന്നും പോണ്ട, ഈ പകലിങ്ങനെ ഉറങ്ങിയാല്.
1: ഇവര് കോളേജിൽ നിന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ടോ?
0: എനിക്ക് കേക്കണ, വടക്കേലെ ശാന്തേന്റെ മോന്റെ ഒരു പെണ്ണുണ്ടേനു, അതിനെ എടിയോ ആന്ന് പഠിക്കാൻ പെട്ടിനി. ഇങ്ങനെയാണെങ്കിൽ രാത്രി കാലങ്ങളില് പിന്നെ ഇങ്ങനെ ഇതേപോലെ ഫ്രണ്ട്സുമായിട്ട് സിനിമ കാണുമോ അതോ കാണുമോ? ഇതല്ലോ ഇത് ശാന്തി അറിഞ്ഞില്ലേ? ശാന്തി എന്നൊരു പിടിച്ച് പേടിച്ചിട്ട് പിന്നെ ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് കൂട്ടി പോലും ഒരുമ്പട്ടോളെ എന്ന് പറഞ്ഞിട്ട്
1: പഠിപ്പ് മുടക്കിയിട്ടൊന്നുമില്ലേ.
0: പിറ്റേന്ന് ദിവസം പെണ്ണിനെ കാണുന്നില്ല, പെണ്ണ് ആദ്യം ഹോസ്റ്റലിൽ പോയി പഠിക്കാൻ തുടങ്ങി. ഇതൊന്നും ആർക്കെങ്കിലും അടക്കാൻ പറ്റുന്നയാണോ ഇപ്പോഴത്തെ പിള്ളേരാ?
1: എന്ത് പറഞ്ഞാലും രാമിത അനക്കോറുടെ എതിർപ്പില്ലാന്ന്.
0: ആരോട് ശാന്തിയോടാ?
1: ആന്ന്
0: ആദ്യിട്ട്
1: ആ മോളോട് ഇങ്ങനെ ചെയ്യാവ.
0: അല്ല ഓളോട് പറയാ നീ നട്ടപ്പാതിരക്ക് ഇറങ്ങി നടക്കുന്ന പറയണ്ടേ? നീ എന്ത് വർത്താനം പറയുന്നു?
1: അതെല്ലാന്ന്
0: പിന്നെ നിന്ന്.
1: എത്ര പൈസക്കാരാ നീ ശാന്തിച്ചല്ലോ.
0: ശാന്ത കിട്ടുമൂടാനുണ്ടപ്പാ. അതും ഇതുമായിട്ടെന്നാ ഇത്?
1: എന്നാ മൂക്കൊരു നല്ലൊരു കുപ്പായ തുണി വാങ്ങിക്കൊടുത്തോർക്ക്.
0: എന്തിട്ട്? അല്ലപ്പോ ഓള് നല്ല കുപ്പായല്ലേ
1: ഇടുന്നു,
0: വില കൂടിയ എന്നാപ്പ പറഞ്ഞോട്ടെ ബ്രാൻഡഡ് സാധനോലോള് ഇടുന്നു.
1: എന്തിന്ന് എത്താത്ത മുക്കാ മുറിയ ഡ്രസ്സാ ഞാൻ ഇന്നാള് കണ്ടിന്, കൈക്ക് വെക്കാൻ അങ്ങ് തുണിയില്ല, കീറിയ പോലെയുള്ളത്.
0: എന്റെ കരുണ അനക്ക് ഇന്നെ കൊണ്ട് തോറ്റ്.
1: അല്ലപ്പ ഇങ്ങള് ഇത് പറയുമ്പോ ചിരിക്കുന്ന?
0: ചിരിക്കാണ്ട് നിന്ന കരുണ ഞാൻ വേണ്ടേ? അത് പൈസ ഇല്ലായിട്ടോ തുണി ഇല്ലായിട്ടോ ഒന്നും അല്ല.
1: പിന്നെ
0: അതിപ്പത്തെ പേഷനാ.
1: ഇങ്ങനത്തെ പേഷൻ അറിയിട്ടുണ്ട്? ഇപ്പൊ കൈ കാണിച്ച്. ഇനിയിപ്പോ കാലോ വേറെ എന്തെങ്കിലും കാണിക്കോന്ന് ഇപ്പൊ എന്താ ആർക്കറിയാന്ന്
0: പറയാൻ പറ്റൂല. ഇപ്പഴത്തെ പിള്ളമാരെ ഒരു കാര്യം ഒരാൾക്കും പറയാൻ പറ്റൂല. ഇപ്പൊ എന്തെന്നാ മുട്ടോളം വരിയിലെ ട്രൗസർ ഇട്ടിട്ടാ നടത്തോ നീ കണ്ടിനാ? പിന്നെ അത് മാത്ര രാവിലെ ഇപ്പൊ നമുക്ക് നടക്കാൻ പോണം എന്ന് പറഞ്ഞിട്ട് കുറേ എണ്ണുണ്ട് പോകുന്ന ഐറ്റള വേഷാറ്റം.

0: നീ കണ്ടിട്ടുണ്ടെങ്കിൽ എന്റെ അമ്മോ ഞാനായിട്ടൊന്നും പറയാത്ത
1: ആ അത് ഭയങ്കര അഹങ്കാരമാണ് കേട്ടോ. ആണുങ്ങൾ അണിയുന്ന വേഷം എടുത്തിട്ട് അവരിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യാന്ന്? ഷർട്ടും പാന്റലും ഇപ്പൊ അവരിലിടുന്നു.
0: അത് നീ പറഞ്ഞ നേരെ കാരണ അതിന് നീ ചൂടായിട്ട് കാര്യൊന്നുമില്ല കാരണ. നിനക്ക് വേണ്ടിക്കിൽ പെണ്ണുങ്ങളെ വേഷം എടുത്തിട്ടോ, അല്ലാണ്ട് ഇപ്പൊ എന്താ പറയണ്ടേ? അവരോ നിങ്ങളെ കീഴടക്കി, ഇനി നിങ്ങൾ അവരുടെ കുപ്പായി എടുത്ത് ഇട്ട് നടന്നോ.
1: അല്ല പതിലിട്ട് നടന്നാൽ ആൾക്കാർ അത് ഇതും പറയില്ലേ?
0: എന്ത് പറയേ, അവരിപ്പോ ആരെങ്കിലും പറയുന്നുണ്ടാ? അവരെന്ത് നടന്നാൽ ഇപ്പൊ ആരും ഒന്നെങ്കിലും പറയുന്നുണ്ടാ? ഇട്ടുപോലും ഇട്ടില്ല പോലും. ആൾക്കാർക്ക് ഇപ്പൊ ഒന്നുമില്ല കാരണ. പണ്ടത്തെ കാലല്ല ഇപ്പോഴത്തെ കാലം, നീ അത് മനസ്സിലാക്ക്.
1: നിങ്ങള് കണ്ടിട്ടില്ലേ പേപ്പറിനകത്ത്
0: എന്തേനു?
1: രാവിലെ ചായ കുടിക്കാൻ പോയിട്ട് പൊമ്പിള്ളെല്ലാം കൂടിയിട്ട്.
0: രാവിലെ സാധാരണയല്ലേ കാരണ ചായ കുടിക്കുന്നേ? അതിലൊന്നും ഇപ്പഴത്തെ അതിശയോക്തി.
1: 4 മണിക്കാ?
0: 4 മണി
1: ആന്ന് പോലെ ചെക്കന്ന്.
0: അവരെടിയോ പോയിനി?
1: അതല്ലേ പറയുന്നേ, അങ്ങ് എടിയോ തിരുവനന്തപുരത്താറ്റാന്ന്.
0: ആ
1: ചായ കുടിക്കാൻ പോയിട്ട് ആടന്നെല്ലാം കൂടി ആരെല്ലോ ആക്രമിച്ചിട്ട് ആകെ പ്രശ്നമായിട്ടില്ലേ. 5-6 പെമ്പിള്ളർ ചായ കുടിക്കാൻ വന്ന് ആടെ പിന്നെ കുറച്ച് വായി നോക്കലുണ്ടെങ്കിലും പോലും ഒന്നും രണ്ടും പറഞ്ഞ് വാക്കേറ്റായി കയ്യേറ്റായി. ഒന്നും പറയണ്ട, അടിയും കുത്തുമെല്ലായി പോയാടാ.
0: എന്റെ കരുണ, ഈറ്റക്ക് വീട്ടിൽ വെച്ച് കുടിച്ചാ പോരെ. 4 മണിയാകുമ്പോ പുറത്തിറങ്ങിട്ട് കുടിക്കാൻ വല്ല ആവശ്യം ഉണ്ടാ?
1: എന്റെ അമിൻത, നിങ്ങൾ ഇപ്പൊ അങ്ങനെയൊന്നും പറയല്ലേ.
0: വീട്ടില് ചായപ്പൊടിയും പാലും ഇല്ലെങ്കിൽ ഞാൻ എത്തിച്ചു കൊടുക്ക. അല്ല പിന്നെ
1: അല്ല, നിങ്ങൾ ഇങ്ങനൊന്നും പറയല്ല. എനിക്ക് നിങ്ങളെ കുറച്ചും കൂടി ജീവനോടെ കാണുന്നുണ്ട്.
0: എന്തേലും എന്നെ എപ്പടാ ഇട്ടത് കൊന്നാളിയാ?
1: അവനൊന്നും കേക്കണ്ട. ആമിൻത, ആമിൻത ഇപ്പൊ സമത്വം അല്ലേ? സമത്വോ
0: സൗവാ
1: സമത്വന്ന്?
0: സമത്വോ അതെന്നത്?
1: ആണും പെണ്ണും തമ്മിൽ ഒരു വ്യത്യാസമില്ല, തുല്യതാണ്.
0: ഓ അങ്ങനെ, അതുകൊണ്ട് ഇരിക്കും ആണിന്റെ ഡ്രസ്സെല്ലാം പെൺകുട്ടികൾ ഇടുന്നുണ്ടാവ സമത്വം കൊണ്ട് അല്ലേ?
1: കാണുന്നില്ലേ ആൺപിള്ളേർ ഇപ്പൊ മുടിയെല്ലാം നീട്ടി പെൺപിള്ളേർ പോലെ നടക്കുന്നു.
0: അത് ശരി. അപ്പൊ ഈ 4 മണിക്ക് എണീറ്റിട്ട് ആൺപിള്ളേർ ചായ കുടിക്കാൻ പോവുമല്ലോ, പിന്നെ പെൺപിള്ളേർക്ക് വന്നാലെന്നാ? എന്റെ കരുണ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ, ഇപ്പോഴത്തെ പെൺപിള്ളേരെയും വിശ്വസിക്കറ്, ആൺപിള്ളേരെയും വിശ്വസിക്കറ് കേട്ടാ. നീ പറഞ്ഞ എല്ലാം കാര്യം തന്നെ, സമത്വം അതെല്ലാം ഉണ്ട്, അതെല്ലാം വേണ്ടന്നെ. അതിനു മുമ്പ് എന്ത് വേണം നമുക്ക്?
1: നിങ്ങള് പറഞ്ഞു,
0: ദോശക്കല്ലുമ്മല് നല്ലോണം കല്ല് ചൂടാവണ്ടേ? നമുക്ക് ദോശ ചൂടണ്ടെങ്കില്
1: പിന്നെ
0: കല്ല് ചൂടാകാണ്ട് നിൽക്കുമ്പോ ഈ ദോശ എന്റെ മാവ് എടുത്ത് ഒഴിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക?
1: അങ്ങനെ പിന്നെ ആകൊന്നും പറയണ്ട, ആടിയും പറ്റി ഇടിയും പറ്റിയെന്ന് പറയാ, ചട്ടത്തിന്റെ മേലും പറ്റിട്ട് ദോശ ചൂടാൻ പറ്റുമോ നമുക്ക്? ആരെങ്കിലും അങ്ങനെ ചെയ്യൂ? എന്റെ അമിന്ത
0: ചെയ്യൂലോ.
1: ഇല്ല,
0: നല്ലോണം കല്ല് ചൂടായിട്ട് പാകായിട്ട് ദോശന്റെ മാവ് എടുത്ത് ഒഴിച്ചാലോ എങ്ങനെയുണ്ടാവും?
1: അത് പിന്നെ പറയാനുണ്ട് ആമിന്ത. ഒച്ചയും കേക്കു. ആ ചട്ടത്തോണ്ട് ഇങ്ങനെ കോരി എടുക്കാൻ ഒരു സുഖത്തരുണ്ട്. മറച്ചിട്ടാൽ അതിന്റെ ഒരു കഷ്ണം പോലും അവിടെ ബാക്കി
0: ഉണ്ടാവില്ലല്ലോ.
1: ഇല്ല, അല്ല നിങ്ങള് ദോശ ഇട്ടിട്ടുണ്ടോ കുറച്ച്?
0: ഞാനൊരു ഉപമ അറിഞ്ഞ കരണ, അപ്പഴ കോകന് തിന്നണ്ട വിചാരയുള്ളൂ.
1: ഓ എന്റെ ആമിന്ത, ഞാൻ ആകെ കൊതിച്ചു കേട്ടാ.
0: ഞാനൊരു ഉപമ പറഞ്ഞ, ഇനി അതിലിപ്പോ കേറിയിട്ട് ചായ ഉണ്ടോ ചോറുണ്ടോ ഒന്നും ചോദിച്ചു വിടണ്ട. അവിടെ ഒന്നും വെച്ചിനൊന്നുമില്ല.
1: നിങ്ങൾ ആ ഉപമയൊന്ന് കംപ്ലീറ്റ് ആക്കുന്നാല്.
0: ആ കരണ, നമ്മൾ ഈ ദോശക്കല്ല് ചൂടായിട്ട് ദോശമാവ് അതിലേക്ക് ഒഴിക്കുമ്പോ ഉണ്ടാകുന്ന ഒരു സുഖം ഉണ്ടല്ലോ, അത് മാത്രം ചുട്ടു എടുക്കുമ്പോഴുള്ള സുഖം ഉണ്ടാവൂലോ, അതുപോലെ ഇരിക്കണം എന്ത് നാടും. ആ നാട് നന്നാണ്ടെങ്കിലേ ഈ സമത്വം മറ്റേതും മറിച്ചാലും നന്നായിട്ട് കാര്യമുള്ളൂ, അതിലെ ഉണ്ടാവൂ. അത് നീ മനസ്സിലാക്കണം. നന്നാകാത്ത നാട്ടിൽ ഈ പൊലച്ചക്കും പാതിരാത്രിക്കലും കയറി വന്നാലില്ലേ ഇങ്ങനെയായിരിക്കും സംഭവം ഉണ്ടാവുക. കേറി ആക്രമിച്ചൊന്നും വരും, അടിച്ചൊന്നും ഇരിക്കും, പിടിച്ചൊന്നും ഇരിക്കും.
1: അല്ല അപ്പൊ ആമിനത്ത പറഞ്ഞോണ്ട് വരുന്നാണ്?
0: നാട് നന്നാകണം ആദ്യം, എന്നിട്ട് മതി നാട്ടാരെ നന്നാക്കുന്നത്.
1: നാട്ടുകാർ നന്നാണ്ടെങ്കിലും പിന്നെ നാട് നന്നാവും? എന്റെ ആമിന്ത,
0: നാട് നന്നായാലും നാട്ടുകാരും നന്നാവും.
1: ഓ എന്റെ ആമിന്ത, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് എന്നെ കൺഫ്യൂഷൻ ആക്കല്ല.
0: എനിക്കിപ്പോ കൺഫ്യൂഷൻ ആയില്ലേ?
1: ആണ്
0: കൺഫ്യൂഷൻ ആയാ?
1: നിങ്ങളെല്ലാം കൂടി ആകെ എന്നെ കൺഫ്യൂഷൻ ആക്കിയില്ലേ?
0: ആക്കിയില്ലേ? അത് മാറ്റാൻ ഒരാള് വരുന്ന.
1: അതാരപ്പ?
0: കുട്ടിരാമാട്ടെ.
1: അതെയാ?
0: ആ ഇനി എന്റെ കൺഫ്യൂഷൻ എല്ലാം മാറ്റിത്തരും.
1: പിന്നെ
0: പറഞ്ഞു പറഞ്ഞ് നീ ഓറെ കൺഫ്യൂഷൻ ആക്കാൻ പോണ്ടേ, പിന്നെ ഓർക്ക് മുന്തല് വായിപ്പോ.
1: പിന്നെ നമുക്ക് നേരെ കുട്ടിരാമട്ടന്റെ അടുത്തേക്ക് പോവാ.
0: ഓറിങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന്?
2: എന്താണ് രണ്ടുപേരും കൂടി? കരണനിന്ന് ആമിനത്തന്റെ അടുത്താണല്ലോ വന്ന്.
1: ഒന്നും പറയണ്ട എന്റെ കുട്ടിരാമട്ട, ആമിനത്തെ ചെയ്ത് വെക്കണം നിങ്ങക്ക്.
2: എന്ത് പറ്റി കരണ?
1: എന്റെ കുട്ടിരാമട്ട, ഈ വീടുണ്ടല്ലോ കഥകളിൽ അങ്ങനെ തുറന്ന് മലക്കെ തുറന്നു വെച്ചിട്ട് കിടന്നങ്ങ് ഉറങ്ങുവാന്ന്.
2: എന്താ പറ്റിയേ?
0: എല്ല ഉട്ടരാമാട്ട, നേരം വെളുത്ത ഞാൻ അറിഞ്ഞിനി. അപ്പൊ ഞാൻ വെച്ച് ഇത്ര നേരത്തെ എണീറ്റിട്ട് എന്നാ വേണ്ടെന്ന് വെച്ച് രണ്ടാമത് ഞാൻ അങ്ങ് കടന്ന്. പിന്നെ നമ്മക്കുള്ളൊരു അസുഖം നിങ്ങൾക്ക് അറിയാലോ, രാവിലെ എണീറ്റാലോ വാതിലാണ് തുറന്നു വെക്കുന്നത്. പൊതുവേ നമ്മൾ അങ്ങനെയാണ്, ഉമ്മയാട്ടെ ഉമ്മൂമ്മയാട്ടെ എല്ലാരും അങ്ങനെ നേരം വെളുത്താലൊന്ന് വാതിലാണ് തുറന്നു വെക്കും. ഞാൻ പടം കുറഞ്ഞിപ്പി. എന്നിട്ട് ഇവൻ വന്നിട്ടോ നട്ടപ്പാതിരക്ക് ചായ കുടിക്കാൻ പോയിനോ, നട്ടപ്പാതിരക്ക് ചായ കുടിക്കാൻ പോയിനോ കുറെ സമയം പറഞ്ഞു
2: കൊടുക്കുന്നു.
1: എല്ല ഉട്ടരാമാട്ട, ഇപ്പൊ അതല്ലേ ഫേഷേ?
2: ഏത്
1: നട്ടപ്പാതിരക്ക് ചായ കുടിക്കാൻ പോവാ?
2: അത് ചെറുപ്പക്കാര് പോന്നില്ലേ?
1: ആന്ന്
0: എല്ല ഉട്ടരാമാട്ട, ഈ പിള്ളേർക്ക് വീടും കുടിയൊന്നും ഇല്ലേ? ഈറ്റക്കനെ വെച്ച് കുടിച്ചാ പോരെ, ഇവരെ വീട്ടില് ചായപ്പൊടിയും പഞ്ചസാരയൊന്നും ഇല്ലേ?
2: അതായത് ആമിനത്ത, നമ്മളൊരു പുതിയ കാലം പുതിയ തലമുറയുണ്ടല്ലോ, അവരെ ജീവിത രീതിയും ശൈലിയും ഒക്കെ ഒന്ന് പ്രത്യേകത തന്നെയാണ്, മാറ്റം തന്നെയാണ്. നമ്മളിപ്പോ പകല് കാണാത്ത ചില ഹോട്ടലുകൾ രാത്രി കാണാൻ പറ്റും. പകലൊന്നും തുറക്കില്ല അവര് അല്ലേ? സാധാരണ ഒരു ഹോട്ടൽ രാവിലെ അതിരാവിലെ തുറന്ന് വൈകുന്നേരം ഒരു 6-7-8 മണിക്ക് അടയ്ക്കുന്നല്ലേ പതിവ്. ഇത് ഈ സമയങ്ങളൊന്നും തുറക്കാതെ രാത്രി 9 മണിക്ക് ശേഷം മാത്രം തുറന്നും പുലരുന്നവരെ പ്രവർത്തിപ്പിക്കുന്ന ഹോട്ടലുകളും തട്ടുകടകളും നമ്മുടെ നാട്ടിൽ ധാരാളം ഉണ്ട്.

0: അതുണ്ടാവേണ്ട കാരണം ഈ നമ്മൾ കരണം പറഞ്ഞ പോലെ ആളുകൾ ചെറുപ്പക്കാരും കുട്ടികളൊക്കെ പോവും. അത് അവർ 12 മണിയായാലും 1 മണിയായാലും 2 മണിയായാലും ഒരുപാട് നേരം അവിടെ ഇരുന്ന് വളരെ സാവധാനത്തിൽ ആസ്വദിച്ച് ആഹാരം കഴിക്കും, ചായ കുടിക്കും, എന്നിട്ട് തിരിച്ചു പോകുന്ന ഒരു രീതി, ഒരു പുതിയൊരു നമ്മുടെ ചുറ്റും എല്ലാവരുടെയും കണ്ടുവരുന്ന ഒരു രീതിയാണ്. അത് കാലത്തിന്റെ ഒരു മാറ്റം എന്നല്ലേ നമുക്ക് പറയാൻ
1: പറ്റുമോ?
0: അങ്ങനെയൊന്നും നമുക്ക് പറഞ്ഞുകൂടാ അല്ലേ? പെൺകുട്ടികൾക്ക് എന്താ പോയിക്കൂടെ? അത് നമ്മളിപ്പം സമത്വമാണല്ലോ അല്ലേ? സ്ത്രീ പുരുഷ സമത്വമല്ലേ? അപ്പൊ ആൺകുട്ടികൾക്ക് പോകുന്ന സ്ഥലത്തൊക്കെ അവർക്കും പോവാം. നമ്മളങ്ങനെ പെൺകുട്ടികളെ മാത്രം മാറ്റി നിർത്തുന്നത് പറയാനും ചിന്തിക്കാനും പാടില്ല പുതിയ കാലത്ത്. അമനത്ത
1: പണ്ടത്തെ കാലത്തിൽ 6 മണി കഴിഞ്ഞാൽ പെൺപിളറൊന്നും പുറത്ത് കീഴിൽ കൂട്ടിരാമട്ട പോലെ എന്തേ അന്നേരം എന്തെങ്കിലും കേസ് കേട്ടു ഇതോ അടിയും പിടിയാലും ഉടനേരുവാ. ഇപ്പല്ലേ കേൾക്കുന്ന ഇങ്ങനത്തെയല്ലോ. അത് മാത്രല്ല, ഇപ്പം കരണം പറഞ്ഞല്ലോ, പൊലച്ചക്ക് 4 മണിക്ക് ചായ കുടിക്കാൻ പോയിട്ട് പെൺപിള്ളേറെ ആരെല്ലോ വായി നോക്കി പിന്നെ അടിയായി പിടിയായി എന്തല്ലോ കേസ് കേട്ടോ.
0: അതെ, നമുക്ക് കഴിഞ്ഞ ദിവസം പത്രത്തിലൊക്കെ കണ്ടിരുന്നു, 4 മണി സമയത്ത് ഏതോ ഒരു പരീക്ഷക്ക് പോയ വിദ്യാർത്ഥിനികളായിരുന്നു. അവര് ചായ കുടിക്കാൻ വന്നപ്പോ അത് അവരെ കമന്റ് അടിച്ചു അവിടുത്തെ കുറച്ചാളുകൾ അല്ലേ. അത് സംബന്ധിച്ച് കയ്യേറ്റമൊക്കെ ഉണ്ട്, വലിയ പ്രശ്നം ഉണ്ടായി, കുഴപ്പമൊക്കെ ഉണ്ടായിരുന്നു. അവര് പോലീസ് കേസൊക്കെ ആക്കി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
1: മാത്രല്ല, കഴിഞ്ഞ ദിവസം നീ ടി വി കണ്ടിരുന്ന ഒരുത്തൻ കുപ്പായ അയച്ചെല്ലോട്ടിട്ട് 2 വടിയെല്ലെടുത്തിട്ട് ബൈക്കുകാരനെ അടിക്കുന്ന അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു ഓനെന്ത് കഥകേടാ?
2: അമ്മൂപ്പ എന്തെല്ലാന്ന് കാട്ടിക്കൂട്ടുന്നു, എന്തോ മയക്കുമരുന്നായിട്ട് അടിച്ചിട്ട് നടക്കുന്ന ഞാൻ തോന്നുന്നല്ലേ. ഭർത്താനും പറയുന്നുണ്ട്.
1: അത് മാത്രല്ല, 2 ചെക്കന്മാരുണ്ടായ സഹോദരന്മാരെന്നല്ലേ പറഞ്ഞത്.
0: ശരിയാണ്, ഇതൊക്കെ നമ്മുടെ ലഹരിയുടെ ഒരു പ്രശ്നമാണ്. ലഹരി ഉപയോഗിച്ചിട്ടാണ് ഇരുചക്രവാഹനങ്ങൾ അടിച്ചുപിടുത്തി അല്ലെങ്കിൽ പരസ്പരം കയ്യേറ്റം ചെയ്യുന്നു. നമ്മൾ പലതരം ലഹരി ഉണ്ടല്ലോ, ആ ലഹരിയിൽ അടിമപ്പെട്ടു പോകുന്ന ഒരു സമൂഹം നമ്മുടെ മുമ്പിൽ ഇപ്പോഴും ഉണ്ട്. ആ സമൂഹത്തിനെ നമുക്ക് ലഹരി മുക്തമാക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ ആഭ്യന്തര വകുപ്പ് കേട്ടില്ലേ, തൂഫാൻ അല്ലെ, ഓപ്പറേഷൻ തൂഫാൻ, അതൊക്കെ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെ വന്നിട്ടില്ല എങ്കിൽ ഇതുപോലെ നമ്മൾ രാത്രിയും മറ്റൊക്കെ സഞ്ചരിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഇതുപോലെ ലഹരിക്ക് അടിമപ്പെട്ടവരുടെ ആക്രമണത്തിന് വിധേയമായി പോകും.
1: എല്ലാം ഇതിന്റെ കൺഫ്യൂഷൻ തീർക്കണ്ടേ?
0: കൺഫ്യൂഷൻ അതെന്താണ്?
1: അമ്മ പറ
2: കുട്ടിരാമട്ട, ഈ ആമിൻ തീ ഉണ്ടല്ലോ ഈ വായിൽ കൊള്ളാത്ത എന്തല്ലോ എന്നോട് പറഞ്ഞു. അനക്കാങ്കൊന്നും തിരിയുന്നില്ല കുട്ടിരാമട്ട, നിങ്ങൾ ഇങ്ങോട്ട് വാ.
0: എന്താ കാരണം?
2: ഞാൻ ഈ പറയുന്ന കാര്യം ആരോടും പറയാൻ വേണ്ട, ഒരു വെക്കാൻ വേണ്ട. ഈ ആമിൻ തത്തൊക്കെ എന്തോ തലക്കെന്തല്ലോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു.
1: നീ എന്ന കാരണം കുശൂഷിക്കുന്നു ചെവിയിൽ പോയിട്ട്?
2: അല്ല ഒന്നുമില്ല, അപ്പൊ കുട്ടിരാമട്ടന് സുഖല്ലേ എന്ന് ചോദിച്ചതാണ്.
1: അതെന്തിനാ ഓറെ ചെവി പോയിട്ട് പറയുന്നത്? നിനക്ക് കീർന്ന് വെച്ചിട്ട് പറഞ്ഞാ പോരെ.
2: കുട്ടിരാമട്ടെ നിങ്ങൾ കേൾക്കണോ, നമ്മളിങ്ങനെ ലോക കാര്യങ്ങളെല്ലാം പറയുമ്പോ ഇവര് അമ്മിക്കല്ല് ദോശക്കല്ല് ചട്ടു എന്നല്ല പറയുന്നത്.
1: അമ്മിക്കല്ല് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ദോശക്കല്ല് ചട്ടു എന്നേ പറഞ്ഞിട്ടുള്ളൂ.
2: അത് പറഞ്ഞല്ലോ. നമ്മളിപ്പോ എന്തിന്റെ കാര്യത്തില്? നമ്മളിപ്പോ ദോശന്റെ കാര്യങ്ങളൊന്നും അല്ലല്ലോ പറയുന്നത്, നമ്മൾ ലോകവിവരല്ലേ പറയുന്നത്.
1: അതായത് കുട്ടിരാമട്ട, നമ്മള് കായാത്ത ദോശക്കല്ലുമ്മല് അരി വാർന്നാലുള്ള അവസ്ഥ
0: എന്തായിരിക്കും?
1: അപ്പൊ ഈ കാഞ്ഞ കല്ലുമ്മല് ദോശമാവ് ഒഴിച്ചാൽ നല്ല വൃത്തിക്ക് ചുട്ടെടുക്കാൻ പറ്റുമല്ലോ.
2: അതായത് അല്ല, അതിനക്ക് വലിയ എതിർപ്പൊന്നുമില്ല, പക്ഷെ അത് എന്തിനു ഈ ഒരു സമയത്ത് പറഞ്ഞു?
1: ഈ ഒരു സമയത്ത് പറഞ്ഞാലേ അതിന് പ്രസക്തിയുള്ളൂ.
2: ആ പ്രസക്തി ഒന്ന് പറഞ്ഞതാന്നാല്.
1: അതായത് നാട് നന്നായാല്.
2: തുടങ്ങി കണ്ട കുട്ടിരാമട്ട, ഞാൻ പറഞ്ഞിപ്പോ ശരിയല്ലേ? ഇത് മാടമ്പള്ളിയിലെ ചിത്തരോഗിന്റെ കളി തന്നെയാണ്.
1: ആനക്കൊരു ചിത്തരോഗിയില്ല, ഞാൻ പറഞ്ഞത് ശരിയല്ലേ കുട്ടിരാമട്ട?
0: പറയാൻ അനുവദിക്കുക.
1: ഞാൻ പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ, നാട് നന്നായാലും നാട്ടാരും നന്നാവും.
0: അതിനെന്താ കുഴപ്പം?
2: അല്ല അതിന് വലിയ കുഴപ്പമൊന്നുമില്ല, അതിന് ദോശക്കല്ലെന്തിനെ കൊണ്ടുതന്നെ ജീവിക്കുന്നത്?
1: ഞാനൊരു ഉപമ പറഞ്ഞല്ലേ കരുണാ,
0: മനസ്സിലാവും. താമരത്തെ പറഞ്ഞത് നമ്മളിപ്പോ ദോശക്കല്ലാണ് നമ്മുടെ സമൂഹം, നാട് അല്ലേ. ആ നാടില് എല്ലാ സാഹചര്യങ്ങളും ഒത്തുവന്നാൽ മാത്രമാണ് ഈ രാത്രിയും പുറച്ചൊക്കെ എല്ലാവർക്കും, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കൊക്കെ എല്ലാവർക്കും ഇറങ്ങി നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. അത് നമ്മള് കാഞ്ഞ ദോശക്കല്ലില് ദോശ ചുട്ടെടുക്കുന്ന പോലെ എളുപ്പമായിരിക്കും, അപകടങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ നാട് ഇതുപോലെ മയക്കുമരുന്നിന്റെ വ്യാപനത്തില് അതുപോലെ കള്ളുകുടിയന്മാരുടെ പിടിയിലൊക്കെ അമർന്നാല് അത് കായാത്ത ദോശക്കല്ലിന് സമമാണെന്നല്ലേ അവനത്ത് പറഞ്ഞു. അവിടെ നമ്മള് ദോശ ഇവിടെ ശ്രമിച്ചാല് എന്ത് സംഭവിക്കും?
1: അപ്പൊ
0: നാട്ടിൽ ഇത്രയും മനോരോഗികള് ധാരാളം സൂര്യവിഹാരം നടക്കുന്ന സമയത്ത് നമ്മള് നേരം കെട്ട നേരത്തൊക്കെ പുറത്തേക്ക് ഇറങ്ങിയാൽ ഇതുപോലെ സംഭവിക്കുമെന്ന് വ്യക്തമായിട്ട് പറയാനാണ് അമിനത്ത് ആ ഉദാഹരണം കൊണ്ടുവന്നത്, ദോശക്കല്ല് കൊണ്ടുവന്നത്.
1: അത് എനിക്ക് തിരിഞ്ഞിട്ടില്ലെങ്കില് ബാക്കിയിലേക്ക് തിരിഞ്ഞോളും കേട്ടാ.
2: എന്റെ അമിനത്ത ഇതൊന്നൊന്നര ദോശക്കല്ലായി പോയിട്ടാ
1: എല്ലാ പിന്ന.

0: ചിന്തിച്ചോളൂ, പക്ഷെ ചിരിക്കാൻ മറക്കണ്ട കേട്ടോ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.

ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം കെ കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ 2-ാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്തപരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതുമായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു, ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക, കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.

D major. Time signature 24. BPM 76.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു.
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: ഇതാരാപ്പ വിളിക്കുന്നേ ഇത്രയും സമയമായിട്ട്? വിളിച്ചോണ്ടിരിക്കുന്ന മനുഷ്യന്മാർക്ക് തിരക്കുള്ള സമയത്ത് ഞാൻ ഒരിക്കൽ എടുത്തിട്ടില്ലാന്ന് വെച്ചിട്ട് അപ്പാടങ്ങ് വിളിക്കാണ്ടിരിക്കുമല്ലോ വേണ്ടേ. ഹലോ ഹലോ, ഇതാരാ?
3: ഹലോ, ഗീതയല്ലേ?
2: അതെ, എന്നേനു?
3: അല്ല, ഒരു കാര്യം അന്വേഷിക്കാനേനുവേ.
2: എന്നാ കാര്യം? നിങ്ങൾ വേഗം പറഞ്ഞാട്ടെ, കുറെ സമയമായി വിളിച്ചോണ്ടിരിക്കുന്നു.
3: നിങ്ങളൊരു സുഹൃത്തില്ലേനു? ആ ഒരു മല്ലിക.
2: ആ,
3: നമ്മളെ ജയദേവനെ കല്യാണം കഴിച്ച മല്ലിക, കുറേ പ്രായമായിട്ട് കഴിച്ചേ.
2: ആ, മനസ്സിലായി. അല്ല, അതിനിപ്പോ എന്നാ വേണ്ടേ?
3: ഒന്നും വേണ്ടപ്പാ, അവരെവിടെ ഇപ്പൊ പോയിനെ?
2: അവരെവിടെ പോയിന്ന് എന്നോട് ഇരിക്കണ്ടേ? അത് അവരോടല്ലോ ഇരിക്കണ്ടേ.
3: അതെന്നാന്ന് വെച്ചുകഴിഞ്ഞാല്, എന്റെ അനിയത്തിന്റെ ഭർത്താവിനെ ട്രെയിന് കയറ്റാൻ വേണ്ടിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയിന്.
2: റെയിൽവേ സ്റ്റേഷൻ അല്ലാണ്ട് ബസ് സ്റ്റാൻഡിൽ നിന്നാണോ തീവണ്ടി കയറ്റാൻ പോവാ? നിങ്ങൾ എന്ത് വർത്താനം പറയുന്നു?
3: നിങ്ങളിങ്ങനെ ചൂടാലപ്പാ. അന്നേരം ഞാനവിടെ മല്ലികനെയും ജയദേവനെയും കണ്ടിന്. അവരാണോന്ന് ഉറപ്പിക്കാനാ വിളിച്ച്.
2: ഇത് പറയാനാണോ നിങ്ങൾ ഇപ്പൊ എന്നെ വിളിച്ചേ? അവരെന്താ ഭാര്യയും ഭർത്താവും അല്ലേ, ഒളിച്ചോടുന്നൊന്നും ആയിരിക്കൂലല്ലോ.
3: അല്ലപ്പ, നിങ്ങളെ ഭർത്താവ് ദിനേശന്റെ സുഹൃത്തല്ലേ, നിങ്ങൾക്ക് അറിയായിരിക്കും വിചാരിച്ചിട്ടാന്ന്.
2: ദിനേശന്റെ സുഹൃത്ത് തന്നെ. അവരെടിങ്ങ് പോയതായിരിക്കും, അതെന്തിനാ എന്നോട് ചോദിക്കുന്നേ?
3: അതേ പൈശ്ശേരി തന്നെ, ശാന്ത ടീച്ചറാങ്ക് മരിച്ച്, മോളാങ്ക് കടലിൽ തുള്ളി മരിച്ച്. അവർക്ക് നിന്നപ്പോ എവിടെയും പോകുന്നേനല്ലേ.
2: അല്ല, എന്നാലും നിങ്ങൾക്ക് അറിയായിരിക്കൂലേ. നിനക്ക് അത്രക്ക് നിർബന്ധം അങ്ങ്, നീ ഒരു കാര്യം ചെയ്യ്, 896 വിളിക്ക്.
3: ആരെ നമ്പറാ?
2: അത് ആരെ നമ്പറൊന്നും അല്ല, അത് റേഡിയോ മലബാറിന്റെ നമ്പറാണ്. 89.6.
3: അതിൽ വിളിച്ചാ കിട്ടുവാ?
2: നീ വിളിക്കൊന്നും വേണ്ട, നീ അത് വെച്ചാ മതി. അടുത്തയാഴ്ച മുതൽ നെല്ലിക്കന്റെ രണ്ടാം ഭാഗം വരുന്നുണ്ട്. 89.6 എന്ന നമ്പറിൽ നീ വെച്ചാ മതിന്ന് ഞാൻ വെക്കുന്നേ, എനക്ക് തിരക്കുണ്ട്.
3: ഓ, എന്തൊരു ഡിമാൻഡാപ്പ. ആ, ഞാനറിയൂ, ഞാൻ റേഡിയോ മലബാർ വെക്കൂ. ഏടിയാന്ന് അവര് പോയെന്നു അറിയൂ, അവരെന്തിനാ പോയെന്നു അറിയൂ. ആ

0: സ്വന്തം
1: മതി മതി മതി മതി, ഇത് മാറിപ്പോയതാവാൻ വഴിയില്ല.
0: നിനക്കെങ്ങനെ അറിയാ?
1: സൈക്കോളജി. ഒരു ഗന്ധം വരുന്നുണ്ട് സുരേഷേട്ടാ, ഒരു ഗന്ധം വരുന്നുണ്ടല്ലോ, മല്ലികപ്പൂവിൻ മധുരഗന്ധം.

0: ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം, കെ കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ 2-ാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്തപരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതുമായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു, ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.
1: അനശ്വര കാവ്യങ്ങളുടെ ആസ്വാദന മാധുര്യം നുകരാൻ കാവ്യശകലങ്ങളിലെ അക്ഷര സൗരഭം തേടി ഒരു യാത്ര. അനുയാത്രയ്ക്കായി ആദരപൂർവം ക്ഷണിക്കുന്നു കവന കൗതുകങ്ങളിലെ കാവ്യസൗഗന്ധികങ്ങൾ വിടരുകയായി അക്ഷരമലരുകളുടെ പരിമളത്തിന്റെ പരിരംഭണത്തിനായി കാത്തിരിക്കുക. വെള്ളിയാഴ്ചകളിൽ രാവിലെ 7:35 തിങ്കളാഴ്ചകളിൽ ഉച്ചയ്ക്ക് 12:45.

0: ഇടറാത്ത ശബ്ദത്തിൽ നിറവാർന്ന സത്യവുമായി. ഇത് റേഡിയോ മലബാർ 89.6 FM.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ വായനശാലയിലേക്ക് സ്നേഹസ്വാഗതം. ഇന്ന് വായനശാലയിലൂടെ കേൾക്കാം ബിജു വി കെയുടെ നാട്ടുമാങ്ങകൾ എന്ന പുസ്തകത്തെ കുറിച്ചുള്ള അവലോകനം. അവതരണം ബാബുരാജ് അയ്യല്ലൂർ.
2: നോവൽ പുതുമയുടെ കഥയെഴുത്താണ്. സാഹിത്യത്തിൽ നോവൽ എന്ന പുതിയ എഴുത്തു രീതി കൈവന്നതുകൊണ്ടാണ് പുതിയ ഈ ആഖ്യാന രീതിയെ നോവൽ എന്ന പദം ഉപയോഗിച്ച് വിളിക്കുന്നത്. നോവൽ എന്ന വാക്കിൻ്റെ അർത്ഥം പുതിയത് എന്നാണ്. ലോക സാഹിത്യ ചരിത്രത്തിൽ ഏറ്റവും അവസാനം പുറന്നു വീണ സാഹിത്യശാഖ ആയതുകൊണ്ടാണ് ഈ വിഭാഗത്തിന് നോവൽ എന്ന പേര് വരാൻ കാരണം. നോവൽ എഴുത്തിലെ സ്വാതന്ത്ര്യത്തെ അടയാളപ്പെടുത്തുന്ന ഒന്നാണ്. എങ്ങനെയും എഴുതാം, അത് മനുഷ്യരുടെ കഥ തന്നെയാവണമെന്നില്ല, ജീവിതമുണ്ടായിരിക്കണമെന്ന് മാത്രം. ജീവിതത്തിൻ്റെ കടലെ

വിഹിത രൂപമാവുകയാണ് നോവൽ ചെയ്യുന്നത്. ഒറ്റ മനുഷ്യൻ്റെ ലോകനിർമ്മിതിയുടെ കഥയാണ് ഡാനിയൽ ഡിഫോയുടെ റോബിൻസൺ ക്രൂസോ. അങ്ങനെയും നോവൽ രചന സാധ്യമാണ്. പക്ഷേ ഇവിടെ നോവലിൻ്റെ പരമ്പരാഗത കൈവഴികളിലൂടെ തന്നെയാണ് ശ്രീ ബിജു വി കെ നാട്ടുമാങ്ങകളുമായി സഞ്ചരിക്കുന്നത്. നാട്ടുമാങ്ങയുടെ രുചിയും മണവും നാട്ടുമാവിൻ്റെ തണലും തണുപ്പും അനുഭവിച്ചവരായിരിക്കും മിക്കവാറും ആളുകൾ. അവരോടാണ് ബിജു മനസ്സ് തുറക്കുന്നത്. നാട്ടുമാങ്ങ പൊറുക്കിയെടുത്ത് മാവിൻ്റെ അച്ഛനോട് മാങ്ങ തരാൻ ആവശ്യപ്പെട്ട് മാവിൻ്റെ തടിയിൽ തൂപ്പു തല്ലി നടന്നിരുന്ന ബാല്യമുണ്ടായിരുന്നു എനിക്കും നിങ്ങൾക്കും. നോവലിസ്റ്റ് ജീവിക്കുന്ന മുടക്കുഴിയും തില്ലങ്കേരിയും മട്ടന്നൂരും പഴശ്ശിയും തന്നെയാണ് കഥയുടെ ഭൂമിക. കാടിനോടും പ്രകൃതി ദുരന്തങ്ങളോടും പ്രകൃതി ശക്തികളോടും ഇരട്ടിനോടും പൊരുതിക്കയറിയ മലയോര ജീവിതങ്ങളുടെ അതിജീവന പോരാട്ടത്തിൻ്റെ കഥയാണിത്. ഒരു മികച്ച വായനക്കാരനായി അറിയപ്പെടുന്ന ബിജുവിൻ്റെ ആദ്യത്തെ നോവലാണിതെന്ന് പറയാൻ പറ്റാത്ത വിധം ആദ്യ നോവലിൽ അത്ഭുതങ്ങൾ കാഴ്ചവെച്ചിരിക്കുകയാണ് ബിജു. മൂത്തു പഴുത്ത ശേഷമാണ് നാട്ടുമാങ്ങകളുടെ മാധുര്യം നുണയാൻ നിങ്ങളെ ക്ഷണിച്ചിരിക്കുന്നതെന്ന് നിസ്സംശയം പറയാം. കൊറോണ കാലത്ത് രംഗത്തെത്തിയ കുറേ പുതിയ എഴുത്തുകാരുണ്ടായിരുന്നു. പലരും ഇന്ന് അപ്രത്യക്ഷരായിരിക്കുന്നു. ഇവിടെയാണ് അവധാനതയോടെ ബിജുവിൻ്റെ രംഗപ്രവേശം. കയ്യിൽ നിറയെ മൂത്തുപഴുത്ത നാട്ടുമാങ്ങകളുമായി. ഒരു ദേശത്തിൻ്റെ കഥ തന്നെയാണിത്. അതിൻ്റെ ചരിത്രവും പശ്ചാത്തലവും കണ്ണീരും കിനാവും പ്രണയവുമാണ് ഇതിവൃത്തം. അവതാരിക എഴുതിയ നോവലിസ്റ്റ് രാജശ്രീ അടയാളപ്പെടുത്തിയതുപോലെ നിർണായക സന്ദർഭങ്ങളിൽ യുദ്ധവിദ്യകൾ മറന്നുപോകുന്നവരാണ് ബഹുഭൂരിപക്ഷം മനുഷ്യരുമെന്ന് നോവലിസ്റ്റ് അടിവരയിടുന്നുണ്ട്. ജീവിതത്തിൽ തോറ്റുപോയവരുടെ ചരിത്രം കൂടിയാണ് ചരിത്രം. തലകുനിച്ച് നടന്നകലുന്ന നായകനെയാണ് നോവലിലുടനീളം നമുക്ക് കാണാനാവുന്നത്. പലരും ജയിച്ചു നിൽക്കുന്നത് പരാജിതൻ്റെ ചുമരിലാണ്. വിക്ടറി സ്റ്റാൻഡാണത്. ഹിറ്റ്ലറും മുസോളിനിയും നെപ്പോളിയനും അലക്സാണ്ടറും വിജയിച്ചതായി നാം വായിക്കുന്നത് തോറ്റുപോയവർ ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് 100 മീറ്റർ ഓട്ടത്തിൽ ജയിച്ചവൻ തൻ്റെ കൂടെ ഓടിയവനോടും കടപ്പെട്ടിരിക്കുന്നുവെന്ന് പ്രശസ്ത നിരൂപകൻ എം എൻ വിജയൻ മാഷ് നിരീക്ഷിച്ചത്. അത്തരത്തിൽ നഷ്ടപ്പെട്ടവൻ്റെ ജീവിതഗാഥയാണ് നാട്ടുമാങ്ങകൾ. പ്രണയത്തെ നാട്ടുജീവിതത്തിൻ്റെ നാഡീവ്യവസ്ഥയുമായി അതിസൂക്ഷ്മമായി വിളക്കിച്ചേർത്ത അനുപമ സുന്ദരമായ നോവലാണിത്. പ്രണയനഷ്ടങ്ങളുടെ എരിതീയിൽ വെന്തുരുകുന്ന സുധിയും കരുണയുമാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ. ഒരു 50 വർഷങ്ങൾക്കപ്പുറമുള്ള നാട്ടുജീവിതത്തിൻ്റെ തുടിപ്പുകളും പിടപ്പുകളും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമെന്ന ജനകീയ വിപ്ലവ മുന്നണിയുടെ ജനമനസ്സുകളിൽ വേരുപിടിപ്പിച്ച ആദ്യകാല നേതാക്കളുടെ ജീവിതചിത്രവും ഇവിടെ നമുക്ക് വെളിപ്പെടുന്നു. പാർട്ടിയാണ് ജീവിതമെന്നും ജീവിതമാണ് പാർട്ടിയെന്നും കരുതി ഇന്നും ജീവിക്കുന്ന അനേകരുടെ കഥ കൂടിയാണിത്. പ്രതികൂല ജീവിത സാഹചര്യങ്ങളോട് ഏറ്റുമുട്ടി പരിക്ക് പറ്റിയിട്ടും പാർട്ടിയെ ജീവശ്വാസമായി കാണുന്ന പ്രഭാകരേട്ടൻ്റെ ദുരന്ത മരണം വായനക്കാരെ പിന്തുടരുന്നതാണ്. സുഖമോ ദേവി എന്ന ചിത്രത്തിൽ ലാലിൻ്റെ കഥാപാത്രം മരിച്ച ശേഷമുള്ള മ്ലാനതയും ശൂന്യതയുമാണ് നമുക്ക് പിന്നീട് അനുഭവപ്പെടുന്നത്. അത്രയ്ക്കും മിഴിവുണ്ട് ആ കഥാപാത്ര രൂപീകരണത്തിൽ. ആദ്യ കഥയിൽ തന്നെ ഇത്രയധികം കൈത്തഴക്കവും രചനാപടുത്തവും അദ്വിതീയം തന്നെ. നോവലിലെ ഭാഷയുടെ സൗന്ദര്യവും അതിൻ്റെ പ്രയോഗവും എടുത്തു പറയേണ്ടതാണ്. ഓരോ വാക്കും നമ്മെ പുറകിലേക്ക് നടത്തിക്കും. പൂർവികരുടെ വിണ്ട കാലടികളിലെ ഉപ്പും വിയർപ്പും അനുഭവിപ്പിക്കും. 28 അധ്യായങ്ങളിലായി കഥ അനുക്രമമായി വികസിച്ച് മാനവ സ്നേഹത്തിൻ്റെ പതാകയും ഉയർത്തിപ്പിടിച്ച് മുന്നിൽ നടക്കുന്നുണ്ട്. ചില ഉപമകളും പ്രയോഗങ്ങളും പ്രസ്താവനകളും നമ്മളെ വല്ലാതെ പിടിച്ചിരുത്തി ചിന്തിപ്പിക്കും. മുത്താച്ചിമാരുടെ പല്ലുകൾ പോലെ പഴകിത്തഴഞ്ഞുപോയ വാക്കുകളും ജീവിത നന്മകളും ഉൾക്കാഴ്ചയുടെ കനമുള്ള മുറം കൊണ്ട് ചീറിയെടുക്കുന്നുണ്ട് ബിജു. ഉമിത്തൂളികൾ ചിതറി പുറത്തു പോകുന്നതും നന്മയുടെ നൽവിത്തുകൾ മുറയിറമ്പിൽ വന്നു നിൽക്കുന്നതും മനോഹരമായ നയനാനുഭവങ്ങളാണ്. കാലഹരണത്തിൻ്റെ പടവുകൾ ഇറങ്ങിക്കഴിഞ്ഞ ചില നാടൻ പ്രയോഗങ്ങൾ ഈ നോവൽ

0: ബോധയുടെ മാത്രം പ്രത്യേകതയാണ്. ഇതോടൊപ്പം പുതിയ എഴുത്തിൻ്റെ സാഹിത്യഭംഗിയും നോവലിൽ ഉടനീളം കാണുകയും ചെയ്യാം. അതുകൊണ്ടാണ് ഈ എഴുത്ത് നിങ്ങളുടേതും കൂടിയാണെന്ന് ആത്മവിശ്വാസത്തോടെ ആമുഖത്തിൽ ബിജുവിന് പറയാനാവുന്നത്. നമ്മുടെ പ്രദേശത്തിൻ്റെ, പ്രത്യേകിച്ച് തില്ലങ്കേരിയുടെയും പഴശ്ശിയുടെയും വിപ്ലവച്ചോപ്പിൻ്റെ പിന്നിലെന്തെന്ന് ബിജു അന്വേഷിക്കുന്നുണ്ട്. അതിൽ MSPക്കാരും കോൺഗ്രസ് ഗുണ്ടകളും ചാത്തുകുരുക്കളും വിയനന്ദനും സിയനന്ദനും കടന്നു വരുന്നുണ്ട്. സഖാക്കളെ തേടി വീടുകളിലെത്തിയ MSPക്കാരോട് കല്യാണി അമ്മയുടെ ഒരു വർത്തമാനമുണ്ട്. കമ്മ്യൂണിസം അരച്ചു കുടിച്ച നായ്ക്കളോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായ MSPക്കാർ സ്ത്രീകളെ ചൂരൽ വടികൊണ്ടടിക്കുമ്പോൾ വിളിക്കാൻ പറ്റിയതിൽ ഏറ്റവും മുന്തിയ ചീത്തവാക്കുപയോഗിച്ച് കല്യാണിയമ്മ പൊട്ടിത്തെറിക്കുന്നതിനെ ചലം നിറഞ്ഞ കുരു പൊട്ടുന്നത് പോലെയെന്നാണ് ബിജു എഴുതി വച്ചിരിക്കുന്നത്. ചെരപ്പയും വളക്കവും ചെരിഞ്ഞിയും കുരു ചുണങ്ങലും ഒലുമ്പലും തേത്തലക്കായിരവും വണ്ണയുണ്ടാവലും പൊരൂളയും നാട്ടുഭാഷയുടെ തനിമയും കാപട്യമില്ലായ്മയും അക്കാല ജീവിതവും പ്രതിഫലിപ്പിക്കുന്നുണ്ട്. അയ്മന്നാറ്റം വീണിട്ടുണ്ടെങ്കിൽ എന്നൊരു പ്രയോഗം ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രണയം തന്നെയാണ്, അല്ലെങ്കിൽ പ്രണയം മാത്രമാണ് നോവലിൻ്റെ ജീവവായു. നോക്കൂ എത്ര മനോഹരമായാണ് ബിജു അത് എഴുതി ഫലിപ്പിച്ചിരിക്കുന്നത്. അരയാക്കണ്ടിക്കാവിൻ്റെ ഇടതൂർന്ന വനസ്ഥലികളിൽ ആലിംഗനബദ്ധരായി സുധിയും കരുണയെയും ഇങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. മുലയുണ്ടുറങ്ങിപ്പോയ ഒരു കുഞ്ഞിനെ പായയിലേക്ക് മാറ്റിക്കിടത്തുന്നതുപോലെ നെഞ്ചിലമർന്നു പെയ്യുന്ന കരുണയെ തെല്ലെന്നമർത്തി പ്രണയത്തിൻ്റെ സപ്തവർണ്ണങ്ങളും നിറഞ്ഞ അവളുടെ മിഴികളിലേക്ക് ആർദ്രമായി നോക്കി വ്രണിത ഹൃദയത്തിൻ്റെ നോവും പ്രണയാസക്തിയും ചേർന്ന് പ്രിയപ്പെട്ടവളെ ഉള്ളാഴങ്ങളിലേക്ക് വലിച്ചെടുക്കുന്നത് പോലെ ഒരിക്കൽ കൂടി ഒറ്റമെയ്യായി. സോ എന്തൊരു പ്രണയ പാരവശ്യം! ഇലത്തുമ്പിൽ നിന്ന് അപ്പോൾ വേണമെങ്കിലും താഴേക്കിറ്റുവീണു ചിതറിത്തെറിക്കാവുന്ന മഞ്ഞുതുള്ളി പോലെ കരുണ. പ്രണയനഷ്ടങ്ങളേറെയുണ്ടെങ്കിലും ഇടക്കൊക്കെ പ്രണയത്തിൻ്റെ കൽക്കണ്ടി മധുരവും ബിജു കണ്ടെടുക്കുന്നുണ്ട്. കൽക്കണ്ടി അക്കാലത്ത് വീടുകളിൽ കിട്ടുന്ന ഏറ്റവും വിലപിടിപ്പുള്ള മധുരമായിരുന്നു. വരുന്നവർക്ക്, പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇതായിരുന്നു കൊടുത്തിരുന്നത്. ജീവിതത്തിൻ്റെ വിധി വൈപരീത്യങ്ങളെ ആഴത്തിൽ അനുഭവിപ്പിക്കാൻ പോന്നതാണ് ചില പ്രയോഗങ്ങൾ. കിഴക്കോട്ടുള്ള ബസ് കാത്തുനിന്നാൽ പടിഞ്ഞാറേക്ക് ബസ്സുകളുടെ ഘോഷയാത്ര. കടവെത്തുമ്പോൾ എന്നും തോണി മറുകരക്ക്, വിശന്നു ചെല്ലുമ്പോൾ കാലിയായ അടുക്കള. മുഴക്കമുള്ള സ്ത്രീപക്ഷ നിലപാടിൻ്റെ ഉറച്ച കരുത്തുറ്റ ചില പ്രസ്താവനകളും ബിജു ഈ നോവലിലൂടെ നടത്തുന്നുണ്ട്. വിധവയുടെ കണ്ണിലൂടെ ലോകത്തെ കാണണം, അപ്പോൾ അറിയാം വെളുക്കെ ചിരിക്കുന്നവരുടെ മനസ്സിൻ്റെ അണപൊട്ടൽ. പലചരക്കു കടക്കാരൻ്റെ വിരലുകളുടെ തേൾമുനകൾ. ഇതിലപ്പുറം മനോഹരമായും അർത്ഥോക്തിയിലും ഹ്രസ്വമായും എങ്ങനെ ഈ അവസ്ഥയെ അവതരിപ്പിക്കും? ഇവിടെയാണ് ബിജുവിൻ്റെ വായനയുടെ പരപ്പും ആഴവും നാം തിരിച്ചറിയുന്നത്. സുധിയോട് മുഖത്തു നോക്കി പറയുന്ന കാളിനാരായണി എന്ന കഥാപാത്രത്തിൻ്റെ മിഴിവ് ഒന്ന് വേറെ തന്നെയാണ്. മിന്നലായി കടന്നുവന്ന് വെളിച്ചം വിതറി കടന്നു പോകുന്നവൾ, സ്വന്തം ജീവിതത്തിലെ ദുരിതത്തിൽ കരുത്തുറ്റ സ്ത്രീയായി മാറുന്നവൾ, മെടഞ്ഞെടുത്ത ആട്ട പോലെ പറ്റിച്ചേർന്ന് സുദൃഢമായ ഒരു ഗ്രാമജീവിതത്തിൻ്റെ തുടിപ്പുകളും സാമൂഹ്യ ബന്ധങ്ങളുമാണ് നോവലിൻ്റെ ജീവനാഡി. അല്ലെങ്കിൽ മെടഞ്ഞ ഒരു ഓല പോലെയാണ് ആ നാട്ടുജീവിതം. സാമൂഹ്യ പ്രസക്തമായ ഒരു സാമൂഹ്യ ജീവിതത്തെ തള്ളിക്കളയുന്ന സമകാലത്ത് ഒരാളും തനിച്ച് ജീവിതമുണ്ടാക്കുന്നില്ലെന്ന് ബിജു ഉറപ്പിച്ചു പറയുന്നു. ഒരാളും ഒരാളുടെയും സ്വന്തവുമല്ല, എല്ലാവരും ചേർന്നതാണ് സാമൂഹ്യ ജീവിതം. ഞാനും എൻ്റെ കുടുംബവും, നീ നിൻ്റെ കാര്യം നോക്കിയാൽ മതി, നാട് നന്നാവാൻ നോക്കണ്ട എന്നീ തികച്ചും പ്രതിലോമകരമായ ജീവിത സിദ്ധാന്തങ്ങൾ നേർക്കുനേർ നിന്ന് ഓരോ യുവാവിനെയും വെല്ലുവിളിക്കുന്ന ഇക്കാലത്ത് ഒരാൾക്കും തനിച്ച് ജീവിതമില്ലെന്ന് ബിജു ഉറപ്പിച്ചു പറയുകയാണ്. മരുമക്കത്തായം നിലനിന്നിരുന്ന കാലത്ത് അമ്മാവൻ്റെ വീട്ടിൽ താമസിച്ച് പഠിക്കുന്നതും അമ്മാവൻ്റെ സഹായി ആയി നിൽക്കുന്നതും അമ്മാവൻ്റെ മകളെ പ്രണയിക്കുന്നതുമൊക്കെ സാധാരണമായിരുന്നു. അത്തരമൊരു കഥാബീജമാണ് നാട്ടുമാങ്ങകളിലുള്ളത്. സുധിയും കരുണയും പ്രണയത്തിൻ്റെ നാട്ടുമാങ്ങകൾ രുചിച്ച് തുടങ്ങുമ്പോൾ അമ്മാവനും അമ്മായിക്കും വലിയ ഇഷ്ടക്കേടൊന്നുമില്ലായിരുന്നു. പക്ഷേ അമ്മായിയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം മകളെ മേൽഗതിയുള്ളവന് മാത്രം കൊടുക്കണമെന്ന കാഴ്ചപ്പാടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മിലിട്ടറിയിലുള്ള പ്രദീപൻ്റെ ആലോചന ഉറപ്പിച്ചത്. ഏറെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ലാത്ത സ്തുതിക്ക് കരുണയെ ജീവനേക്കാളും ഇഷ്ടമായിരുന്നെങ്കിലും ആരെയും വെറുപ്പിക്കാനും വയ്യ. സമത്വ സുന്ദര ലോകത്തെ സ്വപ്നം കണ്ട് പൊരുതി നിൽക്കാനുള്ള ഒരു വിപ്ലവബോധമൊന്നും അയാൾക്കില്ല. അവിഹിത ബന്ധവും സ്വവർഗരതിയുമൊക്കെ നോവലിൽ കാണുമ്പോൾ മുഖം തിരിച്ചു കളയേണ്ടവയല്ല അതൊന്നുമെന്ന് നമുക്ക് പിന്നീട് മനസ്സിലാവും. നോവലിൻ്റെ സമഗ്രമായ ഒരു അവതരണമല്ല, ചില ദിശാസൂചികകളെ കാണിച്ചു തരിക മാത്രമാണ് എൻ്റെ ഉദ്ദേശ്യം. പ്രതിബന്ധങ്ങളെ തട്ടിമാറ്റി പ്രണയിനിയുടെ കൈപിടിച്ച് മുന്നോട്ട് വരുന്ന നായകനല്ല സുധി. അയാൾക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്, ആരെയും വിഷമിപ്പിക്കാനും ആവില്ല. ചോദ്യങ്ങൾ പലതും മനസ്സിലുണ്ടെങ്കിലും ചോദിക്കുന്നില്ല. തികച്ചും ഇൻട്രോവേർട്ടായ നായകൻ, ക്വയറ്റ് സ്റ്റേ അറ്റ് ഹോം. ഇങ്ങനെയുള്ള മനുഷ്യർ ധാരാളമുണ്ടല്ലോ നമ്മുടെ സമൂഹത്തിൽ. പ്രണയം സത്യമാണ്. ആത്മാർത്ഥ പ്രണയം എത്ര കാലം കഴിഞ്ഞാലും മിഴിവോടെ നിൽക്കും. ആശുപത്രിയിൽ ഇവർ തനിച്ചായപ്പോൾ സുധി അരുതാത്തൊന്നിനും അവിടെ മുതിരുന്നില്ല. അലിഞ്ഞു പോയതിന് ശേഷമൻ ജീവനെ പിരിഞ്ഞു പോയി നീയെങ്കിലും മംഗളം നേരുന്നു ഞാൻ. ലോകാ സമസ്ത സുഖിനോ ഭവന്തുവെന്നും അയാൾ വിശ്വസിക്കുന്നു. ഉള്ളിൽ ബാല്യകാലവും ഭൂതകാലവും മധുരമുള്ള ഓർമ്മകളായി സൂക്ഷിക്കുന്ന എല്ലാവർക്കും നോവൽ ഏറെ ഇഷ്ടപ്പെടും. പുതുകാല ജീവിതത്തെ ബിജു അഭിസംബോധന ചെയ്യുന്നതേയില്ല. നാട്ടുമാങ്ങകൾ പ്രണയത്തിൻ്റെയും മധുരത്തിൻ്റെയും മാത്രമല്ല, അത് നാട്ടുനന്മകളുടെയും പരസ്പരം പറ്റിച്ചേർന്ന് കിടന്ന ഒരു സാമൂഹിക ജീവിതത്തിൻ്റെയും ഉൾക്കാമ്പുള്ള അവതരണമാണ്. നോവലിലൂടെ വളരുന്ന നല്ല വ്യക്തിത്വമുള്ള നിരവധി കഥാപാത്രങ്ങൾ ഇതിലുണ്ട്. അതിൽ പ്രധാനി പ്രഭാകരൻ സഖാവും കാളിനാരായണിയുമാണ്. പ്രദീപിൻ്റെ ഏട്ടൻ പ്രകാശൻ്റെ ഭാര്യ നിഷയും പ്രദീപും തമ്മിലുള്ള അടുപ്പവും പ്രകാശൻ്റെ സുവർഗരതിയും ആ കുടുംബജീവിതത്തെ കീഴ്മേൽ മറിക്കുന്നുണ്ട്. അയ്യല്ലൂരും മട്ടന്നൂരും കാക്കിയങ്ങാടും ഉരുവച്ചാലും തില്ലങ്കേരിയും പരിയാരവും ഒക്കെ നോവലിലുണ്ടെങ്കിലും കൃത്യമായ ഒരു ദേശത്തെ നോവലിൽ കാണുന്നില്ല. മതിലുകളില്ലാത്ത ഒരു ലോകത്തെ സ്വപ്നം കാണുന്ന ബിജുവിനും സ്തുതിക്കും അങ്ങനെയേ കഴിയൂ. പരിണത പ്രജ്ഞൻ്റെ ഭാഷാ ശൈലി, വാമൊഴികളുടെ ആഖ്യാനം, ആഖ്യാന പാഠവും ദാർശനിക മാനങ്ങളുള്ള പ്രസ്താവനകൾ, തമാശക്ക് ഒട്ടും പ്രാധാന്യമില്ലാത്ത ഇതിവൃത്തവും ആഖ്യാനവും ഒക്കെ ഈ നോവലിൻ്റെ പ്രത്യേകതകളാണ്. ഇന്ദുലേഖയിലെ 18-ാം അധ്യായം പോലെ ഇതിലെ 28-ാം അധ്യായത്തിൻ്റെ സാന്ദ്രമൗന ചാരുത എടുത്തു പറയേണ്ടതാണ്. ബിജുവിൻ്റെ എഴുത്തിൻ്റെ കൈയടക്കത്തിൻ്റെ മാന്ത്രികത ഇവിടെ കാണാം. കാമുകിയുടെ ഭർത്താവിനെ ആശുപത്രിയിൽ വന്ന് കാണുന്ന സുധിയും അവളും തമ്മിൽ ചായ കുടിക്കാൻ പോകുന്ന രംഗം നോക്കുക. എത്ര ചേതോഹരമാണത്! ആവർത്തന വായന ആവശ്യപ്പെടുന്ന സർഗചൈതന്യമുണ്ടതിന്. കല്യാണത്തലേന്ന് വീട്ടിലെത്തിയ സുധിയോട് തന്നെയും വിളിച്ച് ഒളിച്ചോടാൻ പറഞ്ഞ കരുണയെ വീണ്ടും തനിച്ചാക്കിയാണ് അയാൾ പോയത്. ഇവിടെയും സമാഗമത്തിനുള്ള സുവർണാവസരത്തിലും കരുണ കാത്തുവെച്ച ചില ചോദ്യങ്ങൾ സുധിയോട് ചോദിക്കുന്നുണ്ട്. നമ്മുടെ മുൻഗണനയിൽ ഇല്ലാത്ത കാര്യങ്ങളല്ലേ തിരക്കെന്ന് പറഞ്ഞ് നാം മാറ്റിവെക്കുന്നത്? ചെയ്യണമെന്ന് ഉറച്ചത് ആരെങ്കിലും മാറ്റിവെക്കുന്നുണ്ടോ എന്ന ചോദ്യം അയാളെ തീറ്റുന്നുണ്ട്. അവനവനെങ്കിലും സ്നേഹിക്കണ്ടേയെന്നും അവൾ ചോദിക്കുന്നു. ചായക്കായി അഭിമുഖം ഇരുന്നപ്പോൾ സാരി ഉടുക്കുമ്പോൾ ഇവൾക്കാണോ, ഇവൾ ഉടുക്കുമ്പോൾ സാരിക്കാണോ ഭംഗിയെന്ന കുഴക്കുന്ന ചിന്ത അയാളിൽ പൂത്തു നിൽക്കുന്നുണ്ട്. എന്നേക്കുമായി നഷ്ടപ്പെടുമ്പോഴല്ലാതെ മറ്റെപ്പോഴാണ് മനുഷ്യർ ഏറ്റവും വില പിടിച്ചതിനെ തിരിച്ചറിയുന്നത് എന്ന് നോവലിസ്റ്റ് ചോദിക്കുന്നു. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ കഴിയുന്ന കാലം വരെ മാത്രമാവും നമ്മളവർക്ക് പ്രിയപ്പെട്ടവരാവുന്നത് എന്ന തിരിച്ചറിവും തിരിച്ച് സഞ്ചരിക്കാനാവാത്ത വഴികളെക്കുറിച്ച് മാത്രമാണ് എന്നും അവൾ സഞ്ചരിച്ചു കൊണ്ടിരുന്നത്, അവൾ സംസാരിച്ചു കൊണ്ടിരുന്നത് എന്നും നോവലിൽ ബിജു എഴുതി വച്ചിരിക്കുന്നു. വികാരങ്ങൾ കല്ലിച്ചുപോയ നായകനാണ് സുധി. കരിയിലകൾ തീപിടിക്കുന്നത് പോലെ വികാരങ്ങൾക്ക് തീപിടിക്കേണ്ടത് കരുതി കാമുകിയുടെ ഫോൺ നമ്പർ പോലും വാങ്ങാത്ത സുധി. അമ്മയില്ലാത്ത കുഞ്ഞിൻ്റെ നിലവിളി പോലെ ഫോൺ അടിച്ചുകൊണ്ടിരുന്നു. ഈ വാചകത്തോടെ നോവൽ അവസാനിക്കുകയാണ്. മലയാളത്തിന് പുതിയൊരു എഴുത്തുകാരനെ നമുക്ക് ലഭിച്ചിരിക്കുന്നുവെന്ന് നിസ്സംശയം പറയാം. മാൻകൈൻഡ് പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയ വി കെ ബിജുവിൻ്റെ നാട്ടുമാങ്ങകൾക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന മധുരവും പുളിയും ചെനയൊരിയുമുണ്ട്. അത് ആസ്വദിക്കണമെങ്കിൽ ഈ നാട്ടുമാങ്ങകൾ ഈമ്പിക്കുടിക്കുക തന്നെ വേണം.
1: വായനശാലയിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബിജു വി കെ എഴുതിയ നാട്ടുമാങ്ങകൾ എന്ന പുസ്തകത്തിന്റെ അവലോകനമാണ്. അവതരിപ്പിച്ചത് ബാബുരാജ് അയ്യല്ലൂർ. ഇന്നത്തെ വായനശാല ഇവിടെ പൂർണ്ണമാകുന്നു.

0: ഇതാരാപ്പ വിളിക്കുന്നേ ഇത്രയും സമയമായിട്ട്? വിളിച്ചോണ്ടിരിക്കുന്ന മനുഷ്യന്മാർക്ക് തിരക്കുള്ള സമയത്ത് ഞാൻ ഒരിക്കൽ എടുത്തിട്ടില്ലാന്ന് വെച്ചിട്ട് അപ്പാടങ്ങ് വിളിക്കാണ്ടിരിക്കുമല്ലോ വേണ്ടേ. ഹലോ ഹലോ, ഇതാരാ?
1: ഹലോ, ഗീതയല്ലേ?
0: അതെ, എന്നേനു?
1: അല്ല, ഒരു കാര്യം അന്വേഷിക്കാനേനുവേ.
0: എന്നാ കാര്യം? നിങ്ങൾ വേഗം പറഞ്ഞാട്ടെ, കുറെ സമയമായി വിളിച്ചോണ്ടിരിക്കുന്നു.
1: നിങ്ങളൊരു സുഹൃത്തില്ലേനു? ആ ഒരു മല്ലിക.
0: ആ,
1: നമ്മളെ ജയദേവനെ കല്യാണം കഴിച്ച മല്ലിക, കുറേ പ്രായമായിട്ട് കഴിച്ചേ.
0: ആ, മനസ്സിലായി. അല്ല, അതിനിപ്പോ എന്നാ വേണ്ടേ?
1: ഒന്നും വേണ്ടപ്പാ, അവരെവിടെ ഇപ്പൊ പോയിനേ?
0: അവരെവിടെ പോയിന്ന് എന്നോട് കേൾക്കണ്ടേ, അത് അവരോടല്ലോ വയ്ക്കണ്ടേ.
1: അതെന്നു വെച്ചാല്, എന്റെ അനിയത്തിന്റെ ഭർത്താവിനെ ട്രെയിന് കയറ്റാൻ വേണ്ടിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയിന്.
0: റെയിൽവേ സ്റ്റേഷൻ അല്ലാണ്ട് ബസ് സ്റ്റാൻഡിൽ നിന്നാണോ തീവണ്ടി കയറ്റാൻ പോവാ? നിങ്ങൾ എന്ത് വർത്താനം പറയുന്നു?
1: നിങ്ങളിങ്ങനെ ചൂടാലപ്പാ. അന്നേരം ഞാനവിടെ മല്ലികനെയും ജയദേവനെയും കണ്ടിന്. അവരാണോന്ന് ഉറപ്പിക്കാനാ വിളിച്ച്.
0: ഇത് പറയാനാണോ നിങ്ങളിപ്പോ എന്നെ വിളിച്ചേ? അവരെന്താ ഭാര്യയും ഭർത്താവും അല്ലേ, ഒളിച്ചോടുന്നൊന്നായിരിക്കൂലോ.
1: എല്ലപ്പ, നിങ്ങളെ ഭർത്താവ് ദിനേശന്റെ സുഹൃത്തല്ലേ, നിങ്ങൾക്ക് അറിയായിരിക്കും വിചാരിച്ചിട്ടാന്ന്.
0: ദിനേശന്റെ സുഹൃത്ത് തന്നെ, അവരെടിങ്ങു പോയതായിരിക്കും, അതെന്തിനാ എന്നോട് ചോദിക്കുന്നേ?
1: അതേ പൈശ്ശേരി തന്നെ, ശാന്ത ടീച്ചറാങ്ക് മരിച്ച്, മോളാങ്ക് കടലിൽ തുള്ളി മരിച്ച്, അവർക്ക് നിന്ന് അപ്പൊ എവിടെയും പോകുന്നേനല്ലേ. അല്ല, എന്നാലും നിങ്ങൾക്ക് അറിയായിരിക്കൂലേ.
0: നിനക്ക് അത്രക്ക് നിർബന്ധം അങ്ങ്, നീ ഒരു കാര്യം ചെയ്യ്, 896 വിളിക്ക്.
1: ആരെ നമ്പറാ?
0: അത് ആരെ നമ്പറൊന്നും അല്ല, അത് റേഡിയോ മലബാറിന്റെ നമ്പറാണ്, 89.6.
1: അതിൽ വിളിച്ചാ കിട്ടുവാ?
0: നീ വിളിക്കൊന്നും വേണ്ട, നീ അത് വെച്ചാ മതി. അടുത്തയാഴ്ച മുതൽ നെല്ലിക്കന്റെ രണ്ടാം ഭാഗം വരുന്നുണ്ട്, 89.6 എന്ന നമ്പറിൽ നീ വെച്ചാ മതിന്ന് ഞാൻ വെക്കുന്നേ, എനക്ക് തിരക്കുണ്ട്.
1: ഓ, എന്തൊരു ഡിമാൻഡാപ്പാ. ആ, ഞാനറിയൂ, ഞാൻ റേഡിയോ മലബാർ വെക്കൂ. ഏടിയാന്ന് അവര് പോയെന്നു അറിയൂ, അവരെന്തിനാ പോയെന്നു അറിയൂ. ആ

0: സ്വന്തം.
1: മതി മതി മതി മതി, ഇത് മാറിപ്പോയതാവാൻ വഴിയില്ല.
0: നിനക്കെങ്ങനെ അറിയാ?
1: സൈക്കോളജി.
0: ഏ,
1: ഒരു ഗന്ധം വരുന്നുണ്ട് സുരേഷേട്ടാ, ഒരു ഗന്ധം വരുന്നുണ്ടല്ലോ. മല്ലികപ്പൂവിൻ മധുരഗന്ധം.
0: ഏ,

0: ഉച്ചങ്ങളുടെ മാറ്റു കൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.
1: സംഗീതനിശയിൽ ഇപ്പോൾ നെയ്വേലി സന്താനഗോപാലൻ പാടിയ കൃതികൾ. ആദ്യം വെരിബോണി, വർണ്ണം.

ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ മലബാറിന്റെ മധുരസ്വരം. പച്ചപ്പും പ്രകൃതിയും മനസ്സിലേക്ക് പെയ്തിറങ്ങുന്ന ഒരു സുന്ദരമായ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. മധുരഗീതത്തിന്റെ നേരമാണ്. പ്രകൃതിയുടെ ഏറ്റവും മനോഹരമായ ഭാവങ്ങളിൽ ഒന്നാണ് ഇലകൾ, അല്ലെ? പച്ചപ്പിന്റെ പ്രതീകമായി, തണലായി, ഒടുവിൽ കുഴിഞ്ഞു വീഴുമ്പോൾ ഒരു വിരഹമായി ഒക്കെ ഇലകൾ നമ്മുടെ മനസ്സിൽ മായാതെ നിൽക്കുന്നുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട കവികളും ഗാനരചയിതാക്കളും ഈ ഇല എന്ന പദം എത്രയും മനോഹരമായാണ് പാട്ടുകളിൽ കോർത്തിണക്കിയിട്ടുള്ളത്, അല്ലെ? അതുകൊണ്ട് ഇന്ന് മധുരഗീതങ്ങളിലൂടെ നമ്മൾ കേൾക്കാൻ പോകുന്നത് ഇല എന്ന വസന്തം ഒളിപ്പിച്ചു വെച്ച ചില നിത്യഹരിത ഗാനങ്ങളാണ്. ആദ്യമായി നമ്മൾ കേൾക്കുന്നത് പ്രണയത്തിന്റെ നൊമ്പരവും കാത്തിരിപ്പും ഇലകളുടെ കൊഴിഞ്ഞുപോക്കിലൂടെ അടയാളപ്പെടുത്തിയ ഒരടിപൊളി മെല്ലഡിയാണ്. ചിത്രം തിളക്കം. ജയരാജ് സംവിധാനം ചെയ്ത്, അനീഷ് വർമ്മ നിർമ്മിച്ച്, നെടുമുടി വേണു, ദിലീപ്, കാവ്യ മാധവൻ, ഭാവന, ജഗദീഷ് ശ്രീകുമാർ, മാമുക്കോയ, സലീം കുമാർ, ഒടുവിലുണ്ണികൃഷ്ണൻ, ഹരിശ്രീ അശോകൻ, കെ പി സി ലളിത എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രമാണ് തിളക്കം. കൈതപ്രം വിശ്വനാഥ് രചനയും സംഗീതവും നൽകിയ ചിത്രമാണ് തിളക്കം. അതിൽ നമുക്ക് കേൾക്കാം "നീയൊരു പുഴയായി" എന്ന് തുടങ്ങുന്ന ഗാനം. പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ. കാനഡ രാഗത്തിലാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ 8 ഗാനങ്ങളാണ് ഉള്ളത്. ഈ ചിത്രം പുറത്തിറങ്ങിയത് 2003. പശ്ചാത്തല സംഗീതം നൽകിയത് രാജാമണി. അപ്പൊ നമുക്ക് "നീയൊരു പുഴയായി" എന്ന് തുടങ്ങുന്ന ഗാനം കേട്ടാലോ?

അടുത്ത ഗാനം പന്തേ കോഴി എന്ന ചിത്രത്തിലേത്. പാടിയിരിക്കുന്നത് സുജാത മോഹൻ. ശരത് വയലാറിന്റെ വരികൾക്ക് അലക്സ് പോൾ ആണ് ഈണം നൽകിയത്. ഹിന്ദോളം രാഗത്തിലാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. എ എം വേണു സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ലാൽ ആണ്. മധു, ലാൽ, ഗീത, രമ്യ നമ്പീശൻ, നരേൻ, ഇന്ദ്രൻസ്, പൂജ, ഉമാശങ്കർ, സുധീഷ്, കൊച്ചിൻ ഹനീഫ എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 2007 ആണ് ഈ ചിത്രം പുറത്തിറങ്ങിയത്.

0: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
1: ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. കേൾവിയുടെ വസന്തം. ഇല എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് മധുരഗീതങ്ങളിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം യേശുദാസ് പാടിയത്. ചിത്രം വർഷങ്ങൾ പോയതറിയാതെ. മോഹൻ രൂപ സംവിധാനം ചെയ്ത് അലത്തറക്കൽ രവി, ജോ മൈലാൻ എന്നിവരാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. നെടുമുടി വേണു, ഇന്നസെന്റ്, പ്രിൻസ്, രശ്മി കൈലാസ്, ജഗന്നാഥ വർമ്മ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. രചന കോട്ടയ്ക്കൽ കുഞ്ഞുമൊയ്തീൻ കുട്ടി. സംഗീതം മോഹൻ സിതാര. 1987 ഈ ചിത്രം പുറത്തിറങ്ങിയത്. ഇലക്കൊഴിയും ശിശിരത്തിൽ എന്ന് തുടങ്ങുന്ന വരികൾ നമുക്ക് ആ ഗാനം ആസ്വദിക്കാം.

റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ഔസേപ്പിച്ചൻ ഈണം നൽകി രഞ്ജിത് ഗോവിന്ദ് പാടിയ ഗാനം. ചിത്രം പ്രണയകാലം. ഉദയ് ആനന്ദൻ സംവിധാനം ചെയ്ത് AV അനൂപാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. അജ്മൽ അമീർ, വിമല രാമൻ, ബാലചന്ദ്ര മേനോൻ, തിലകൻ, മുരളി, സീമ, മധു വാര്യർ എന്നിവരാണ് ഈ ചിത്രത്തിലെ അഭിനേതാക്കൾ. 2007 ഈ ചിത്രം പുറത്തിറങ്ങിയത്. അപ്പൊ നമുക്കതിലെ ഒരു വേനൽ പുഴയിൽ തെളിനീരിൽ എന്ന ഗാനം ആസ്വദിക്കാം.

ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയല്ലൂർ മട്ടന്നൂർ. കേൾവിയുടെ വസന്തം. ഇല എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് ശ്രോതാക്കൾ മധുര ഗീതങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിലേത്. അബ്രിത് ഷൈൻ സംവിധാനം ചെയ്ത് നിവിൻ പോളി, അബ്രിത് ഷൈൻ, ഷിബു തെക്കുംപുറം എന്നിവർ നിർമ്മിച്ച ചിത്രമാണ് ആക്ഷൻ ഹീറോ ബിജു. നിവിൻ പോളി, സൈജു കുറുപ്പ്, സുരാജ് വെഞ്ഞാറമൂട്, ജോജു ജോർജ്, അനു ഇമാനുവേൽ, ജൂഡ് ആന്റണി ജോസഫ്, കലാഭവൻ പ്രജോത്, മേഘനാഥൻ, രോഹിണി, ഡോക്ടർ റോണി ഡേവിഡ് രാജ് എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. സന്തോഷ് വർമ്മയുടെ വരികൾക്ക് ജെറി അമൽദേവ് ആണ് ഈണം നൽകിയത്. യേശുദാസ്, വാണി ജയറാം എന്നിവരാണ് പാടിയിരിക്കുന്നത്. 2016 ഈ ചിത്രം പുറത്തിറങ്ങിയത്. അപ്പൊ നമുക്കതിലെ പൂക്കൾ പനിനീർ പൂക്കൾ എന്ന ഗാനം കേട്ടാലോ.

ആമി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. അടുത്തതായി ശ്രേയ ഘോഷാൽ, അർണാബ് ദത്ത എന്നിവരാണ് പാടിയിരിക്കുന്നത്. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് എം ജയചന്ദ്രനാണ് ഈണം നൽകിയത്. കമൽ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് റാഫേൽ പി തോമസ്, റോബൻ എന്നിവരാണ്. രാഹുൽ മാധവ്, അനൂപ് മേനോൻ, മഞ്ജു വാര്യർ, കെ പി സി ലളിത, ടൊവിനോ തോമസ് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 2018 ഈ ചിത്രം പുറത്തിറങ്ങിയത്. നിർമാതള പൂവിനുള്ളിൽ ഇന്ന് തുടങ്ങുന്ന അതിമനോഹരമായ ഗാനം നമുക്ക് ആസ്വദിക്കാം.

പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം. ഇത് റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. കേൾവിയുടെ വസന്തം. ഇല എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് മധുരഗീതങ്ങളിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന ചിത്രത്തിലേത്. പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, കെ എസ് ചിത്ര. കൈതപ്രത്തിന്റെ വരികൾക്ക് ജോൺസൺ മാഷാണ് ഈണം നൽകിയത്. സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ജലീലാണ്. നെടുപുടി വേണു, ജയറാം, ശ്രീനിവാസൻ, സിദ്ദിഖ്, ഇന്നസൻ, മാമുക്കോയ, ഒടുവിലുണ്ണികൃഷ്ണൻ, ടി പി മാധവൻ, വി കെ ശ്രീരാമൻ, സൗന്ദര്യ എന്നിവരാണ് ഇതിലെ മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 2002 ആണ് ഈ ചിത്രം പുറത്തിറങ്ങിയത്. വട്ടയില പന്തലിട്ടു എന്ന് തുടങ്ങുന്ന ഗാനം നമുക്ക് ആസ്വദിക്കാം.

2025 പുറത്തിറങ്ങിയ തലവര എന്ന ചിത്രത്തിലെ ഗാനം കേട്ടാലോ അടുത്തതായി. അഖിൽ അനിൽകുമാർ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ഷെബിൻ ബക്കർ, മഹേഷ് എന്നിവരാണ്. അർജുൻ അശോക്, രേവതി ശർമ്മ, അശോകൻ, ദേവദർശിനി ചേതൻ, ശരത് സഭ, ആതിര മറിയം, അഭിറാം രാധാകൃഷ്ണൻ എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. രചന മുത്തു. രാഘു ഐസായി പാടിയ ഗാനം കേൾക്കാം, ഇലകൊഴിയെ എന്ന് തുടങ്ങുന്ന വരികൾ.

സിത്താര കൃഷ്ണകുമാർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം എല്ലാം ശരിയാകും. ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് ഔസേപ്പിച്ചിലാണ് ഈണം നൽകിയത്. ജിബു ജേക്കബ് സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് തോമസ് തിരുവല്ല, ഡോക്ടർ പോൾ വർഗീസ് എന്നിവരാണ്. ആസിഫ് അലി, സിദ്ദീഖ്, ഇന്ദ്രൻസ്, രജിഷ വിജയൻ, കലാഭവൻ ഷാജോൺ, സുധീർ കരമന, ജോണി ആന്റണി, ജെയിംസ് ഇലിയ എന്നിവരാണ് ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 2021 ഈ ചിത്രം പുറത്തിറങ്ങിയത്. ഇതിൽ 4 ഗാനങ്ങളാണുള്ളത്. അതിൽ നമുക്ക് കേൾക്കാം ഇല പെയ്തു മൂടുമി എന്ന് തുടങ്ങുന്ന വരികൾ.

ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. മലബാറിന്റെ മധുരസ്വരം ഇല എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് മധുരഗീതങ്ങളിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം പരോൾ എന്ന ചിത്രത്തിലേത്. വിജയ് യേശുദാസ്, ശക്തിശ്രീ ഗോപാലൻ എന്നിവരാണ് പാടിയിരിക്കുന്നത്. ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് എൽവിൻ ജോഷുവയാണ് സംഗീതം നൽകിയത്. ശരത് സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ആന്റണി ഡിക്രൂസ് ആണ്. മമ്മൂട്ടി, സിദ്ദിഖ്, ലാലു അലക്സ്, ഇനിയ, മിയ ജോർജ്, സുധീർ കരമന, സുരാജ് വെഞ്ഞാറമൂട് എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 2018 ഈ ചിത്രം പുറത്തിറങ്ങിയത്. പശ്ചാത്തല സംഗീതം നൽകിയത് ശരത്. അപ്പൊ നമുക്ക് ഇലകളായി പൂക്കളായി എന്ന് തുടങ്ങുന്ന ഗാനം കേട്ടാലോ?

ഫാൻറ്റം പ്രവീൺ സംവിധാനം ചെയ്ത് മാർട്ടിൻ പ്രക്കാട്ട്, ജോജു ജോർജ് എന്നിവർ നിർമ്മിച്ച ഉദാഹരണം സുജാത എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം അടുത്തതായി. നെടുമുടി വേണു, ജോജു ജോർജ്, മഞ്ജു വാര്യർ, മമത മോഹൻദാസ്, അനശ്വര രാജൻ, സുധി കോപ്പ, അതിഥി രവി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 2017 ഈ ചിത്രം പുറത്തിറങ്ങിയത്. സന്തോഷ് വർമ്മയുടെ വരികൾക്ക് ഗോപി സുന്ദർ ആണ് ഈണം നൽകിയത്. പാടിയിരിക്കുന്നത് വിജയ് യേശുദാസ്. അപ്പൊ നമുക്ക് കാറ്റിലില്ല പോലെങ്ങോ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം.

2015 പുറത്തിറങ്ങിയ ചിത്രമാണ് മഷിത്തണ്ട്. അനീഷ് ഉറുമ്പിൽ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ഫാദർ പോൾ പറക്കാട്ടിൽ, അരുൺ ജോർജ് പുളിക്കീൽ എന്നിവരാണ്. മാസ്റ്റർ മിനോൺ, മാസ്റ്റർ ഓഗൻ, മാസ്റ്റർ ആന്റണി, സീമാജി നായർ, പ്രിയങ്ക, അമൽ ഷാജി എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ജയകുമാർ ചെമ്മങ്ങനാടിന്റെ വരികൾക്ക് ജിൻഡോ ജോണാണ് ഈണം നൽകിയത്. പാടിയിരിക്കുന്നത് സുമി സണ്ണി.

0: അതെ, ഇലകൾ കൊഴിയും, പക്ഷേ വീണ്ടും പുതിയ തളിരിലകൾ വിരിയും, വസന്തം വീണ്ടും എത്തും. പ്രകൃതിയുടെ ഈ വലിയ തത്വം പറയുന്ന പാട്ടുകളിലൂടെ ഇന്നൊരു മണിക്കൂർ നമ്മൾ പോയതറിഞ്ഞതേയില്ല അല്ലേ? ഇലകളുടെ മർമ്മരവും പച്ചപ്പും നിങ്ങളുടെ മനസ്സിലും കുളിർമയേകി എന്ന് കരുതുന്നു. അടുത്ത ദിവസം മറ്റൊരു മനോഹരമായ പ്രമേയവുമായി മധുരമുള്ള ഒരുപിടി ഗാനങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുന്നിലെത്താം. അതുവരേക്കും നിങ്ങളുടെ സ്വന്തം സൂര്യ ഇടവന. എല്ലാവർക്കും ശുഭദിനം, നന്ദി, നമസ്കാരം.
1: മധുരഗീതങ്ങൾ.
2: ഇത് റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിന് വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണം നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കോട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേവ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി MG ശ്രീകുമാർ ആലപിച്ച ഗാനം.

ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിത സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത്

സമ്മറിൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONB കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം തച്ചോളി വർഗീസ് ജേഗവർ എന്ന ചിത്രത്തിനായി ചിത്രയാലപിച്ചു.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം ചിത്രം ആകാശഗംഗ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ്, സുജാത എന്നിവരാലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നയൻറ്റീൻ എയ്റ്റി ത്രീ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ജയചന്ദ്രനും വാണിജയ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്ര ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളിമി ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും ചിത്രയും ചേർന്നാലപിച്ച ഗാനം, ചിത്രം മേഘമൽഹാർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഗ്രാമഫോൺ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജ്

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും സുജാതയും ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം നിറം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിൽ ആദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവരാലപിച്ച ഗാനം. ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ലൂക്ക എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് സൂരജ് എസ് കുറുപ്പ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വിജയ് യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം സ്പിരിറ്റ്.